ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 5 മണി കഴിഞ്ഞ 58 മിനിറ്റും 24 സെക്കൻഡും. നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 16, കൊല്ലവർഷം 1201 എടവം 23, 2026 ജൂൺ 6 ശനിയാഴ്ച.

നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് പറയാം. 6:10 കേൾക്കാം സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എം രാമനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റേഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യജാലകം. ആരോഗ്യകരമായ ജീവിതശൈലികൾ ആർദ്രം മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോ ദേ വാസ് കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. ഇതിന്റെ മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര ഡി വിനയചന്ദ്രൻ എഴുതിയ ജീവിതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം എ എസ് പ്രശാന്ത് കൃഷ്ണൻ. 7:50 കേൾക്കാം സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നത്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 സേവന വാർത്തകൾ. തുടർന്ന് മൌലാന ഐ വി എഫ് മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. ഇതിൽ പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖത്തിന്റെ ആദ്യഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 യുവവാണി. കേൾക്കാം പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് കഥാനേരം. ഉറൂബ് എഴുതിയ പടച്ചോന്റെ ചോറ് അവതരണം രവി മേലാറ്റൂർ. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂത്ത്. തത്സമയ പ്രശ്നോത്തരി. വിഷയം ജ്യോതിശാസ്ത്രം. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 കേൾക്കാം എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച. കെ പ്രഭാകരനുമായി യു കൃഷ്ണപ്രസാദ് നടത്തിയ അഭിമുഖം. തുടർന്ന് 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: again at 9:30 a.m. Indian Standard Time. This will be the first test between the two sides since 2018, when Afghanistan played its maiden test match. Shubman Gill will lead the men in blue. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സുഭാഷിതം
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എം രാമനാരായണൻ.
3: മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അവനെ അതിന് യോഗ്യനാക്കുന്നത് എന്താണ്? മനുജൻ, മാനനീയൻ, മാനവൻ തുടങ്ങി പല പദങ്ങളും മനുഷ്യ സമൂഹത്തെ വിവക്ഷിക്കാനായി പ്രയോഗിക്കാറുണ്ട്. മനുഷ്യൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? മാനിക്കുന്നവൻ, മാനിക്കപ്പെടേണ്ടവൻ എന്നിവയാണ്. നാം ആ പദത്തിന് അർഹരാണോ? നാം മറ്റുള്ളവരെ മാനിക്കാറുണ്ടോ? നമ്മെ മറ്റാരെങ്കിലും മാനിക്കാറുണ്ടോ? ഇതെങ്ങനെ തിരിച്ചറിയാം? നാം സമൂഹത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. സമൂഹത്തിന് ഗുണകരമായ അത്തരം പ്രവൃത്തിയാണ് നമ്മെ സാമൂഹ്യ ജീവി എന്ന പദത്തിന് യോഗ്യനാക്കുന്നത്. അത്തരം ചില പ്രവൃത്തികളാണ് ഈ വരികളിൽ പറയുന്നത്. വിപതി ധൈര്യം, അഥാഭ്യുദയ ക്ഷമ, സദസി വാക്പടുത യുധിവിക്രമ, യശസി ചാഭിരതിർ വ്യസനം ശ്രുതൗ, പ്രകൃതി സിദ്ധമിതം ഹി മഹാത്മന. ആപത്തിൽ ധൈര്യവും, ഐശ്വര്യത്തിൽ അനഹങ്കാരവും, സദസ്സിൽ വാക്ചാതുര്യവും, യുദ്ധത്തിൽ പരാക്രമവും, സത്കീർത്തിയിൽ താത്പര്യ ആധിക്യവും, ശ്രുതിയിൽ അഥവാ അറിവ് നേടുന്നതിൽ ശ്രദ്ധയും മഹാത്മാക്കൾക്ക് പ്രകൃത്യാ ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ സ്വായത്തമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ നമുക്കും മഹാത്മാക്കളാകാം. പലപ്പോഴും നമ്മെ മഹാത്മാക്കളാക്കാതിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി തന്നെയാണല്ലോ. നമ്മുടെ കർമ്മമണ്ഡലത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല ബാഹ്യ കാരണങ്ങളും ഉണ്ട്. ഒരു വ്യക്തിയോടുള്ള അടുപ്പം, അകൽച്ച, ഇഷ്ടം, അനിഷ്ടം തുടങ്ങി അനേകം കാരണങ്ങൾ നമ്മുടെ സത്പ്രവർത്തികളെ വികലമാക്കാറുണ്ട്. അവയെ എല്ലാം അതിജീവിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മഹാത്മാവെന്ന പദവി ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ ശരിയായ മാനസിക ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അവശ്യം വേണ്ട ഏതാനും കാര്യങ്ങളാണ് പദ്യത്തിലൂടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് സാരം. ആപത്തിൽ അകപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, നമ്മളാൽ സാധ്യമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഐശ്വര്യത്തിൽ അഹങ്കരിച്ചാൽ ഐശ്വര്യം നശിക്കുമെന്നത് ലോക നിയമമാണ്. ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ നമ്മളിലുള്ള ആശയം ചോർന്നു പോകാതെ അവതരിപ്പിക്കാനുള്ള കഴിവും വേണ്ടതല്ലേ? പലപ്പോഴും ആശയവിനിമയത്തിലുള്ള അപാകം പല പ്രശ്നങ്ങൾക്കും വഴിമരുന്നാകാറുണ്ട്. ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം ആയോധന കലയിൽ പ്രാവീണ്യം അത്യാവശ്യമാണല്ലോ. ക്ഷത്രിയർക്ക് രജോഗുണം കൂടുതലുള്ളതിനാലാണ് ഇവിടെ യുദ്ധത്തിലെന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ വിക്രമം എന്നതിന് യുദ്ധനിയമം അനുസരിച്ച് യുദ്ധം ചെയ്യുക എന്നതാണ്. രാജ്യത്തെ അഥവാ സമൂഹത്തെ സംരക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷയത്തിൽ നിന്നും, അതായത് നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥം. ക്ഷത്രിയർക്ക് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കാണെങ്കിലും സ്വന്തം കർമ്മമണ്ഡലത്തിൽ ശോഭിക്കണമെങ്കിൽ അതിലുള്ള പ്രാവീണ്യം അനുപേക്ഷണീയമാണ്. നല്ല പേര് ആർക്കാണ് താല്പര്യമില്ലാത്തത്? പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ വലിയ പ്രയാസമാണെന്ന് മാത്രം. അറിവ് നേടുന്നതിൽ നാം പിറകിലേക്ക് പോയാൽ നമ്മുടെ അറിവ് കാലാനുസാരി അല്ലാതാകും. അതിനാൽ നമ്മുടെ അറിവുകൾ എപ്പോഴും കാലാനുസാരി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ജീവിയാകാൻ അനുപേക്ഷണീയമാണെന്നർത്ഥം. അതിനാൽ നമുക്കെല്ലാം സാമൂഹ്യ ജീവികളായി ജീവിക്കാൻ കഴിയട്ടെ.
2: പി എം രാമനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9497347564. നമ്പർ ആവർത്തിക്കാം, 9497347564.
1: സുഭാഷിതം. സമയം 6 മണി കഴിഞ്ഞ് 14:35.
4: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: കഥഗീതം.
1: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1201, കണ്ണൂർ തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് 6:44, 1657 യശ്വന്തപൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
2: ഇന്ന് June 6, ചരിത്രത്തിൽ ഇന്നാണ്. 1903 മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിന്റെ ആദ്യലക്കം പ്രസിദ്ധീകരിച്ചത്. ഗുജറാത്തി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിൽ തുടങ്ങിയ പത്രം ദക്ഷിണാഫ്രിക്കയിലെ നത്താൾ പ്രവിശ്യയിലുള്ള ഒരു അച്ചടി കേന്ദ്രത്തിൽ നിന്നായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ബോയർ യുദ്ധത്തിനുശേഷം ശക്തി പ്രാപിച്ച വർണ്ണ വിവേചന നയങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്ക അക്കാലത്ത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് കരുത്തു പകർന്നതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പ്രസിദ്ധീകരണം.
1: ചരിത്രപഥം.

ഇന്ന് രാവിലെ 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യത്തിൽ വാദരോഗങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു സംസാരിക്കുന്നത് കേൾക്കാം. 10 മണിക്കുള്ള യുവവാണിയിൽ 6 കോടി രൂപയുടെ ഫെലോഷിപ്പോടെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന തൃക്കലങ്ങോട് സ്വദേശി ഇഹ്സാനുൽ ഇഹ്തിഷാമുമായുള്ള അഭിമുഖം കേൾക്കാം. നജീബ് KP നടത്തുന്നത്.

0: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി യൂണിറ്റിന് 85 പൈസ അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ള പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൗൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽപ്പുഴ വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല, ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് LT5B താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപ്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് നവോധൻ പദ്ധതി. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നാണ് ഈ പദ്ധതിയുടെ പൂർണ്ണമായ പേര്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPBI ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ഓരോ ക്ലാസ്സിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് പ്രവേശനം ലഭിക്കുക. ഈ മാസം 9 തെങ്ങുകൃഷി നടീലും പരിപാലന രീതികളും, ഈ മാസം 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, ഈ മാസം 23 കൂൺ കൃഷി, 27 വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്പർ ആവർത്തിക്കാം, 8891540778. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
0: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: കാലാവസ്ഥാ അറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്ത് ശക്തമാകുന്നു. മിക്ക ജില്ലകളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇന്ന് കൊല്ലവർഷം 1201, എടവം 23.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?

0: കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
2: ദൃഷ്ടി
3: പ്രയോജകർ
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി, കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
5: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
4: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
5: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി.
3: ദൃഷ്ടി.
0: ദൃഷ്ടിയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെട്ട എക്സാലോജിക് സിഎംആർഎൽ സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാൻ അനുമതി നൽകി ഹൈക്കോടതി. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കൊച്ചിയിൽ ചേർന്ന ഉന്നതതലയോഗത്തിൽ ഇഡി ഡയറക്ടർ. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ പരിപാടി ഇന്ന് ഡൽഹി ജന്തർ മന്ദറിൽ. രാജ്യതലസ്ഥാനം അതീവ ജാഗ്രതയിൽ. നാലാം പാദത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ GDP വളർച്ച. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ രണ്ട് മരണം. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് കോഹിനൂരിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു. 2050 കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യത്ത് 48 പമ്പുകളിൽ 85% എഥനോൾ കലർന്ന ഇന്ധനം ഇന്നലെ മുതൽ പുറത്തിറക്കി. ഡൽഹി ഹോട്ടൽ ദുരന്തം. മരിച്ചവരിൽ 13 വിദേശികൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിനോട് ചേർന്നുള്ള സമുദ്രതീരത്ത് വൻ പ്രകൃതി വാതക ശേഖരം. ഇന്ത്യയ്ക്ക് സുഖോയ് 57 അഞ്ചാം തലമുറ യുദ്ധവിമാനം വാഗ്ദാനം ചെയ്ത് റഷ്യ. ട്രക്ക് സഹാറ മരുഭൂമിയിൽ കേടായി. ആഫ്രിക്കയിലെ നൈജറിൽ ദാഹിച്ചു വലഞ്ഞ് 49 പേർക്ക് ദാരുണാന്ത്യം. ലോകകപ്പ് ഫുട്ബോൾ സന്നാഹ മത്സരത്തിൽ മുൻ ചാമ്പ്യരായ ഫ്രാൻസിനെ ഞെട്ടിച്ച് ഐവറി കോസ്റ്റ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ്. കന്നി കിരീട പ്രതീക്ഷയുമായി ജർമ്മൻ രണ്ടാം സീഡ് സ്വരേവും ഇറ്റാലിയൻ പത്താം സീഡ് കൊബോളിയും. സംസ്ഥാന സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എറണാകുളം മുന്നിൽ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റ് ക്രിക്കറ്റിന് ഇന്ന് ചണ്ഡിഗഡിൽ തുടക്കം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
7: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
6: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണവില വീണ്ടും കുറഞ്ഞു. പവന് 114,200 രൂപയായി. തങ്കം 10 ഗ്രാമിന് 148,600 രൂപ. വെള്ളി കിലോഗ്രാമിന് 264,700 രൂപ. റബ്ബർ RSS 4 26,400, RSS 5 26,100. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,100, വടകര 23,670 രൂപ, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,300, വടകര 15,500. തേങ്ങാപ്പിണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,510. മഞ്ചേരി നാളികേരത്തിന് ക്വിന്റലിന് 4,300, മാനന്തവാടി ക്വിന്റലിന് 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 26,000, മാനന്തവാടി 23,500. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് അടയ്ക്കയ്ക്ക് ക്വിന്റലിന് 7,500. കുരുമുളക് ക്വിന്റലിന് കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000.

0: മാനന്തവാടി ചേട്ടൻ 69,500, ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300, ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോണിന് 650, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ, കൈതച്ചക്ക ക്വിന്റലിന് കോഴിക്കോട് 7,000, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440 രൂപ, അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,500, പൊന്നി 3,700, കടല ക്വിന്റലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
0: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പാടിയത് എസ് ജാനകി. ചിത്രം നീയോ ഞാനോ. വരികൾ സത്യനന്ദിക്കാട്, സംഗീതം നൽകിയത് ശ്യാം.

0: നീയോ ഞാനോ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ സത്യൻ അന്തിക്കാടിന്റേത്, സംഗീതം നൽകിയത് ശ്യാം. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:58.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ദേ സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

0: കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി $8 ബില്യൺ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1,00,000 കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് കോഴിക്കോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഡി

0: ടിപിസിയുടെ കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
1: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൗകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ചു നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

0: FM ശുഭദിനത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്തപ്പ ചെയ്യാ?
3: അമ്മ, ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ പഞ്ചവത്സര BBA, LLB ഹോണേഴ്സ്, ത്രിവത്സര യൂണിറ്ററി LLB കോഴ്സുകളിൽ സീനിയർ ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇടയ്ക്ക് പഠനം നിർത്തിയവർക്ക് പുനഃപ്രവേശനത്തിനും, നിലവിൽ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിക്കുന്നവർക്ക് കോളേജ് മാറ്റത്തിനും ഈ മാസം 10 ഉച്ചയ്ക്ക് 3 മണിവരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും കോളേജ് ലൈബ്രറിയിൽ ലഭിക്കും. ഡിഗ്രി മാർക്ക് ലിസ്റ്റിന്റെയും പ്രവേശന സമയത്ത് ലഭിച്ച അലോട്ട്മെന്റ് മെമ്മോയുടെയും അവസാനമെഴുതിയ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിന്റെയും പകർപ്പുകൾ സമർപ്പിക്കണം. പുനഃപ്രവേശനത്തിന് ശുപാർശ ചെയ്യപ്പെടുന്നവരും കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കുന്നവരും യൂണിവേഴ്സിറ്റിയിൽ ആവശ്യമായ ഫീസടച്ച് ഉത്തരവ് നേടിയ ശേഷം പ്രവേശനം നേടണം. കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കുന്നവർ തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ കോളേജ് മാറ്റത്തിനുള്ള അപേക്ഷ ഉൾപ്പെടുത്തേണ്ടതാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, വീട്ടുപകരണ റിപ്പയറിംഗ് കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. സിവിൽ സ്റ്റേഷനിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. വിശദമായ വിവരങ്ങൾക്ക് 8891370026 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി, 8891370026. IHRDയ്ക്ക് കീഴിലെ വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ വിവിധ കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് യോഗ്യത പ്ലസ് ടു തത്തുല്യം, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ SSLC തത്തുല്യം, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് യോഗ്യത SSLC തത്തുല്യം കോഴ്സുകളിലാണ് പ്രവേശനം. അപേക്ഷകൾ IHRD admissions.org മുഖേന സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയുടെ പ്രിന്റൌട്ടും മാർക്ക് ലിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 20 വൈകിട്ട് 4 മണിക്ക് മുൻപ് വടകര മോഡൽ പോളിടെക്നിക് കോളേജ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് സ്ഥാപനത്തിൽ നിന്ന് നേരിട്ട് അപേക്ഷാ ഫോം കൈപ്പറ്റി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും രജിസ്ട്രേഷൻ ക്യാഷ് DD സഹിതം സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0496252920 എന്ന നമ്പറിൽ വിളിക്കാം. ഒരിക്കൽ കൂടി, 0496252920. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് എന്നിവയാണ് കോഴ്സ്. അടിസ്ഥാന യോഗ്യത പ്ലസ് ടു. SC ST OEC വിഭാഗക്കാർക്ക് സൌജന്യ പഠനം. FCI kerala.org ഓൺലൈനായോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം മുഖേനയും അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0492225667.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: സമയം 7:15. പുതുതായി പിറക്കുന്ന ഓരോ ശിശുവും ഈശ്വരന് മനുഷ്യനിലുള്ള നിലയ്ക്കാത്ത പ്രതീക്ഷയെ വിളംബരം ചെയ്യുന്നു. രവീന്ദ്രനാഥ്.

ടാഗോറിന്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം. പുതുതായി പിറക്കുന്ന ഓരോ ശിശുവും ഈശ്വരന് മനുഷ്യനിലുള്ള നിലയ്ക്കാത്ത പ്രതീക്ഷയെ വിളംബരം ചെയ്യുന്നു എന്ന വാക്കുകൾ രവീന്ദ്രനാഥ ടാഗോറിന്റേത്. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കണം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ജനുവരിക്കും നിനക്കും ഞാൻ വെച്ചുനീട്ടിയ പ്രണയമധുരം എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് പി വി അനിത, ഏഴാചേരി രാമചന്ദ്രന്റെ രചന, വി എസ് രാജൻ ലാലിന്റെ സംഗീതം.

0: ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് വി എസ് രാജൻലാൽ ഈണം നൽകി പി വി അനിത ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
9: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
10: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
11: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
12: അതെങ്ങനെ?
11: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
13: ഏറനാട് താലൂക്ക് വികസന സമിതി യോഗം ഇന്ന് രാവിലെ 10:30 ഏറനാട് താലൂക്ക് ഓഫീസിൽ നടക്കും. കോഴിക്കോട് ജില്ലയിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന്റെ പൈപ്പ് ലൈൻ വഴി ഗാർഹിക വാണിജ്യ ഗ്യാസ് കണക്ഷൻ ലഭിച്ചവർ എൽ പി ജി സിലിണ്ടറുകൾ അതത് ഏജൻസിയിൽ ഉടൻ സറണ്ടർ ചെയ്യണമെന്ന് കോഴിക്കോട് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സറണ്ടർ ചെയ്യുന്നവർക്ക് പിന്നീട് എൽ പി ജി കണക്ഷൻ നൽകുന്നതിൽ മുൻഗണന നൽകും. ഫലപ്രദമായ ദുരന്ത നിവാരണ പ്രതികരണത്തിനായി പാലക്കാട് ജില്ലയിലെ വിരമിച്ച സായുധ സേനാംഗങ്ങളെ നിയമിക്കുന്നു. പ്രവർത്തിക്കാൻ സന്നദ്ധരായ വിമുക്ത ഭടന്മാർ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
14: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
15: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
16: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
15: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
16: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
17: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
18: രംഗഗീതം ബുധൻ രാവിലെ 8:20.
19: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
17: 9847341588.
20: ട്രെയിൻ സമയം.
13: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2261 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, ട്രെയിൻ നമ്പർ 16607 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
20: ട്രെയിൻ സമയം.

0: ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹെലോ യൂത്ത് യുവ ശ്രോതാക്കൾക്കായുള്ള തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. മലപ്പുറം ജില്ലയിൽ താമസക്കാരായ 16-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വിളിക്കാം. ഇന്നത്തെ വിഷയം ജ്യോതിശാസ്ത്രമാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0483-295-300, 0483-295-800. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ. വിഷയം ജ്യോതിശാസ്ത്രം.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
3: പ്രായോജകർ

0: വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
1: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1-ാം തരം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ദൃശ്യം കണ്ണാശുപത്രി.
4: ആരോഗ്യകരമായ ജീവിത ശൈലികൾ സംസാരിക്കുന്നത് ആർദ്ര മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ.
5: ആക്റ്റ്വൽ, ആക്റ്റ്വൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യായാമമാണ്. അപ്പോൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നമ്മൾ വ്യായാമത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പ്രമേഹമാണെങ്കിലും രക്താതിമർദ്ദമാണെങ്കിലും ഹൃദ്രോഗമാണെങ്കിലും ഒക്കെ തന്നെ കൂടുതലായ സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, വ്യായാമം വളരെയധികം കുറയുന്നുണ്ട്. അപ്പോൾ വ്യായാമം, എത്ര വ്യായാമം വേണം? ദിവസം നമ്മൾ ഏകദേശം 30 മിനിറ്റ്, ഒരാഴ്ചയിൽ 150 മിനിറ്റാണ് നമ്മൾ വ്യായാമത്തിനായി മാറ്റിവെക്കാൻ പറയുന്നത്. ഈ വ്യായാമം കൊണ്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം ശരിയായ നിലയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഹൃദയം കൂടുതൽ ശക്തമാകുന്നു, അമിത ഭാരം കുറയ്ക്കാൻ സാധിക്കുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നു, നല്ല ഉറക്കം കിട്ടുന്നു. ഇതൊക്കെ തന്നെ നമ്മൾക്ക് വ്യായാമം ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ദിനചര്യയിൽ തന്നെ നമുക്ക് വ്യായാമമുണ്ട്. എപ്പോഴും ജിമ്മിൽ തന്നെ പോയി വ്യായാമം ചെയ്യണം നമ്മൾ നിഷ്കർഷിക്കുന്നില്ല. വേഗത്തിലുള്ള നടക്കൽ, പടികയറൽ, തോട്ടപ്പണി, വീട്ടുപണി, സൈക്കിൾ ഓടിക്കൽ, യോഗ, പ്രാണായാമം, ഇതൊക്കെ തന്നെ വ്യായാമങ്ങളിൽ പെടുന്നു. പക്ഷേ വ്യായാമം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ രീതിയിൽ വേണം തുടങ്ങാൻ, സ്ഥിരത പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തരുന്ന ലക്ഷണങ്ങളെ അവഗണിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി പലരും നമ്മളെ സമീപിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പ്രായാനുസൃതമായിട്ടും ആരോഗ്യത്തിനനുസൃതമായിട്ടും വേണം ചെയ്യാൻ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നിർബന്ധമായും ഡോക്ടറിൻ്റെ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രമേ കഠിനമായ വ്യായാമ മുറകളിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി 3-ാമത്തേത്, സ്ലീപ് വെൽ. നാം ഭക്ഷണത്തിനും വ്യായാമത്തിനും ഒക്കെ ശ്രദ്ധ നൽകുന്നു, പലപ്പോഴും പക്ഷേ ഉറക്കത്തിനെ നമ്മൾ അവഗണിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതുണ്ട്. അതിന് ഈ കൗമാരക്കാരാവുമ്പോൾ ഏകദേശം 8 മുതൽ 10 മണിക്കൂറും, കുട്ടികൾക്ക് അതിലധികവും ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഉറങ്ങുമ്പോഴാണ് നമ്മളുടെ ഹൃദയവും മസ്തിഷ്കവും മറ്റു ഹോർമോണുകളെല്ലാം തന്നെ ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നത്. ഉറക്കം കുറയുന്നത് കൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ജീവിതശൈലി രോഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇനി 4-ാമത്തേത്, കെയർവെൽ, അതായത് നമ്മുടെ ആരോഗ്യ പരിപാലനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. പുകവലി, മദ്യപാനം അടക്കമുള്ള ലഹരികൾ നമ്മുടെ ശരീരത്തെ പതിയെ നശിപ്പിക്കുകയാണ്. ഹൃദയത്തെയും രക്തസമ്മർദ്ദത്തെയും ഒക്കെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. പ്രമേഹത്തിന്റെ നിയന്ത്രണം ഇല്ലാതെയാക്കുന്നു. ക്യാൻസറിനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ ഈ ദുശീലങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ആരോഗ്യ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേപോലെ ഒന്നാണ് നമ്മളുടെ സ്ക്രീനിങ്. അതായത് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വർഷത്തിലൊരിക്കൽ നമ്മളുടെ ആരോഗ്യ സ്ക്രീനിങ് പരിശോധനകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രമേഹമുണ്ടോ, രക്താതിമർദ്ദമുണ്ടോ, മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് വർഷത്തിലൊരിക്കൽ നമ്മൾ സ്ക്രീനിങ്ങിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ചികിത്സ നേരത്തെ ആരംഭിക്കാൻ സാധിക്കും. അതുവഴി തന്നെ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും.
4: ആരോഗ്യകരമായ ജീവിതശൈലികൾ ഇതുവരെ സംസാരിച്ചത് ആർദ്ര മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ.
0: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു ക്യാൻ ട്രസ്റ്റ്.
11: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: ഫോൺ 0483280500.
2: എന്റെ ചെങ്ങൈ, എന്റെ കാൽമുരി കെട്ടക്കെ.
3: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
2: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
6: എല്ലാ നിറങ്ങളിലുമുള്ള പട്ടങ്ങൾ കൊണ്ട് ആകാശം നിറയും. എല്ലാ രൂപത്തിലും വലിപ്പത്തിലുമുള്ള ഭംഗിയുള്ള പട്ടങ്ങൾ, അത് വായുവിലുള്ള യുദ്ധങ്ങളായി മാറും. പറത്തിവിടൽ, ചരടുവെട്ടൽ, യുദ്ധം, തലകുത്തി വീഴൽ. റേസറുകൾ പട്ടച്ചരട് മുറിക്കും. പട്ടങ്ങൾ വട്ടം തിരിഞ്ഞ് കറങ്ങി ബാലൻസ് തെറ്റി ചിറകും വാലും ഒക്കെ കെട്ടുപിണഞ്ഞ് വീഴും. അതും ഭംഗി തന്നെ. തെരുവുപിള്ളാരുടെ കാൽക്കീഴിലാവും ലോകം മുഴുവൻ, ബംഗുവിലെ എല്ലാ തെരുവുകളും. പിന്നെ ഇലക്ട്രിക് കമ്പികളിൽ പട്ടത്തിന്റെ അസ്ഥികൂടങ്ങൾ തൂങ്ങിക്കിടക്കും. പവർ കമ്പനിയുടെ ട്രക്ക് കണ്ടാൽ ഞങ്ങളൊക്കെ ഓടി ഒളിക്കും. ജോലിക്കാർ വന്ന് ദേഷ്യത്തോടെ മരിച്ചു വീണ പട്ടങ്ങളെ എടുത്തുമാറ്റും. അതെ, കാറ്റ്, കാറ്റ്. കാറ്റിന്റെ കൂടെ ഒരു ഉഗ്രൻ ഐഡിയയും വന്നു. നമുക്ക് നായാട്ട് കളിക്കാം ലൂയിസെ. എനിക്ക് കുതിരയോടിക്കാൻ അറിയില്ല. നീ വേഗം വലുതാവും, അപ്പൊ പഠിക്കൂലോ. നീ അവിടെ ഇരുന്ന് നായാട്ട് എങ്ങനെ കളിക്കാന്ന് നോക്കിക്കോ. പെട്ടെന്ന് പിങ്കി ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കുതിരയായി. കാറ്റ് കൂടുതൽ ശക്തിയോടെ വീശി. ചാലിലെ മെലിയൻ പുല്ലുകൾ വിശാലമായ പച്ചപ്പുൽ തടങ്ങളായി. എന്റെ കൗബോയ് വേഷം സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. വലിയ പടനായകന്റെ നക്ഷത്രം എന്റെ നെഞ്ചിൽ മിന്നിത്തിളങ്ങി. നമുക്ക് പോകാം കുഞ്ഞിക്കുതിരെ, പായേ, ഓട്, ഓട്. തുബ്ലപ് ടപ് ടപ് തുബ്ലപ് ടപ് ടപ്. ഞാൻ ടോം മിക്സിന്റെയും ഫ്രെഡ് തോംസന്റെയും ഒപ്പം തിരിച്ചു വന്നു. ബക്ക് ജോൺസ് ഇപ്രാവശ്യം വരാൻ താല്പര്യം കാണിച്ചില്ല. റിച്ചാർഡ് തൽമാഡ്ജ് വേറൊരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. കുഞ്ഞിക്കുതിരെ, ഓടോട്, പായി പായി, ഇതാ പൊടി പറത്തി നമ്മുടെ അപ്പാച്ചെ കൂട്ടക്കാർ വരുന്നു. തുബ്ലപ് ടപ് ടപ് തുബ്ലപ് ടപ് ടപ് തുബ്ലപ് ടപ് ടപ്. ഇന്ത്യൻ കുതിരകൾ ഒരു തമ്മാടിക്കൂട്ടം പോലെ നിരന്നു. ഓട് ഓട് കുഞ്ഞിക്കുതിരെ, പുൽപ്പരപ്പിൽ കാട്ടുപോത്തുകളും കാളകളും നിറയെയുണ്ട്, നമുക്കവയെ വെടിവെക്കാം. ബാങ് ബാങ് പാവ് പാവ്, ഫ്യൂ ഫ്യൂ ഫ്യൂ എന്ന് അമ്പുകൾ ചൂളം വിളിച്ചു. കാറ്റ്, വേഗത, ആവേശ കുതിര കുതിപ്പ്, പൊടിമേഘങ്ങൾ. ലൂയിസ് തൊള്ള തുറന്ന് വിളിച്ചു, സെസേ സെസേ. ഞാൻ പതുക്കെ എന്റെ കുതിരയെ കടിഞ്ഞാൻ വലിച്ചു നിർത്തി താഴേക്ക് ചാടി. കുതിരയോട്ടം കൊണ്ട് ഞാൻ ആകെ ചെമന്നിരുന്നു. എന്താടാ, കാട്ടുകാള നിന്റെ അടുത്തേക്ക് വന്നോ? ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കളി കളിക്കാം. കൊറേ ഇന്ത്യൻസ് ഉണ്ട്, എനിക്ക് പേടിയാവുന്നു. അവര് അപ്പാച്ചയാണ്, നമ്മുടെ കൂട്ടുകാരാ. എന്നാലും എനിക്ക് പേടിയാ, എത്ര ഇന്ത്യൻസ്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ സിഗരറ്റ് വാങ്ങുന്ന പോർച്ചുഗീസുകാരനുമായി കൂട്ടിമുട്ടാതിരിക്കാനായി ഞാൻ നേരത്തെ പുറപ്പെട്ടു. ഹൈവേയുടെ മറ്റേ ഭാഗത്തുകൂടെ വേലിമരങ്ങളുടെ തണൽ പറ്റി രക്ഷപ്പെട്ടു പോകാനും ശ്രദ്ധിച്ചു. ഹൈവേയിലെത്തിയാലുടൻ ഷൂസൂരി കയ്യിൽ പിടിച്ച് വലിയ ഫാക്ടറി ചുമരിന്റെ നിഴൽ പറ്റി ഞാൻ റോഡ് മുറിച്ചു കടക്കും. പക്ഷേ എന്റെ പരിശ്രമമൊക്കെ പാഴായി. പൗലോവിന്റെ ചെക്കന്റെ പഴയ കഥകൾ ഒന്നും ഓർത്തുവെക്കാൻ തെരുവിന് താല്പര്യമില്ലായിരുന്നു. ഹ്രസ്വമായ ഓർമ്മയെ അതിനുള്ളൂ.
5: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
1: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
7: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
8: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
7: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
10: ശനിയും ഞായറും രാവിലെ 7:50.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
11: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർ

0: ർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
5: മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസായിരിക്കണം. അല്ലെങ്കിൽ ബിരുദവും ഒപ്പം 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ പാസായിരിക്കേണ്ടതാണ്. പ്രായപരിധി 2026 ജനുവരി 1-നും 18-നും 30-നും ഇടയിൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കും. അപേക്ഷ ഇന്നുകൂടി സ്വീകരിക്കുന്നതാണ്. ഫോൺ നമ്പർ 0493-1200-0060. ഒരിക്കൽ കൂടി 0493-1200-0060. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ GFC വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 17 രാവിലെ 10 മണിക്ക് VHSC ഓഫീസിൽ നടക്കും. യോഗ്യത PG ഇൻ കൊമേഴ്സ്, ബിസിനസ് എക്കണോമിക്സ്, BEd സെറ്റ്. താൽപര്യമുള്ളവർ അസൽ രേഖകളുമായി അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ 0493-3326802. നമ്പർ ഒരിക്കൽ കൂടി 0493-3226802. കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ ഒഴിവുള്ള 10, 29, 35 വാർഡുകളിൽ ആശമാരെ തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുകളാണ് ഉള്ളത്. ഒഴിവുള്ള വാർഡുകളുടെ പരിധിയിലെ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരം. 10-ാം ക്ലാസ് പാസായ, 25-നും 45-നും ഇടയിൽ പ്രായമുള്ള, വിവാഹിത, വിവാഹമോചനം നടന്നവർ, വിധവകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. മുൻ ആശാപ്രവർത്തകർ, ആരോഗ്യമേഖലയിൽ സന്നദ്ധ സേവനം നടത്തിയവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. ഒഴിവുള്ള വാർഡുകളിൽ സ്ഥിരതാമസക്കാർ ഇല്ലെങ്കിൽ നഗരസഭാ പരിധിയിലെ സ്ഥിരതാമസക്കാരെയും പരിഗണിക്കും. അപേക്ഷകൾ ഈ മാസം 18-നകം മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, കോട്ടയ്ക്കൽ എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. അഭിമുഖം ഈ മാസം 18-ന് രാവിലെ 10 മണിക്ക് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ നടക്കും. മലപ്പുറം ജില്ലയിൽ HST ഹിന്ദി കാറ്റഗറി നമ്പർ 604/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 10, 11, 12 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിലും കോഴിക്കോട് മലപ്പുറം ജില്ലാ ഓഫീസുകളിലും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS പ്രൊഫൈൽ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൌൺലോഡ് ചെയ്ത് നിർദ്ദേശിച്ച പ്രകാരമുള്ള പ്രമാണങ്ങളുടെ അസൽ സഹിതം അഭിമുഖത്തിന് എത്തേണ്ടതാണ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: സമയം 7:24:50. ഇനി 7:25 വാർത്തകൾ.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തിപ്രാപിച്ചു.

0: കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസനപാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 മേ ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയേ ഓർ പിച്ചല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% റഹിയേ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹേ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 11,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിസിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1%. 2025-26 വർഷത്തിലെ 4ാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ US നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567 ആയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.

0: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രയേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ യുഎൻ സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. യുഎൻ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും. മഞ്ചേരി FM-ൽ നിന്നുള്ള ശുഭദിന പരിപാടികളാണ് കേൾക്കുന്നത്.
1: MES മെഡിക്കൽ കോളേജ്.

0: ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
0: പെരിന്തൽമണ്ണ. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
1: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
0: കൂടുതൽ വിവരങ്ങൾക്ക് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
2: ഇന്നത്തെ ഗാനം.
3: കാൽപന്ത് കളിയുടെ മഹോത്സവം 2026 ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പന്തുരുളാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ June 11 to July 19 നടക്കുകയാണ്. ഇങ്ങ് കേരളത്തിൽ മഴക്കാലമാണെങ്കിലും കാഴ്ചകളിൽ ഫുട്ബോൾ കാലമാകുന്നു. എവിടെ നോക്കിയാലും ഫുട്ബോൾ കാഴ്ചകൾ, ഫുട്ബോൾ വാർത്തകൾ. പെലയും മറഡോണയും റോബർട്ടോ കാർലോസും സിനദിൻ സിദാനും മറ്റും തീർത്ത കളിക്കളമാസ്മരികതയുടെ ഓർമ്മകളും മെസ്സിയും റൊണാൾഡോയും നെയ്മറും മറ്റും വീണ്ടും കളിക്കളത്തിലിറങ്ങുന്ന പ്രതീക്ഷകളുമായി ഫുട്ബോൾ ആരാധകർ. ഫുട്ബോൾ ആരവത്തിന്റെ ഒരു മാസം ലോകകപ്പ് ഫുട്ബോളിനെ പ്രതീക്ഷയോടെ കാത്തുകൊണ്ട് നമുക്ക് കേൾക്കാം താഴ്വരത്തിങ്ങിലെ പൊന്നോല കൊണ്ട് പന്തുണ്ടാക്കിയ ഈ പന്ത് കളിക്കാരനെ കുറിച്ചുള്ള പാട്ട് ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ഇന്ന് രാവിലെ 8:25 FM ശുഭദിന പരിപാടികൾക്ക് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പറുകൾ 2950-300, 2950-800, STD കോഡ് 0483, ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ,
4: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
4: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: വാദരോഗങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. ഇന്ന് സംസാരിക്കുന്നത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു.
6: പക്ഷാഘാതത്തിൽ ശരീരത്തിൽ അധികരിച്ചു നിൽക്കുന്ന വാദത്തെ കുറയ്ക്കുന്നതിന് വിരേചനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിരേചനം അഥവാ വയറിളക്കത്തിനുള്ള മരുന്നുകൾ: മേഘനാഥതൈലം, വാദകേസരിത്തൈലം, മെരുകുള്ളിത്തൈലം, വാദനാശത്തൈലം, സിദ്ധാദി എണ്ണ തുടങ്ങിയ മരുന്നുകളാണ് നൽകുന്നത്. ഉള്ളിലേക്ക് നൽകുന്നതിന് വാൻമെഴുക, രസഗന്ധി മെഴുക, വീരമെഴുക, നവഉപ്പുമെഴുക, നന്ദിമെഴുക തുടങ്ങിയവയും ചണ്ടമാരുത സിന്ദൂരം, അർമുഖ സിന്ദൂരം, അയവീര സിന്ദൂരം തുടങ്ങിയ മരുന്നുകളും പ്രയോഗിക്കുന്നു. ദേഹത്ത് പൂശി ഉടൽ വഴക്കം ഉണ്ടാക്കുന്നതിന് മെഴുകുതൈലം, ഉഴുന്ന് തൈലം, വാദകേസരി തൈലം തുടങ്ങിയവ ഉപയോഗിക്കുന്നു. അടുത്തതായി കീൽവായു എന്ന വാദത്തെ പറ്റി നോക്കാം. സിദ്ധവൈദ്യത്തിൽ കീൽകൾ എന്ന് പറഞ്ഞാൽ സന്ധികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കീൽവായു എന്നാൽ സന്ധികൾക്കുണ്ടാകുന്ന വാദം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേറെ പേരുകൾ: സന്ധിവാദം, മുട്ടുവേദന, മേഘശൂലൈ, മുടക്കുവാദം, ആമവാദം തുടങ്ങി പല പേരുകളിലും അറിയപ്പെടുന്നു. ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നാൽ, കീൽകളിൽ അഥവാ സന്ധികളിൽ വാദദോഷം അധികരിച്ച് രോഗം വരുത്തുന്നതിനാൽ കീൽവായുവെന്നും, കാൽമുട്ടുകളിലാണെങ്കിൽ മുട്ടുവേദന എന്നും, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ചിലതരം സന്ധിവേദനയ്ക്ക് മേഘശൂല എന്നും, സന്ധികളെ നീട്ടാനും മടക്കാനും കഴിയാതെ വരുന്നതുകൊണ്ട് മുടക്കുവായു എന്നും, വയറ്റിൽ മന്ദാവസ്ഥ ആമാവസ്ഥയെ ഉണ്ടാക്കി കഫദോഷത്തോടുകൂടി ഈ രോഗം വരുന്നതിനാൽ ആമവാദം എന്നും പറയുന്നു. പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ: സന്ധികളിൽ വീക്കം, വേദന, പനി, സന്ധികളിലെ ചലനത്തിന് സഹായിക്കുന്ന പശ്മ പോലെയുള്ള ദ്രാവകങ്ങളുടെ കുറവുമൂലം ഉണ്ടാവുന്ന കരകര ശബ്ദങ്ങൾ തുടങ്ങിയവ. കീൽവായു അഥവാ സന്ധിവാദങ്ങളെ 10 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവ: വാദക്കീൽവായു, 2 പിത്തക്കീൽവായു, 3 അയ്യക്കീൽവായു, 4 വാദപിത്തക്കീൽവായു, 5 വാദ അയ്യക്കീൽവായു, 6 പിത്തകഫ കീൽവായു, 7 പിത്തവാദ കീൽവായു, 8 കഫവാദ കീൽവായു, 9 കഫപിത്ത കീൽവായു, 10 മുക്കുട്ര കീൽവായു. രോഗം ഉണ്ടാകുന്ന വിധം: വാദദോഷത്തെ അധികരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുന്നത് വഴി, ഉദാഹരണം മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ചുവന്ന മുളകിൻ്റെ ഉപയോഗം, ചുവന്ന മാംസത്തിൻ്റെ ഉപയോഗം തുടങ്ങിയവ. ശരീരത്തിന് തണുപ്പേകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും, തണുപ്പുള്ളതും മഞ്ഞുള്ളതുമായ സ്ഥലങ്ങളിൽ നീണ്ടകാലം താമസിച്ചാലും ഈ അസുഖം വരാം. കൂടാതെ ലൈംഗിക രോഗങ്ങളുടെ തുടർച്ചയായും പാരമ്പര്യമായും ഈ അസുഖം വരാം. ഇനി ഇവ ഓരോന്നായി നോക്കാം. 1 വാദക്കീൽവായു: തൊണ്ടയിൽ ഇടയ്ക്കിടെ വേദന, നെഞ്ചുവേദന, കാൽമുട്ടുകൾ വീങ്ങി ചുവന്ന നിറത്തിൽ കാണുക, കാൽമുട്ടുകൾ വളരെ നാളുകൾക്ക് ശേഷം മടക്കാനും നിവർത്താനും കഴിയാതെ വരിക, രാത്രി പനി, സന്ധികൾക്കു വേദന, കൂടുതലും കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, മുഴങ്കാൽ, കണങ്കാൽ, നടുവിന്, മണിക്കടൈ അതായത് റിസ്റ്റ് ജോയിൻ്റ്, തോൾ സന്ധി തുടങ്ങിയവ.
5: വാദരോഗങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ. ഇതുവരെ സംസാരിച്ചത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ

0: സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എം മനു. ഡോക്ടർ മനുവിന്റെ ഫോൺ നമ്പർ 9846178448. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846178448.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
1: ഫോൺ 9946682000.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
8: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
7: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
6: ബുക്കിംഗിന് 0483280500.
9: കാവ്യധാര,
10: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: ഡി വിനയചന്ദ്രൻ എഴുതിയ ജീവിതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. AS പ്രശാന്ത് കൃഷ്ണൻ.

ഡി വിനയചന്ദ്രൻ എഴുതിയ ജീവിതം എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന്. ചൊല്ലിയത് എ എസ് പ്രശാന്ത് കൃഷ്ണൻ.

0: കാവ്യധാര
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
6: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിൽ പലരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ? പ്രത്യേകിച്ച് ദൂരയാത്രകൾ പോകുമ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ മുൻകൂട്ടി ഓൺലൈനായി ഹോട്ടലുകളും റൂമുകളുമൊക്കെ ബുക്ക് ചെയ്യാറുമുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയോ വലിയ ഓൺലൈൻ പോർട്ടലുകളുടെയോ പേര് കാണുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. ഇങ്ങനെ ബുക്ക് ചെയ്ത് പറ്റിക്കപ്പെട്ടവർക്ക് മലപ്പുറം ഉപഭോക്തൃ കമ്മീഷൻ വഴി ലഭിച്ച നീതിയെക്കുറിച്ചാണ് ഇന്ന് ജാഗ്രതയിൽ പങ്കുവയ്ക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ കുംഭമേളയുടെ സമയത്താണ് അങ്ങാടിപ്പുറം സ്വദേശികളായ കെ ബി പരമേശ്വരൻ, സഹോദരൻ ബാലാജി ശങ്കർ, സുഹൃത്ത് മണികണ്ഠൻ എന്നിവർ കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് പോകാൻ തീരുമാനിച്ചത്. IRCTC വഴി മേക്ക് മൈ ട്രിപ്പ് പോർട്ടൽ മുഖേന ഒക്ടോബർ മാസത്തിൽ തന്നെ പ്രയാഗ്രാജിലെ അതിഥി സ്റ്റേ ലോഡ്ജ് എന്ന ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. എന്നാൽ പ്രയാഗ്രാജിൽ എത്തിയ ഇവരോട് ഹോട്ടലുകാർ കൈമലർത്തി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് IRCTCയുമായോ മേക്ക് മൈ ട്രിപ്പുമായോ ഒരു ബന്ധവുമില്ല, റൂം തരാൻ പറ്റില്ല എന്ന്. കുംഭമേളയുടെ തിരക്കിൽ മറ്റു താമസ സ്ഥലമൊന്നും ലഭിക്കാത്തതിനാൽ അതേ ഹോട്ടലിൽ തന്നെ ദിവസേന 4000 രൂപ വീതം അധികം നൽകി ഇവർക്ക് താമസിക്കേണ്ടി വന്നു. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ട്രാവൽ ഏജൻസികളോട് നഷ്ടപരിഹാരം ചോദിച്ചിട്ട് കിട്ടാതെ വന്നതോടെ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചു. IRCTCയും മേക്ക് മൈ ട്രിപ്പും ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തി അവരുടെ ഭാഗം ന്യായീകരിച്ചു. കെ മോഹൻദാസ് പ്രസിഡന്റായ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ആ വാദം തള്ളിക്കളഞ്ഞു. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമെന്ന വിശ്വാസ്യതയിലാണ് പരാതിക്കാർ IRCTCയെ സമീപിച്ചത്. അതുകൊണ്ടുതന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് നിരീക്ഷിച്ചു. ഉപഭോക്താവിനെ ബുദ്ധിമുട്ടിച്ചതിന് IRCTCയും മേക്ക് മൈ ട്രിപ്പും ചേർന്ന് പരാതിക്കാർക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിലേക്ക് 5,000 രൂപയും നൽകണം. കൂടാതെ ഹോട്ടലുകാർ അധികമായി ഈടാക്കിയ 7,827 രൂപ തിരികെ നൽകാനും കോടതി വിധിച്ചു. നിശ്ചിത സമയത്തിനകം ഈ തുക നൽകിയില്ലെങ്കിൽ 9% പലിശയും കൊടുക്കേണ്ടി വരും. ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വഞ്ചിക്കപ്പെട്ടാൽ ചോദ്യം ചെയ്യണം. ഇതാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.

0: ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ:
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി കൈഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
4: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
3: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇപ്പോൾ കേളികൊട്ട് കേൾക്കാം. കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളി. സന്ധ്യയ്ക്ക് മുൻപാണ് കേളികൊട്ട്. കഥകളിയുടെ അനുസാര്യ വാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട്. ഇന്ന് കേളികൊട്ട് അവതരിപ്പിക്കുന്നത് തൃപ്രങ്ങോട് പരമേശ്വരമാരാരും സംഘവും.

0: തൃപ്രങ്ങോട് പരമേശ്വര മാരാരും സംഘവും അവതരിപ്പിച്ച കേളികൊട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 1:53.
3: FM പ്രധാന വാർത്തകൾ.
2: ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 5 വർഷത്തിനകം രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് $30 ബില്യൺ ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെത്തിയ വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ വെനിസ്വേലയിലെ ഇന്ത്യൻ അംബാസഡർ PK അശോക് ബാബു മുംബൈ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വെനിസ്വേലൻ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ അവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ 31 മാസം വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കെ പ്രവീൺകുമാർ MLA സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രെയ്സ് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ 1-ാം ക്ലാസിൽ പ്രവേശനം നേടിയ കുട്ടികൾക്ക് സമ്മാനച്ചെപ്പ് വിതരണം ചെയ്തു. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മൂടാടി പഞ്ചായത്തിലെ വീരവഞ്ചേരി LP സ്കൂളിലെ കുട്ടികൾക്ക് ചെപ്പുകൾ നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എറണാകുളം കലക്ടറേറ്റിൽ ജീവനക്കാർക്ക് 2 ദിവസത്തെ ക്ലോത്ത് കളക്ഷൻ ഡ്രൈവ് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശൂന്യമായ പഴയ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടാറ്റ ടീ എസ്റ്റേറ്റിലെ ജയറാമിനെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. ലഹരി മരുന്നിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് പരിശോധന കർശനമാക്കി. ഡോഗ് സ്ക്വാഡിനെ അടക്കം ഉപയോഗിച്ചാണ് ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നത്.
3: FM പ്രധാന വാർത്തകൾ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം. ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27. ട്രെയിൻ നമ്പർ 1660, തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46. ട്രെയിൻ നമ്പർ 1630, എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54. 2063 മംഗലാപുരം

0: തിരുവനന്തപുരം എക്സ്പ്രസ് 9:22 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5, 6, 3, 2, 3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
10: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
11: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
13: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
14: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
13: സുപ്ന പാം.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ഡിക്കാട് റോഡ്, മഞ്ചേരി.
12: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
11: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
12: സി എച്ച് സെന്റർ മഞ്ചേരി.
11: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
12: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
11: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
12: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
11: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിശദീകരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: ഇന്ന് നമ്മൾ ഹിസ്റ്ററി, ജിയോഗ്രഫി ആൻഡ് എക്കണോമിക്സ് ആകെ 15 മാർക്കാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഹിസ്റ്ററി അവസാന പരീക്ഷകൾക്കൊക്കെ കണ്ടുവന്ന ചോദ്യങ്ങൾ ശൈലി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ട്രാവൻകൂറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അയ്യങ്കാളി ഉൾപ്പെടെയുള്ള SERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു 10 ആളുകളുണ്ട്. അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ തുടങ്ങിയ ആളുകളുടെ അവരെ പ്രധാനപ്പെട്ട സമരങ്ങളും വർഷങ്ങളും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ സംഭാവനകൾ നിർബന്ധമായിട്ട് നോക്കേണ്ടതാണ്. അത് ഉപ്പ് സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം മുതൽ ക്ഷേത്രപ്രവേശന വിളംബരം, മലയാളി ഈഴവ മെമ്മോറിയൽ അടക്കം ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മേഖല കേരളത്തിന്റെ രാഷ്ട്രീയമാണ്. 1957 മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരും മിനിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉറപ്പായിട്ടും എല്ലാ പരീക്ഷകൾക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം, 1917 സമരം മുതൽ ഇങ്ങോട്ട് രാജാറാം മോഹൻ റോയ്, രാമകൃഷ്ണ മിഷൻ, അതിന്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക മേഖലയാണ്. കറണ്ട് അഫയറിന്റെ ഭാഗമായിട്ട് വരുമെങ്കിൽ കൂടി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ, അതായത് ഉപഗ്രഹങ്ങളായാലും ബാക്കി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായാലും ഒക്കെ ഈ മേഖലയിൽ കടന്നു വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി വേൾഡിലേക്ക് പോവുകയാണെങ്കിൽ മഹത്തായ വിപ്ലവം മുതൽ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷനും ചൈനീസ് വിപ്ലവവും, അത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഓരോന്നും എടുത്ത് പഠിക്കേണ്ടതാണ്. അതുപോലെ 1st ലോക മഹായുദ്ധം, 2nd ലോക മഹായുദ്ധങ്ങൾ, അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് ലോക രാജ്യങ്ങളും അവരുടെ പ്രത്യേകതകളും, അതുപോലെ തന്നെ യുഎനുമായി ബന്ധപ്പെട്ട അതർ ഓർഗനൈസേഷൻസുമാണ്. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ നാറ്റോ നിരന്തരം ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 5 പരമാവധി നമുക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ ജിയോഗ്രഫിയിലേക്ക് പോകുമ്പോൾ വേൾഡ് ജിയോഗ്രഫി, ലോകത്തിന്റെ ബേസിക് ആയുള്ള ഘടന, അന്തരീക്ഷം, കാറ്റ്, മേഘങ്ങൾ, താപനില, ആഗോള താപനം തുടങ്ങി ലോകരാഷ്ട്രങ്ങളുടെ സവിശേഷതകൾ വരെ ഈ ജിയോഗ്രഫിയുടെ ഭാഗമായിട്ട് കടന്നു വരും. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രകൃതികളും, നദികൾ, നദികളുടെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ, കാലാവസ്ഥ, ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതികൾ, ഇന്ത്യയിലെ വ്യവസായങ്ങൾ, ജല, വ്യോമ, റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദ്യങ്ങൾ കണ്ടുവരുന്നതാണ്. വന്യജീവി സങ്കേതങ്ങൾ,

0: സംരക്ഷിക്കുന്ന മൃഗങ്ങളായാലും വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു വയ്ക്കുക. കൃഷിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഓരോ ജില്ലയിലും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, കേരളത്തിലെ ഗതാഗതം, ഇതും കൂടായാൽ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞ് എക്കണോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയകൾ എന്ന് പറയുന്നത് 5-year plan, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഇത് പ്രധാനപ്പെട്ട ഏരിയയാണ്. രണ്ടോളം ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളിൽപ്പെട്ട ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, എക്കണോമിക് പോളിസി, അതുപോലെ തന്നെ ബാങ്കിങ് ഇന്ത്യയിലെ കാർഷിക വിളകൾ, കഴിഞ്ഞ LDC അടക്കം ചോദിച്ചിട്ടുള്ള ഏറ്റവും ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഇന്ത്യയുടെ സ്ഥാനങ്ങൾ, ഏറ്റവും പ്രധാന ഒരു ചോദ്യം എല്ലാ പരീക്ഷയും കാണുന്നതാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപാദനത്തിലാണെങ്കിലും ഇന്ത്യയുടെ GDP റേറ്റ് ആണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളുടെയും സ്ഥാനം, ഓരോ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിലേക്ക് കൊടുക്കുന്ന സംഭാവന, ഇതൊക്കെ കഴിഞ്ഞ കാല പരീക്ഷകളിൽ ശതമാനമായിട്ട് അകത്ത് ഉള്ളിൽ നിന്ന് കുറച്ച് ഡീപ്പായി ചോദിച്ച ചോദ്യങ്ങളാണ്.
1: കേരള PSC നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇക്കണോമിക്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
2: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ഇടിയു സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
0: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
0: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
0: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
0: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
4: സൈബർ ജാലകം. ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്താണിത്?
5: ഒരാൾ മറ്റൊരാൾക്ക് സന്ദേശം അയക്കുമ്പോൾ അതിനിടയിലുള്ള മറ്റൊരാൾക്കും മനസ്സിലാകാത്ത വിധത്തിൽ അതിനെ കോഡ് ചെയ്ത് അയക്കുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അയക്കുന്ന ഡാറ്റയുടെ പ്രൊട്ടക്ഷന് അനിവാര്യമാണ്. എന്താണ് ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് ലളിതമായി എങ്ങനെ പറയാം? ഒരാൾ മറ്റൊരാൾക്ക് രഹസ്യമായി ഒരു സന്ദേശം അയക്കുവാനായി ഉപയോഗിക്കുന്ന മാർഗമാണ് ഡാറ്റ എൻക്രിപ്ഷൻ. ഇതിനായി ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് സന്ദേശത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റും. ഉദാഹരണത്തിന്, ABCD എന്നുള്ള അക്ഷരങ്ങളെ കോഡ് ചെയ്യുന്നത് +1 എന്നുള്ള കീ ഉപയോഗിച്ചാണ് എന്ന് കരുതുക. അതായത് എ എന്നതിന് പകരം ബി എന്നെഴുതണം, ബി എന്നതിന് പകരം സി, അങ്ങനെ അങ്ങനെ. ഇങ്ങനെ ഒരു കോഡ് അയക്കുന്നയാൾക്കും സന്ദേശം സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ അറിയൂ എന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിൽ ABC എന്നതിന് പകരം ഇവിടെ നിന്ന് അയക്കുന്നത് BCD എന്നായിരിക്കും. ഈ സന്ദേശം കിട്ടുന്നയാൾക്ക് മനസ്സിലാവും ഈ BCD എന്നുള്ളതിൽ നിന്ന് ഓരോ അക്ഷരത്തിനും തൊട്ട് പിന്നിലുള്ള അക്ഷരത്തിലോട്ട് മാറ്റിയാലാണ് ഒറിജിനൽ സന്ദേശം കിട്ടുക എന്ന്. അതായത് കിട്ടുന്നയാൾ അതിനെ എളുപ്പത്തിൽ ABC എന്ന് മനസ്സിലാക്കും. ഇതിനിടയിലുള്ള ഒരാൾക്കും ഈ സന്ദേശത്തെ ഡീകോഡ് ചെയ്യുവാൻ പറ്റില്ല. കാറ്റ് എന്നുള്ള ഒരു വാക്കാണ് ആദ്യത്തെയാൾ രണ്ടാമത്തെയാൾക്ക് അയക്കുന്നത് എന്ന് കരുതുക. +1 എന്നുള്ള കീ ഉപയോഗിച്ച് അയക്കുകയാണെങ്കിൽ കാറ്റ് എന്നുള്ളത് DBU എന്നായിരിക്കും അയക്കുക. DBU എന്ന് ആര് കണ്ടാലും അത് കാറ്റാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഇത് കിട്ടുന്നയാൾ

0: ഇത് ചെയ്യും, അദ്ദേഹത്തിന് കീ അറിയാം, ആ കീ അപ്ലൈ ചെയ്യും, അതിൽ നിന്ന് മനസ്സിലാക്കും ഇത് കാറ്റ് എന്നതിൻ്റെ രഹസ്യരൂപമാണ് എന്ന്. ഇതിൽ കാറ്റ് എന്നതിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്നും അതിനെ മാറ്റി എഴുതിയ ഡി ബി യു എന്നുള്ള രൂപത്തെ സൈഫർ ടെക്സ്റ്റ് എന്നും പറയും. പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന പ്രക്രിയയ്ക്ക് എൻക്രിപ്ഷൻ എന്നും സൈഫർ ടെക്സ്റ്റിനെ കീ ഉപയോഗിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്ന പ്രക്രിയയ്ക്ക് ഡീക്രിപ്ഷൻ എന്നും പറയും. അതായത് കാറ്റിനെ ഡി ബി യു എന്നാക്കിയത് ഡാറ്റ എൻക്രിപ്ഷൻ, ഡി ബി യു എന്നതിനെ കീ ഉപയോഗിച്ച് കാറ്റ് എന്ന് മനസ്സിലാക്കിയത് ഡാറ്റ ഡീക്രിപ്ഷൻ.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: രസമുകുളം.
5: പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മത്തൻ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നല്ലേ? 1/2 കിലോ മത്തൻ കഷ്ണങ്ങളാക്കിയെടുക്കണം, 2 കപ്പ് നാളികേരം ചിരകിയെടുക്കണം, തേങ്ങാപ്പാൽ 1/2 കപ്പ്, പച്ചമുളക് 2 എണ്ണം, പൊടിയുപ്പ് പാകത്തിന്, ശർക്കര 1 സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, പച്ച വെളിച്ചെണ്ണ 2 സ്പൂൺ, പുളിക്കാത്ത തൈര് 2 കപ്പ്. ഇത്രയും സാധനങ്ങളാണ് മത്തൻ കിച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. മത്തൻ കഷ്ണങ്ങൾ ആദ്യം തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ചിരകിയ നാളികേരവും പച്ചമുളകും കടുകും കൂടി അരച്ചതും ശർക്കര പൊടിച്ചതും പൊടിയുപ്പും തൈരും കൂടി വേവിച്ചു വെച്ച മത്തനിലേക്ക് ചേർത്ത് ഇളക്കണം. ഇനി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്താൽ മത്തൻ കിച്ചടി റെഡിയായി. വളരെ സ്വാദിഷ്ടമായ, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മത്തൻ കിച്ചടി ഒരു ദിവസം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. തയ്യാറാക്കുന്ന രീതി ഒന്നുകൂടി വേഗത്തിൽ പറയാം. മത്തൻ കഷ്ണങ്ങൾ ആദ്യം തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം ചിരകിയ നാളികേരവും പച്ചമുളകും കടുകും കൂടി അരച്ചതും ശർക്കര പൊടിച്ചതും പൊടിയുപ്പും തൈരും കൂടി വേവിച്ചു വെച്ച മത്തനിലേക്ക് ചേർത്ത് ഇളക്കണം. ഇനി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്താൽ മത്തൻ കിച്ചടി റെഡിയായി.
1: രസമുകുളം.
4: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
7: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: സമയം 8:00 കഴിഞ്ഞ് 20:36. FM ശുഭദിന പരിപാടികൾക്ക് ശേഷം ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0483 എന്ന STD കോഡിനൊപ്പം 29

0: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു.
1: ഗാനമാധുരി.
0: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
1: ഫോൺ 0499332622.
2: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
3: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
2: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
3: മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഫോൺ 0499332622.

സ്വർണവർണ്ണ ചിറകുകൾ വീശി സ്വയംവര സ്വപ്നം പോലെ. കെ എസ് ചിത്രപാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം കെ പി ഉദയഭാനു.

0: കെ എസ് ചിത്ര പാടിയ ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം കെ പി ഉദയഭാനു.
1: മൗലാന ഐ വി എഫ് പെരിന്തൽമണ്ണ.
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0499332622262.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
4: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മെഡിസപ് ആനുകൂല്യങ്ങൾ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
4: ഫോൺ 8078788881.
5: ചോദ്യവും ഉത്തരവും പറയാം.

0: ചോദ്യവും ഉത്തരവും പറയാനുള്ള സമയമായിരിക്കുന്നു. ചോദ്യം എങ്ങനെയായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ പുനരുൽപ്പാദക ഊർജ സ്രോതസ്സിനായുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. 2027 ജൂൺ മുതൽ 1.5 ദശലക്ഷം ടൺ ഗ്രീൻ അമോണിയ ഇതുവഴി ഉൽപ്പാദിപ്പിക്കും. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി കേട്ടോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി കൈഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
0: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇതുവരെ കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ, ഒപ്പം MV രവീന്ദ്രൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 29:52.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ജരി

പ്രിയമുള്ളവരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് അല്ലേ? മഴ അങ്ങനെ തിമിർത്ത് പെയ്യുകയാണ്. മഴ തീർക്കുന്ന ജലപ്രപഞ്ചം ജീവലോകത്തിന് അമൃതമാണ്. ഇതിനിടയിൽ മഴക്കെടുതികൾ നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും ഭൂമിയെ ജീവൻ്റെ സ്വപ്നസ്വർഗമാക്കുന്നത് മഴ തന്നെയാണ്.

0: ഓർക്കാനായി എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കാതെ ഒരു മഴയും പെയ്തു തീരുന്നില്ല. ദുരിതങ്ങളില്ലാത്ത ഒരു മഴക്കാലമാകട്ടെ ഇത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിത്രമഞ്ജരി തുടങ്ങുകയാണ്. വിളിച്ചു തുടങ്ങിക്കോളൂ. നമ്പറുകൾ 0483 2950 50 300, മറ്റൊരു നമ്പർ 2950 50 800. അഞ്ചെട്ട് മാസത്തിനകം വിളിച്ചു കിട്ടിയ ശ്രോതാക്കൾ കുറച്ചുകൂടി കാത്തിരിക്കുക. ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ MV രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം സ്നേഹപ്രഭ, സാങ്കേതിക സഹായം നൽകുന്നത് റോബിൻ വർഗീസ്, ലിജേഷ് കിഴിശ്ശേരി. സ്വാഗതം ചെയ്യാം ആദ്യത്തെ ശ്രോതാവിനെ. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: ഞാൻ അൻസാർ, കൊല്ലം കരുതാപ്പള്ളി.
0: അൻസാർ,
1: ആ
0: കുറെ കാലമായി വിളിച്ചിട്ട്.
1: ഏഴുമാസമായി.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് കൊല്ലത്തെ വിശേഷങ്ങൾ?
1: നല്ല വർത്തമാനം.
0: പിന്നെന്ത് ചെയ്യുന്നു അൻസാർ?
1: ഞാൻ കുറച്ചാൾ കട്ടുപ്പാറ ഉണ്ടായിരുന്നു, പെരിന്തൽമണ്ണ മലപ്പുറം.
0: കട്ടുപ്പാറ? ഓക്കെ. കട്ടുപ്പാറ എവിടെ? കേട്ടില്ല. ജോലി എന്താണ് അവിടെ കൊല്ലത്ത്? ഇപ്പോ അവിടെ പോയിട്ട്?
1: ഇല്ല, ഞാൻ പെരുന്നാളിന്റെ അവധിക്ക് പോയതാ, പിന്നെ പോയില്ല അങ്ങോട്ട്.
0: അങ്ങനെയൊക്കെയാണ്. മഴ ഉണ്ടോ?
1: മഴ വന്നു പോകുന്നു.
0: ഇവിടെയൊക്കെ പോകാം. അവിടെ നേരത്തെ ശക്തമായിരുന്നു, ഇപ്പൊ ഈ ഭാഗം മലബാർ ഭാഗത്തേക്കാണ് തോന്നുന്നു അധികം. വേറെ എന്താ പറയാനുള്ളത്?
1: എനിക്ക് ഒരു പാട്ട് വേണേ.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് പരിണയത്തിലാത്ത അഞ്ചു സ്വരങ്ങളും പോരാതെ മന്മദൻ നിൻചിരി സായകമാക്കി, നിൻ പുഞ്ചിരി സായകമാക്കി. ആ പാട്ട്
0: നല്ലൊരു പാട്ടല്ലേ. പാട്ടൊക്കെ പാടാറുണ്ടോ?
1: ആ പാട്ട് ചെറുതായിട്ട് പാടാ.
0: പഴയ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ?
1: അല്ല, എല്ലാ പാട്ടും.
0: എല്ലാ പാട്ടും ഇഷ്ടമാണ്. ആ പൈസ. എന്റെ പേര് രവീന്ദ്രൻ.
1: എന്താണ്?
0: രവീന്ദ്രൻ.
1: ആ, നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ട്.
0: ഓക്കെ. ആ അതാണ് ഞാൻ ചോദിച്ചത്, ആ പേര്
1: കേട്ടപ്പോഴേ.
0: അപ്പൊ നമുക്ക് എന്നാൽ വേറെന്താ വിശേഷിച്ച് പറയാനുണ്ടോ? പാട്ടിലേക്ക് പോയാലോ.
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആ പറഞ്ഞോളൂ.
1: മലപ്പുറം മേൽമുറി ഭാഗത്ത് കേട്ട, പിന്നെ ഒരു മോമാലിയാക്കാം, പിന്നെ സുനില കരിവാരക്കുണ്ട്, പിന്നെ മഞ്ചേരി എഫ്എം കേൾക്കുന്ന വേറെ അല്ല, ശ്രീനിവാസൻ മലപ്പുറം പൊന്മള, പിന്നെ രവീന്ദ്രൻ സാറിനും.
0: ആ എല്ലാവർക്കും, എല്ലാവർക്കും അല്ലേ, കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി,
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ പാട്ട് സമർപ്പിക്കുന്നു.
0: ഓക്കെ, വളരെ സന്തോഷം അൻസാർ. അപ്പൊ പാട്ടിലേക്ക് പോവാണ് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ
1: ഓക്കെ.

മഴ നൊമ്പരമല്ല, കുളിർമയാണ്. എത്ര കുടചൂടി നിന്നാലും നമ്മെ നനയ്ക്കുന്ന മഴകളുണ്ട്. മഴയെക്കുറിച്ചുള്ള ചില വരികൾ ഓർമ്മയിൽ വരികയാണ്. ആരൊക്കെ തടഞ്ഞുവെച്ചാലും മഴയുടെ സ്നേഹം ഭൂമി ആസ്വദിക്കുക തന്നെ ചെയ്യും.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി, അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
0: ചിത്രമഞ്ജരി തുടരുകയാണ് അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ, ഹലോ, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്? ഹലോ, ഹലോ, എന്താണ് കേൾക്കാനില്ലല്ലോ.

0: ആ രാജനാണ്.
1: രാജൻ എവിടുന്നാണ്,
0: നന്മണ്ട
1: എവിടുന്നാ വിളിക്കുന്നത്?
0: നന്മണ്ട പഞ്ചായത്തിൽ,
1: നന്മണ്ട
0: നന്മണ്ട പഞ്ചായത്ത് കോഴിക്കോട്
1: കോഴിക്കോട്
0: ജില്ല.
1: അല്ലേ?
0: ആ
1: അപ്പൊ അടുത്ത് വിളിച്ചിട്ടുണ്ടോ?
0: ഓ, ഒരു കൊല്ലോ, ഒരു കൊല്ലായി.
1: ഒരു കൊല്ലായി.
0: പിന്നെ വിളിച്ചോ, കിട്ടിയിരുന്നില്ല.
1: ഓക്കെ ഓക്കെ.
0: ആ
1: എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
0: നല്ല മഴയാണ്, ഇവിടെ മഴ പെയ്യുന്നുണ്ട്.
1: മഴ
0: പിന്നെ
1: നല്ല
0: അങ്ങനെയാണ്.
1: ശക്തിയായി പെയ്യുന്നുണ്ടോ അതോ ചെറിയ മഴയാണോ?
0: അപ്പൊ ഇപ്പൊ ശക്തിയല്ല, ഒരു മീഡിയം സൈസിലാണ്
1: മീഡിയം സൈസ്
0: പെയ്യുന്നത് മഴ.
1: മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ?
0: ആ
1: പിന്നെന്താണ്, റേഡിയോ റേഡിയോ കുറെ കാലമായോ കേൾക്കാൻ തുടങ്ങിയിട്ട്?
0: റേഡിയോ ഞാൻ 10 വയസ്സുള്ളപ്പം റേഡിയോ കേൾക്കുന്നതാണ്. അല്ല, പത്ത് വയസ്സ്
1: ഇപ്പൊ എത്ര വയസ്സായി?
0: ഇപ്പോ 69 വയസ്സായി.
1: ഓ ആ ആ അപ്പോൾ വളരെ ഒരു ദീർഘകാലത്തെ
0: ഓ,
1: അല്ലേ റേഡിയോ ശ്രോതാവാണ് രാജൻ.
0: റേഡിയോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്.
1: അത് ശരി,
0: ടിവിനേക്കാളും താല്പര്യം ഈ റേഡിയോ ആണ്.
1: റേഡിയോയുടെ ആണ്. എന്തൊക്കെയാണ്, എന്താണ് ആ പരിപാടികൾ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം, എന്താണ് റേഡിയോയായിട്ടുള്ള ബന്ധം?
0: ഒന്നാമതെ ടിവിയിൽ വരുന്ന നമ്മളെ റേഡിയോയിൽ കിട്ടുന്ന പാട്ടും ടിവി കിട്ടൂല ഒരിക്കലും, എപ്പോഴെങ്കിലും ഒക്കെ
1: ഉണ്ടാവും.
0: ഒന്നാമത്
1: അത്
0: ഈ
1: ശരി.
0: പാട്ട് എന്നാല് എന്റെ ജീവനാണ്. ഞാൻ നേരെ അവിടെ പാട്ടുകളെടുത്ത് നോക്കും, ഗാനങ്ങളെടുത്ത് നോക്കുന്ന ആളാണ്.
1: പാട്ടുകൾ ജീവനാണ് അല്ലേ? അപ്പൊ പാട്ട് വളരെ സ്വതന്ത്രമായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു മാധ്യമം അല്ലേ റേഡിയോ? അതെ. വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ?
0: വീട്ടിലെ എന്റെ ഭാര്യ ഉണ്ടോ, ഞാനൊരു മക്കളില്ല.
1: ഓ
0: ഓളെ അമ്മേന്റെ അനിയത്തി പറ്റി.
1: ഓ
0: അപ്പൊ അവിടെ വീട്ടിലാളേ, വീട്ടിലാളേ, ഓളെ വീട്ടിലാളേ.
1: അങ്ങോട്ട് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റേഡിയോ ആണ് എപ്പോഴും ഒരു കൂട്ടുകാരനായിട്ട് കൂടെ ഉള്ളത് അല്ലേ?
0: അതെ.
1: ഏത് പാട്ടാണ് വേണ്ടത്?
0: പാട്ട് സമസ്യ എന്ന സിനിമയിലുള്ള എനിക്ക് പഴയ പാട്ടുകളെ കാണിച്ചു.
1: പഴയ പാട്ടുകൾ? അതാണ് അതാണ്.
0: അത് സമസ്യയിലുള്ള പാട്ട്, ഉദയഭാനു സാർ സംഗീതം,
1: കെ പി ഉദയഭാനു,
0: ഓ
1: എൻ വിയുടെ വരികൾ അല്ലേ? വിശ്വാസ് പാടിയ പാട്ട്. അപ്പൊ ആ പാട്ടാവട്ടെ ഇന്ന് അല്ലേ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: പാട്ടൊക്കെ പാടു.
1: ആ എന്നാ പിന്നെ എന്തിനാ മടിക്കുന്നത്, പോരട്ടെ.
0: ഈ പാട്ടെങ്ങനെ ആയിക്കോട്ടല്ലേ?
1: ഏതാ? ആ ഈ പാട്ടിനായിക്കോട്ടെ.
0: അല്ല,
1: ഏറ്റവും ഏറ്റവും പാടാൻ ഏതാണ് ഇഷ്ടച്ചാ അത് പാടിക്കോളൂ.
0: അല്ലേ, വേറെ പാട്ട്? ഒരു
1: ആ
0: പാട്ട്
1: വേറെ ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന വെച്ചാ അത് പാടാം കേട്ടോ. വേണ്ട, ഇഷ്ടമുള്ളത് പാടിക്കോളൂ. ഓക്കെ, അപ്പൊ കോഴിക്കോട് നിന്ന് രാജേട്ടൻ പാടിയ തുടക്കം കുറിച്ച ഈ പാട്ട് തന്നെ ആവട്ടെ. അത് ശരി, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതാ പാട്ട് വരുന്നു കേട്ടോ. ക്ലിയർ ആയില്ല, എന്താണ് പറഞ്ഞത്? ആ രണ്ടു പേര് പാടിക്കോളൂ നമുക്ക്.
0: ൂർ മഠത്തിലെ മാറി കളവക്കൂട്ടാൻ നിങ്ങൾ കൊണ്ടുറക്കമായോ.
1: ഹലോ ഹലോ. ആ രാജൻ ചേട്ടന്റെ കോള് കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും വളരെ കാലമായി റേഡിയോ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് രാജൻ. അദ്ദേഹം പാട്ടുകളെ വളരെയധികം സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം സമസ്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇതാ.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഹലോ.
5: ഹലോ,
4: സ്വാഗതം ചിത്രമഞ്ജിലേക്ക്. ആരാണ്?
5: ഞാൻ തവനൂരിന്ന് ലക്ഷ്മിയാണ്.
4: ലക്ഷ്മി, ഓക്കെ. പിന്നെ എന്താണ് ചെയ്യുന്നത്?
5: ഞാൻ അംഗൻവാടി വർക്ക് ചെയ്യുന്നു.
4: അംഗൻവാടികളെ

0: തുറന്നോ?
1: ഓ തുറന്നു. അംഗൻവാടി ഇതിന് അടക്കലില്ല.
0: എല്ലാ വെക്കേഷനൊക്കെ ഉണ്ടാവും അല്ലേ? ശരി. ഓക്കെ, അപ്പൊ ശരിക്കും അവധി വരുന്നത് ഏതൊക്കെ ദിവസങ്ങളിലേക്ക് കിട്ടുള്ളൂ? ഞായറാഴ്ച കലണ്ടറില് ചുവന്ന അക്കങ്ങള് അല്ലേ, ഞായറാഴ്ച അങ്ങനത്തെ ദിവസം മാത്രം. എത്ര കുട്ടികളുണ്ട്?
1: ഒരാള്.
0: അല്ല അല്ല, പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞു. അംഗൻവാടിയില്
1: ഒരു 16-17 കുട്ടികൾ.
0: 16-17 കുട്ടികളുണ്ട്. അടുത്ത് തന്നെയാണോ?
1: കുറച്ച് ദൂരം.
0: അപ്പൊ എങ്ങനെയുണ്ട് കുട്ടികളൊത്തുള്ള ജീവിതം? ചെറിയ കുട്ടികളല്ലേ. ഹലോ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കൊരു പാട്ട് കേട്ട ശേഷം തിരിച്ചു വരാം.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: ചിത്രമഞ്ജരി തുടരുകയാണ്. ഹലോ.
5: ഹലോ, നമസ്കാരം.
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
5: ആശ.
0: ആശ, എവിടുന്നാണ്?
5: എടവണ്ണ.
0: എടവണ്ണ ആദ്യമായിട്ട് വിളിക്കണോ?
5: അല്ല അല്ല, കൊറേ പ്രാവശ്യം കൊറേ മുന്നേ വിളിച്ചതാണ്.
0: അഞ്ചെട്ട് മാസം കഴിഞ്ഞില്ലേ?
5: ഓ, ഒരു വർഷത്തെ കഴിഞ്ഞു തോന്നുന്നു.
0: പിന്നെ എന്താ, ഏത് പാട്ടാണ് ആദ്യം വേണ്ട? ചെലപ്പോ ഫോൺ കട്ട് ആവുന്നുണ്ട്, അതാണ് ചോദിക്കുന്നത്. ഇനി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: നല്ല മഴയാണ്, വിളിച്ചു പോണം. ഹരിത കർമ്മസേന കാണെ.
0: ഹരിത കർമ്മസേന, അതിന്റെ ജോലി ഇപ്പൊ മഴയത്ത് പ്രയാസമാകും അല്ലേ?
5: അതെ.
0: അപ്പൊ അങ്ങ് നല്ല മഴയാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ജോലി വേണ്ടാന്ന് നിക്കോ? അതോ
5: കുറച്ചേരം നിർത്തി വെക്കും, പിന്നെ തോട്ടിട്ടിട്ട് ഞങ്ങള് പോകും.
0: ആ
5: അമ്മച്ചന്റെ ഒരിക്കലാണ് ഇങ്ങനെ. അപ്പൊ അമ്മച്ചന്റെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു നേരത്തെ ഉണ്ണികളെ ഒരു കഥ പറയാം എന്നുള്ള.
0: അത് ശരി, അത് നേരത്തെ തവനൂരിൽ നിന്ന് വിളിച്ച ലക്ഷ്മിയുടെ ഇഷ്ടഗാനം.
5: അപ്പൊ
0: രണ്ട് ആ ഒരു പാട്ടുമായി അല്ലേ, ഇഷ്ടപ്പെട്ട പാട്ട്, ജനത്തിലെ പാട്ട് ഇനി വരാൻ പോകുന്നതും അല്ലേ. എത്ര പേരുണ്ട് ടീമില്?
5: ഞങ്ങള് 40 ആളുണ്ട്.
0: 40 പേരുണ്ട് അല്ലേ.
5: ഞങ്ങള് എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ പറവക്കൂട്ടം എന്ന ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്,
0: പറവക്കൂട്ടം.
5: എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഈ പാട്ട്
0: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ആശ അല്ലേ. അപ്പോൾ പാട്ട് വെക്കുകയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
5: വേറെ
0: വിശേഷങ്ങൾ? റേഡിയോ ഒക്കെ കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിട്ട്.
5: ആ, അത് പറഞ്ഞപ്പോഴാണ്. ഞാന് എന്റെ ചെറിയമ്മയ്ക്ക് ഒരു റേഡിയോ വാങ്ങി കൊടുത്തു കഴിഞ്ഞ ആഴ്ച. അവർക്ക് കേൾക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വാങ്ങി കൊടുത്തു.
0: അതാണ് ഏറ്റവും നല്ല കാര്യം.
5: ഇരുന്ന് വന്നപ്പോ ഇവിടുന്ന് കേട്ട് ഫീലായപ്പോ
0: റേഡിയോ വേണമെന്ന് പറഞ്ഞല്ലേ.
5: ആ, എന്റെ ആഗ്രഹപ്രകാരം ഞാന് ഇക്കന്നെ വാങ്ങി കൊടുക്കണമെന്നുള്ള ഞാനൊന്ന് വാങ്ങി.
0: അതെ, തീർച്ചയായിട്ടും നല്ലൊരു സമ്മാനം തന്നെയാണ് ആശ കൊടുത്തത്. എന്തായാലും എല്ലാവരുടെ അന്വേഷണം പറയൂട്ടോ. ചെറിയമ്മയ്ക്ക്, ആ ചെറിയമ്മയ്ക്ക് ഇനി കാണുമ്പോ അന്വേഷണം പറയാ കേട്ടോ. വിളിച്ച കാര്യമൊക്കെ പറയൂ. എന്നാ അതാ പാട്ട് വരുന്നു.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: ഹലോ,
5: ഹലോ, നമസ്കാരം സാർ.
4: നമസ്കാരം, സ്വാഗതം ചിത്രമഞ്ജിലേക്ക്. ആരാണ്?
5: എന്റെ പേര് ആനന്ദൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഈ പരിപാടിയിലേക്ക് വളരെ ആനന്ദത്തോടെ വിളിക്കുക.
4: വളരെ ആനന്ദത്തോടെ ആനന്ദൻ വിളിക്കുന്നു.
5: അതെ അതെ, അതിൽ സാറിനോട് ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്.
4: സന്തോഷം. എവിടെയാണ് ആ സ്ഥലം പറഞ്ഞു ആനന്ദൻ?
5: പിന്നെ കണ്ണൂർ ജില്ലയിൽ താഴെ ചൊവ്വ മേലെ ചൊവ്വ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്.
4: അതിനകത്താണ്
5: ഈ താഴെ ചോക്കുന്ന സാറെ 2 കിലോമീറ്റർ അകലെയാണ് ഈ തിലാനൂർ എന്ന് പറഞ്ഞ സ്ഥലം.
4: തിലാനൂർ. ഓക്കെ. അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലം താഴെ ചൊവ്വ മേലെ ചൊവ്വ.
5: മേലെ ചോക്കുന്ന 2 കിലോമീറ്റർ അകലെയാണ് തിലാനൂർ. അവിടെയാണ് എന്റെ വീട്, ഈ കൊച്ചു വീട്.
4: ഓക്കെ. ഇപ്പൊ വിളിച്ചിട്ട് കുറെ കാലമായോ?
5: ഞാൻ കഴിഞ്ഞ 2025 ജനുവരിയിൽ വിളിച്ചതാ.
4: ഓ, അപ്പൊ നമ്മളെ

0: ഇടവേളകളൊക്കെ കഴിഞ്ഞു അല്ലേ?
1: അതെ അതെ അതെ നേരത്തെ എനിക്കൊരു കോൾ കിട്ടി, അത് ഫസ്റ്റ് കട്ടായി പോയി.
0: കുറെ കോൾ, രണ്ട് കോൾ ഇപ്പൊ ലൈവിൽ തന്നെ കട്ടായി. ഇപ്പൊ നമ്മളിപ്പോ
1: അതെ അതെ
0: കുറച്ച് മുമ്പ്
1: നേരത്തെ
0: വിളിച്ചൊരു കോൾ കട്ടായി.
1: അംഗൻവാടി ഹെൽപ്പർ ഒക്കെ
0: ആ അതെ അതെ
1: കട്ടായത്.
0: അതെ, ഒരു പാട്ട് ഒക്കെ പറഞ്ഞ് വരുവായിരുന്നു, അപ്പളേക്ക് കട്ടായി പോയി.
1: ആ അതെ അതെ എനിക്ക് സന്തോഷമുണ്ട്
0: ആ ഏത്
1: സംസാരിക്കാൻ.
0: പാട്ടാണ്
1: കാരണം
0: വേണ്ടത്?
1: സാറിനോട് എനിക്ക് പോകേണ്ടത് പിന്നെ ഓർമ്മച്ചെപ്പ് എന്ന് പറഞ്ഞ സിനിമയില്ലേ,
0: ഓർമ്മച്ചെപ്പിൽ.
1: അതിലകത്തൊരു പാട്ടുണ്ട്, ഉന്മാദം കരളിയിൽ ഒരു ഉന്മാദം. അങ്ങനെ ആരും ഒരു കൂടുതൽ ആവശ്യപ്പെടാതെ ഒരു ചോദിക്കാതെ ഒരു പാട്ടാന്ന് തോന്നുന്നു സാറേ.
0: റെയർ ആയിട്ടുള്ള ഒരു പാട്ട് ശരിയാണ്, അത് അധികം കേട്ടിട്ടില്ല,
1: അതെ അതെ.
0: അധികം കേട്ടില്ല. പിന്നെ എന്താണ് ആനന്ദൻ ചെയ്യുന്നത്?
1: ഞാനും നമ്മുടെ ഈ താഴെ ചുവക്ക് തന്നെ ഒരു റെസ്റ്റോറന്റ് സപ്ലയർ ആയിട്ട് ജോലിയല്ല.
0: ഓക്കെ, അപ്പൊ ഇന്ന് പോണ്ടേ?
1: ഇന്ന് പോണം, പിന്നെ ഇളയ മകൾക്ക് ചെറിയൊരു വയറുവേദന പ്രശ്നമുണ്ട്, അപ്പൊ
0: ഓക്കെ.
1: ഡോക്ടർ കാണിച്ചിട്ട്
0: കാണിച്ച
1: 10 മണിക്കാ
0: ശേഷം അങ്ങോട്ട്
1: ഓക്കെ.
0: പോവാന്ന് വിചാരിച്ചു അല്ലേ?
1: ആ അപ്പം ഇന്ന് ശനിയാഴ്ച ആകുമ്പോൾ കുറച്ചൊരു ഈ ലീവുള്ള ദിവസം റെസ്റ്റോറന്റ് കുറച്ച് തിരക്കുണ്ടാവും.
0: അതെ അതെ. ആ ആ
1: ഉച്ചക്കത്തെ
0: അപ്പോൾ ജോലി
1: ലഞ്ചിനെല്ലാം
0: ആയിട്ട് അങ്ങനെ പോകുന്നു, പിന്നെ ഒരു തിരക്കായിരിക്കും. പിന്നെ റേഡിയോ കേൾക്കാൻ കഴിയില്ലല്ലോ അല്ലേ, അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ.
1: ഇല്ല ഇല്ല, എന്നാലും ഒഴിവ് സമയത്തെല്ലാം കേൾക്കും.
0: കേൾക്കാറുണ്ട്.
1: നമ്മളല്ല സാറേ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആകാശവാണി എല്ലാം വെച്ചാൽ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് എന്നാ പറയണ ഒരു കുടുംബത്തിനെ കൊണ്ടുപോകുന്നോ കൊണ്ടുപോയിട്ട് കേൾക്കാലോ.
0: കേൾക്കാറുണ്ട്. കുറെ കാലമായോ ആകാശവാണിയുമായി കൂട്ടുകൂടിയിട്ട്?
1: ഒരുപാട് നാളായി ആകാശവാണിയായിട്ട് കൂട്ടുകൂടി. ഇത് കണ്ണൂർ ആകാശവാണിയിലൊക്കെ വിളിക്കാറുണ്ട്, ഇപ്പൊ സമയം കിട്ടാതുകൊണ്ട് അവിടെ എല്ലാം കുറേ വിളിക്കാതെ പരിപാടിയിൽ വിളിക്കാതെല്ലാം കുറേ പോയി പോയി.
0: അത് ശരി. ഏതൊക്കെ സ്റ്റേഷനുകള് കുറെ കേൾക്കാറുണ്ടോ വേറെയും ഇതല്ലാതെ?
1: ഞാൻ കൊച്ചി ആകാശവാണിയും പിന്നെ കോഴിക്കോട് റിയൽ FM കേൾക്കലുണ്ട്, മഞ്ചേരി, ദേവികുളം, കണ്ണൂര്,
0: ഓ ഓ ഓ
1: ആ ഇങ്ങനെയെല്ലാം മാറി മാറി ഇങ്ങനെ
0: മാറി മാറി കേട്ടുകൊണ്ടിരിക്കും അല്ലേ.
1: ആ അത് നമ്മളെ ജീവിതത്തിലെ രക്തത്തോടെ അലിഞ്ഞ പോലെയായി.
0: അതെ അതെ, ആകാശവാണി ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി ആനന്ദന്റെ.
1: അതെ അതെ അതെ അതെ.
0: പിന്നെ ആരൊക്കെ വീട്ടിലില്ലേ ആനന്ദൻ?
1: ഞാനും ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ്. മൂത്ത മകൾ ഇപ്പം 10ാം ക്ലാസ് പാസ്സായി, രണ്ടാമത്തെ മകൾ അത് മോളെ പേര് വിഷ്ണുപ്രിയ, രണ്ടാമത്തെ മകൾ നിവേദ ഇപ്പൊ 9ാം ക്ലാസ്സിലേക്ക് പോയി.
0: 9ലേക്ക് വരുന്നു. ഓക്കെ.
1: ആ
0: പ്ലസ് ടു അപേക്ഷയൊക്കെ കൊടുത്തില്ലേ? പ്ലസ് വൺ
1: ആ അപേക്ഷ ഒക്കെ കൊടുത്തു
0: കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
1: ആ
0: അപ്പോ വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ആ ഞാൻ ഈ പാട്ട് നമ്മുടെ മലപ്പുറത്ത് പുത്തനങ്ങാടിയുടെ നിധീറത്താക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട് ഈ പാട്ട്.
0: പുത്തനത്താണിയില്ലേ?
1: പുത്തനത്തല്ല, നിധീറത്ത.
0: അവർക്ക് എല്ലാം ഈ റേഡിയോ പിന്നെ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാരെ കിട്ടി അല്ലേ?
1: അതെ അതെ, ഒരുപാട് ആൾക്കാരെ കിട്ടി. ഞാൻ നിധീറത്താത്ത നേരിട്ട് കാണും
0: ചെയ്തിട്ടുണ്ട്.
1: അപ്പൊ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: വളരെ സന്തോഷം. നമ്മളാദ്യമായിട്ടാണോ സംസാരിച്ചത്?
1: അതെ, നമ്മള് രണ്ടാളും ആദ്യമായിട്ടാണ്. ഞാൻ അന്ന് സംസാരിച്ചത് വിനോദ്
0: സാറുമായിട്ടായിരുന്നു.
1: സാറിനോട് ആദ്യമായിട്ടാണ്. ഇനി ഞമ്മ ഈ വർഷം അവസാനം ഏകദേശം ലാസ്റ്റോട്ടായിട്ട് ഇനി ഒരു ഇടവേളയിൽ വലിയൊരു ഇടവേള കൊടുത്ത് വിളിക്കാം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം 5-8 മാസം കഴിഞ്ഞ ശേഷം വീണ്ടും വിളിക്കാം. പിന്നെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വിളിക്കാലോ.
1: അതെ അതെ, വേറെ ഞാൻ പ്രശ്നങ്ങളാ ഇന്നാണ് ഈ ഒരു സമയം, ഇപ്പാന്ന് ഞാൻ സമയം കിട്ടിയത്. പിന്നെ മോളോ
0: വയറുവേദനയ്ക്കും മരുന്നല്ലേ പാട്ട്. ഏതായാലും ഓർമ്മച്ചപ്പിലെ പാട്ടാണ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ഓക്കെ
1: ഓക്കെ, സന്തോഷം
0: സന്തോഷം.

0: സമയം 9 മണി കഴിഞ്ഞ് 14:52. ഇനി അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ ഹലോ, ആരാണ്?
1: എടയൂരിന്നാണ്.
0: എടയൂരിന്ന് ആരാണ് വിളിക്കുന്നത്?
1: നിസാർ,
0: സ്വാഗതം ചിത്രമഞ്ജിലേക്ക്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ശരി. എടയൂർ എവിടെയാണ്? എടയൂർ എവിടെയാണ്? ഓക്കെ. അപ്പോ ഏത് പാട്ടാണെന്ന് വേണ്ടത്?
1: മൈലാഞ്ചി മഞ്ചുള്ള
0: ആ ചിത്രത്തിലെ ഏതെങ്കിലും പാട്ട് മതിയോ?
1: ഏ,
0: ആ ചിത്രത്തിലെ രണ്ട് പാട്ട് ഇവിടെ ഉണ്ട്. അതിലത്തെ ഒരു പാട്ട് കൊടുക്കാം.
1: ഓക്കെ.
0: പിന്നെ എന്തൊക്കെയാണ് എടയൂരിലെ വിശേഷങ്ങൾ? ഒരു എടയൂർ പ്രത്യേകം കൃഷിസ്ഥല, കൃഷിക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള സ്ഥലമല്ലേ? ഒരു എടയൂർ മുളകിനെ കുറിച്ചൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മളെ റേഡിയോയിലൊക്കെ. കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയൊക്കെ ഉണ്ടോ നിസാറിന്? എന്താ ജോലി ചെയ്യുന്ന? പാടത്ത്. ശരി. ഇവിടെ തൊട്ടടുത്ത് ടൗണിലാണോ?
1: ഓരോ പരിപാടികൾക്ക് ഇങ്ങനെ പോകും.
0: അത് ശരി. നേർച്ച പൂരങ്ങൾക്ക് അങ്ങനെയൊക്കെ പോയിട്ടല്ലേ?
1: ഓക്കെ.
0: അതിപ്പോ ഇനിയിപ്പോ സീസൺ ആയിട്ടിപ്പോ ഈ മഴക്കാലത്തൊക്കെ കുറവാകും അല്ലേ?
1: സീസൺ കഴിഞ്ഞു. ഇപ്പോ കളിയാട്ടക്കാരോട് കൂടി പരിപാടി കഴിഞ്ഞു.
0: അതാണ് അതാണ്.
1: ഇങ്ങനെ കൊട്ടിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു. മഴ ഉണ്ടപ്പോളേ.
0: അല്ല, അങ്ങനെ ദൂരത്തൊക്കെ പോവോ?
1: ആ, ദൂരത്തൊക്കെ പോവും.
0: അത് ശരി. അപ്പൊ ഒരുപാട് സ്ഥലങ്ങള് ഇങ്ങനെ പരിചയം.

0: ഉണ്ടാവും അല്ലേ, പോയി പോയിട്ടൊക്കെ.
1: എല്ലാ സ്ഥലവും പോക്കുണ്ട്, എല്ലാ സ്ഥലവും പോക്കുണ്ട്.
0: എന്തായാലും ഇപ്പൊ അന്ന് പോയ ദിവസം ഒന്നും വരാൻ കഴിയില്ലോ, ചിലപ്പോ അവിടെ നിക്കേണ്ടി വരും അല്ലേ, രണ്ടു ദിവസം.
1: ലോങ് പോകുമ്പോ ഒരു ദിവസം നിക്കേണ്ടി വരും.
0: ആ കൊട്ടിയൂരൊക്കെ മുമ്പ് പോയിട്ടുണ്ടോ?
1: ആ മുമ്പ് പോയിട്ടുണ്ട് കൊട്ടിയൂര്.
0: ഓക്കേ.
1: കൊട്ടിയൂര് ഇളനീരാട്ടത്തിന് ആളുണ്ടാവുകയും.
0: ആ ആ ആ ആ അപ്പൊ ഇപ്പൊ മഴയിട്ടൊന്ന് മടിച്ചു നിന്നു അല്ലേ.
1: ആ മഴയായിട്ട് മടിച്ചാണ് ആളിന്റെ പരിപാടി.
0: അതെ അതെ അതെ. എന്തൊക്കെയാണ് ഈ ചെറിയ ചെറിയ ഇങ്ങനെ കടല അതുപോലെ തന്നെ
1: മുട്ടായി? ഇഞ്ചി, ഞാൻ ഇഞ്ചി മുട്ടായി ഉണ്ടാക്കുന്ന ആളാണ്.
0: ഉണ്ടാക്കുന്നുണ്ട്. ആ അത് ശരി. അവിടെ വീട്ടിൽ തന്നെ?
1: ആ വീട്ടിൽ തന്നെ. കുറച്ച് കടകളൊക്കെ കൊടുക്കും.
0: ആ ആ ബാക്കി ഇങ്ങനെ ഇതേപോലെ വിൽപ്പന നടത്തും അല്ലേ.
1: പിന്നെ കടല മുട്ടായി വള്ളം ഇതൊക്കെയുള്ള ചെറുകിട പരിപാടിയാണ്.
0: അത് ശരി. എന്തായാലും ആദ്യമായിട്ട് വിളിച്ചു എന്ന് അറിഞ്ഞു വളരെ സന്തോഷം. ഇനി ഒരു 5-8 മാസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്നാ പാട്ടിലേക്ക് പോവാണ് കേട്ടോ.
1: ഓക്കെ,
0: സന്തോഷം.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാവുകയാണ്. വിളിച്ചു കിട്ടിയ എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ചിത്രമഞ്ജരി വീണ്ടും നാളെ ഇതേ സമയത്ത്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം വി രവീന്ദ്രൻ. സ്റ്റുഡിയോ സഹായം നൽകിയത് സ്നേഹപ്രഭ. സാങ്കേതിക സഹായം ഒരുക്കിയത് റോബിൻ വർഗീസ്, ലിജേഷ് കീഴ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ വ്യാപാര നിക്ഷേപ കരാർ സമ്മേളനം ഇൻഡോറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 15 ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തെറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയത് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഫിർഹാദ് ഹക്കീം രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി നേതാവ് മമത ബാനർജി സ്വീകരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ പന്നിയൂരിൽ നിന്ന് MDMA പിടികൂടി. വാടകയ്ക്ക് താമസിക്കുന്ന ഉള്ളിയേരി സ്വദേശി MK ഗഫൂർ എന്നയാളെയാണ് പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കം. വൈകിട്ട് വനിതാ വോളിബോൾ പ്രദർശന മത്സരത്തിൽ കണ്ണൂർ കോർപ്പറേഷനും പ്രസ് ക്ലബ്ബും ഏറ്റുമുട്ടും. ഓസ്ലോയിലെ നോർവേ ചെസ് ടൈറ്റിലിൽ ഫൈനൽ റൌണ്ടിൽ വിജയ കിരീടം ചൂടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം രചിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. ടൂർണമെന്റിൽ 18 പോയിന്റ് നേടിയ പ്രജ്ഞാനന്ദ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ പരാജയപ്പെടുത്തിയാണ് നേട്ടം സ്വന്തമാക്കിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
7: ദിവസവും കാലത്ത് 6:35
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
6: അൽ റേഹാൻ കണ്ണാശുപത്രി,
9: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: ട്രെയിൻ സമയം

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166 49 മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 166 10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 166:06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം

0: വയനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം.
2: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി കൈഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:03.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് MV രവീന്ദ്രൻ. പച്ചപുതച്ച നല്ലൊരു നാളേക്കായി നാടാകെ കൈകോർത്തു. സ്കൂളുകളിലും ക്ലബ്ബുകളിലും സർക്കാർ ഓഫീസുകളിലുമെല്ലാം പരിസരത്ത് വിത്ത് വിതച്ചും തൈകൾ നട്ടും ഓരോരുത്തരും ആ മഹത് ഉദ്യമത്തിൽ പങ്കുവഹിച്ചു. ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയായ മധുരപ്പച്ചയ്ക്ക് കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വാർഡ് കൌൺസിലർ സനില പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K സജന ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സഫ്തർ അലി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി KA തുളസി. പരിസ്ഥിതി ദിനം പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ജില്ലയിൽ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രകൃതി സംരക്ഷണത്തിന് അതീവ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്. വിദ്യാർത്ഥികളുടെ വാക്കും പ്രവൃത്തിയും പ്രകൃതിക്ക് താങ്ങും തണലുമാകാൻ ശ്രദ്ധിക്കണം. ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രകൃതി പരിപാലനം പോലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: മുടികൾ കീഴടക്കിയ വനിത. ദ ഗേൾ ഹു ക്ലൈംബ് ദ മൗണ്ടൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, സംരംഭക, രണ്ട് കുട്ടികളുടെ അമ്മ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ചേരുന്ന ഈ വനിതയെ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാം. വിശേഷങ്ങളെല്ലാം ചോദിച്ച് ചോദിച്ചറിയാം. സ്വാഗതം സ്വപ്ന ഇബ്രാഹിം.
1: നമസ്കാരം.
0: അപ്പോൾ സ്വപ്ന, ഒരു കാര്യം ചോദിക്കട്ടെ. സ്വപ്ന ഇബ്രാഹിം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു വാക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഡ്രീം എന്ന വാക്കാണ്. ഡ്രീം എന്ന വാക്ക് തന്നെ സ്വന്തം പേരായിട്ട് വരുന്നു, സ്വപ്ന. എനിക്കിപ്പോഴൊരു സംശയം, സ്വന്തം മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നയെക്കുറിച്ച് കണ്ടത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പേരിട്ടത് എന്നാണ്. എന്ത് തോന്നുന്നു?
1: അവർക്ക് അവരെ സ്വപ്നം പൂവണിഞ്ഞതാണ് അവർക്കൊരു ആദ്യത്തെ പെൺകുട്ടിയാവണം എന്നുള്ള രീതിയിൽ അവർ സ്വപ്ന എന്ന് പേരിട്ടത്. പക്ഷെ അത് കണ്ടറിഞ്ഞ് പേരിട്ട പോലെയായിരുന്നു. ചെറുപ്പത്തിൽ എല്ലാവരും ഡ്രീം ഗേൾ അല്ലെങ്കിൽ സ്വപ്നം സ്വപ്നം ആണോ എന്നുള്ള ചോദ്യം എപ്പോഴും റെഗുലർ ആയിരുന്നു. പക്ഷേ ഈ സ്വപ്നങ്ങൾ കണ്ട് അത് ആ സ്വപ്നങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗോൾസ്, സ്വപ്നങ്ങൾ ഉണ്ടാവും. അഹ്ലാം, സ്വപ്ന, സ്വപ്ന, ആ ഡ്രീംസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വി ഓൾവേസ് മൂവ് ഫോർവേഡ് വിത്ത് ഡ്രീംസ്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ.
0: അപ്പോൾ മലമുകളിൽ നിന്ന് ഇങ്ങനെ സ്വപ്നങ്ങൾ മാടി വിളിക്കുകയാണ്, സ്വപ്ന ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞിങ്ങനെ, അല്ലേ?
1: അങ്ങനെയും പറയാം.
0: അത് ശരി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് മലകളോട്, പ്രകൃതിയോടൊക്കെ ഇങ്ങനെ ഒരു പ്രണയം ആരംഭിച്ചത്?
1: നമ്മളെ കുട്ടിക്കാലത്ത് ഇപ്പോഴത്തെ പോലത്തെ വീഡിയോ ഗെയിംസോ അല്ലെങ്കിൽ TVന്റെ മുന്നിൽ ഇരിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് യുഗം അല്ലായിരുന്നു. നമ്മളെ മാതാപിതാക്കൾ നമ്മളെ എപ്പോഴും പുറത്ത് കൊണ്ടുപോയി പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയേറ്റവും അലിഞ്ഞു ചേരാനുള്ള ഒരു ഒരു പ്രവർത്തനയായിരുന്നു കാണിച്ചിരുന്നത്. ഇൻ ദ സെൻസ് നമ്മള് പുഴയിൽ നീന്തി കളിച്ചിട്ടും ഡിഫറെന്റ് ഡിഫറെന്റ് കുന്നുചിരികളിൽ ചെന്നിട്ട് നമുക്ക് കയറി നോക്കുക, റേസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പാറപ്പുറത്ത് നിന്നാണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ചാടുന്നു. ഒക്കെ നേച്ചർ ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് ആയിരുന്നു. 4 മണിയായാലും വീട്ടിൻ്റെ അകത്ത് ഇരിക്കാൻ പാടില്ല. കാട്ടിങ്ങൽ എന്ന് പറഞ്ഞ പ്രദേശം അന്ന് ഒരു വളരെ ചെറിയ ഒരു ഗ്രാമമായിരുന്നു. പറഞ്ഞ എല്ലാ വീടിന്റെ മുറ്റത്തും പുറകിലായിട്ട് നല്ല കൃഷി, പുഴന്റെ വളരെ അരികത്താണ് നമ്മളെ തറവാടൊക്കെ ഉള്ളത്.
0: അത് ശരി. അപ്പോൾ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് ശരിക്കും അങ്ങ് വളർന്നത്, അല്ലേ?
1: യെസ്.
0: അവിടെ പുഴയിലൊക്കെ ഒന്ന് ചാടി കുളിച്ച് അതിനിടയിൽ കിട്ടുന്ന സമയത്ത് കുന്നുമലയൊക്കെ ഓടി കയറി അങ്ങനെ ഒരു മരം കയറി പെൺകുട്ടി ആയിരുന്നു എന്ന് പറയാം, അല്ലേ?
1: അങ്ങനെയും പറയാം. മരം കയറാൻ അത്രയൊന്നും ഇല്ലെങ്കിലും മല കയറലായിരുന്നു കൂടുതൽ.
0: ആ, മരം കയറ്റം മാത്രമല്ല അതിനും മീതെ, അതിക്കും മീതെ മല കയറ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് കയറിയ മല ഏതായിരുന്നു?
1: നമ്മളെ കാട്ടിങ്ങന്ന് ബാക്കിൽ ആലിയപ്പറമ്പ് എന്ന് പറഞ്ഞൊരു ഒരു ചെറിയൊരു കുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ജോഗിംഗ് ട്രാക്ക് അല്ലെങ്കിൽ നടപ്പാത അല്ലെങ്കിൽ മറ്റേ കാലിക്കറ്റ് ബീച്ച് വാക്കിംഗ് പാത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മള് നേരെ തറവാട്ടിന്റെ ബാക്കിൽ കൂടെ കയറ്റി നമ്മള് കൊണ്ട് നടന്നിരുന്നു. ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, അവിടെ ആരാ താമസിച്ചിരുന്നു, അങ്ങനെ പല പല കാര്യങ്ങള്. മൂപ്പര കുട്ടിക്കാലം എത്രത്തോളം ഹെൽത്തി ആണോ ഫിറ്റ് ആണോ അത്രത്തോളം നമ്മള് വിൽ ബി പോസിറ്റീവ്ലി ഓറിയന്റഡ് നമ്മളെ സ്വപ്നങ്ങളും നമ്മളെ ഗോൾസും തേടി പിടിക്കാനും. സോ അത് ചാലഞ്ചസിനെ, അത്രയും ചാലഞ്ചസിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് വി ഷുഡ് ബി ഓൾവേസ് ഫിസിക്കലി ആക്റ്റീവ് എന്ന് വിശ്വസിച്ച് നമ്മളെ പഠിപ്പിച്ചതെന്നാണ് നമ്മളെ പാരന്റ്സും നമ്മളെ വല്യപ്പയും വല്യമ്മയൊക്കെ.
0: അപ്പോൾ ഈ ഇതിന്റെ ക്രെഡിറ്റ് മാതാപിതാക്കൾക്കും ഗ്രാൻഡ് ഫാദേഴ്സിനും ഒക്കെ കൊടുക്കാം.
1: യെസ്, 100%. നമ്മളെ എത്ര സ്വപ്നങ്ങൾ നമ്മൾ ഉയരത്തിൽ നമ്മൾ എത്തിപ്പിടിക്കാൻ നോക്കുകയാണെങ്കിലും അവര് തന്ന വാല്യൂസോ അവർ തന്ന ആ ഒരു ട്രഡീഷണൽ ഔട്ട്ലുക്കാണ് നമ്മളെ റൂട്ടഡ് ആയിട്ട് നിർത്തുന്നത്. കാരണം ദ എക്സ്പെർട്ടീസ് ഓഫ് അവർ എൽഡർ വൺസ് ആൻഡ് ദ പ്രസന്റ് ടെക്നോളജി രണ്ടും കൂടിയും കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഡെഡ്ലി കോമ്പിനേഷൻ. യു ആർ ഷുവർ വിന്നർ.
0: അങ്ങനെ ആലിയപ്പറമ്പിൽ നിന്ന് അങ്ങനെ തുടങ്ങി, അല്ലേ? അങ്ങനെ സ്കൂൾ സമയത്ത് തന്നെ ആലിയപ്പറമ്പിലൊക്കെ ഇങ്ങനെ മലകയറ്റം നടത്തുന്നു. പിന്നെ പിന്നെ ഇങ്ങനെ കുറച്ച് വലിയ മലകളോട് ഇങ്ങനെ
1: ദേവാലയം. നമുക്കൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു പണ്ട് ബ്രിട്ടീഷേഴ്സ് എങ്ങാനോ പണ്ട് പേരിട്ട് വുഡ്ബൈൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ എസ്റ്റേറ്റ് നമ്മൾ സന്ദർശിക്കാൻ പോകുമ്പോൾ കസിൻസ് എല്ലാവരും കൂടിയും കൂടിയിട്ട് നമ്മുടെ 8 കസിൻസ് ഉണ്ട് ഒരേ ഏജ് ഗ്രൂപ്പിൽ. അപ്പൊ അവരൊക്കെ കൂട്ടി നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് ഇപ്പോഴത്തെ പോലത്തെ ഗൈഡഡ് ട്രെക്സോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആൾക്കാരെല്ലാം നമ്മൾ കൊണ്ടുപോവുക. അന്ന് പുലി, ആന, മുയൽ എല്ലാ കാട്ടുമൃഗങ്ങളും വരുന്ന സമയം കൂടിയാണ്. ദർ ഇസ് നോ കൺട്രോൾ, മീൻസ് വെരി വെരി ഐ വുഡ് സീ ഇൻ ദ 1990s, ഏർലി 1990s.
0: അതായത് കോളേജിൽ പഠിക്കുന്ന സമയം,
1: സ്കൂൾ തന്നെ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്തന്നെ. അപ്പൊ ആ സമയത്തിന് നമ്മള് ഏതെങ്കിലും ഒരു മല കയറാനാണ് പറയും. ഹി വിൽ ഷോ അസ് എനി ഡിഫറെന്റ്, ഇപ്പൊ നല്ലൊരു ഭംഗിയിലൊരു മൗണ്ടൻ, നല്ല ഡ്രൈ പുല്ലും ഈ പറഞ്ഞ മാതിരി മേലെ ചിലപ്പോൾ ചില ഗുഹയൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മൗണ്ടൻസ് കണ്ടിട്ട് നമുക്കൊന്ന് കയറി നോക്കാന്ന് പറയും. ചിലതിൽ ഫാദർ കൂടെ ഉണ്ടാവും, ചിലതിൽ നമ്മൾ കസിൻസ് മാത്രം കയറി അവിടെ എത്തും. എക്സ്പ്ലോറിംഗ് ടീം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വിൽ എക്സ്പ്ലോർ ദ പ്ലേസ്.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: മുഖാമുഖം. പർവ്വതാരോഹക, സംരംഭക, യാത്രിക, എഴുത്തുകാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മുന്നേറുന്ന മലപ്പുറം സ്വദേശി സ്വപ്ന ഇബ്രാഹിമുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് സ്വപ്ന ഇബ്രാഹിമാണ്, മലപ്പുറം ജില്ലയിലെ കാട്ടിങ്ങൽ സ്വദേശി. ഒരുപാട് വിശേഷണങ്ങൾ ചേരും ഈ വനിതയ്ക്ക്. മലപ്പുറം ജില്ലയിലെ കൊച്ചു കൊച്ചു കുന്നുകൾ മുതൽ ആരംഭിച്ച് പിന്നീട് ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും യൂറോപ്പിലെയും ഇന്തോനേഷ്യയിലെയും അങ്ങനെ ലോകത്തിലെ വിവിധയിടങ്ങളിലെ

0: സോ നമുക്ക് അത് ദാറ്റ് വാസ് അവർ പ്ലേ ഗ്രൗണ്ട്.
1: അത് ശരി,
0: മാൻമേഡ് അല്ല, ഗോഡ് ഗിഫ്റ്റഡ് പ്ലേ ഗ്രൗണ്ട്സ്.
1: അടിപൊളി. അതായത് നിറയെ ഒരുപക്ഷെ കാട്ടുമൃഗങ്ങളൊക്കെ വിഹരിക്കാവുന്ന നല്ല മരങ്ങളും ചെടികളും ഒക്കെ നിറഞ്ഞ ഇടത്തിൽ സാഹസികമായിട്ട് ഇങ്ങനെ കയറി പോകുന്നു. പിന്നീട് എപ്പോഴാണ് പ്രൊഫഷണലായി മലകയറ്റത്തെ സമീപിക്കുവാൻ ആരംഭിച്ചത്?
0: വി കണ്ടിന്യൂഡ് വിത്ത് ദിസ് നമ്മളെ വെക്കേഷൻ ടൈമിലൊക്കെ. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയും ഇന്തോനേഷ്യയിൽ ബാലിയിൽ ഒരു ട്രിപ്പ് പോയിരുന്നു. ദാറ്റ് വാസ് ഇൻ 2016 ഐ ബിലീവ്. കുറച്ച് മുന്നോട്ടാണ്. ഐ മീൻ എങ്ങനെയാണ് ഇതിനൊരു ഒരു ഒരു ഹൈ ലെവൽ പാഷനാക്കിയാണ് എടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടി പോയ സമയത്ത് ബൈ ദ ടൈം ഐ വാസ് മാരീഡ്, ഐ ഹാവ് 2 kids. പിന്നെ അവരുടെ കൂടെ ബാഡ്മിന്റണും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യുന്ന, സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ വെറും സ്മോൾ ടേം സ്വിമ്മിംഗ് അല്ല, ഐ സ്വിം 1 kilometer, 2 kilometer സ്വിമ്മത്തോണിൽ പങ്കെടുക്കാറുണ്ട്. ഓഷ്യനിൽ ഈ പറഞ്ഞ മാതിരി ലേക്ക് തോനൂർ ഒരു സ്വിമ്മത്തോൺ ഉണ്ടായിരുന്നു. ഞാൻ, എൻ്റെ 9 വയസ്സായ മോന്, 8 വയസ്സായ മോള്, എൻ്റെ അന്നമ്മ 61 വയസ്സിട്ടാണ്, ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. വി അറ്റംപ്റ്റഡ് 1 kilometer സ്വിമ്മിംഗ് ആൻഡ് വി വർ ഏബിൾ ടു ഡു ഇറ്റ്.
1: അമേസിംഗ് ഫാമിലി, എല്ലാവരും ഈ 1 kilometer 2 kilometer സ്വിമ്മിംഗ്.
0: യെസ്,
1: 62 വയസ്സുള്ള ഉമ്മ
0: അടക്കം. അപ്പൊ ആ 1 kilometer സ്വിമ്മിംഗ്, അത് ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും കൂടിയും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ 3 generations ആണ്. സോ ഐ ഫെൽ റിയലി ഗുഡ്. കാരണം എന്താണോ എൻ്റെ മാതാപിതാക്കളും പപ്പയുടെയും ഉമ്മയുടെയും മാതാപിതാക്കളും അവർക്ക് പകർന്നു കൊടുത്തോ, അത് തന്നെയാണ് അവർ എനിക്കും പകർന്നത്. ആൻഡ് ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ് ഫോർ മൈ ചിൽഡ്രൻ ഓൾസോ. അപ്പം ആ സമയത്താണ് ഞാൻ ഈ കസിൻസിൻ്റെ കൂടെ മൗണ്ട് ബട്ടൂർ ബാലിയിൽ, അവിടെ ഒരു വോൾക്കാനിക് മൗണ്ടൻ ആണ്. അപ്പോൾ അവിടുത്തെ ഗൈഡ്, കം ഓൺ ടീം ഇന്ത്യ, യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വളരെ ഉത്സാഹത്തോടെ കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ 8 പേര് കയറി ഏകദേശം ഹാഫ് വേ ആയപ്പോൾ സം ഓഫ് അസ് സ്റ്റോപ്ഡ്, 2 of us വെന്റ് ഫോർവേഡ്. അതിൽ ഒരാൾ ക്രിയേറ്ററിൻ്റെ അവിടെ നിന്നു. അവസാനം ഐ വാസ് ഓൺലി വൺ ഹൂ കുഡ് റീച്ച് ഇറ്റ് ടു ദ മേക്ക് ഇറ്റ് ടു ദ സമിറ്റ്. ഐ വാസ് വെരി എക്സൈറ്റഡ്. എക്സൈറ്റഡ് എന്ന് മാത്രമല്ല, നമ്മൾ ഹാഫ് വേ പോയപ്പോൾ തന്നെ വി ആർ സീയിങ് ക്ലൗഡ് ബെഡ്സ്, ബ്യൂട്ടിഫുൾ ക്ലൗഡ് ബെഡ്സ്. ആൻഡ് നമ്മൾ ആ ഒരു സൂര്യൻ ഉദിക്കുന്ന ഒരു സമയത്ത് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ, അൺലൈക്ക് എനിത്തിങ് ഐ ഹാവ് സീൻ ബിഫോർ. ഞാൻ മുമ്പ് കണ്ടതിനെക്കാട്ടിയും വളരെ വളരെ മനോഹരമായൊരു സംഭവം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഗൈഡ് പറഞ്ഞു, ആ 8 പേരുടെ നിങ്ങളായിരിക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, യു ആർ ക്വൈറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു. യു ക്യാൻ ട്രൈ ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു, മൗണ്ട് അഗംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനതൊരു നിസ്സാരമായി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഐ തിങ്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഐ ഹാവ് കണ്ടിന്യൂഡ് മൈ ഫിറ്റ്നസ് ജേർണി. എന്താണോ ഒന്നുണ്ട്, നമ്മൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഈ പ്രായത്തിലേക്ക് നമ്മൾ എന്ത് ഫിറ്റ്നസ് വർക്ക്ഔട്ട് നമ്മൾ ചെയ്യുന്നത്, ഇറ്റ് വിൽ ഡിറ്റർമിൻ ദി ആൾട്ടിറ്റ്യൂഡ് ഓഫ് അവർ ഹെൽത്ത് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. അത് എല്ലാവർക്കും വലിയൊരു സംഭവമാണ്. കാരണം ഇഫ് യു ഡോണ്ട് വർക്ക് ഔട്ട്, ഇഫ് യു ഡോണ്ട് കീപ് യുവർ സെൽഫ് ഫിറ്റ്, വരും ദിവസങ്ങളിൽ ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ഇൻ ടു സംതിങ് എൽസ്. യു വിൽ നോട്ട് ബി ആസ് സ്ട്രോങ് ആസ് യു ആർ. അപ്പോൾ അതിൽ വരുന്ന ഒരു ജേർണിയാണ് ക്രോസ് ഫിറ്റ്, ബാഡ്മിന്റൺ കോമ്പറ്റീഷൻസ്, സ്വിമ്മിംഗ് ഈവൻറ്റ്സ്. അപ്പോൾ 40 ദിവസം ആയപ്പോൾ തന്നെ എൻ്റെ മോനി മോളന് രണ്ടാൾ 1 വയസ്സ് തമ്മിൽ വ്യത്യാസമുള്ളൂ, അവരെ ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എഗെയിൻ റീസൺ ബീൻ, ചിൽഡ്രൻ ആർ ബൈ ബർത്ത് ഓർ അതർ ബൈ നേച്ചർ ഓൾറെഡി ഇൻ വാട്ടർ ബാഗ്സ്, നമ്മൾ വയറ്റിനകത്താകുമ്പോൾ തന്നെ. സോ ഇറ്റ്സ് മോർ ഈസി ഫോർ ദം ടു അഡാപ്റ്റ് ടു വാട്ടർ.
1: അതായത് 40 ദിവസം പ്രായമായ സമയത്ത് വെള്ളത്തിൽ
0: ഇറക്കിയിട്ടുണ്ട് രണ്ടുപേരെയും.
1: വാവ്.
0: അത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ദേ വിൽ ബി ഈസിലി ഏബിൾ ടു അഡാപ്റ്റ് ടു വാട്ടർ, ഫ്ലോട്ട് ചെയ്യാനും കഴിയും. വെള്ളത്തിന് അടിയിൽ, ഐ മീൻ നമ്മൾ ഇട്ട് കൊടുത്താലും ദേ വിൽ ബി ഏബിൾ ടു ബ്രീത് ഇൻ ഫാസ്റ്റ്. അതുകൊണ്ടായിരിക്കണം ദേ ഓഫ് ഓൾ ദ സ്പോർട്സ് ദേ ലൈക്ക് സ്വിമ്മിങ് ദ മോസ്റ്റ്. ഇവരിപ്പോൾ സ്പോർട്സിലേക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്സ് കൊടുക്കുമ്പോൾ ഞാൻ ബാക്കിലിരുന്ന് ഐ ഡിൻ വോണ്ട് ടു സ്റ്റേ ഇൻ ദ ഗാലറി, വെയിറ്റ് ചെയ്ത് കാണിയായിട്ട് മാറാൻ താല്പര്യമില്ല. ഐ വോണ്ടഡ് ടു ബി ഔട്ട് ദേർ. എങ്ങനെയാണോ എൻ്റെ ഫാദർ എൻ്റെ മദർ നമ്മളൊപ്പം കഴിഞ്ഞ രീതിയിൽ നമ്മളൊപ്പം കളിച്ചിട്ടും ബാഡ്മിൻ്റൺ കളിച്ചിട്ടും ട്രക്കിങ്ങിന് വന്നിട്ടൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഐ വോണ്ടഡ് ടു ഡു ദ സെയിം. പറയുമ്പോൾ ഐ എം കമ്മിങ് ഫ്രം എ മലബാർ വില്ലേജ് ഏരിയ, മുസ്ലിം ഫാമിലി, ദർ വുഡ് ബി ലിമിറ്റേഷൻസ്, ട്രഡീഷൻസ്, അതിനൊക്കെ മറികടന്ന് ഐ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഗേൾ ടു സ്റ്റാർട്ട് ക്ലൈംബിംഗ്.
1: അതായത് അപ്പോൾ ഇന്തോനേഷ്യയിലെ മല ഇങ്ങനെ കയറിയപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ ആകാശത്ത് ചുംബിക്കുന്ന മേഘങ്ങളെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു അനുഭൂതി മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു അല്ലേ?
0: യെസ്.
1: അപ്പോൾ ഒരുപാട് പ്രകൃതിയെക്കുറിച്ചും മലകളെക്കുറിച്ചും ഒക്കെ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്.
0: ഐ വുഡ് സേ ദാറ്റ്സ് മൈ ഹാപ്പി സ്പേസ്. നമുക്ക് വളരെയധികം റെവലേഷൻസ് ദൈവം തരണ പോലെയാണ് ഐ ഫീൽ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഐ തിങ്ക് നമ്മൾ ധാരാളം വായിക്കുമല്ലോ, അപ്പൊ അതിലുണ്ടല്ലോ നമ്മളെ ബൈബിളിലും ഖുർആനിലും ഒക്കെ എഴുതിയ പോലെ. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ ഫിലോസഫിക്കൽ സൈഡ് ഓഫ് ഇറ്റ്, നോട്ട് കമ്പയറിംഗ്.

0: മലചെരുവിലോ അല്ലെങ്കിൽ മൗണ്ട് ഹീറ അല്ലെങ്കിൽ കമാൻഡ്മെന്റ്സ് റിവീൽ ചെയ്യണക്ക് പ്രോഫറ്റ് മോസസ് പീസ് ബി അപ്പോൺ ഹിം അവിടെ ചെല്ലുമ്പോഴാണല്ലോ ഒക്കെ മലമുകളിൽ അല്ലെങ്കിൽ മലചെരുവിൽ അല്ലെങ്കിൽ എല്ലാം അങ്ങനത്തെ ഒരു ഒക്കെ പ്രകൃതിനോട് ചേർന്നിട്ടാണ്. ദ സീ സ്പ്ലിറ്റ് എവിടെയെങ്കിലും നമ്മൾ കേട്ടോ, ടൗണിന്റെ ഇടയിൽ അല്ലെങ്കിൽ സിറ്റിന്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു. മോസ്റ്റ്ലി യു ഫൈൻഡ് പീപ്പിൾ മെഡിറ്റേറ്റിംഗ് ഓർ ഫൈൻഡിങ് പീസ് പ്രകൃതിയിൽ. അത് മലമേഖലാവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി ബൈ ദ റിവർ സൈഡ്, നമ്മൾ കാട്ടിന്റെ ഉള്ളിലാവാം, ഒന്നും വേണ്ട. നമ്മൾ സൂര്യോദയം അല്ലെങ്കിൽ നമ്മൾ സൂര്യാസ്തമനം കാണുമ്പോൾ തന്നെ ഐ വുഡ് സേ അതൊക്കെ എന്തുകൊണ്ടാണ് അതിന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് ഒരു യുനോ അസ്തിത്വ ദറ്റ് കംസ് ഔട്ട് വെൻ ഹീസ് ഇൻ ട്യൂൺ വിത്ത് നേച്ചർ, ദാറ്റ് ഐ ഹാവ് റിയലൈസ്ഡ് ഓവർ ടൈം.
1: പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനിറാമയൂർ നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
2: എനിക്ക് തോന്നുന്നു ഓരോ മലയും ഓരോ കൊടുമുടിയും സ്വപ്നയുടെ കാതിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട്.
0: കുറെ കക്കഫോണി ഓഫ് നോയ്സസിന്റെ ഇടയിൽ യു ഫൈൻഡ് എ കൈൻഡ് ഓഫ് എ പീസ്ഫുൾ ലൈറ്റ് ദാറ്റ് എമനേറ്റ്സ് ഫ്രം വിത്തിൻ ദ മൗണ്ടൻസ്.
2: ഓക്കേ, അങ്ങനെ ഇന്തോനേഷ്യയിലെ മലയിൽ നിന്ന് ആ വെളിച്ചം ഇങ്ങനെ സ്വീകരിച്ച് പിന്നീട് എങ്ങോട്ടായിരുന്നു യാത്ര?
0: പിന്നെ ഞാൻ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഐ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് ചെമ്പ്ര മൗണ്ടൻസ്. വയനാട്ടിലെ ഏകദേശം ഒരുവിധം എല്ലാ മൗണ്ടൻസും ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിമാലയത്തേക്ക് നമ്മളെ അഡ്വഞ്ചർ സ്പെഷ്യലിസ്റ്റ് കോവിഡിൻ്റെ ആ സമയത്ത് നമ്മളൊരു ടീം തന്നെ ഇറക്കി മലപ്പുറത്ത് നിന്ന് 4 പെൺകുട്ടികൾ.
2: ഞാൻ ചിന്തിക്കുന്നത് അതല്ല, കോവിഡിന്റെ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കണം അടങ്ങിയിരിക്കണം എന്ന് പറയുന്ന സമയത്താണ് നിങ്ങൾ യാത്രക്ക് ഇറങ്ങി പുറപ്പെട്ട് ധൈര്യ സമേതം മുന്നോട്ട് വരുന്നത്.
0: കാരണം ആ സമയത്ത് ഈ പറഞ്ഞമായി നമുക്ക് വി കൻ എക്സ്പ്ലോർ, സിറ്റി ടൈപ്പ് ഏരിയസ് അല്ലേ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്.
2: അപ്പോൾ മലകളിലോട്ടും കാടുകളിലോട്ടും അങ്ങ് പോകാൻ തീരുമാനിച്ചു.
0: യെസ്, ഏർലി ടൈം നമ്മൾ ഈ പറഞ്ഞമാതിരി പ്രകൃതിനോട് അണിഞ്ഞ് നമ്മള് ഒന്നും കൂടി നമ്മൾ അടുത്തറിഞ്ഞ് ടൈം നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു.
2: അങ്ങനെ അപ്പൊ ചെമ്പ്രമല അവിടെയൊക്കെ കയറുന്നു, പിന്നെ കേരളത്തിലെ മറ്റേതൊക്കെ കൊടുമുടികൾ എക്സ്പ്ലോർ ചെയ്തു.
0: മീശപ്പുലിമല,
2: പിന്നെ ദുൽഖർ സൽമാന്റെ മീശപ്പുലിമല, അത് ശരി.
0: അപ്പൊ ഇനിയിപ്പോ അടുത്തത് നമ്മൾ വിചാരിച്ചിരുന്നത് അന്ന് ആ സമയത്ത് കോവിഡ് കഴിഞ്ഞോടുകൂടി ഹിമാലയത്തൊന്ന് പോയി നോക്കാമെന്ന്, ഏറ്റവും ബിഗിനേഴ്സ് ആ ട്രെക്കായ കേദർകാന്തം.
2: അത് ശരി. അപ്പൊ അങ്ങനെ ഹിമാലയത്തിന്റെ ബേസ് ക്യാമ്പ് എന്നുള്ള ഡ്രീം സെറ്റ് ചെയ്യുന്നത് ഈ മീശപ്പുലിമലയിലൊക്കെ പോയി അവിടെ മഞ്ഞ് വീഴുന്നതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഇനി മഞ്ഞിന്റെ നാട്ടിലോട്ട് തന്നെ നേരിട്ട് പോകണം എന്നങ്ങ് തീരുമാനിച്ചു അല്ലേ?
0: യെസ്.
2: എന്നിട്ട് എങ്ങനെയായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ? എങ്ങനെയായിരുന്നു യാത്ര?
0: വി ആർ ലിവിങ് ഇൻ എ കോസ്റ്റൽ ഏരിയ. അല്ലാത്ത പക്കം ഞാൻ നമ്മളെ മോട്ടിവേഷൻ ക്ലാസ്സസും സെഷൻസും കൗൺസിലിംഗ് ഒക്കെ നടത്തിയിരുന്ന ഖത്തറിൽ, അവിടെയും ഈ പറഞ്ഞ മാതിരി റോക്ക് ക്ലൈംബിംഗ് ക്രോസ് ഫിറ്റ് ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് നൈറ്റിൽ ഇത് ബാഡ്മിന്റണും ലോങ് ഡിസ്റ്റൻസ് സ്വിമ്മിങ് ഇതെല്ലാം കൂടി കലർന്നിട്ടാണ് എൻഡ്യൂറൻസും ലങ് കപ്പാസിറ്റി ത്രൂ സ്വിമ്മിങ്, എൻഡ്യൂറൻസ് ത്രൂ സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് ക്രോസ് ഫിറ്റ് ആൻഡ് ബാഡ്മിന്റൺ ഫോർ ഹൈ ഇന്റൻസിറ്റി. നമ്മൾ പെട്ടെന്ന് വേണ്ട മൂവ്മെന്റ്സ് ആണല്ലോ, യു നീഡ് ടു യുനോ ബി അറ്റ് ദ പീക്ക് ആൻഡ് ദെൻ യു കം ഡൗൺ, ആ ഒരു ഇതാണല്ലോ. സോ ദാറ്റ് ഇസ് വാട്ട് ഹെൽപ്പ് മീ ഫോർ ദി വർക്ക് ഫോർ ദി ഹിമാലയൻ ട്രെക്ക്, അതിനുള്ള ട്രെയിനിങ്. പിന്നെ മോസ്റ്റ്ലി ഇറ്റ് ഇസ് മൈൻഡ് ഓവർ ബോഡി നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇറ്റ്സ് നോട്ട് ഇൻ ദ അപ്പിയറൻസ്, ഇറ്റ്സ് നോട്ട് ഇൻ യുനോ വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് യു ഡു. ഇഫ് യു സെറ്റ് യുവർ മൈൻഡ് ടു ഇറ്റ് then yes, rest assured 80% of your goal is within reach. avana en eppalum parayam aalkarode, don't look at the appearance, don't look at you know what if, should be always mind over body. palpulum jelluri choikkum with your fitness levels, with your body, with your structure. appo the best part is most of the people who reach high levels, if you actually look around you, it's not the athletes or the marathoners or you know the perfect sports people. velliya sports champion mar polum etti padatha sthalangal undu where a normal you know fitness level illa aalkarku etti padan kayunnundu. that is again I think because of the mental condition.
2: yes, manasundengil margavum undu.
0: yes, right,
2: adana. appo angane himalayathil povan manasu kondu ang theermanichu adinte ട്രെയിനിങ് ഒക്കെ ഖത്തറിൽ നിന്ന് എടുക്കുകയും ചെയ്തു.
0: ഖത്തറിൽ നിന്നും പിന്നെ നാട്ടിൽ നിന്നും ഇപ്പൊ പറഞ്ഞ മാതിരി, ബിക്കോസ് ഞാൻ 6 മന്ത്സ് നാട്ടിലും 6 മന്ത്സ് ഖത്തറിലും ആയിട്ടായിരുന്നു. ഐ കീപ് ട്രാവലിംഗ് ബേസ്ഡ് ഓൺ മൈ റിക്വയർമെന്റ്സ്, പറഞ്ഞ മാതിരി കൗൺസിലിംഗ് എന്തൊക്കെ ചെയ്തിട്ട്.
2: അത് ശരി. ആ യാത്ര സംഘം എങ്ങനെയായിരുന്നു? ആ യാത്രാനുഭവത്തെ കുറിച്ച് ഒന്ന് കൂടുതൽ പറയൂ.
0: രസമായിരുന്നു. നമ്മള് 4 ഈ പറഞ്ഞ മാതിരി ലേഡീസ്,

0: വി വുഡ് കോൾ അവർ സെൽസ് വീട്ടമ്മമാരാവാം, വർക്കിംഗ് ലേഡീസ് ആവാം. ഒരാൾ ഒരു ഇൻഫ്ലുവൻസർ ഫോട്ടോഗ്രാഫറാണ്, ഹു ഹാസ് ടേക്കൺ അപ്പ് ഫോട്ടോഗ്രാഫി ആസ് എ ജോബ് ഫോളോയിങ് ഹർ പാഷൻ. ഒരാൾ ഒരു റഷ്യൻ ഇന്ത്യൻ ആയിരുന്നു ആൻഡ് ഹൂസ് എ മാരത്തോണർ നൗ. എല്ലാവരും മൗണ്ടനിയറിംഗ് തുടങ്ങി, പിന്നെ അത് ഡിഫറെന്റ് മേഖലയിലേക്ക് ദേ യൂസ്ഡ് ഇറ്റ്. ഒരാൾ ഷീസ് എ ഡയാലിസിസ് എക്സ്പേർട്ട്, ഒരാൾ ഷീസ് അഗെയിൻ ഇൻ ടു വർക്കിംഗ് ബിസിനസ് സംരംഭമാണ്. ഓൾ മദേഴ്സ് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് എവ്രി വൺ ഓഫ് അസ് ഹാഡ് എ കോമൺ പാഷൻ.
1: ടീം സെറ്റായി, അതോടൊപ്പം വൗ കം ഓൺ എന്ന് പറഞ്ഞ് യാത്രക്ക് പുറപ്പെട്ടു.
0: എക്സാക്ട്ലി.
1: പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ബാക്കി ഓരോ ഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
0: നമ്മള് ഡൽഹി വഴിയായിരുന്നു നമ്മള് ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നത്. അവിടുന്ന് ഐ തിങ്ക് ഇറ്റ് വാസ് അറൌണ്ട് 8 to 10 hours അവേ ഡ്രൈവ്. അവിടെ നമ്മൾ വളരെ ചെറിയൊരു വില്ലേജിൽ എത്തുന്നു, നല്ല തണുപ്പാണ് ഈ പറഞ്ഞ വരി. അത് അതുപോലെ തന്നെയുള്ള ഫെലോ ലൈക്ക് മൈൻഡഡ് ആൾക്കാരുണ്ടായിരുന്നു, ഹു വാസ് റെഡി ഫോർ ദ ട്രെക്ക്. ഇറ്റ്സ് എ വെരി പോപ്പുലർ വൺ, കാരണം ബിഗിനേഴ്സ് ട്രെക്ക് ആണ്. നമ്മൾ എവറസ്റ്റിലേക്ക് എത്തുന്നതിൻ്റെയൊക്കെ മുമ്പ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്ന ട്രെക്സ് ആണ് കേദർകാന്ത്, ഇസ് വൺ ഓഫ് ഇറ്റ്. നമ്മൾ കയറുന്നു, ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഓരോരുത്തർ ഫേസ് ചെയ്യുന്നു, നമ്മൾ അതിനെ എങ്ങനെ കോമ്പാറ്റ് ചെയ്യുന്നു. ടെന്റിൽ ആദ്യമായിട്ട് താമസിക്കുന്നു, മേക്ക് ഷിഫ്റ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പഠിക്കുന്നു, വിച്ച് ഇസ് എഗെയിൻ എ ടെന്റ്. മഞ്ഞ് നമ്മളെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചിലപ്പോൾ മഞ്ഞ് പെയ്യുന്ന എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ ജനിച്ചിട്ടുണ്ടാവും, ബിക്കോസ് ഐ അബ്സല്യൂട്ട്ലി ഫെൽ ഇൻ ലവ് വിത്ത് ദ സ്നോ.
1: വൗ, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, നിങ്ങളിങ്ങനെ നാല് സ്ത്രീകള് ആ മഞ്ഞ് നിറഞ്ഞ ഇടത്തിലൂടെ ഇങ്ങനെ കയറുന്നു, മഞ്ഞിങ്ങനെ പെയ്യുന്നു, വൗ.
0: ആ ഫീലിംഗ് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അതായത് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ആ സമയത്ത് മഞ്ഞ് വല്ലാതാണ് യുനോ സ്നോ സ്റ്റോം പോലെ ആയി തുടങ്ങി രാത്രി. അപ്പം ചിലർ അതിൽ പേടിച്ചെങ്കിലും ഞാനതിൽ ഇറങ്ങി ചായന്റെ കപ്പൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി ആ മഞ്ഞിന്റെ ഇടയിൽ. ഓൾ മോമെന്റ്സ് ആർ ക്യാപ്ചർഡ്, ഈ എല്ലാ മെമ്മറബിൾ മോമെന്റ്സും യു ക്യാപ്ചർ ഇറ്റ് ഓൺ വീഡിയോ ഓർ ഫോട്ടോസ്. അപ്പം ദാറ്റ് വാസ് ക്യാപ്ചേർഡ്. അപ്പൊ അതിലെ ഡാൻസ് കളിക്കണ കണ്ടാണ്ട് ഇവർക്ക് ഇല്ല പേടി ഓട്ടോമാറ്റിക്കലി പോകുന്നു. അപ്പൊ ഇറ്റ് ഇസ് ഇൻഫെക്ഷ്യസ്, പോസിറ്റീവ്ലി ഇൻഫെക്ഷ്യസ്. അതോടുകൂടി നമുക്ക് പേടി മാറുന്നു, വി ആർ എൻജോയിങ് ഈവൻ യുനോ ദ സ്നോ ബ്ലിസേർഡ്. പേടിപ്പെടുത്തുന്ന ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായി കാണുന്ന ഒരു ഫീൽ. ആ പ്രസൻസ് ഓഫ് മൈൻഡ് എത്രയോ മുമ്പ് ചെറുപ്പത്തില് ഫാദർ ത്രൂ യുനോ ഫ്യൂ എക്സാമ്പിൾസ് പഠിപ്പിച്ചെന്നത്, ഐ തിങ്ക് ഇറ്റ് കെയിം ഇൻ ടു യൂസ് ഇൻ മൈ അഡൽട്ട്ഹുഡ്. So that was a very beautiful experience. That was our first, one of our first summits.
1: ഞാൻ ഒരു ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ കയറുമ്പോഴേ ശരിക്കും ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് തത്വചിന്തകളുടെ ഇടം കൂടിയാണ് ഹിമാലയം എന്ന് പറയാം. കാരണം ഇപ്പോൾ ഹിന്ദു മിത്തോളജി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ?
0: അപ്പൊ
1: അങ്ങനത്തെ ആ ഒരു തത്വചിന്തയുടെ ഒരു സ്വാധീനം ഹിമാലയത്തിൽ ഇങ്ങനെ കയറിയപ്പോൾ ഫീൽ ചെയ്തോ?
0: എനിക്ക് ഫീൽ ചെയ്ത എന്താന്ന് വെച്ചാൽ, ഇഫ് ഐ ക്യാൻ ഡു ദിസ് നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഫോർ മീ എന്നുള്ളൊരു ഫീലായി. നമ്മൾ ട്രൈ ചെയ്താലേ വി ക്യാൻ അറ്റ്ലീസ്റ്റ്, കിട്ടിയാൽ ഒരു നിധി കിട്ടും, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വി അറ്റംപ്റ്റഡ്. റിയലൈസേഷൻസ് ആണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തത്. യുവർ മൈൻഡ് ഫെൽറ്റ് സെറ്റ്. നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വേര് മുളക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി ഡിഫറെന്റ് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതല്ലേ, താഴോട്ട് വേര് മുളക്കുന്നു അങ്ങോട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നു. Branching out into a beautiful kaleidoscope of flowers of thoughts, ഓരോ ചിന്തകളും നമ്മളെ തേടി എത്തിയിട്ട് നമ്മളെ യുനോ നിങ്ങൾ പറഞ്ഞ മാതിരി മാടി മാടി ഒലിക്കുന്നു, കം ഓൺ റീച്ച് ദ സമിറ്റ്, സീ ഹൗ സ്മോൾ യു ആർ ഇൻ ദ ഫേസ് ഓഫ് ദിസ് എൻറ്റയർ യൂണിവേഴ്സ്.
1: അതായത് ശരിക്കും ഒരു മൗണ്ടനിയർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാനുള്ള അവസരം, ലോകത്തെ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കിക്കാണാനുള്ള അവസരം കിട്ടുന്നുള്ളതല്ലേ?
0: അതെ.
1: ഇപ്പൊ സാധാരണ നമ്മൾ ആരും കാണുന്ന കാഴ്ചയല്ല നിങ്ങൾ ഏറ്റവും മുകളിൽ നിന്ന് ലോകത്ത് നോക്കുമ്പോൾ കാണുന്നത്.
0: നമ്മൾ എത്ര ചെറുതാണ് ആ മലമുകളിൽ നിന്ന് എത്തുമ്പോൾ എന്നുള്ളൊരു ഫീല്. നമ്മൾ പ്രയാസങ്ങളോ പെർസീവ്ഡ് നോഷൻസോ നത്തിങ് ഈവൻ ദ ഈഗോ ദറ്റ് ആ മനുഷ്യനെ തളർത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളും ഓർ യുനോ മാഗ്നിഫൈഡ് ഔട്ട്ലുക്ക് ഓഫ് ഹിംസെൽഫ് ചേഞ്ചസ് യു റിയലൈസ് യു ക്യാൻ ബി സോ ഹാപ്പി വിത്ത് സച്ച് സിമ്പിൾ നീഡ്സ്. ഒരു മേക്ക് ഷിഫ്റ്റ് ടെന്റ് കഴിക്കാൻ കുറച്ച് നല്ല ഭക്ഷണം, ഇറ്റ് കുഡ് ബി യുനോ വെരി നേച്ചർ ഫ്രണ്ട്ലി ഫ്രൂട്ട്സ് ആവാം. നടന്ന് വി ആർ ആക്ച്വലി നമ്മൾ ആകെ നമ്മൾ നോക്കുന്നത് ട്രസ്റ്റ് യുവർ ഷൂസ്, ട്രസ്റ്റ് യുവർ യുനോ ഫീറ്റ്. അപ്പൊ നമ്മൾ നടക്കുന്ന നമ്മളവരെക്യുപ്മെന്റ് അത് മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നു. സോ ബേസിക്കലി ട്രസ്റ്റ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് ടു ഡു യുവർ ബെസ്റ്റ്, റെസ്റ്റ് ലീവ് ടു ഡെസ്റ്റിനി.
1: അങ്ങനെ മഞ്ഞ് പെയ്യുന്ന മലനിരകളിൽ വെച്ച് ഒന്നുകൂടി മലകയറ്റത്തോടുള്ള പ്രണയം കൂടി അവിടെ നിന്ന് അതിലും വലിയ ലക്ഷ്യങ്ങളിലേക്കായിരുന്നുവല്ലോ യാത്ര.
0: അതെ,
1: അതേ കുറിച്ച് കൂടി നമ്മുടെ ശ്രോതാക്കളോടൊന്ന് പങ്കുവെക്കാമോ?
0: പിന്നെ ഞാൻ കിട്ടിയ ചാൻസിലൊക്കെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ട്രെയിനിങ് ത്രൂ ക്ലൈംബിങ് ആക്ച്വൽ മൗണ്ടൻസ്. കോസ്റ്റൽ ഏരിയയും ഖത്തർ ആണെങ്കിലും ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എ ലാൻഡ് ലോക്ഡ് ഏരിയ വെർ ദർ ഇസ്

0: നോട്ട് മച്ച് ടു യു നോ ക്ലൈംബ്. അപ്പൊ ട്രെയിനിങ് ഗ്രൗണ്ട് അതാണെങ്കിലും കിട്ടുന്ന അവസരങ്ങളൊക്കെ ചെറു ചെറിയ മലകൾ കയറി തുടങ്ങി. മലപ്പുറം ജില്ലയിലെ ഏകദേശം എല്ലാ മലകളും കയറി കഴിഞ്ഞു. ജോർജിയ പോയപ്പോൾ മൗണ്ട് ചൌക്കി, ഗ്രേറ്റ് കാനിയൻസ്, കയാക്കിംഗ് ത്രൂ ദി ലേക്ക്, അതൊക്കെ ബേസിക്കലി ഇറ്റ് ഈസ് ഗിവിംഗ് യു സ്ട്രെങ്ത് ടെക്നിക്കൽ ക്ലൈംബിങ്ങിലേക്ക്. നമ്മളെ കൈകൾ സ്ട്രോങ് ആക്കാനും നമ്മളെ ലെഗ്സ് സ്ട്രോങ് ആക്കാനും ഓട്ടോമാറ്റിക്കലി ഐ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ത്രൂ ദാറ്റ് റൂട്ട്. സോ അത് ചെയ്യുമ്പോൾ യു ഓൾറെഡി ഹാവ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ. എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഏതൊരു മല ഏതൊരു എക്സ്പെഡിഷനിലേക്ക് പോകുമ്പോഴും ഐ സ്റ്റാർട്ടഡ് ഹാവിങ് അവർ ഇന്ത്യസ് ഫ്ലാഗ് വിത്ത്. എവിടെ പോവാണെങ്കിലും നമ്മുടെ അഡ്വഞ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ ബാനർ ഉണ്ടാവും. അപ്പോൾ ഐ ട്രൈ ഫോർ ദ സമിറ്റ്. ആകാശത്തോളം നമുക്ക് സ്വപ്നം കാണാം, എന്നാലേ നമ്മൾ മരത്തിന്റെ അല്ലെങ്കിൽ തെങ്ങിന്റെ മണ്ടയിലെങ്കിലും എത്തുള്ളൂ എന്നുള്ളൊരു ഒരു പഴഞ്ചൊല്ലുണ്ട്. എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറെ വെർ ഐ റീച്ച് അവിടെ ഞാൻ എന്റെ ഫ്ലാഗ് നിർത്തിയിട്ട് ഐ വിൽ കം ബാക്ക് ബീ എ പ്രൗഡ് യുനോ കാട്ടിങ്ങിൽ ഗേൾ ദാറ്റ് ഐ ആം.
1: ഞാനിങ്ങനെ ആലോചിക്കുന്നത് അതിന്റെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്, ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഐ ആം ഹിയർ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൽ ഇങ്ങനെ ഒരു ആവേശം ഇങ്ങനെ പമ്പ് ചെയ്യും.
0: റൈറ്റ്, നാച്ചുറൽ അഡ്രിനാലിൻ റഷ്. നമുക്ക് വേറെ ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ അടുത്തും ആവശ്യമില്ല. ഇറ്റ് കംസ് ഫ്രം ആ ബോഡി, ഫ്രം ആർ ആക്ഷൻസ്.
2: പർവ്വതാരോഹക, സംരംഭക, യാത്രിക, എഴുത്തുകാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മുന്നേറുന്ന മലപ്പുറം സ്വദേശി സ്വപ്ന ഇബ്രാഹിമുമായി മുനീറാമയൂർ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 9:30 കേൾക്കാം.
3: മുഖാമുഖം.

0: ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ യൂത്ത് യുവശ്രോതാക്കൾക്കായുള്ള തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. മലപ്പുറം ജില്ലയിൽ താമസക്കാരായ 16-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വിളിക്കാം. ഇന്നത്തെ വിഷയം ജ്യോതിശാസ്ത്രം. വിളിക്കേണ്ട സമയം ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ഹലോ യൂത്ത് രാവിലെ 11 മണിക്ക്.
1: എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
6: വാക്കും
5: പൊരുളും പ്രായോജകർ
6: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:56.
9: പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ ലഭ്യതയെ മാറ്റിമറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 60% കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത കുറച്ചതായും പ്രധാനമന്ത്രി ദാമനിൽ അറിയിച്ചു. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് ഫോർ വികസിത് ഭാരത് മൈ ഭാരത് യൂത്ത് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ

0: കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. CPIM സംസ്ഥാന സമിതി നേതൃയോഗം നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരത്ത്. ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് വിലയിരുത്തി. കണ്ണൂർ നഗരത്തിലെ കടകളിൽ നിന്നും ഇ സിഗരറ്റിന്റെയും വിദേശ സിഗരറ്റുകളുടെയും ശേഖരം ടൌൺ പോലീസ് പിടികൂടി. പ്രഭാത് ജംഗ്ഷൻ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിരോധിത ഇ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തൃശൂർ മണലൂരിൽ വീടിനു മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണുവാണ് രാവിലെ മരിച്ചത്. 27 വയസ്സായിരുന്നു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി കണ്ണൂരിൽ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. പഴശ്ശി ജലസംഭരണിയുടെ 16 ഷട്ടറുകളിൽ 6 തുറന്നു. 4 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും 2 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 6:30 ഗോവയിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166 10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59, 166:06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33, 161:60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തുമെന്നാണ് കരുതുന്നത്.
7: ട്രെയിൻ സമയം.

0: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ 7 കോടി രൂപ ഫെലോഷിപ്പോടെ ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന തൃക്കലങ്ങോട് സ്വദേശി ഇഹ്സാനുൽ ഇൻതിസാമുമായി നജീബ് കെ പി നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവവാണീസ് ദിസ് എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹം അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ PhD ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7 കോടിയുടെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഫെല്ലോഷിപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം JNU, ജാമിയ തുടങ്ങിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ

0: പഠിച്ച് ഇറങ്ങിയ ഒരാളാണ്.
1: അപ്പോൾ ഇങ്ങനെ വിദേശത്ത് പോയി ഫുൾ സ്കോളർഷിപ്പോടെ പഠിക്കാനും PhD ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ എപ്പിസോഡ് വേർത്തി ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ നേരെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഇസാൻ, വാം വെൽക്കം ടു യുവവാണി ഷോ.
2: താങ്ക് യു നിജീവ്, താങ്ക് യു ഫോർ ഹാവിംഗ് മീ.
0: ഓക്കെ, ഹൗ ഇസ് ദ ലൈഫ്, ഹൗ ഇസ് ഗോയിങ് നൗ? എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ്? എങ്ങനെയാണ്?
2: ഞാനിപ്പോൾ ഇതിൻ്റെ വെക്കേഷനിൽ അങ്ങനെ നാട്ടിലെത്തിയതാണ്. 15 ദിവസം ലക്ഷദ്വീപിലായിരുന്നു ഫീൽഡ് വർക്ക് ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് എത്തിയതാണ് നാട്ടിൽ. ഞാൻ US നിന്ന് വന്നിട്ടിപ്പോൾ ഏകദേശം 1 വർഷാകാനായി. ജൂണിൽ വന്നതാണ്. ഫീൽഡ് വർക്ക് ഇയറാണ്, 5th ഇയർ ഓഫ് PhDയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് ഫീൽഡ് വർക്ക് ഇയർ ആയതുകൊണ്ട് തന്നെ പല സൗത്ത് ഏഷ്യൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ഫീൽഡ് വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പോൾ PhD ജോയിൻ ചെയ്തിട്ട് ഏകദേശം എത്ര വർഷമായി?
2: 5th വർഷം ഞാൻ ഫിനിഷ് ചെയ്യാണ് ഇപ്പോൾ.
0: 5th വർഷം ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനി 2 ഇയർ ബാക്കി ഉണ്ടല്ലേ?
2: 7 ഇയർ ആണ് എന്റെ പ്രോഗ്രാം ഉള്ളത്.
0: ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ അമേരിക്കയിലേക്ക് കുട്ടികൾ പോകുന്നു, ഭയങ്കര റയർ അല്ലേ? സ്ഥിരമായിട്ട് നമ്മൾ ഓവർസീസ് എഡ്യൂക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. UK അല്ലെങ്കിൽ എന്തെങ്കിലും ഷെങ്കൻ കൺട്രീസ്, ചില കൺട്രീസ് ഒക്കെ ഇവിടുന്ന് കുട്ടികൾ കൂടുതൽ പോകാറുണ്ട്, സ്പെയിന് ഒക്കെ ആയിട്ട്, മാൾട്ട. പക്ഷെ ഒരു അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ.
2: അതെ അതെ, ശരിയാണ് പറഞ്ഞത്, ശരിയാണ്.
0: അപ്പോൾ ഈസാന് അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്, നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ആദ്യം തന്നെ യുവാണിയുടെ ഒരു ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടു യു.
2: താങ്ക് യു സോ മച്ച്.
0: നമ്മളിങ്ങനെ പറയില്ല, ചൂടാറിയോ? ഇല്ലല്ലോ അല്ലേ?
2: ഇല്ല, ഇപ്പോൾ ഏകദേശം 5 വർഷമായി. ഇപ്പോൾ USന്റെ ഒരു പുതുമയൊക്കെ പോയിട്ടുണ്ട്.
0: ഓക്കെ.
2: എങ്കിലും PhD ഇപ്പോഴും വളരെ പാഷനേറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതും അതിനുള്ള റിസർച്ചുകൾ നടത്തുന്നതും. പ്രത്യേകിച്ച് ഈ ഒരു 5th ഇയർ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇയർ. കാരണം കഴിഞ്ഞ 4 വർഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ PhD വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസുകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് കോഴ്സിന് ജോയിൻ ചെയ്തിട്ട്
0: ഓക്കെ
2: 4th വർഷമാണ് ഞാൻ PhD കാൻഡിഡേറ്റ് ആകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, ആദ്യത്തെ 1-2 വർഷം കോഴ്സ് വർക്കുകളും ലാംഗ്വേജ് ലേണിങ്ങും, ഏകദേശം 7 ലാംഗ്വേജുകളുണ്ട്
0: കമ്പൽസറി.
2: അതെ അതെ, നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് 3rd വർഷം എക്സാംസും, 4th വർഷം പ്രപ്പോസൽ ഡിഫെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ PhD കാൻഡിഡേറ്റ് ആവുന്നത്. അതുവരെ നമ്മൾ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള പേരിൽ അറിയപ്പെടാം. അത് കഴിഞ്ഞ് 5th ഇയറിലാണ് ഫീൽഡ് വർക്ക് തുടങ്ങുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് റിസർച്ചിലേക്ക് ശരിക്കും നമ്മൾ ജമ്പ് ഇൻ ചെയ്യുന്നപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 1 ഇയർ ഫുൾ ഓഫ് ട്രാവൽ ആൻഡ് റിസർച്ച് ആയിരുന്നു.
0: ഓക്കെ ഓക്കെ. ഞാൻ ഇഹ്സാന്റെ പേര് നോക്കുമ്പോൾ ഇഹ്സാനുൽ ഇഹ്തിസാം സി,
2: അതെ,
0: 2 സി ആണ് അവിടെ ഈസാന്റെ ജീവിതത്തിലുള്ളത്. ഫ്രം സി ചപ്പങ്ങൻ ടു ദ നെക്സ്റ്റ് സി ഷിക്കാഗോ.
2: ഓക്കെ.
0: ഐ തിങ്ക് ദാറ്റ് ജേണി വാസ് നോട്ട് മച്ച് ഈസിയർ. കാരണം ഈസാൻ ഒരു നമ്മുടെ നാട്ടും പുറത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ജേണി നമ്മുടെ സ്കൂൾ ലൈഫ് തൊട്ട് തുടങ്ങുകയാണല്ലോ. അത്ര എളുപ്പമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജേണി അല്ല, ഒരു ലോങ് ജേണി ആണത്. അപ്പൊ എങ്ങനെയായിരുന്നു സ്കൂൾ കോളേജ് ലൈഫ്? അത് അമേരിക്ക വരെ എത്തിയ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു?
2: ലോങ് ആണ് സ്റ്റോറി, ബട്ട് ചെറുതായിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇവിടെ കാരക്കുന്നുള്ള അൽഫലാഹ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് LKG മുതൽ 10th ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. ആ സമയത്താണ് സിവിൽ സർവീസ് മോഹൊക്കെ ഉണ്ടായി വരുന്നത്. അങ്ങനെ നമുക്കൊക്കെ അറിയാം, സുനി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന SFന്റെ 5-ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാം, അതോടൊപ്പം ഒരു ബോർഡിംഗ് സംഭവമായിട്ട് ആദ്യമായിട്ട് അവർ തുടങ്ങുന്നൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടക്കലിലേക്ക് പിന്നെ +1, +2 ചെയ്യാൻ പോകുന്നു. അങ്ങനെ സിവിൽ സർവീസ് മോഹമായിട്ടാണ് അവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നതും. അങ്ങനെ അവരൊരു ഓപ്ഷൻ തന്നു, പെട്ടെന്ന് ഡിഗ്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാം എന്നൊക്കെയുള്ള. ഞാൻ ശരിക്ക് +2 ഒക്കെ തുടങ്ങുമ്പോഴാണ് ഡൽഹിയെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഡൽഹിയിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഡൽഹി DU അപ്ലൈ ചെയ്യലാണ് ആ സമയത്തെന്ന് തോന്നുന്നു. ജാമ്യ മില്ലിയ ഇസ്ലാമിയൻ്റെ എക്സാം ഡൽഹിയിൽ പോയിട്ടാണ് എഴുതുന്നത്. അന്ന് നാട്ടിലൊക്കെ സെൻറ്റേഴ്സൊക്കെ ഇല്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വളരെ റയറാണ് എക്സാമിനുള്ള. അങ്ങനെ ജാമ്യയിൽ പോയി എഴുതി, അങ്ങനെ BA പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനാണ് അപ്ലൈ ചെയ്ത്, കാരണം സിവിൽ സർവീസിന് വേണ്ടിയിട്ട്. അങ്ങനെ BA പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടി, അവിടെ തന്നെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് നമുക്ക് 2 മേജർ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാം, അതായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം സിവിൽ സർവീസിന് അങ്ങനെയാണല്ലോ വേണ്ടത്, നമുക്ക് ഓപ്ഷനൽസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ജിയോഗ്രഫിയും ഹിസ്റ്ററിയും തിരഞ്ഞെടുത്തു. കാരണം ഹിസ്റ്ററി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ജിയോഗ്രഫി ഓഫ്കോഴ്സ് എപ്പോഴും ഹിസ്റ്ററി ഹിസ്റ്റോറിയൻസിന് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ജിയോഗ്രഫി. അങ്ങനെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും എടുത്ത് 3 വർഷം അവിടെ പഠിച്ച്, അങ്ങനെ MA സമയത്ത് ഇനി ഹിസ്റ്ററി ഒന്നുകൂടിയും ശരിക്കും പഠിക്കാന്നുള്ള ആഗ്രഹം വരുന്നു. അങ്ങനെ ജാമ്യയിലുള്ള സമയത്ത് തന്നെ ഏകദേശം ഒരു 3rd ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ സിവിൽ സർവീസിന്റെ മോഹമൊക്കെ ഏകദേശം ഇങ്ങനെ പോകുന്നു,
0: ഒലിച്ചുപോയി.
2: ആ, കാരണം പൊളിറ്റിക്കലി ഭയങ്കര ആക്റ്റീവായി തുടങ്ങി ആ സമയത്ത്. അങ്ങനെ അന്ന് ജാമ്യയിൽ സ്റ്റുഡൻസ് യൂണിയൻ ഒന്നുമില്ല.
0: ഓക്കെ.
2: അപ്പൊ അതിനുവേണ്ടി ഒരുപാട് സമരങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പൊ സിവിൽ സർവീസ് എന്നുള്ളത് നമുക്ക് പറ്റിയൊരു മേഖല അല്ലാന്നോ ആ തരത്തിലൊക്കെ ഉള്ള പിന്നെ ആ സമയത്ത് ഒരു അങ്ങനെ പെർസ്പെക്റ്റീവ് വന്നു. എഴുത്തും വായനയും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം, അതിന് അത്യാവശ്യം നല്ല സാധ്യതകളുണ്ട് ജീവിതം കൊണ്ടുപോകാനുള്ള എന്നുള്ളൊക്കെ വിവരങ്ങളൊക്കെ അവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഹിസ്റ്ററി തന്നെ തുടർന്ന് JNUലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മാസ്റ്റേഴ്സ് ഇൻ മോഡേൺ ഹിസ്റ്ററിയിലാണ് അഡ്മിഷൻ കിട്ടുന്നത്.
0: ഓക്കെ.
2: JNU

0: എത്തുമ്പോഴാണ് ഇന്ത്യയുടെ പുറത്തു പോയിട്ട് പി എച്ച് ഡി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ പി എച്ച് ഡി ഉണ്ട്, ഫുള്ളി ഫണ്ടഡ് ആണ്. നമുക്കൊരു ഫാമിലിയൊക്കെ റേസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ട്രാവലുകൾ കവർ ചെയ്യണമെങ്കിലും നമ്മുടെ റിസർച്ച് ഒരു സീരിയസ് റിസർച്ചായിട്ട് നടത്തുന്നതും, പിന്നെ ഈ ജേനിയിലുള്ളപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും വായിക്കുന്ന ആർട്ടിക്കിളുകളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള സ്കോളേഴ്സ് ഉണ്ടെങ്കിലും പുറത്തുനിന്നുള്ള സ്കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പുറത്ത് ഉള്ള യൂണിവേഴ്സിറ്റികളെ പറ്റിയും. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ പുറത്തു പോകാൻ താല്പര്യമുള്ള ആളുകളും, അപ്പോൾ ഇവരെ ആ സർക്കിളിൽ നിന്നാണ് നമ്മൾ കൂടുതൽ ഈ പുറത്തുള്ള പി എച്ച് ഡിൻ്റെ ഇതൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ ഞാൻ പി ജി ഫസ്റ്റ് ഇയറിൻ്റെ അവസാനത്തിൽ ബെർലിനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടി
1: ജർമ്മനിയിലേക്ക്.
0: പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ അവസാനത്തിലാണ് പിന്നെ ഞാൻ കോവിഡ് സമയമൊക്കെ വന്ന് ഭയങ്കര എക്സ്റ്റൻഷനൊക്കെ ഉണ്ടായിട്ടുള്ള സമയത്തൊന്നുമല്ല ഗ്രാജുവേഷനൊക്കെ നടന്നതും, എക്സ്റ്റെൻഡ് ആയി പോയിട്ടുണ്ട് മാസ്റ്റേഴ്സൊക്കെ. അങ്ങനെ ആ സമയത്താണ് യു എസ് ലേക്ക് അപ്ലൈ ചെയ്യുന്നതും. ഒരു അഞ്ചോ ആറോ സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് ആ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ എന്നാണ് കിട്ടിയുള്ളത്. ശരിക്കും ആദ്യത്തെ പ്രിഫറൻസ് ഒന്നും ആയിരുന്നില്ല യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ, അത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോനെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ അത് കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നി എൻ്റെ പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് സ്ഥലമായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ എന്ന് പിന്നെ മനസ്സിലായത്.
1: വെരി ഗുഡ്. ഇപ്പോൾ അമേരിക്കയിലെ ഇല്ലിനോയ് സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ, നല്ലൊരു അലുമിനിയൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയാണ്,
0: വലിയ യൂണിവേഴ്സിറ്റി.
1: അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇതിനൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ യു കെയിൽ പോകുന്നു, അവർ കുറച്ചൊരു ആറുമാസം കൊണ്ട് ഇതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി പുറത്തു പോകുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പലർക്കും ഇപ്പൊ അതിപ്പോ 10 രൂപ ഈസാന്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല, കാരണം ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പി എച്ച് ഡി ആണല്ലോ, ഒരു 7 കോടി രൂപയോളം വരുന്ന ഒരു പി എച്ച് ഡി പ്രോഗ്രാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ സാധാരണ ഒരു കുട്ടി ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരാൾ ഇത് പഠിക്കുന്നുണ്ട് അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഇപ്പൊ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഇപ്പൊ പി ജി കഴിഞ്ഞിട്ട് എനി സബ്ജക്ട്, ഇപ്പൊ നമുക്കൊരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ കുറെ കോഴ്സസും കുറെ ബ്രാഞ്ചസും ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അമേരിക്കയിലെ ഈസാൻ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒരു ഉദാഹരണം വെച്ച് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈസാൻ എങ്ങനെയാണ് ഈ ഒരു ഷിക്കാഗോയിലേക്കുള്ള അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അതിന്റെ ബിഗിനിങ് എങ്ങനെയായിരുന്നു?
0: ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ പറയുന്നല്ലോ, ഓ നമ്മൾ സ്കൂളിന്നൊക്കെ തുടങ്ങണം, അങ്ങനെയൊന്നുമില്ല. ഒരു ടെക്നിക്കലി ഒക്കെ പറയുകയാണെങ്കിൽ നമ്മളൊരു മാസ്റ്റേഴ്സ് സമയത്ത് മാസ്റ്റേഴ്സ് ഏതാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്ന്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഡിഗ്രിയൊക്കെ റിസർച്ച് ഓറിയൻറ്റഡ് ചെയ്യുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അത്രയും ഇതുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളൂ. പി ജിയിലാണ് ഒന്നുകൂടി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന മാസ്റ്റേഴ്സിലായതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ, നിങ്ങൾക്ക് പി എച്ച് ഡി റിസർച്ച് ചെയ്യാൻ താല്പര്യമില്ല, ആ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള സബ്ജക്റ്റിൽ തന്നെ നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇന്ത്യയിലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുക. അവിടെ നിന്നാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ജെ എൻ യു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ വായിച്ചറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഫോം ചെയ്യുന്ന സമയം, രണ്ടോ മൂന്നോ ഇൻട്രസ്റ്റുകളൊക്കെ, റിസർച്ച് ഇൻട്രസ്റ്റുകളൊക്കെ, ഇപ്പോൾ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് അത്രയും വൈഡ്, ഗ്ലോബൽ ഹിസ്റ്ററി മുതൽ ലോക്കൽ ഹിസ്റ്ററിയും മൈക്രോ ഹിസ്റ്ററി ഒക്കെ വരെ എത്തി നിൽക്കുന്ന വലിയൊരു ഫീൽഡാണ്. അതിലൊരു ഒരാൾ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ അതിലൊരു ചെറിയൊരു ബ്രിക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു വലിയ വീടായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലൊരു ബ്രിക്കൊക്കെ നമ്മൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ വീടിനെ പറ്റി നല്ലൊരു അറിവ് വേണം. എന്താണ് ഈ വീട്, എങ്ങനെയാണ്, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ ഹിസ്റ്ററിനെ പറ്റി ഒരു പരന്ന വായന വായിക്കണം. അത് നമ്മൾ മാസ്റ്റേഴ്സിൽ വായിക്കും. അങ്ങനെ നമ്മളൊരു നല്ല മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ റിസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായി വരുന്നത്. അപ്പോൾ റിസർച്ച് ഇൻട്രസ്റ്റ് ആണ് പി എച്ച് ഡി ചെയ്യാൻ ഏറ്റവും കാതലായിട്ടുള്ള സംഭവം. ആ റിസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഓഫ്കോഴ്സ് പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസർമാരും സ്കോളേഴ്സും ഏത് യൂണിവേഴ്സിറ്റികളിലാണെന്നുള്ളതാണ്. സാധാരണ യു എസിലേക്കുള്ള അഡ്മിഷൻ്റെ ഒരു അപ്ലിക്കേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെപ്റ്റംബറിലാണ്.
1: ഓക്കെ,
0: സെപ്റ്റംബർ ടു ജനുവരിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഉണ്ടാവുക. അങ്ങനെ യൂണിവേഴ്സിറ്റികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ അവരുടെ ഡെഡ് ലൈൻ എപ്പോഴാണ് അപ്ലിക്കേഷൻ്റെ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ളത് ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസേഴ്സ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ സെപ്റ്റംബറിലാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഗസ്റ്റോ അല്ലെങ്കിൽ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഇവരെ റീച്ച് ഔട്ട് ചെയ്ത് തുടങ്ങും. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷനോ ക്വാർട്ടറോ ഒക്കെ ഉള്ള സമയമാണ്, ജൂലൈ മുതൽ സെപ്റ്റംബർ. അപ്പോൾ ആ സമയത്ത് ഏകദേശം അവർ കുറച്ചൊക്കെ ഫ്രീ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻസിനെ ബന്ധപ്പെട്ട് നമ്മൾ ഇവരൊക്കെ ഇമെയിൽ ചെയ്യുക. ബേസിക്കലി എസ് ഒ പി ആണ് യു എസിലേക്ക് വേണ്ടിയിട്ടുള്ളത്. യൂറോപ്പിലാണെങ്കിൽ പ്രപ്പോസലാണ് കൊടുക്കേണ്ടത് 5-6 പേജുള്ള. യു എസിലാകുമ്പോൾ അത്
1: എസ് ഒ പി
0: സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, നിങ്ങൾ എന്തിന് റിസർച്ച് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളെ ഇതിനെ പറ്റിയുള്ള ഐഡിയകളും നിങ്ങളെ എക്സ്പീരിയൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവമാണ്. 2 പേജൊക്കെ അതാകെ വരിക, 1000-1200 വേർഡ്സ് ഒക്കെ. എസ് ഒ പി പിന്നെ റൈറ്റിംഗ് സാമ്പിള്, നിങ്ങൾക്ക് അക്കാഡമിക് റൈറ്റിംഗിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന 20-25 പേജുള്ള റൈറ്റിംഗ് സാമ്പിൾ, പിന്നെ നിങ്ങളുടെ CV, പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ.

0: അത്
1: അത് നമ്മുടെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന്.
0: നിങ്ങൾ ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ എടുത്തറിയുന്ന, നിങ്ങളെ ഇട്ട് ക്ലോസ്ലി ഇരുന്ന് വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫസേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എഴുതുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ, മൂന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ, ഇത്രയേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും, ഞാനെപ്പോഴും പറയുന്നതാണ്, യു എസിൽ യു കെയിൽ പോലെ നിങ്ങൾ തേർഡ് പാർട്ടി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടതില്ല. യു എസിൽ നിങ്ങളൊരു പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ളി ഫണ്ടാണ്. റീലൊക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പോലൊരു ഫണ്ട് ഉണ്ട്.
1: ഓക്കെ,
0: നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് മൊത്തത്തിൽ റീലൊക്കേറ്റ് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ പോകും.
1: ഓക്കെ, നമ്മൾ സ്ഥലം മാറുന്നതിനൊരു ഫണ്ട്,
0: അതിനൊരു അതിനൊരു സ്പെഷ്യൽ ഫണ്ടൊക്കെ അവർ കൊടുക്കാറുണ്ട്. ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ, ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി തുടക്കത്തിലൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം യൂണിവേഴ്സിറ്റികളൊക്കെ ഓഫർ ലെറ്ററുകൾ അയച്ചു തുടങ്ങും.
1: മെയിലായിട്ട് വരും.
0: ആ മെയിലായിട്ട് റിജക്ഷൻ ആണെങ്കിൽ റിജക്ഷൻ, അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ടൊരു മെയിൽ കണ്ട മനസ്സിലാക്കുക,
1: കിട്ടി മോനെ.
0: അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട് ശനിയാഴ്ച ഞാൻ ജെ എൻ യുവിലെ പഠനം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോർപ്പറേറ്റിൽ കുറച്ച് സമയം വർക്ക് ചെയ്യുന്നു, ഒരു 4-5 മാസമൊക്കെ. ഒരു 4-5 മണിക്കൊക്കെ എണീറ്റപ്പഴിച്ച് നമുക്കൊരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട്
1: ഒരു ശനിയാഴ്ച.
0: അതെ അതെ, ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ എത്രയും ഭയങ്കര ആരാധിക്കുന്ന എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും ഭയങ്കര ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ഒരാളുണ്ട്, മുസഫർ ആലം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര മുഗൾ ഹിസ്റ്റോറിയൻ ആയിരുന്നു, ജീവിച്ചിരിക്കുന്ന ഏറ്റവും അതോറിറ്റിയിൽ സംസാരിക്കാൻ പറ്റും, മുഗൾ ഹിസ്റ്റോറി സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആളാണ് എനിക്ക് മെയിൽ അയക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട്, ഇമെയിൽ അങ്ങനെ പ്രൊഫസേഴ്സും നമുക്ക് അയക്കാം.
1: അതെ, അതൊരു ശനിയാഴ്ച ആയിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഒരു ശനിയാഴ്ച എന്നുള്ളത് വേറൊരു വസ്തുതയാണ്, സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു എൻട്രി ഷിക്കാഗോ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി, അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നു, ആ പ്രോസസ് വരെ നമ്മൾ എത്തി അല്ലേ. അഡ്മിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി സെക്കൻഡറി നമുക്ക് വരുന്നത് ഒബ്വിയസ്ലി വിസ ആയിരിക്കും. അതെങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു?
0: അപ്പൊ ഈ ഓഫർ ലെറ്റർ കിട്ടുമല്ലോ നമുക്ക്, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ I-20 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്.
1: I-20
0: ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട്, അതാണ് നമ്മുടെ, നമ്മളൊരു സ്റ്റുഡന്റ് ആണ്, ഈ യൂണിവേഴ്സിറ്റി നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് പറയുന്ന ഒരു സംഭവമാണ് I-20. I-20 അവർ നമുക്ക് അയച്ചു തരും. ആ I-20 വെച്ചിട്ട് നമ്മൾ സെർവീസ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഫീ ഉണ്ട്, അവിടുത്തെ സ്റ്റേറ്റ് ഫീ ആണ്, അത് അടക്കണം. ആ സെർവീസ് ഫീയും I-20 വെച്ചിട്ട് നമ്മൾ DS-160 എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഉണ്ട്, വിസ അപ്ലിക്കേഷൻ, അത്
1: DS-160.
0: അതെ അതെ, ആ വിസ അപ്ലിക്കേഷൻ ചെയ്യണം. അങ്ങനെ വിസ അപ്ലിക്കേഷൻ ചെയ്ത്
1: എംബസി കോൺസുലേറ്റ് വഴി
0: ഓൺലൈൻ
1: അപ്ലിക്കേഷൻ,
0: എന്നിട്ട് ആ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ വിസ അപ്ലിക്കേഷനും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ വിസ സ്ലോട്ട്സ് ബുക്ക് ചെയ്യണം.
1: അപ്പൊ
0: അതൊരു ബയോമെട്രിക് ഇതുണ്ടാവും, VFS
1: വെരിഫിക്കേഷൻ.
0: ആ അതെ, VFS വിസ സെന്റേഴ്സിൽ അതിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അത് കഴിഞ്ഞ് എംബസി പോയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിസ കിട്ടുന്നത്.
1: ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലൊരു ടൈമാണിത് ഹിസാൻ വന്നിട്ടുള്ളത്. കാരണം എല്ലാവരും ഒന്നിൽ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു കരിയർ അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പീക്ക് ടൈമാണിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ഫീൽഡിൽ റിസർച്ച് ചെയ്യണം, എസ്പെഷ്യലി ഓവർസീസ്, അതായത് വിദേശത്ത് PhD ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഫുള്ളി ഫണ്ടഡ് PhD ആണ് ഹിസാൻ ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് നല്ല ആഗ്രഹവും കഴിവുള്ള കുട്ടികളുണ്ടാവും, പക്ഷെ ഒരു ഗൈഡൻസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് കൊടുക്കാനുള്ള ഹിസാന്റെ ഒരു ഗൈഡിംഗ് ടിപ്പ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്തായിരിക്കും, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് അല്ലെങ്കിൽ ഫെല്ലോഷിപ്സ് അല്ലെങ്കിൽ PhD ഫണ്ടുകളൊക്കെയാണ് പല യൂണിവേഴ്സിറ്റീസ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഹിസാൻ പറയാമോ?
0: അതെ, ഇപ്പോൾ ഇതിൽ പലതരത്തിലുള്ള സജഷൻസ് നിങ്ങൾക്ക് തരാം. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠനത്തിൻ്റെ സമയത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു മാസ്റ്റേഴ്സ് ചെയ്യുക, ഒരു റിസർച്ച് ഇൻട്രസ്റ്റ്, നല്ലൊരു റിസർച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള നമ്മളെ ഒരുപാട് സമയം ഇതിന് വേസ്റ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു റിസർച്ച് ഇൻട്രസ്റ്റ് ഉള്ള, റിസർച്ചിന് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ അതിൻ്റെ സമയമാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ, ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരിക്കലും ഇപ്പോൾ US ഒരു ചാമ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പല ആളുകളും കോണ്ടാക്ട് ചെയ്യാറുണ്ട്
1: അമേരിക്ക,
0: അതെ അതെ, എങ്ങനെയെങ്കിലും ഒന്ന് അമേരിക്കയിലെത്തണം, ഒന്ന് കഴിച്ചിലാക്കി തരണം, അല്ലെങ്കിൽ എങ്ങനെ US പോകാൻ പറ്റുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ റിസർച്ച് ഇൻട്രസ്റ്റിന് താല്പര്യമുള്ള പ്രൊഫസർ ആ യൂണിവേഴ്സിറ്റി എവിടെയാണോ, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവിടെ പോവുക. അത് ഒരിക്കലും അമേരിക്ക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക്, അത് UK യൂറോപ്പിലാണെങ്കിലും അത് ജപ്പാനിലാണെങ്കിലും വേറെ ഏത് ഭാഗത്താണെങ്കിലും സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് അവിടെ പോയി ചെയ്യുക. അപ്പോൾ അത് പാഷനേറ്റ് ആകുമ്പോൾ ഓഫ്കോഴ്സ് അതിനുള്ള വഴികൾ തുറന്നു വരും. പിന്നെ ഈ റിക്രൂട്ട്മെൻറ്റ്, PhD ഒരു സ്ഥലത്തും ഒരാൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നില്ല, തേർഡ് പാർട്ടിയില്ല, അതൊക്കെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയും സ്റ്റുഡൻറ്റും തമ്മിലുള്ള സംഭവങ്ങൾ.
1: അപ്പോൾ ഫേസ് ടു ഫേസ് പരിപാടിയാണല്ലേ.
0: അപ്പോൾ ആളുകൾ പിന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, പല ആളുകളെയും കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾ. അതിന് മുമ്പ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിലുള്ള റിസർച്ചിനെ പറ്റി നടത്തുക. അപ്പോൾ ആളുകൾക്ക് പറ്റിക്കപ്പെടാനും പിന്നെ പറ്റിക്കാനൊക്കെ ഉള്ള ചാൻസ് നമുക്ക് കുറക്കാൻ പറ്റും.
1: ഓക്കെ, ഈസാൻ പഠിച്ചത് +2 ശേഷം ഡിഗ്രി പഠിച്ചതും ഗ്രാജുവേഷൻ പഠിച്ചതും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചതും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. വൈ സെൻട്രൽ യൂണിവേഴ്സിറ്റി?
0: ഒറ്റ വാക്കിൽ ഉത്തരം പറയാം.

0: ആണെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് ഇത്രയും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന ലോകത്ത് തന്നെ അല്പം വേറെ എവിടെ ഉണ്ടാവില്ല.
1: അത്രയും ചീപ്പർ.
0: അതെ അതെ അതെ. ഇപ്പം ഞാൻ ജെ എൻ യുവിൻ്റെ കാര്യം പറഞ്ഞു. ജെ എൻ യു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ പഠിച്ച ജാമ്യ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ താഴേക്ക് വരുന്ന ചിലവ് ഒരു വർഷം ട്യൂഷൻ
1: ഇയർലി 10,000.
0: അതെ, ട്യൂഷൻ ഫീ ആയിട്ട്. അത് ജെ എൻ യുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ 1,000 രൂപ, 1,500 രൂപയൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്റ്റലുകളും വളരെ സബ്സിഡൈസ്ഡ് ആവും, അവിടുത്തെ ഫുഡിൻ്റെ പൈസയും സബ്സിഡൈസ്ഡ് ആവും. അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അവിടെ പോയി പഠിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ഉപകാരം ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല രൂപത്തിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നു. ചീപ്പാണ്, ഇക്കണോമിക്കലി ഭയങ്കര അഫോർഡബിൾ ആണ്, ഫിനാൻഷ്യലി അഫോർഡബിൾ ആണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്കോളേഴ്സ് എന്ന് പറയുന്നത് ആ ഫീൽഡിലുള്ള നാഷണൽ ലെവലിൽ നല്ല സ്കോളേഴ്സ് ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകാൻ പ്രത്യേകിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെയൊക്കെ റെക്കമെൻഡേഷൻ ലെറ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
1: റോമില ഥാപ്പറിനെ പോലെയുള്ള നല്ല ഹിസ്റ്റോറിയൻസ്,
0: അതെ അതെ, ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഒക്കെ ഉള്ളത് ജെ എൻ യുലോ അലിഗഡിലോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള കോൺടാക്ട് കിട്ടുന്നതും അവരൊക്കെ റെക്കമെൻഡേഷൻ ലെറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഇപ്പോൾ ഈസാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിനെ കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന
0: യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഏകദേശം 1970s മുതലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റാണ്.
1: ഓക്കെ.
0: അപ്പോൾ ബേസിക്കലി USലെ കോൾഡ് വാർ സമയത്ത് ലാംഗ്വേജുകൾ പഠിപ്പിക്കാൻ മിലിറ്ററി ജനറൽസും അല്ലെങ്കിൽ മിലിറ്ററി റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ മിലിറ്ററി റിക്രൂട്ടഡ് ആയിട്ടുള്ള പേഴ്സണൽസിന് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ലെഗസ് അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള സംഭവമാണ് ഈ ഏരിയ സ്റ്റഡീസ്. ഏരിയ സ്റ്റഡീസുകൾ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ, നിയർ ഈസ്റ്റേൺ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ, ഈസ്റ്റ് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. അപ്പോൾ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷനിൽ ഏകദേശം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കവർ ചെയ്യുന്ന രൂപത്തിലാണ് അതുള്ളത്. സൗത്ത് ഏഷ്യൻ സൗത്ത് ഏഷ്യൻ കവർ ചെയ്യുന്ന രൂപത്തിൽ അപ്പോൾ ഒരുപാട് ലാംഗ്വേജുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഏരിയകളിലുള്ള. അതോടൊപ്പം തന്നെ പിന്നെ സൗത്ത് ഏഷ്യൻ്റെ സൗത്ത് ഈസ്റ്റ്യൻ്റെ പല ഭാഗത്തുള്ള പഠനങ്ങൾ നടത്തുന്ന ആളുകൾ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ബേസിക്കലി ഏരിയ സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സംസ്കൃത് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ്. ഇൻഡോളജി എന്ന് പറയുന്ന ടിപ്പിക്കൽ ഇൻഡോളജിയിൽ ഒരുപാട് സംസ്കൃത് ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തുടക്കത്തിൽ. ഇപ്പോൾ AK രാമാനുജൻ സംസ്കൃതും തമിഴിലും വലിയ സ്കോളറായിരുന്നു, അവിടുത്തെ ടീച്ചറായിരുന്നു. പിന്നെ ഷെൽഡൻ പൊള്ളോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ വലിയ സ്കോളേഴ്സ്, പ്രതിപേഷ് ചക്രവർത്തി, പിന്നെ മുസഫർ ആലം, അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നൊരു സ്ഥലം. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ആസ് എ ഹിസ്റ്റോറിയൻ നമുക്ക് ഒരുപാട് ലാംഗ്വേജുകൾ പഠിക്കേണ്ടതുണ്ട് ഹിസ്റ്ററി എന്നതിൽ.
1: എത്ര ലാംഗ്വേജസ് അറിയാം
0: ഓൾറെഡി നമുക്ക്? ഇപ്പോൾ മലയാളം, പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഒക്കെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ പഠിച്ചതും ഞാൻ ഡൽഹിയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക്. പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത്. 4-5 ഭാഷകൾ നമ്മൾ നല്ല രൂപത്തിലല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, കാരണം ഇവിടുത്തെ പെഡഗോജിന്റെ
1: പ്രശ്നം. അതെ അതെ അതെ
0: അതെ അതെ. അറബിയും ഞാൻ ഇവിടെ നിന്ന് തന്നെ ചെറിയ രൂപത്തിൽ ഭയങ്കര പിന്നെ അഡ്വാൻസ് ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്വാൻസ് ലെവലിൽ അറബി ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ ചെന്നിട്ടാണ്. തമിഴ് ഞാൻ സ്ക്രാച്ച് എന്ന് പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലാണ്. എന്റെ മേജർ ലാംഗ്വേജ് തമിഴായിരുന്നു.
1: അപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു?
0: ആ, ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സെമസ്റ്റർ തമിഴ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പേർഷ്യൻ പഠിക്കുന്നത് അവിടെ നിന്നാണ്. പിന്നെ മലയ് പഠിക്കുന്നത് ഞാൻ
1: മലേഷ്യൻ,
0: ആ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും സംസാരിക്കുന്ന
1: ഭാഷ,
0: ആ മലയ് അല്ലെങ്കിൽ ഭാഷ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ആ ലാംഗ്വേജ്, അത് മലേഷ്യയിൽ ചെന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ലാംഗ്വേജുകളിൽ ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ ആവശ്യത്തിന് വേണ്ടി, കാരണം ആസ് എ ഹിസ്റ്റോറിയൻ നമുക്ക് ഞാൻ പ്രീ മോഡേൺ ഹിസ്റ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്, 1800 മുമ്പുള്ള ചരിത്രം. അപ്പോൾ ഇത്രയും ഓൾഡ് മാനുസ്ക്രിപ്റ്റുകളും ഡോക്യുമെൻറ്റുകളും രേഖകളും പുരാരേഖകളും ചെപ്പേടുകളും ഇതൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് ഇത്രയും ലാംഗ്വേജുകൾ
1: അറിഞ്ഞിരിക്കും. ട്രാവൽ, ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവണല്ലോ.
0: അതെ അതെ.
1: എത്ര കൺട്രീസിൽ പോയിട്ടുണ്ടാവും ഇതിന്റെ ഭാഗമായിട്ട്?
0: ഞാനിപ്പോ ഈ 5th ഇയർ എന്റെ ഫീൽഡ് വർക്കിന്റെ സമയം. അപ്പോൾ ജൂൺ മുതൽ ട്രാവലിംഗ് ആണ്. മലേഷ്യ, ഇന്തോനേഷ്യ, സദേൺ തായ്ലൻഡിൽ 2-3 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന കുറച്ച് സമയം. പിന്നെ ഹൈദരാബാദ്, കശ്മീർ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ട്രാവൽ ഉണ്ടായിരുന്നത്. പിന്നെ ബംഗ്ലാദേശ് പോയിരുന്നു അതിന്റെ ഇടക്ക് റിസർച്ചിന്റെ ആവശ്യത്തിൽ തന്നെ. പിന്നെ UKയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, എഡിൻബറോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രിട്ടീഷ് ലൈബ്രറി ലണ്ടനിൽ ഉണ്ടായിരുന്നു. പിന്നെ ദോഹ
1: ഖത്തറിൽ,
0: ആ അതെ, അവിടെ അവിടുത്തെ കുറച്ച് ആർക്കൈവ്സ്. പിന്നെ ദുബായിലുണ്ടായിരുന്നു, അവിടെയുള്ള കുറച്ച് ആർക്കൈവ്സിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലക്ഷദ്വീപാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്തിട്ട്.
1: ശ്രീലങ്കയും പോയിട്ടുണ്ടോ?
0: ശ്രീലങ്കയും, അതെ, ശ്രീലങ്ക 1-2 പ്രാവശ്യം 3 പ്രാവശ്യം.
1: ഓക്കെ. അപ്പോൾ ഇതിനൊക്കെയുള്ള ട്രാവൽ ഗ്രാൻഡും നമുക്ക് യൂണിവേഴ്സിറ്റി തരും.
0: അതെ അതെ. അതുപോലെ പിന്നെ പറയാൻ പറഞ്ഞത്, ജനുവരി മുതൽ ഞാൻ 3 മാസം കൈറോയിലായിരുന്നു,
1: ഈജിപ്തിൽ.
0: എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എഴുതിയത് ഡിസർട്ടേഷൻ്റെ ഈജിപ്തിൽ നിന്നാണ്.
1: അപ്പോൾ മോർ ദാൻ 12 ആയി ഇപ്പോൾ, 12+ കൺട്രീസ് ആയി.
0: ആ പിന്നെ തുർക്കി ഇതൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ
1: ഇടയിൽ. അങ്കാറൊക്കെ പോയി.
0: അതെ. പിന്നെ സിംഗപ്പൂർ.
1: ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര എക്സ്പോഷർ ആണല്ലേ, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്താണ് വിത്ത് ട്രാവൽ ഗ്രാൻഡ് ആണത്. ഗ്രേറ്റ് ഗ്രേറ്റ് തിങ്. ഓക്കെ. അപ്പാ

0: ഫ്രം സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ പഠനത്തിൽ അപ്പുറമായിട്ട് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ എന്തൊക്കെയാണ്, പേഴ്സണൽ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്?
1: പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നജീബിന് അറിയുന്നുണ്ടാവും, നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്.
0: യെസ് യെസ്.
1: അപ്പോൾ നമ്മൾ പാട്ട് ഭയങ്കര, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് പാടിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ പാട്ട് ചെറുപ്പം മുതലേ പാടുന്നതാണ്, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള രൂപത്തിലൊന്നുമല്ല, പക്ഷെ നമ്മുടെ നാട്ടിലെ മാപ്പിളപ്പാട്ടും സംഭവങ്ങളൊക്കെയാണ്. ഡൽഹി പോയ സമയത്താണ് പിന്നെ ഹിന്ദുസ്ഥാനി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അങ്ങനൊരു 3-4 വർഷം ഞാൻ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് റിഗർസ് അല്ലെങ്കിലും ചെറിയ രൂപത്തിൽ ബേസിക്സ് പഠിക്കുന്നതും ചെറിയ രൂപത്തിൽ ഉസ്താദ്മാരെ പരിചയപ്പെടുന്നതൊക്കെ അവിടെ നിന്നാണ്. അങ്ങനെ ഡൽഹി ഖരാനിൻ്റെ ഖലീഫ ഉണ്ടായിരുന്നു, മരിച്ച ആള് ഉസ്താദ് ഇക്ബാൽ അഹമ്മദ് ഖാൻ,
0: നമ്മുടെ വോക്കലിസ്റ്റ്.
1: അതെ അതെ. അപ്പോൾ ഹിന്ദുസ്ഥാനി ഡൽഹിയിൽ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ബേസിക്സ് പഠിക്കുന്നു, പിന്നെ കുറച്ച് കാലം ഞാൻ കുറച്ച് ഒരു 5 വർഷമൊക്കെ 6 വർഷം ഡൽഹിയിൽ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എനിക്ക് സീരിയസ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിച്ചത് നല്ല ആളുകളുടെ കീഴിലായിരുന്നു. ഇപ്പോൾ ഉസ്താദ് ഇക്ബാൽ അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന
0: വലിയ ഡൽഹി ഖരാനയിലെ ഡോയനാണ് അദ്ദേഹം.
1: അതെ അതെ അതെ. ആള് 2019 മരിച്ചു. ഖലീഫ ആയിരുന്നു ദില്ലി ഖരാനന്റെ.
0: അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാൻ പറ്റി വലിയൊരു ഭാഗ്യം, കാരണം ഞാൻ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഭയങ്കര ഒരു ലക്കാണ്, അത് ഭയങ്കര ഫോർച്യൂൺ ആണത്.
1: അതെ, ഞാനത് ഭയങ്കര ഇപ്പോഴും അനുഭവത്തോടു കൂടിയാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുള്ളത്. കുറച്ച് കാലമാണെങ്കിൽ ഉസ്താദ് മരിക്കുന്നതിൻ്റെ കുറച്ച് കാലം, ഒരു വർഷമൊക്കെയാണ് ഞാൻ ഉസ്താദിൻ്റെ ഒപ്പം വളരെ തിരക്കുള്ള ആളായിരുന്നു. കുറച്ച് സമയത്തൊക്കെ കുറച്ച് ബേസിക്സും സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഉസ്താദിൻ്റെ ഫാമിലിയായിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്. ഡൽഹിയിലൊക്കെ പോകുമ്പോഴും ഉസ്താദിൻ്റെ ഹാജിരിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആണ്ട് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
0: അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പീസ് കേൾക്കണമല്ലോ.

0: মেতো তোরে দামন লাগি মহারাজ।
1: വെരി ഗുഡ്, വാ ഉസ്താദ്,
2: താങ്ക് യു സോ മച്ച്.
1: വെരി ഗുഡ്. ഇപ്പോൾ നന്നായിട്ട് പാടി.
2: താങ്ക് യു.
1: അപ്പോൾ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. ഈസാന്റെ ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ, എങ്ങനെയാണ്?
2: ഞാൻ വരുന്നത് തൃക്കലങ്കോട് 32 എന്ന് പറഞ്ഞ സ്ഥലമാണ്. മഞ്ചേരി നിന്ന് ഒരു 4 കിലോമീറ്റർ അറിയുന്ന സ്ഥലമാവും. തൃക്കലങ്കോട് 32 ഹാജിയർപ്പടി തട്ടാകം എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ എൻ്റെ വീടിരിക്കുന്നത്. ഉപ്പ സുലൈമാൻ, ഉമ്മ സുഹറ, പിന്നെ 2 അനിയന്മാരാണുള്ളത്, ഷബീബുൽ ഇർഷാദ്, മുഹമ്മദ് റനീം. ഒരാൾ ഷെഫായിട്ട് ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്തു, ഒരാൾ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു കാരക്കുന്ന് സ്കൂളിൽ. വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു യങ് ഫാമിലിയാണ്.
1: ഓക്കെ, അപ്പോൾ അതാണ് ഹിസാൻ്റെ ഫാമിലി. ഓക്കെ, ഇനി എന്താണ് ഫെർദർ ജേണി? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗോൾസ്, എന്തൊക്കെയാണ്?
2: ഞാനിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കൈറോയിൽ ഇരുന്ന് എഴുതി. ഇനി അതായിരുന്നു എൻ്റെ 5th ഇയറിലുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇനി 2 വർഷം കൂടിയാണുള്ളത് PhD തീരാൻ. അപ്പോൾ ഇനിയുള്ള ആകെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇനിയുള്ള 4 ചാപ്റ്റർ കൂടി എഴുതി വെക്കുക, പിന്നെ സബ്മിറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവേറ്റ് ചെയ്യാം.
1: ഓക്കെ,
2: PhD തീർന്നിട്ട് അതിനുശേഷം US തന്നെ അല്ലെങ്കിൽ എവിടെയാണോ ജോലി കിട്ടുന്നത്, ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട്. സാധാരണ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിൽ പിന്നെ US ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ചെയ്യാറുള്ളത് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസർട്ടേഷൻ എഴുതുമല്ലോ, 5-6 ചാപ്റ്ററുള്ള ഒരു പുസ്തകം പോലത്തെ ഒരു സംഭവം എഴുതും, അത് പിന്നെ പ്രോപ്പർ പുസ്തകമാക്കി, ഡിസർട്ടേഷൻ പുസ്തകമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനൊരു 2 വർഷമൊക്കെ ചിലപ്പോൾ എടുക്കും. അത് നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ഡോക്കിൽ ആണ്. അപ്പോൾ PhD കഴിഞ്ഞിട്ടൊരു നല്ലൊരു പോസ്റ്റ് ഡോക്ക് ചെയ്യണമെന്നാണ് താല്പര്യം. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ നല്ല വേക്കൻസികളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ.
1: ഓക്കെ, ഇന്ത്യയിലേക്ക് മടങ്ങി വരുമോ?
2: ഓഫ് കോഴ്സ്, തിരിച്ചു വരണം തന്നെയാണ് ആഗ്രഹം. കുറച്ചൊക്കെ ഒന്ന് കരിയർ സെറ്റ് ചെയ്തിട്ട് നല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് പഠിപ്പിക്കാന്നുള്ള ഉദ്ദേശം തന്നെയാണുള്ളത്.
1: ഓക്കെ, അപ്പൊ ഈസാനായിട്ടുള്ള ഇന്റർവ്യൂ വളരെ അടിപൊളിയായിട്ട് പോയി. നല്ലൊരു

0: കേൾക്കാൻ പറ്റി.
1: താങ്ക് യു സോ മച്ച്.
0: അപ്പൊ എന്തായാലും ഇസാന്റെ ഗോൾസ് ഒക്കെ ഫുൾഫിൽ ആവട്ടെ. ഏതായാലും ഈ ഒരു ഇത്രയും ഈ ഒരു അരമണിക്കൂർ ഭയങ്കര വൃത്തിയായിരുന്നു. നമ്മുടെ കുട്ടികൾക്കും തന്നെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, അമേരിക്കയിലെ സ്റ്റഡീസിനെ കുറിച്ച് അറിയാൻ പറ്റി, വിസ പ്രോസസ് അറിയാൻ പറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ പറ്റി, കുറെ കാര്യങ്ങൾ ഇന്നത്തെ ഇന്റർവ്യൂവിൽ നമുക്ക് അറിയാൻ പറ്റി. എന്തായാലും ഇഹ്സാൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ഇൻ യുവവാണി. എന്തായാലും ഈസാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജേണി തുടരുക, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക, നമ്മുടെ ലൈഫ് എപ്പോഴും കളർഫുൾ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. പ്രത്യേകിച്ച് റേഡിയോ എനിക്ക് എപ്പോഴും സൗണ്ട് ചെറുപ്പം മുതലേ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനമായിരുന്നു. എൻ്റെ റിസർച്ചിലും ഹിസ്റ്ററി ഓഫ് സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ റേഡിയോ എന്നുള്ളത് എപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവം. അപ്പോഴും അതിൽ അത് കേൾക്കുക, അതിൽ ലിസൺ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിൽ അതുകൊണ്ടാണ്

0: ഇപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിൽ അതുകൊണ്ടാണ് റേഡിയോ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് അത്ര ആളുകളിലേക്ക് എത്തുന്നു. അത് തന്നെ നജീബിൻ്റെ ഒപ്പം ചെയ്യാന്നുള്ളതും നജീബ് ഇൻവൈറ്റ് ചെയ്യുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ്.
1: താങ്ക് യു. ബീങ് എ ബ്രോഡ്കാസ്റ്റർ, ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദ സെയിം ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.
0: താങ്ക് യു സോ മച്ച്.
2: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ 7 കോടി രൂപ ഫെലോഷിപ്പോടെ ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്ന തൃക്കലങ്ങോട് സ്വദേശി ഇഹ്സാനുൽ ഇൻതിസാമുമായി നജീബ് കെ പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇന്ന് രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ യൂത്ത് യുവശ്രോതാക്കൾക്കായുള്ള തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. മലപ്പുറം ജില്ലയിൽ താമസക്കാരായ 16-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വിളിക്കാം. വിഷയം ജ്യോതിശാസ്ത്രം. വിളിക്കേണ്ട നമ്പറുകൾ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800.
1: ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
4: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കഥാനേരം, ഉറൂബെഴുതിയ പടച്ചോന്റെ ചോറ്, അവതരണം രവി മേലാറ്റൂർ. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം ജ്യോതിശാസ്ത്രം. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര.

0: 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച, കെ പ്രഭാകരനുമായി യു കൃഷ്ണപ്രസാദ് നടത്തിയ അഭിമുഖം. തുടർന്ന് 4:00 പൂക്കൾ. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം. ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. കഥാനേരം.

0: ഉറൂബിന്റെ പടച്ചോന്റെ ചോറ് എന്ന കഥ വായിച്ചവതരിപ്പിക്കുന്നത് രവി മേലാറ്റൂർ.
1: ഒരു ചെറിയ ഉദ്യോഗവുമായി ഈ പട്ടണത്തിൽ വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ബോധവുമുണ്ടായിരുന്നില്ല. പട്ടണത്തിൽ ഞാൻ ആരെയും അറിയില്ല, ആരും എന്നെയും അറിയാൻ വഴിയില്ല. വല്ല ഹോട്ടൽ മുറിയിലും കഴിച്ചുകൂട്ടണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശ്യം. ഞാൻ പെട്ടിയും തൂക്കി പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് പിമ്പിൽ നിന്ന് ഒരാൾ ചുമലിൽ തട്ടി ചോദിച്ചു, "നിക്കി നായരെ, എന്തിരുത്ത് പന്നിപ്പാച്ചില ഇത്?" ഞാൻ തിരിഞ്ഞു നോക്കി. നമ്മുടെ മൗലവി. ആ സമയത്ത് മൗലവിയെ അവിടെ കാണുമെന്ന് ഞാൻ തീരെ ഓർത്തിട്ടില്ല. എന്നല്ല, അനേക ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മൗലവിയെപ്പറ്റി തന്നെ ഓർത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കല്പം അമ്പരപ്പാണുണ്ടായത്. ആര്? മൗലവിയോ? അല്ല, സേത്താൻ. മൗലവി സ്വതസിദ്ധമായ പ്രതിപക്ഷ സ്വരത്തോടെ തുടർന്നു, "എന്തിരത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്?" എനിക്ക് ഉദ്യോഗം കിട്ടിയ കഥ ഞാൻ മൗലവിയോട് പറഞ്ഞു. അങ്ങോർ ഒന്ന് ചിരിച്ചു. "ഇപ്പോ തോന്നേണ്ടത് തോന്നി. എന്തേ മൗലവി, ഞമ്മൾ വിചാരിച്ച് ഇന്റെ മോൻ ഇപ്പോഴും നാട് നന്നാക്കാൻ നടക്കുകയെന്ന്. അത് ഇമ്മണി എളുപ്പം കൂടുന്ന പണിയാ. താനായിട്ടൊന്നും ചെയ്യണ്ടല്ലോ, മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ എന്തിരത്തിനെ ആ ചുളിലുള്ള പണി വിട്ടത്?" "അതൊരു കാലം മൗലവി, അതൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോ നിങ്ങൾ നേതാവാവൂല അല്ലേ? പോട്ടെ, ഇപ്പോ എവിടാ താമസിക്കണു?" "തീർച്ചയാക്കിയിട്ടില്ല. അതാണിപ്പോൾ ഒരു പ്രശ്നം. വിരോധമില്ലാച്ചാൽ നമ്മുടെ കൂടെ കൂടാം. കിടക്കാനും ഇരിക്കാനും കുളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. വെപ്പും തീനുമില്ല. അതിന് ഹോട്ടലിൽ പോണം. എന്തേ തിരക്കേടില്ല? മൗലവിക്ക് അസൗകര്യമാവോ?" "ആ മൈനപ്പറച്ചിൽ മാത്രം വേണ്ട. ഞമ്മക്കിത്തിരി സൗകര്യക്കേടാന്ന് കൂട്ടിക്കോ. എന്നാ ഇങ്ങക്ക് കഴിഞ്ഞൂടണ്ടേ? പോരെ പഹയ." ഇതും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പ്രതിഷേധം വകവെക്കാതെ പെട്ടി വാങ്ങി ചുമലിലേറ്റി മൗലവി നടന്നു കഴിഞ്ഞു. വഴിനീളെ ഞാൻ മൗലവിയെപ്പറ്റി ആലോചിച്ചു. ഈ മനുഷ്യനും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ ജ്യേഷ്ഠനും മൗലവിയും കൂടി ചില പൊതുകാര്യങ്ങൾക്കു വേണ്ടി ഓടി നടക്കാറുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മൗലവിയെ കൂടി കൂട്ടിയിരുന്നുവെന്ന് പറയുന്നതായിരിക്കും അധികം ശരി. ഇയാൾ ജ്യേഷ്ഠനെ എപ്പോഴും ശകാരിക്കുകയും ജ്യേഷ്ഠനെ മറ്റുവല്ലവരും ശകാരിച്ചാൽ അവരുമായി വഴക്കിന് നിൽക്കുകയും എല്ലാ പ്രവൃത്തിയും ഒരു വാശിയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നതായി എനിക്കോർമ്മയുണ്ട്. എപ്പോഴും പൊതുകാര്യത്തിനു വേണ്ടി പാഞ്ഞു നടന്നിരുന്ന മൗലവി എന്റെ പൊതുകാര്യ പ്രസക്തിയെ പരിഹസിച്ചിരുന്നു. "നിക്കുമോനെ, ഒന്ന് ചോദിച്ചോട്ടെ, അനക്ക് തിരക്കുണ്ടോ?" എന്നെ വഴിക്ക്

ബാക്കി വെച്ച് തടഞ്ഞു നിർത്തി മൗലവി ചോദിക്കും: തിരക്കുണ്ടെന്ന് വെച്ചാ പിന്നെ മതി. ഇല്ല, എന്തേ? എന്റെ മോൻ, ഇപ്പോ ഈ ദേശം മാത്രമേ നന്നാക്കാൻ വിചാരിച്ചിട്ടുള്ളൂ, അതോ അയൽദേശം കൂടി നന്നാക്കാൻ കരുതിയിരിക്കുന്നോ? തിരക്കിന്റെ സ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. മൗലവി, നിങ്ങൾക്കൊരു സാമൂഹിക ബോധമില്ലേ? ഞമ്മക്കങ്ങനെ പലതും ഇല്ലായണ്ടെന്ന് കുട്ടിക്കോ. എന്റെ മോൻ, ഈ ഉടുത്ത മുണ്ട് ആരുമെങ്ങിതാ? എന്റെ അച്ഛൻ. ഇട്ട കുപ്പായം? അച്ഛൻ. അപ്പോ മേനൊന്നും മെങ്ങിയില്ല, അതുകൊണ്ട് ബല്ലിച്ച നയിച്ചുണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മേങ്ങ, എന്നിട്ട് നാട് നന്നാക്കല്ലേ നല്ലത്. അല്ല, നിങ്ങളും ജ്യേഷ്ഠനും കൂടി സ്കൂളും പഞ്ചായത്ത് ബോർഡും ഒക്കെ നന്നാക്കാൻ നടക്കുന്നതോ? പീരാന്ത്, മൗലവി ഉടനെ പറഞ്ഞു. അന്റെ ഏട്ടൻ ഓരേ ബല തോണ്ടിക്കൊണ്ടുവരും, അപ്പൊ പിന്നെ ഞമ്മള് എന്തിരുത്താക്കാനാ? അയാളെ അങ്ങോട്ട് കളയാൻ കഴിയോ? പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഏതായാലും എന്നും അയാൾ എന്നെ എതിർത്തിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യനിതാ ഇപ്പോൾ എന്റെ പെട്ടിയും ചുമന്ന് മുമ്പിൽ നടക്കുന്നു. എന്താണിതിന്റെ ഉദ്ദേശ്യം? അന്നു മുതൽക്ക് ഞാൻ മൗലവിയുടെ കൂടെ താമസവും തുടങ്ങി. ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ആ വീട്ടിൽ സ്ഥിരതാമസക്കാരായിട്ട്. ചിലപ്പോൾ നാലു പേരുണ്ടാകും. നാലാമത്തെയാൾ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം വാടകയ്ക്ക് വാങ്ങിയതാണ് ആ വീട്. പക്ഷേ ആ മനുഷ്യൻ മാസത്തിൽ മൂന്ന് ദിവസമേ വീട്ടിലുണ്ടാകൂ. ആ സൗകര്യം മൗലവി ഉപയോഗപ്പെടുത്തിയതാണ്. എനിക്കും മൗലവിക്കും രാഷ്ട്രീയ നേതാവിനും പുറമെ അവിടെ ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു, മുഹമ്മദ്. അയാളെയും മൗലവി റിക്രൂട്ട് ചെയ്തതാണ്. കൈതക്കുമ്പ് പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ്. ഒരു മുഷിഞ്ഞ വെള്ളഷർട്ടുമായി ഒരു ചാരുകസേരയിൽ കിടന്ന് മനോരാജ്യം വിചാരിക്കും. ആരോടും അധികമൊന്നും സംസാരിക്കില്ല. ജീവിതത്തിന്റെ തിരക്കു കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ കൂനിക്കൂടി അങ്ങ് കടന്നുപോയിക്കളയാം എന്നൊരു മട്ടാണ് അവന്. മൗലവി രാഷ്ട്രീയ നേതാവിനെയും എന്നെയും എന്നതുപോലെ മുഹമ്മദിനെയും ശകാരിച്ചിരുന്നു. അനക്ക് എന്തിരുത്താണ്ടാ, ഒന്ന് തിരുമ്പി കുളിച്ചാല്? മൗലവി ചോദിക്കാറുണ്ട്. കുളിക്കാം. ജ് നിസ്കരിക്കാറുണ്ടോ? മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല. ജ് നിസ്കരിക്കാറുണ്ടോന്ന്? ചിലപ്പോ. മുഹമ്മദ്: അതെന്തേ, ജ് പടച്ചോനെക്കാട്ടിലും വലിയവനായോ? നിസ്കരിക്കാം. ഇക്ക് വേണ്ടിയിട്ട് ജ് നിസ്കരിക്കണ്ട, അനക്ക് വേണം എന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാ മതി. നിസ്കരിക്കാം മൗലവി. എടാ, പഠിപ്പേറി കെട്ടുപോണ്ട കേട്ടോ. മൗലവി ഒരു താക്കീതോടെ കടന്നുപോകും. അന്ന് വൈകുന്നേരം ചുറ്റാനുള്ള ഒരു മുണ്ടൊഴികെ മുഹമ്മദിന്റെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങി മൗലവി കിണറ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു. ആരും തടുത്തിട്ട് കാര്യമില്ല. ശകാരം കേൾക്കാൻ ഇച്ഛിക്കാത്ത പക്ഷം അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. മൗലവി തുണി തിരുമ്പുക എന്ന് വെച്ചാൽ ആ വീട്ടിൽ മുഷിഞ്ഞുകിടക്കുന്ന എല്ലാ വസ്ത്രങ്ങളും തിരുമ്പുക എന്നാണ് അർത്ഥം. എന്റേതായാലും മുഹമ്മദിൻ്റെതായാലും നേതാവിൻ്റെതായാലും ശരി, അങ്ങോർ വാരിക്കൊണ്ടുപോകും. ഇപ്പഹേരുള്ളിടത്ത് പിളേക് വരാത്തത് പടച്ചോന്റെ വേണ്ടുക കൊണ്ടാ എന്നു ചില അഭിപ്രായ പ്രകടനങ്ങളും കേൾക്കാം. മുഹമ്മദ് മൗലവിയുടെ ഒരു ബന്ധുവാണെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം ഞാൻ അക്കാര്യം മൗലവിയോട് തന്നെ ചോദിച്ചു. ഇങ്ങടെ ചേലിക്കന്നെ ഞമ്മടെ ഒരു കുട്ടി, ഇവിടെ തെണ്ടി നടക്കുമ്പോൾ ഞമ്മള് ഇവിടെ പിടിച്ചാക്കി, പക്കെങ്കിൽ ഹംകനാ, പണിയൊന്നും എടുക്കൂല. എത്രയോ നാഴിക അകലെ ജനിച്ച രണ്ടാത്മാക്കളാണ്. മുഹമ്മദിന്റെ ഉമ്മയും ബാപ്പയും ആരാണെന്ന് ഇന്നും മൗലവിക്കറിഞ്ഞുകൂടാ. എന്നാലും ഓ ഞമ്മടെ ഒരു കുട്ടിയാ. എന്തു പണിയും മൗലവി ചെയ്യും. ചിലപ്പോൾ കണക്കെഴുത്ത്, ചിലപ്പോൾ കാര്യസ്ഥത, ചിലപ്പോൾ വേദാധ്യാപനം. ജീവിക്കാനുള്ള വക എങ്ങനെയും സമ്പാദിക്കും. മൗലവി ഉണ്ണുമ്പോൾ അത് ലോകമറിയും. പട്ടിണി കിടക്കുമ്പോൾ താൻ തന്നെ അറിയാതിരിക്കാൻ ശ്രമിക്കും. കുട്ടികളും കുടുംബവും നാട്ടിലാണ്. അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള തുക അയച്ചു കൊടുക്കും. പിന്നെ ഇത്തരത്തിൽ വന്നു കയറുന്ന ഞമ്മടെ കുട്ടികളെ ഒക്കെ പുലർത്തും. മാസത്തിലൊരിക്കൽ കുടുംബത്തെ കാണാൻ പോവും. അന്ന് കുറച്ച് വറുത്ത വാഴക്കയോ ഈത്തപ്പഴമോ നെയ്യലുവയോ വാങ്ങും. അതിൽ നിന്ന് ഓരോഹരി എനിക്കും മുഹമ്മദിനും കിട്ടിയിരുന്നു. രാഷ്ട്രീയ നേതാവിനുള്ള ഓഹരി എടുത്തുവെച്ച് ചീഞ്ഞു നാറിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. ചീച്ചിൽ തുടങ്ങുമ്പോഴാണ് നേതാവ് വന്നു കയറിയതെങ്കിൽ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിക്കാൻ അയാൾ നിർബന്ധനാണ്. മൗലവിയുള്ളപ്പോൾ ആ വീട്ടിൽ നല്ല അച്ചടക്കമാണ്. എല്ലാവർക്കും പേടിയായിരുന്നു, നേതാവിനു പോലും. ദിവസവും മൗലവി കൊണ്ടുവരുന്ന വർത്തമാനപത്രം ഞങ്ങളെല്ലാം വായിച്ചുകൊള്ളണം. വായിച്ചോ എന്നറിയാൻ ചിലപ്പോൾ ചില പരീക്ഷയൊക്കെ നടക്കും. പരീക്ഷ സംബന്ധിച്ചുള്ള ശകാരങ്ങൾ
പലപ്പോഴും കിട്ടിയിരുന്നത്.

മുഹമ്മദിനാണ്. ധാരാളം മനോരാജ്യം വിചാരിക്കാറുള്ള ആ ചെറുപ്പക്കാരൻ പത്രം വായിക്കാൻ ചിലപ്പോൾ മറന്നുപോകും. മൗലവിക്ക് സ്വന്തമായ ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. അതിനോട് പൂർണ്ണമായി യോജിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. യോജിക്കണമെന്ന് മൗലവിക്ക് നിർബന്ധവുമില്ല. പക്ഷേ മൂപ്പർക്ക് അതുണ്ട്. അതുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊരു മട്ടാണ്. സാമൂഹിക കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായങ്ങളാണ്. മൗലവിയുടെ രണ്ട് പെൺമക്കളുടെയും മേക്കാത് കുത്തിത്തുളച്ചിട്ടില്ല. അതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ മൗലവി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇത്തിരി സമ്പാടെ കഴിഞ്ഞിട്ട് ഓളെ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോകണം. എന്തിന്? കാത് തന്നെ അങ്ങോട്ട് ചെത്തിച്ചാളാ, ഇച്ചിരി വേദനാക്കണമെന്നല്ലേ ഉള്ളൂ. എന്തേ? പിന്നെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. മൗലവിയെ എല്ലാവർക്കും അറിയാം. അങ്ങനെ മനോരാജ്യക്കാരനായ മുഹമ്മദും ഉദ്യോഗസ്ഥനായ ഞാനും അന്നെനിക്ക് 27 ഉറുപ്പിക 12 ശമ്പളമായി കിട്ടും. മൗലവിയും കൂടി കഴിഞ്ഞുകൂടി. അന്ന് രാത്രി 8 മണിയായിരുന്നു. മൗലവി പുറത്തുനിന്ന് വന്നിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. ഒരു വലിയ വാരസോപ്പുമായിട്ടാണ് വന്ന് കയറിയത്. പത്രം മേശപ്പുറത്തേക്കെറിഞ്ഞ് ഷർട്ടൂരിയിട്ട് അയലിൽ കിടന്ന എല്ലാ മുഷിഞ്ഞ തുണിയും വാരിക്കൂട്ടി ഒരു ചുമടുമായി കിണറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ടു. പോകുമ്പോൾ മുഹമ്മദിനോട് തിരിഞ്ഞുനിന്ന് ചോദിച്ചു, അട മമ്മദേ, അൻ്റെ ഇത്തുണിയൊക്കെ ചിന്തേരിടുന്ന മിഷനിൽ കൊടുത്താ എന്തിരുത്താ? മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല. ഞാനും മിണ്ടിയില്ല. മൗലവി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മുഹമ്മദും പരസ്പരം നോക്കി ഒന്ന് അമർത്തിപ്പിടിച്ചു ചിരിച്ചു. എന്നിട്ട് അന്നത്തെ പത്രത്തിലൂടെ കണ്ണോടിച്ചു. വാർത്തകൾ ഓരോന്നായി വായിച്ചു തീർന്നു. മുഹമ്മദ് നിശബ്ദനായി ഇരുന്ന് കേൾക്കുകയാണ്. ജീവിത പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി വരികയാണ് എന്ന് ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു. നേരാണ്, ഇനിയുള്ള കാലം എങ്ങനെ കഴിഞ്ഞുകൂടും? കഴിഞ്ഞുകൂടുക തന്നെ എന്ന് മുഹമ്മദും പറഞ്ഞു. അപ്പോ മുഹമ്മദ് എന്നും ഇങ്ങനെ കഴിയാനാണോ വിചാരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നമ്മുടെ പടച്ചോന് നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്വമില്ലേ? ഉണ്ടായിരിക്കാം. എല്ലാം പടച്ചോനാ തരുന്നത്. ചോറും പടച്ചോൻ തന്നെ, മുഹമ്മദ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ കിണറ്റിനടുക്കി നിന്ന് ബക്കറ്റ് നിലത്തുവെക്കുന്ന ശബ്ദം കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മൗലവി മുറിയിലേക്ക് വന്നു. മമ്മദേ, ജിബടൊന്നു ബാ. മുഹമ്മദ് പിന്നാലെ ചെന്നു. ഇമ്മുറിന്റെ പൂട്ടൊന്ന് എടുത്തോണ്ട് ബാ. മുഹമ്മദ് എവിടെയൊക്കെയോ തപ്പിത്തിരഞ്ഞ് പൂട്ടും താക്കോലും കൊണ്ടുവന്ന് മൗലവിയുടെ കയ്യിൽ കൊടുത്തു. ജി ആ മുറിയിലേക്ക് ഒന്ന് കടന്നു നിൽക്കും മമ്മദേ, മൗലവി മൃദുസ്വരത്തിൽ ആജ്ഞാപിച്ചു. മുഹമ്മദ് അതുപോലെ ചെയ്തപ്പോൾ മൗലവി പുറത്തുനിന്ന് വാതിലടച്ചു പൂട്ടി താക്കോൽ അരയിൽ തിരുകിയിട്ട് പറഞ്ഞു, ജ അവിടെ കിടക്ക്, അനക്ക് പടച്ചോൻ ചോറ് കൊണ്ടുവന്ന് തരുന്നത് ഞമ്മളൊന്ന് കാണട്ടെ. ഏത്? എന്നാൽ അൻ്റെ കണക്കിൽ ഞമ്മക്കും പടച്ചോനൊന്ന് കാണാലോ. മൗലവി കയ്യിലെ സോപ്പിൻപത ഉടുത്ത തോർത്തിൽ തുടച്ച് വീണ്ടും കിണറ്റിനടുത്തേക്ക് പോയി. ഞാൻ അമ്പരന്നു പോയി. എന്തേ ഇപ്പോഴുണ്ടായത്? മുഹമ്മദ് ബന്ധനസ്ഥനായിരിക്കുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജാലകത്തിനുള്ളിലൂടെ ഒന്ന് നോക്കി. പിന്നിൽ കയ്യും കെട്ടി മുഹമ്മദ് മുറിയിൽ അങ്ങുമിങ്ങും നടക്കുകയാണ്. മൗലവിക്ക് ഒരു കൂസലുമില്ല. അങ്ങോർ ഓരോ ശീല തിരുമ്പിക്കൊണ്ടുവന്ന് ആറാനിടും. വീണ്ടും കിണറ്റിനടുത്തേക്ക് പോകും. അങ്ങനെ തിരുമലും കുളിയും കഴിഞ്ഞുവന്ന് ഈറൻ മാറ്റി മൗലവി ജാലകത്തിനടുത്തു ചെന്ന് വിളിച്ചു, മമ്മദേ, ചോറ് കിട്ടിയോ? നിശബ്ദം. കിട്ടിയോ? വെറും ചോറോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താണ്? മുഹമ്മദ് മിണ്ടുന്നില്ല. കിട്ടിയിട്ടില്ല അല്ലേ? എന്നാ കിട്ടും, പടച്ചോം കൊണ്ടുവരും. അമ്പടെ കുത്തിയിരുന്നോ? രണ്ടാം മുണ്ടെടുത്ത് ചുമലിലിട്ട് അങ്ങോർ എന്നെ വിളിച്ചു, ബനി, ഞമ്മക്ക് ഹോട്ടലിൽ പോയി ചോറ് ബൈക്കാം. ഞാൻ മൗലവിയെ അനുഗമിച്ചു. എങ്കിലും മുഹമ്മദിനെ പറ്റിയുള്ള ചിന്ത എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു. അപ്പോ മൗലവി, എന്തേ മുഹമ്മദ്? ചെലക്കാണ്ട് പോരെ നായരെ, ഓന് പടച്ചോം കൊണ്ടന്നു കൊടുക്കും. നിർത്തിപ്പൊരിച്ച കോയും ബിരിയാണിയും പാടെ. ഞമ്മക്ക് ഹോട്ടലുകാരൻ തന്നെ തരണം. മോം പോരെ. ഞാൻ ആ ആജ്ഞയെ അനുസരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഊൺ കഴിച്ചു കഴിഞ്ഞപ്പോൾ മൗലവി പറഞ്ഞു, നിങ്ങൾ നടന്നോളി, ഞമ്മൾ വരാം. ഞാൻ മടങ്ങിപ്പോന്നു. മുഹമ്മദ് അപ്പോഴും കൈ പിന്നിൽ കെട്ടി മുറിയിൽ ഉലാത്തുകയാണ്. മുഹമ്മദേ, കാര്യം വിഷമമായല്ലോ. മൗലവി അപ്പുറത്തുള്ളത് ഞാൻ ഓർത്തില്ല. എന്നാൽ ഇത് പറയില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ വഴി? മൂപ്പര് വലിയ വാശിക്കാരനാ. ഇന്ന് ഏതായാലും പട്ടിണി.

0: നാളത്തെ കഥ. എനിക്ക് മുഹമ്മദിൻ്റെ നേരെ അലിവ് തോന്നി. പക്ഷേ ഞാനെന്തു ചെയ്യും? മുഹമ്മദെ, വിശക്കുന്നുണ്ടോ? ഇന്ന് എന്നും ഇല്ലാത്തൊരു വിശപ്പ്. ഞാൻ ജനാലയ്ക്കുള്ളിലൂടെ വല്ലതും കൊണ്ടുവന്ന് തരട്ടെ? അയ്യയ്യോ, അമ്മൂപ്പരറിഞ്ഞാൽ. മുഴുവനാക്കുന്നതിന് മുൻപേ ഉമ്മറത്തുനിന്ന് കാൽപെരുമാറ്റം കേട്ടു. ഞാൻ അകന്നുപോയി. മൗലവി മുറിക്കകത്ത് ചെന്ന് ജനവാതിലിനുള്ളിലൂടെ നോക്കി. മമ്മദേ, ഇറച്ചി നല്ല പതണ്ടായിരുന്നോ? നിശബ്ദം. ചോറ് കിട്ടിയില്ലേ? എന്താണ്ടാ മിണ്ടാത്തത്? പടച്ചോൻ ചോറ് തന്നോ? ഇല്ല. എന്നാ ഇപ്പം തരും, ഖേദിക്കണ്ട. മൗലവി പത്രമെടുത്ത് നിവർത്തി ഒരു ചുരുട്ട് വലിച്ച് പുകവിട്ടുകൊണ്ട് ഒരിടത്ത് പോയിരുന്നു. നാഴികകൾ കടന്നുപോവുകയാണ്. മുഹമ്മദിൻ്റെ സ്ഥിതി ആലോചിച്ച് എനിക്ക് വലിയ ബേജാറ്. ഞാനാണെങ്കിൽ ഊണ് കഴിച്ചും പോയി. മൗലവിക്ക് ഒരു കുലുക്കവുമില്ല. ഈ മനുഷ്യൻ്റെ ചിലപ്പോഴത്തെ പ്രവൃത്തി മഹാധിക്കാരമായി പോകുന്നുണ്ട് എന്ന് ഞാൻ ഉള്ളിൽ കരുതി. ഇത്ര വലിയ ശിക്ഷയ്ക്ക് വിധിക്കാൻ തക്കവണ്ണം ഇവിടെ എന്തേ ഉണ്ടായത്? മൗലവി പത്രത്തിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ഞാനും കുത്തിച്ചാരിയിരിക്കുകയാണ്. അതിനിടയിൽ മുഹമ്മദ് എന്നെ വിളിച്ചു. എന്തേ, ഇത്തിരി വെള്ളം കുടിക്കാൻ? ഞാൻ മൗലവിയുടെ മുഖത്തേക്ക് നോക്കി. പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ മൗലവി ചോദിച്ചു, എന്തിരുത്താ അവൻ പറയണത്? വെള്ളം കുടിക്കണമെന്ന്. അപ്പോ പടച്ചോൻ ബിരിയാണിയും പൊരിച്ച കോയും കൊണ്ടുവന്നപ്പോ വെള്ളം കൊണ്ടുവന്നില്ലേ? എനിക്ക് ദാഹിക്കുന്നു. മുഹമ്മദ് വരുന്നത് വരട്ടെ എന്ന മട്ടിൽ വിളിച്ചു പറഞ്ഞു, എടാ പടച്ചോന്റെ കയ്യിൽ നിന്ന് ചക്കാത്ത് കിട്ടുന്നതാ എന്ന് വെച്ച് ഇമ്മിണി തിന്നൂടരുത് കേട്ടോ. ആട്ടെ, ഇനി വെള്ളം കൊണ്ടുവന്ന് തരാൻ പറ. ഇത് പറഞ്ഞ് മൗലവി പത്രത്തിലേക്കു തന്നെ ശ്രദ്ധ പതിപ്പിച്ചു. വാസ്തവത്തിൽ നടുവിൽ നിൽക്കുന്ന എന്റെ സ്ഥിതി കുഴപ്പത്തിലായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് തവണ മൗലവിയുടെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു. ഒരു കുലുക്കവുമില്ല. നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോളി എന്നാണ് പറയുന്നത്. വലിയ കുഴപ്പമായല്ലോ. ഒടുവിൽ മുഹമ്മദ് ഒരു നിലവിളി. മൗലവി, ഞാനിപ്പോ ചാവും, തൊണ്ട പൊട്ടിച്ചാവും. മൗലവി കണ്ണടയെടുത്ത് മേശമേൽ വെച്ചു. പതുക്കെ ചെന്ന് മുറി തുറന്നു. അണപൊട്ടിയ വെള്ളം പോലെ മുഹമ്മദ് മൗലവിയുടെ മേലേക്ക് പാഞ്ഞു കയറി. നിക്ക്, എന്റെ മൗലവി. ഞാൻ ഒരു ഗ്ലാസ് വെള്ളവുമായി പിന്നാലെ ചെന്നു. മൗലവി അത് വാങ്ങിക്കൊടുത്തു. മുഹമ്മദ് വലിച്ചു കുടിച്ച് ഒന്ന് നെടുവീർപ്പിട്ടു. ഹാവു, പടച്ചോൻ ചോറ് തരുമോ? മൗലവി. ഇല്ല. മുഹമ്മദ്, ഈ കയ്യ് കാട്ട്, ഇതിന് ബലിച്ച കേടുണ്ടോ? ഇല്ല. അപ്പോ നസീബുള്ളവനാ. ഇരിക്കട്ടെ, ഇക്കയ്യ ആര് തന്ന്? പടച്ചോനാണെന്ന് പറയാൻ മുഹമ്മദിന് ധൈര്യമില്ല. ആര് തന്ന്? മൗലവി തിരക്കി. അതുണ്ടായി. ബെർക്കനുണ്ടാവോ? എനിക്കറിഞ്ഞുകൂടാ. പടച്ചോൻ തന്ന കയ്യ് അല്ലേ? അതെ. ഈ ദുനിയാവാരുണ്ടാക്കി? പടച്ചോൻ. ശരി, ഇക്കയ്യോണ്ട് ഈ ദുനിയാവുമ്മിൽ പണിയെടുത്താൽ എന്തുണ്ടാവും? എല്ലാം ഉണ്ടാവും. ചോറും? ആ. അപ്പോ പണി കഴിഞ്ഞ്. ഏ, ആ. എടാ ഹംകെ, പടച്ചോൻ എന്റെ സിപ്പായിയാണോ ചോറും കൊണ്ടുവരാൻ? ഇഞ്ഞി ഇച്ചയിലേക്ക് ബസലത്തം പറയോ? ഇല്ല. എന്നാ ചെല്ല്, അതാ ആ മുറിയിൽ ചോറുണ്ട്, പോയി തിന്നോ. ചെല്ല്. മൗലവി വീണ്ടും പത്രത്തിലേക്ക് കണ്ണോടിച്ചു. മുഹമ്മദിന്റെ പിന്നാലെ ഞാനും പോയി. അവിടെ മേശപ്പുറത്ത് ബിരിയാണിയും കോഴിയിറച്ചിയും അടച്ചുവെച്ചിരിക്കുന്നു. അടപ്പ് തുറന്നപ്പോൾ സുഖമുള്ള മണം. മുഹമ്മദ് ബിരിയാണി തിന്നുമ്പോൾ, പടച്ചോനാണ് ചോറ് തരുന്നതെന്ന് മൗലവിയോട് പറയാനുള്ള ബുദ്ധി എനിക്കുണ്ടാകാത്തതിൽ ഞാൻ ഹൃദയപൂർവ്വം വ്യസനിച്ചു. ഞാൻ വെറും ചോറാണ് ഉണ്ടത്. ബിരിയാണിയുടെ മണം കേട്ടിട്ട് ദിവസം എത്രയായി. മുഹമ്മദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അടിച്ചു വിടുകയാണ്.
1: ഉറൂബിന്റെ പടച്ചോന്റെ ചോറ് എന്ന കഥ വായിച്ച് അവതരിപ്പിച്ചത് രവി മേലാറ്റൂർ.
2: കഥാനേരം.

0: ഹം രാജ് എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും ചേർന്ന് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമനേനി രമേശ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പവൻ കല്യാണാണ് ഇക്കാര്യം അറിയിച്ചത്. മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറുവാദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന്, ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എന്നൂര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. സ്വർണവില പവന് 2,200 രൂപ കുറഞ്ഞ് 1,12,000 14,000 രൂപയാണ് ഗ്രാമിന്. എറണാകുളം ചേരാനെല്ലൂരിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110.73 ഗ്രാം MDMA മൂന്ന് പേരെ എക്സൈസ് പിടികൂടി. അമൃതനഗർ ആനയൂട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 185,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരിയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി KIAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
8: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ

0: 106 06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33-നും 161 60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38-നും 163 23 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് 11:48-നും എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566 09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് MV രവീന്ദ്രൻ. കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിന്റെ കീഴിൽ ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ലോക സൈക്കിൾ ദിനത്തിൽ മഞ്ചേരിയിൽ വനിതകൾക്ക് മാത്രമായി ജില്ലാതല സൈക്ലിംഗ് റാലി സംഘടിപ്പിച്ചു. നഗരസഭാധ്യക്ഷൻ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മത്സരത്തിനും പങ്കാളിത്തത്തിനുമായി 100 വനിതകൾ പങ്കെടുത്തു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
9: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം,
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
13: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം,
9: അമ്മയ്ക്ക് കരുതലായി,
13: കുഞ്ഞിന് കാവലായി.
9: അലോഹ ഹോസ്പിറ്റൽ.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6:30. ഇപ്പോൾ മുതൽ 12 മണി വരെ ഹെലോ യൂത്ത്. പ്രിയപ്പെട്ടവരെ, സമയം 11 മണി കഴിഞ്ഞ് 6:47. ഇപ്പോൾ മുതൽ 12 മണി വരെ ഇത് ഹെലോ യൂത്തിന്റെ സമയം. യുവ ശ്രോതാക്കൾക്കായുള്ള തത്സമയ ഫോണിൻ പ്രശ്നോത്തരി.

0: മലപ്പുറം ജില്ലയിൽ താമസക്കാരായ 16-നും 45-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0483-29-50-300. ഒരു നമ്പർ കൂടിയുണ്ട്, 0483-29-50-800.
1: വാട്സപ്പ് നമ്പർ കൂടെ പറയാം,
0: പറഞ്ഞോളൂ.
1: 9495050-600.
0: ഇന്ന് ഹലോ യൂത്തിൽ ഞാൻ സ്നേഹപ്രഭയാണ്, ഒപ്പം
1: സിന്ധു നെച്ചിക്കാടൻ.

0: സ്റ്റുഡിയോ സഹായം നൽകുന്നത് എം വി രവീന്ദ്രൻ. സാങ്കേതിക സഹായം ഷംസീർ വേലായുധൻ അരീക്കോട്. വിഷയം രാവിലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി അല്ലേ, എന്താണ് ഇന്നത്തെ വിഷയം
1: ഒന്നുകൂടെ പറയാം അല്ലേ?
0: അതെ,
1: അസ്ട്രോണമി അഥവാ
0: ജ്യോതിശാസ്ത്രമാണ്.
1: ജ്യോതിശാസ്ത്രം
0: ഇന്നത്തെ വിഷയം ജ്യോതിശാസ്ത്രമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തില് അല്ലേ, അന്തരീക്ഷത്തിന് പുറത്തുള്ള വസ്തുക്കളെയും പ്രതിഭാസങ്ങളെയും ഒക്കെ കുറിച്ചാണ്
1: നമ്മൾ ഇന്ന് പറയാൻ
0: ഇന്നത്തെ ചോദ്യങ്ങളിൽ വരിക അല്ലേ. അപ്പോ തയ്യാറായിക്കോളൂ, വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പറുകൾ 2950300, 2950500 STD കോഡ് 04833.

0: हेलो हेलो
1: ഹലോ,
0: ആ നമസ്കാരമുണ്ട്.
1: നമസ്കാരം.
0: ആ ആദ്യത്തെ ആളാണ്, സന്തോഷം.
1: ഓ, അതെ അതെ. താങ്ക് യു.
2: ആരാണ്, പേര് പറയൂ.
1: ബിജു.
2: ബിജു.
1: ആ,
2: ബിജു ആദ്യമായിട്ടാണോ ഹലോ യൂത്തിലേക്ക് വിളിക്കുന്നത്? അതെ അല്ലേ. എവിടുന്നാണ്? ഹലോ
0: ഹലോ

0: സ്നേഹ
1: എന്തോ ഒരു തടസ്സം നേരിട്ടെന്ന് തോന്നുന്നു അല്ലേ.
0: ഏതായാലും ഇത് നല്ലൊരു വിഷയമാണ്. ഈ പ്രൈമറി ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പുസ്തകങ്ങളിലെല്ലാം ഈ ആകാശ വസ്തുക്കളെ കുറിച്ചൊക്കെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്.
1: അതെ, നമ്മള് ഭൂമിക്ക് പുറത്തുള്ള അല്ലെ, ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള അതിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആകാശ വസ്തുക്കളൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് അല്ലേ.
0: സൗരയൂഥം എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഒരുപാട് ദൂരെയാണെങ്കിലും നമ്മുടെ ഒരു ആരോമാണ്.
1: അതെ അതെ, തീർച്ചയായും അതെ. ഈ ഒരു ശാസ്ത്രശാഖയെ കുറിച്ച് ധാരാളം ചോദ്യങ്ങളും വരാറുണ്ട് അല്ലേ. PSC ആണെങ്കിലും മറ്റ് മത്സര പരീക്ഷകളാണെങ്കിലും ഒക്കെ
0: ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ ചോദ്യങ്ങളും വിഷയങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ്.
1: അതെ, നമുക്കൊരു കോളർ ലൈനിലുണ്ട്, പെട്ടെന്ന് തന്നെ നോക്കാം ആരാണെന്ന് നോക്കാം. നമസ്കാരം, ഇത് ഹലോ യൂത്ത് ആണ്. ആരാണ്? ചാപ്പനങ്ങാടി പൊന്മള എന്നാണ്. പേരൊന്ന് പറയൂ. എനിക്ക് തോന്നുന്നു റേഡിയോയുടെ അടുത്താണോ? ഒരു
0: റേഡിയോയുടെ അടുത്തുനിന്ന് ഓടിപ്പോയി
1: തോന്നുന്നു. ചെറിയൊരു തടസ്സം, വിളിക്കുന്നവരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. മഴയൊക്കെയാണ്, ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും ലൈനിലൊക്കെ. ഫോണൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റേഡിയോയുടെ അടുത്താണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നിന്ന് വിളിക്കാനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടിയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാം. 2950 300, 2950 500 ആണ് നമ്പറുകൾ. STD കോഡ് 0483.
0: ഇനി നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വാട്സപ്പ് നമ്പറുണ്ട്, 94 95 0 50 600.
1: അതെ,
0: നമ്മൾക്കൊരു വാട്സപ്പ് ചോദ്യം കൊടുത്തിട്ട് തുടങ്ങണോ?
1: തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരുപാട് പേര് ശ്രോതാക്കൾ അങ്ങനെയും കാത്തിരിക്കുന്നുണ്ടാവും.
0: അതെ അതെ,
1: അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം കൊടുക്കാം. വാട്സപ്പിൽ ആദ്യം ഒരു ചോദ്യം നൽകിയ ശേഷം അപ്പോഴേക്കും ഒരു കോളേഴ്സ് ഒക്കെ വരുന്നുണ്ടാകും.
0: അതെ അതെ,
1: എന്നാ ചോദിച്ചോളൂ.
0: ഒരു സിമ്പിളായൊരു ചോദ്യം തന്നെ ആയിക്കോട്ടെ.
1: ആയിക്കോട്ടെ, തുടക്കല്ലേ.
0: നമ്മുടെ വിഷയം തന്നെ സൗരയൂഥത്തെ കുറിച്ചൊക്കെ ആയതുകൊണ്ട് ഏറ്റവും ലളിതമായൊരു ചോദ്യമാണ് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നൽകി വരുന്നത്. സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം ഏത് എന്നാണ് ചോദ്യം. വളരെ ലളിതമാണ്. അപ്പോൾ ഉത്തരം അറിയുന്നവർ, നമ്പർ അറിയുന്നവർ മനസ്സിൽ പറഞ്ഞോളാം. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ വാട്സപ്പ് നമ്പർ പറയാം, 94 95 0 50 600. ഈ നമ്പറിലേക്ക്
1: ഇതിനങ്ങനെ പ്രായപരിധിയൊന്നും നമ്മൾ വെക്കുന്നില്ല അല്ലേ. അങ്ങനെ മലപ്പുറം ജില്ലക്കാരാവണമെന്നും നിർബന്ധമില്ല. ആർക്ക് വേണമെങ്കിലും അയക്കാം. അപ്പോൾ അയക്കേണ്ട നമ്പറ് ഒരിക്കൽ കൂടി പറയാം, 94 95 0 50 600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്
0: പ്രായദേശ ഭേദമന്യേ
1: അതെ ഉത്തരം അയക്കാം. അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും സ്ഥലവും
0: വെക്കണം. ആദ്യത്തെ മൂന്ന് പേരുടെ പേര് നമ്മൾ പറയും അല്ലേ, ബാക്കിയുള്ളവരെ നമ്മൾ അവഗണിക്കുകയല്ല. എല്ലാം കൂടെ പറയാനുള്ള
1: സമയം ഉണ്ടാവില്ലായിരുന്നു മാത്രം. എങ്കിലും ഒരു കോളർ കൂടെ അവിടെ ലൈനിലുണ്ട്, ഇത് തടസ്സമൊന്നുമില്ലാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സ്വാഗതം ചെയ്യാം. ഹലോ യൂത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഗീത.

0: ഗീതയാണ്. ആ ഗീത എവിടുന്നാണ്?
1: പുന്നപ്പാല, വണ്ടൂരടുത്ത്.
0: ആ വണ്ടൂരടുത്താണ് അല്ലേ.
2: പുന്നപ്പാല
0: എന്താ ചെയ്യുന്നത്? എന്താ?
1: വീട്ടമ്മ.
0: വീട്ടമ്മയാണ്.
2: അപ്പൊ ഒന്ന് മഴയൊക്കെ, മഴയെ ആശംസിച്ചോ അതോ ഓ മഴ എന്ന് പറഞ്ഞോ ഒക്കെ ഇരിക്കുകയാണോ?
1: അല്ല, ഞങ്ങളൊരു യാത്രയിലായിരുന്നു, തിരുനാവായ പോയി വരികയാണ്.
2: പോയി വരുന്ന വഴിയാണ്. ഓ, അപ്പൊ ആസ്വദിക്കുകയാണ്.
1: അതെ അതെ,
0: യാത്രയിൽ മഴ ഒരു രസമാണ് അല്ലേ.
1: അതെ അതെ.
0: ഇന്നത്തെ വിഷയം അറിയാലോ? വിഷയം ജ്യോതിശാസ്ത്രമാണ് കേട്ടോ. 5 ചോദ്യങ്ങളാണ് ഗീതയെ കാത്തിരിക്കുന്നത്. സമയം കളയുന്നില്ല, ഇനി തടസ്സങ്ങളൊന്നും നേരിടണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വേഗം പോവല്ലേ. എന്നാൽ ആദ്യത്തെ ചോദ്യം കേട്ടോളൂ കേട്ടോ.
2: കേട്ടോളൂ. ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങൾ, ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായി ആദ്യം നിർവചിച്ചത് ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. തമോഗർത്തങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പി എസ് സിക്ക് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന ഒരു ആളാണ്.
1: അല്ലല്ല.
2: എന്നാ ഒട്ടും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
1: അറിയില്ലല്ലോ.
2: കുഴപ്പമില്ല, ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. നക്ഷത്രങ്ങളൊക്കെ നശിച്ചു വരുന്ന അതിന്റെ ഒരു അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരം അറിയില്ലെങ്കിൽ പറയാട്ടോ. അപ്പൊ ഒരു പുതിയ അറിവാണ് അവിടെ എഴുതി വെച്ചോളൂ, കുറിച്ച് വെച്ചോളൂ. റോബർട്ട് ഓപ്പൺഹൈമർ.
1: റോബർട്ട് ഓപ്പൺഹൈമർ.
2: ഒരു 2-3 പ്രാവശ്യം മനസ്സിൽ പതിഞ്ഞുകൊള്ളൂ അല്ലേ.
1: മോള് കേക്കുന്നുണ്ട്.
2: മോള് പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാവും. അടിപൊളി. എന്നിട്ട് അമ്മയും എല്ലാം കിണിവെച്ചിരിക്കുക അല്ലേ.
1: അവളെനിക്ക് തന്നതാണ്.
0: അത് കൊള്ളാം, എന്തായാലും
2: കൊഴപ്പല്ല.
0: എങ്കിലും ഒരു ചോദ്യം, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. വലിയ പ്രയാസമൊന്നും ഇല്ലാത്തതാണ്, മുൾക്കൊക്കെ അറിയുന്നുണ്ടാവും. സൗരയൂഥം, സൗരയൂഥം അറിയാലോ അല്ലേ. സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? റെക്കോയിലൊക്കെ അഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. അഞ്ജു ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സഹായിക്കുക. സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അഞ്ജു റേഡിയോയുടെ വല്ലാതെ അടുത്താണെന്ന് തോന്നുന്നു അല്ലേ. വണ്ടിയിലായതുകൊണ്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെക്കുക, എന്തെങ്കിലും ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ, ഉത്തരം പറയട്ടെ എന്നാല്. പറയുന്നുണ്ടോ?
1: വ്യാഴം ആണോ?
0: അല്ല, സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ചോദിച്ചത്. നക്ഷത്രം
1: സൂര്യൻ. സൂര്യൻ
0: അല്ല, സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്തുള്ളത്, അതായത് സൂര്യനെ നമ്മള് അതാണല്ലോ സൗരയൂഥം എന്ന് പറയുന്നത്, അതിന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം.
2: നക്ഷത്ര സമൂഹങ്ങളും അതിനോട് ചേർന്നുള്ള ക്ഷീരപഥം, നക്ഷത്ര സമൂഹങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് കേട്ട് കേട്ട് വരുന്നതാണ്. ഏതായാലും ഉത്തരം സംശയമാണെങ്കിൽ പറയാമല്ലേ.
0: സൂര്യനെയും അതിനെയും ചുറ്റുന്നാണല്ലോ ഈ സൗരയൂഥം എന്ന് പറയുന്നത്, അതിന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത് എന്നുള്ളതാണ് ചോദിച്ചത്. പ്രോക്സിമ സെന്റൗറിയാണ് അതിന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. അപ്പോ കുഴപ്പമില്ല, രണ്ടാമത്തെ ചോദ്യത്തിന്റെ സമയം കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ.
2: പോവാം, കുഴപ്പമില്ല. അതെന്താന്ന് വെച്ചാൽ ടച്ച് വിട്ടത് കൊണ്ടാണ്, പ്രശ്നമില്ല കേട്ടോ. അടുത്ത ചോദ്യം വളരെ സിമ്പിളാണ്, ഇതാ കേട്ടോളൂ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതെല്ലാം? എന്താണ് ടി ടി സി ചേച്ചി?
1: ബുധനല്ലേ.
2: ബുധൻ ഒന്ന് മാത്രമേ ഉള്ളോ നിങ്ങളുടെ കണക്കിൽ? ഉറപ്പിച്ചു പറയൂ.
1: ബുധനും ശുക്രനും.
2: ബുധനും ശുക്രനും.
0: അപ്പൊ ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ.
2: ഇപ്പൊ ചിത്രമൊക്കെ മനസ്സിൽ വരുന്നുണ്ടോ? സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അതിനുള്ള ഒരു വലയങ്ങളും ഒക്കെ പഴയ സയൻസ് പുസ്തകങ്ങളിലേക്ക് ഒരു സ്ഥിരം ചിത്രമാണ്. അതെ, അതിനുള്ള ഒരു പൊടി തട്ടാനുള്ള ഒരു മാർഗം കൂടെയാണ് ഹലോ യൂത്ത്. മൂന്ന് ചോദ്യം ചോദിച്ചു കേട്ടോ,
0: അതിലിപ്പോ ഒരു ഉത്തരം ശരിയൊന്നും ശരിയായിട്ടും ഉണ്ട്.
2: അടുത്ത ചോദ്യം വരുന്നു.
0: അടുത്ത ചോദ്യം ചോദിക്കാം. ശൂന്യാകാശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ നിറം എന്താണ്?

0: ശൂന്യാകാശത്തു നിന്ന് നോക്കുമ്പോ ഭൂമിയുടെ നിറം നീല
1: നീലയാണ്. അപ്പൊ ശൂന്യാകാശത്ത് നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഭൂമി നീല നിറത്തിലാണ് കാണുന്നത് എന്നുള്ള ഉത്തരവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക്, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദിക്കാണേ, എന്തുകൊണ്ടാണ് ഈ നീല നീല നിറമായി കാണുന്നത് ആവോ അല്ലേ? സൂര്യനിൽ നിന്ന് നോക്കുമ്പോ ഭൂമി എന്തിന്റെ സാന്നിധ്യമാണാവോ? ഭൂമിയിൽ വേറെ എവിടെ ഇല്ലാത്തൊരു സാധനം ഭൂമിയിലുണ്ട്.
0: പിന്നെ
1: അത് തന്നെ, ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്,
2: അതായത് അവസാനത്തെ ചോദ്യം,
1: അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. ടെറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത്? ടെറ ഉത്തരം പറയാം. ഏതായാലും ഗീത ഗീത ചേച്ചിക്ക് അറിയില്ല എന്ന് അഞ്ജലിയോട് ചോദിക്കുന്നത് കേട്ടപ്പോ മനസ്സിലായി. അവിടെ നിന്നാണ് വരുന്നത് അല്ലേ? ശരിക്കും മാർക്ക് അവക്ക് കൊടുത്താ മതിയായിരുന്നു ഫോണ്. ഏതായാലും ടീച്ചറാകാൻ പോകുന്ന ആളല്ലേ. ഭൂമിയാണ് ശരി ഉത്തരം. ഇപ്പൊ അഞ്ചു ചോദ്യം ചോദിച്ചതില് സ്നേഹ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ട് അവര് അവരുടെ അക്കൗണ്ട്
2: ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോ രണ്ട് ചോദ്യങ്ങൾ, മൂന്നും നാലും, മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു.
1: ഏതായാലും യാത്രാ മധ്യേ വിളിച്ച് അവരൊരു പങ്കാളിത്തം വഹിച്ചു അല്ലേ.
2: തിരിച്ചെത്താനായോ?
0: മഞ്ചേരി എത്താറാവുന്നേ
2: അല്ല. എന്തായാലും അതിനും ഒരു പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ്, കാരണം അങ്ങനെ യാത്രയിലാണെങ്കിലും
1: അതെ
2: ഹലോ യൂത്ത് കേട്ടപ്പോ അങ്ങനെ വിളിച്ചല്ലോ,
1: വിളിച്ചു സംസാരിച്ചു.
2: അപ്പൊ ഒടുക്കം വരെ തുടരുക. അങ്ങനെയാവുമ്പോ നിങ്ങള് വിജയി പറയൂ.
0: വീട്ടിലാവുമ്പോഴേ രാവിലെ എണീച്ചപാട് റേഡിയോ ഓണാക്കി വെക്കും.
1: അപ്പൊ ഇനി അടുത്ത ഹലോ യൂത്തിലും വിളിക്കൂ. എല്ലാ ശനിയാഴ്ചയും 11 മണിക്ക് നിങ്ങളെ കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരി എന്നാലും. ഓക്കെ,
2: അപ്പൊ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. അവസാനം വരെ തുടരുക, വിജയിയൊക്കെ അപ്പോ മനസ്സിലാക്കാവുന്നതാണ്.
0: ഓക്കെ, താങ്ക് യു.

0: സ്നേഹ,
1: അതെ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു
2: അല്ലേ, കാത്തിരിക്കുന്നവരുണ്ട്,
1: ചോദ്യ ഉത്തരമൊക്കെ അങ്ങ് പറഞ്ഞോളൂ.
2: അതെ അതെ അതെ, സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം ഏത് എന്നായിരുന്നു ചോദ്യം.
1: ഉത്തരം
2: സൂര്യൻ,
1: സൂര്യനാണ്,
2: സംശയമില്ലാത്ത ഉത്തരമാണ്.
1: അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്, വാട്സപ്പ് വഴി അയച്ചിട്ടുണ്ട്. ആദ്യം അയച്ചിട്ടുള്ളത് പുഞ്ച നിലമ്പൂരിൽ നിന്നും ആൽബർട്ട് ബാലു സാജു ആണ് അയച്ചിട്ടുള്ളത്. പിന്നെ ഉത്തരം വരുന്നുണ്ട് കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് വറ്റല്ലൂരിൽ നിന്നും അയച്ചിട്ടുണ്ട്, അദ്ദേഹം ശരിയുത്തരം അയച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
2: വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്.
1: അതെ അതെ അതെ, ഹലോ യൂത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലമ്പടിയിൽ നിന്ന് മനീഷ് അയച്ചിട്ടുണ്ട്, ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്ന് പേര് ആദ്യം അയച്ചവരുടെ പേരാണ് പറയുന്നത്. പിന്നെയും സരോജിനി മേലാറ്റൂർ ചോലക്കുളത്ത് നിന്ന് അയച്ചിട്ടുണ്ട്, ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ മജീദ് വേങ്ങരയിൽ നിന്നും അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയും ധാരാളം പേര് ഇപ്പോഴും അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
2: അയച്ചവർക്കും അയക്കുന്നവർക്കും സന്തോഷം,
1: അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു. ഇതുപോലെ തന്നെ തുടരുക.
2: അതെ അതെ, ആരോ കാത്തിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു,
1: നമുക്ക് സ്വീകരിക്കാം
3: അല്ലേ.
1: നമസ്കാരം.
3: ഹലോ.
1: ആ നമസ്കാരം, ഇത് ഹലോ യൂത്ത് ആണ്. ആരാണ്, പേര് അറിയോ? വൈശാഖാണ് അല്ലേ.
2: എവിടുന്നാ, എവിടുന്നാ ഈ വൈശാഖ മാസത്തിൽ വൈശാഖ വിളിക്കുന്നത്?
1: അയ്യോ
2: ക്ലിയർ കുറവാണല്ലേ.
1: വൈശാഖ ഒന്നുകൂടെ പറയോ, സ്ഥലം ഒന്ന് പറയോ. അത് മാത്രം കേൾക്കുന്നില്ല. ഹലോ, റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഒന്ന് നമ്മള് മാറി നിന്ന് സംസാരിച്ചാൽ
3: കുറച്ചുകൂടി
1: ക്ലിയർ ആയിട്ട്. വേങ്ങരയിൽ നിന്നാണ് അല്ലേ. എന്താ ചെയ്യുന്നത്?
3: ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണേ.

0: കുറച്ചായോ? പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായോ? അതെല്ലേ. എന്ത് വർക്ക്? അക്കൗണ്ട് വർക്കാണോ?
1: ഓഫീസ് വർക്കാണ്.
0: ഓഫീസ് വർക്കാണ്. ബികോം കഴിഞ്ഞതാണോ അപ്പോ?
1: അല്ല, ഡിഗ്രി കഴിഞ്ഞതാ.
0: ഓക്കെ. നമ്മൾ ജ്യോതിശാസ്ത്രമാണ് വിഷയമായിട്ട് വരുന്നത്. ചോദ്യങ്ങളിലേക്ക് പോട്ടെ.
1: ആയിക്കോട്ടെ.
0: ആദ്യത്തെ ചോദ്യം വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉപഗ്രഹമാണ് കേട്ടോ ചോദിച്ചത്. ഉപഗ്രഹം. ഏറ്റവും വലിയ അല്ല,
2: അടുത്തുകൂടെ പോയില്ലേ,
0: അരികിലല്ല. ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് എന്നുള്ളതാണ്.
2: ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തിയാൽ അത് കിട്ടും.
0: അവിടെ ആരൊക്കെയുണ്ട്? ഒരു സഹായ സഹകരണ സംഘമൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു.
2: ഒരു ഗ്രൂപ്പ് വർക്കാണ്.
0: കുഴപ്പമില്ലേ. ഗാനിമീഡ് ആണ്. ഗാനിമീഡ് ഏതിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. വ്യാഴത്തിന് വേറെയും കുറെ ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഗാനിമീഡ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ മാർക്ക് കൊടുക്കാം അല്ലേ? മാർക്ക് കൊടുക്കാം. നമ്മൾ മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി
2: രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പി എസ് സി എഴുതാറുണ്ടോ വൈശാഖ്? ഇപ്പോ ഇതാണ് ചോദ്യം. സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗം ഏത്? പൂർണ്ണ സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് ദൃശ്യമാകുന്നതാണ് കേട്ടോ. സോളാർ എക്ലിപ്സിനോട് ചേർന്ന് വൈശാഖ്.
1: ഹലോ.
2: പറഞ്ഞോളൂ.
1: ക്ലിയർ ആയില്ല.
2: നമ്മളിപ്പോ സൂര്യനെ എല്ലാ സമയം സൂര്യനെ കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഓപ്പൺ ഭാഗം അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഭാഗം നമ്മൾക്ക് ദൃശ്യമല്ല. അത് നമുക്ക് സാധ്യമാകുന്നത് ഈ സൂര്യഗ്രഹണത്തിന്റെ സമയത്താണ്. സൂര്യന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ഈ ഭാഗം. ഇതാണ് അതിന്റെ ക്ലൂ.
1: കൊറോണ ആണോ?
2: പിന്നെ പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യാ അല്ലേ? അത്രയും തന്നാല്. കൊറോണയാണ്. എന്താ ഒരു ഉഷാറില്ലാത്തെ? രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു.
1: പനി.
2: അത്ര വലിയ പനിയൊന്നും തോന്നുന്നില്ല അല്ലേ സ്നേഹ? സൗണ്ട് കേട്ടിട്ടൊരു
0: ആയി വരുന്നേ ഉള്ളൂ അല്ലേ, മഴയൊക്കെ ആയപ്പോ.
2: അപ്പൊ വീട്ടിലാണോ പനിച്ചിരിക്കുകയാണോ അതോ പുറത്തിറങ്ങി? എന്തായാലും രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു.
0: മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം കുറച്ച് ഒരു പുതിയ ഇപ്പൊ അടുത്ത് നടന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉപഗ്രഹങ്ങളെ കുറിച്ചും അതുപോലെ ഗ്രഹത്തെ കുറിച്ചും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മളൊരു ഒരു ദൗത്യമാണ്. അപ്പൊ നാസ ഈയിടെയായിട്ട്, അതായത് ഇപ്പൊ ഈ വർഷം ഏപ്രില്, ചന്ദ്രനെ അവരുടെ ഒരു സംഘം വലം വെച്ചു. അതിന്റെ പേരെന്തായിരുന്നു? ആ ഒരു ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു?
2: ഉത്തരം എവിടേക്കോ വന്ന് കിടക്കുന്നുണ്ട് അല്ലേ?
0: മൂന്നാമത്തെ ചോദ്യമായിട്ട് ഇപ്പൊ തരുന്നതാണ്. ആർട്ടെമിസ് ആണ് കേട്ടോ. ആർട്ടെമിസ് രണ്ടാണ്. ആർട്ടെമിസ് രണ്ട്. അപ്പൊ മിടുക്കനാണ്, എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പോ തുടരുക കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. ആർട്ടെമിസ് രണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഏപ്രിലാണ് ചന്ദ്രനെ വളരെ വിജയകരമായി വലം വെച്ചു പോന്നിട്ടുള്ളത്. നാല് പേര് ആ ദൗത്യത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കുറിച്ചൊക്കെ ശ്രദ്ധിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക്. ഇതുവരെ കഴിഞ്ഞിട്ടുള്ള മൂന്നെണ്ണം ശരിയാണ്. അപ്പൊ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോന്നു,
2: കേട്ടോളൂ. ഉപരിതലം പൂർണമായും ഐസ് മൂടിക്കിടക്കുന്ന ഉപഗ്രഹം. ഒരു സൂചനയാണ്, ഉപരിതലം പൂർണമായും ഐസാൽ മൂടിക്കിടക്കുന്നുണ്ട്. ഞാൻ പറയാം, ഒരു സൂചനയും കൂടെ തരാം. ഏത് ഉപഗ്രഹമാണെന്ന പറയേണ്ടത് അല്ലേ? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ഇതിന്റെ ഉപരിതലം പൂർണ്ണമായിട്ടും ഐസ് മൂടിക്കിടക്കുന്നതാണ്. ഏതാണ് ഈ ഉപഗ്രഹം എന്നാണ് ചോദ്യം. ഒരു വ്യാഴത്തിൽ കയറി പിടിച്ചിരുന്നു അല്ലേ നേരത്തെ? ആദ്യത്തെ ചോദ്യം വ്യാഴത്തിലായിരുന്നു.
1: യൂറോപ്പയാണോ?

0: അറിയും, പക്ഷെ കുത്തണോ കുത്തണ്ടേ എന്നാണ് സംശയം അല്ലേ? അതെ, യൂറോപ്പ വ്യാഴത്തിന്റെ ഒരുപാട് ഉപഗ്രഹങ്ങൾ വ്യാഴത്തിനുണ്ട്, 95 ഓളം പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളായിട്ട് വ്യാഴത്തിനുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അതിൽ ഗലീലിയോ കണ്ടെത്തിയ കുറച്ച് ഉപഗ്രഹങ്ങളും ഉണ്ട്,
1: അതെ.
0: പറയാമോ ഏതൊക്കെയാണെന്ന്?
1: ഗലീലിയോ കണ്ടെത്തിയതോ?
0: ഗലീലിയോ, ഗലീലിയൻ ഉപഗ്രഹം.

0: ഹലോ.
1: ആ ഗലീലിയോ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്.
0: അത് അറിയില്ല, കൃത്യമായിട്ട്
1: അറിയില്ല
0: അറിയില്ല.
1: അല്ലേ. ഗാനിമിഡ്, അയോ, കാലിസ്തോ.
0: ഗാനിമിഡ്.
1: അയോ, കാലിസ്തോ, യൂറോപ്പ, ഈ നാലെണ്ണമാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ ഉത്തരം യൂറോപ്പ. വൈശാഖിനോട് ചോദിച്ചിട്ടോ, ചോദ്യത്തിന്റെ ഉത്തരം യൂറോപ്പയാണ്. ഇതിന്റെ ഉപരിതലം പൂർണ്ണമായിട്ടും ഐസ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മഞ്ഞുപാളികൾക്കിടയിൽ സമുദ്രങ്ങളുണ്ട് എന്നൊരു വിശ്വാസവും ഉണ്ട്. അപ്പം ഇനി അഞ്ചാമത്തെ ചോദ്യം പിടിക്കാൻ തയ്യാറായിരുന്നുള്ളൂ.
0: ഓക്കെ.
2: അപ്പം അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ പെട്ടിരുന്നതാണ് പ്ലൂട്ടോ എന്നുള്ള കാര്യം അറിയാലോ അല്ലേ. അതിനെ പിന്നെ പിടിച്ച് പുറത്താക്കി അല്ലേ. ഇപ്പോൾ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടാണ്
0: കുള്ളൻ
2: ഇപ്പോൾ
0: ഗ്രഹം.
2: കുള്ളൻ ഗ്രഹമാണ്. ഈ കുള്ളൻ ഗ്രഹം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖലയ്ക്കൊരു പേര് പറയാറുണ്ട്.
0: മേഖല
2: ആ അതെ, പ്ലൂട്ടോ അല്ലാതെ വേറൊരു കുള്ളൻ ഗ്രഹം കൂടി അവിടെ ഉണ്ട് കേട്ടോ. ഇറിസ് എന്ന പേരിലൊരു കുള്ളൻ ഗ്രഹം കൂടി അവിടെ ഉണ്ട്. അതായത് ഈ നെപ്റ്റ്യൂൺ ഗ്രഹത്തിൻ്റെ ഒക്കെ പുറത്തായിട്ടാണ് ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു ബെൽറ്റ് എന്നൊക്കെ പറയും. അപ്പൊ
0: ബെൽറ്റ് ആണല്ലേ,
2: ആ ഒരു മേഖല.
0: കുയിപ്പർ ബെൽറ്റ് ആണോ?
2: യെസ്, കറക്റ്റ് ആണ്. ബെൽറ്റ് എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് കിട്ടിയില്ലേ.
1: പക്ഷേ അഞ്ച് ചോദ്യം പറഞ്ഞതും ആണോ ആണോ
2: ആണോ, അതെ ഉത്തരം അങ്ങ്
1: ഉറപ്പിച്ചിട്ടില്ല.
0: ആ ഏരിയ കുറെ കാലമായിട്ട് പഠിച്ചിട്ട് കുറെ കാലമായി.
2: അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുത്തു അല്ലേ. അപ്പൊ കെയ്പ്പർ ബെൽറ്റ് ആണ്. കെയ്പ്പർ ബെൽറ്റ്, കെയ്പ്പർ ബെൽറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അത് നെപ്റ്റ്യൂൺ ഗ്രഹത്തിന് ശേഷമായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെയാണ് ഇപ്പൊ നമ്മുടെ 2006ലാണല്ലോ ഇതിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലൂട്ടോ ഒക്കെ ആ മേഖലയിലാണ് എന്ന് വെക്കുന്നത്. അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്.
1: പറഞ്ഞിട്ടുണ്ട്. പനിച്ചു കിടക്കുകയാണെങ്കിലും വൈശാഖ് കയറി പിടിച്ചു. ആ, ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഡിഗ്രിക്ക്?
0: ഡിഗ്രി ഇംഗ്ലീഷ് ആയിരുന്നു.
1: ഇംഗ്ലീഷ്. ആ പിന്നെ കണ്ടിന്യൂ ചെയ്തോ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ?
0: ആ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ പി ജി ആയിരുന്നു.
1: ആ പി ജി ഇംഗ്ലീഷ് ആണോ ചെയ്തേ?
0: അല്ല, പി ജി വേറെ ജേർണലിസ്റ്റാ ചെയ്തത്.
1: ആ ആ ആ ഏതായാലും പെട്ടെന്ന് പി എസ് സി ലിസ്റ്റിൽ ഉണ്ടോ? ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ?
0: ഇല്ല, ലിസ്റ്റില്ല, എക്സാം എഴുതാറുണ്ട്.
1: ആ വരും, അടുത്ത് വരും.
0: ആയിക്കോട്ടെ,
1: ശരി, വിളിച്ചതിൽ സന്തോഷം.
0: താങ്ക് യു. ആ ഓക്കെ, താങ്ക് യു.

0: സ്നേഹ.
1: അപ്പോ വാട്സാപ്പിലും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടല്ലോ, അവരെ നമ്മൾ പരിഗണിക്കണ്ടേ? അപ്പൊ നമുക്ക് അതെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോളിൽ അങ്ങ് അല്ലെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഇവിടെ വൈശാഖ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചോദ്യം പെട്ടെന്ന് കൊടുക്കാല്ലേ അവർക്ക്. അപ്പോ ചോദിക്കല്ലേ, എന്നാൽ കൊടുത്തോളൂ.
0: ഇതൊരു പഠനശാഖയെ കുറിച്ചാണ് ചോദ്യം. ശൂന്യാകാശത്തിലെ ജീവനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: ശൂന്യാകാശത്തിലെ ജീവനെ കുറിച്ച്.
0: ശൂന്യാകാശത്തിലെ ജീവനെ കുറിച്ച് ഒരുപാട് ജീവനെ ഭൂമിയിൽ പഠിച്ച് പഠിച്ച് ഇനി ശൂന്യാകാശത്തിലേക്കൊരു
1: ശൂന്യാകാശത്തിലെ ജീവനെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക്
0: അതെ
1: അതിനെ ഏത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം. അപ്പോൾ വാട്സപ്പ് വഴി എൻ്റെ ഉത്തരം അയച്ചോളൂ. 9495050600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്തയക്കുക. നിങ്ങളുടെ പേരും സ്ഥലവും മറക്കാതെ വെക്കുകയും
0: കൂടെ വെക്കുകയും ചെയ്യുക.
1: അപ്പോൾ ഒരു കോളർ കൂടി നമുക്ക് ലൈനിലുണ്ട്, നമുക്ക് പെട്ടെന്ന്
0: സ്വീകരിക്കാം. ഹലോ.
2: ഹലോ,
0: സ്വാഗതം.
2: താങ്ക് യു. ബിജു ആണ്.
1: ബിജു ആണ്.
0: നേരത്തെ വിളിച്ച് കട്ടായി പോയ.
1: ബിജു എവിടുന്നായിരുന്നു, സ്ഥലം എവിടെയായിരുന്നു? വേങ്ങര. ഒരു വേങ്ങരക്കാരൻ ഇപ്പൊ വിളിച്ചതേ ഉള്ളു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പോവാം അല്ലേ, വേഗം ചോദ്യത്തിലേക്ക് പോയാലോ.
2: പോവാ.
0: എന്ത് ചെയ്യുന്നേ ബിജു?
2: ഞാന് ബാംഗ്ലൂര്.

0: സ്റ്റാഫാണ്.
1: ആ ആ ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതാണ്, ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത്?
0: ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം,
1: ആ ഗർത്തം ഏത്? ആ കൊറേ കുണ്ടും കുഴിയൊക്കെ ആണല്ലോ, നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോ ആള് സുന്ദരനാണ് അല്ലേ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന്. പക്ഷെ പോയി പറഞ്ഞവരൊക്കെ എന്താ പറയുന്നത്, അവിടെ ചെന്നപ്പോഴല്ലേ തനി രൂപം അറിയുന്നത് എന്നാ പറയണേ. പറഞ്ഞോളൂ, ആഴം കൂടിയ ഭാഗം, അതിനൊരു പേരുണ്ട്.
0: ആന്റോഡിയോ,
1: ആന്റോഡിയോ
0: ആണോ?
1: അല്ല, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും കൂടെ എത്തിയാൽ കിട്ടും. ന്യൂട്ടൺ കറുത്തു കേട്ടിട്ടുണ്ടോ?
0: ഓ കേട്ടിട്ടുണ്ട്.
1: ന്യൂട്ടൺ കറുത്തം എന്നാണ് ഉത്തരം. കുഴപ്പമില്ല, എന്നുവെച്ചാൽ ഇത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷനായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ സൗരയൂഥം. ഒരുപാട് ആളുകളുടെ പേര്, ശാസ്ത്രജ്ഞരുടെ പേര്, അങ്ങനെയൊക്കെ നമ്മളെ ബഹുമാനമൊക്കെ, നമ്മൾ ഭൂമിയിലുള്ള പല ആളുകളുടെയും ബഹുമാനാർത്ഥം അവിടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ?
2: രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം അല്ലേ, സിമ്പിളായൊരു ചോദ്യം ചോദിക്കുകയാണ്. കേൾക്കുന്നില്ലേ ബിജു? കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ച പാടെ തന്നെ ബിജുവിനെ കേൾക്കാതായി.
1: അവരോട് ചോദിച്ചത് ഇതായിരുന്നു, ചന്ദ്രനിലെ ആഴം കൂടിയ ഗർത്തം ഏത് എന്നാണ്. അപ്പം ഇതുമായി ചന്ദ്രനിൽ ഇതുപോലെ ഒരുപാടുണ്ട്, ഏറ്റവും തെളിഞ്ഞ ഗർത്തങ്ങളായിട്ട് അരിസ്റ്റാർക്കസ് വരുന്നുണ്ട്, ചന്ദ്രനിലെ ഉയരമുള്ള പർവ്വതമായിട്ട് ഡെഡ്കാർട്ട ഹൈലാൻഡ്സ് വരുന്നുണ്ട്. അതുപോലെ ചന്ദ്രനിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ആകാശത്തിന്റെ നിറം എപ്പോഴും കറുപ്പ് തന്നെയാണ്.
2: ആകാശത്തിന്റെ
1: കറുപ്പ് തന്നെ, കാരണം അവിടെ വായുവില്ല, അന്തരീക്ഷ വായുവില്ല, വിസരണം നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊതുവെ ചന്ദ്രനിലെ ഇരുണ്ട പ്രദേശങ്ങളെല്ലാം അറിയപ്പെടുന്നത് മാരിയ എന്ന പേരിലാണ്.
2: നമുക്ക് ഈ സമയം കൊണ്ട് വാട്സാപ്പിൽ അതിനൊക്കെ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടല്ലോ, അത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ
1: ചോദ്യം ഇതായിരുന്നു, ശൂന്യാകാശത്തിലെ ജീവനെ കുറിച്ചുള്ള പഠനം ഏത് എന്നായിരുന്നു. ഉത്തരം എക്സോബയോളജി എന്നാണ്.
2: എക്സോബയോളജി, എക്സോബയോളജി എന്നുള്ള ഉത്തരം. ആസ്ട്രോബയോളജി ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. എക്സോബയോളജി അയച്ചിട്ടുള്ളത് മജീദ് വേങ്ങര, മജീദ് വേങ്ങരയാണ് എക്സോബയോളജി അയച്ചിട്ടുള്ളത്. ആസ്ട്രോബയോളജി, അത് ഒരുപാട് പേര് ആസ്ട്രോബയോളജി എന്ന് അയച്ചിട്ടുണ്ട്.
1: അതാ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആസ്ട്രോണമി.
2: അതെ അതെ, എക്സോബയോളജി എന്നുള്ള ഉത്തരം നിലവിൽ ഇദ്ദേഹം മാത്രമാണ് അയച്ചിട്ടുള്ളത്
1: അല്ലേ. അതിനെ കുറിച്ചൊരു
2: നമ്മൾ കുറച്ച് സമയം
1: ആയിട്ടേ ഉള്ളൂ,
2: പക്ഷേ ഇല്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും മജീദ് വേങ്ങരയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ അതിന്റെ ഉത്തരം എക്സോബയോളജി ആണ് അല്ലേ.
1: എക്സോബയോളജി. നമ്മൾ ഈ ഇത് ജൂൺ മാസമാണ്, മഴയുടെ കാലം കൂടെയാണ്.
2: അതെ, അപ്പൊ മൺസൂൺ ഒരു മഴക്കാലത്ത് എങ്ങനെയാണ് ഈ ആകാശത്തേക്ക് ഒരു കാര്യങ്ങൾ അല്ലേ.
1: അതെ, അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ആകാശത്തിലേക്ക് കാണാത്ത ഒരു സമയമാണല്ലേ. ഇപ്പൊ മഴ മൂടി നിൽക്കുന്നത് കൊണ്ട് ആകാശവും ഭൂമിയും ഒന്നും ഒക്കെ ഇരുട്ടായി കിടക്കുന്ന ഒരു സമയം കൂടെയാണ്.
2: അതെ,
1: പക്ഷെ ഈ ജൂൺ മാസത്തിന്റെ സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ആകാശ കാഴ്ചകൾ ഉണ്ട് എന്നാണ് സ്നേഹ. നമ്മളല്ല പറയുന്നത്, പറയുന്നത് വേണ്ടപ്പെട്ട ആളുകൾ,
2: വേണ്ടപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതേ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക്, എനിക്ക് തോന്നുന്നു ഒരു കോളർ കൂടി അവിടെ ലൈനിൽ
1: കഴിഞ്ഞു
2: അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിവരങ്ങൾ ഇതേ കുറിച്ച് പങ്കുവെക്കാം. അപ്പോ സ്വാഗതം ചെയ്യാം അല്ലേ, നമുക്ക് സ്വീകരിക്കാം. നമസ്കാരം, ഹലോ യൂത്ത് ആണ്.
3: നമസ്കാരം.
2: ആ ഇതാരാണ്?
3: എന്റെ പേര് ആതിര.
2: ആ ആതിര എവിടുന്നാ? മഞ്ചേരി എന്നാണ്. പക്ഷെ കോള് കട്ടാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു, ഈ മഴയും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, റേഡിയോയുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് മാറി നിന്ന് സംസാരിക്കൂ കേട്ടോ. എന്ത് ചെയ്യുന്നു ആതിര?
3: ഞാൻ പി എസ് സി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
2: ഇങ്ങനെയുള്ള ആളുകളും വന്നാലാണ് അല്ലേ
1: വേണ്ടത്, വേണ്ടത് അല്ലേ.
2: അല്ല, നമുക്ക് എല്ലാ തരത്തിലുള്ള ശ്രോതാക്കളും ഇതിലേക്ക് വിളിക്കുന്നത് സന്തോഷം തന്നെയാണ്, കാരണം പങ്കുവെക്കുക, അറിവ് പങ്കുവെക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ.
1: ഇത് കുറച്ചും കൂടെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്നൊരു സന്തോഷം.
2: കേട്ടിരുന്നോ ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ? ശ്രദ്ധിച്ചിരുന്നോ?
3: ശ്രദ്ധിച്ചിരുന്നു.
1: വളരെ ലളിതമായ ചോദ്യങ്ങളല്ലേ ചോദിച്ചത്. ഏതാണ് സബ്ജക്ട്? ഏതായിരുന്നു പഠിച്ചേ?
3: സബ്ജക്ട് ഹിസ്റ്ററി ആയിരുന്നു.
1: ഹിസ്റ്ററി ആയിരുന്നു.
2: പിന്നെ
3: അത്ര ബന്ധമില്ല, നോക്കാം.
1: ആ കുഴപ്പമില്ല.

0: എസ് സിക്ക് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ, ഉണ്ടാവണല്ലോ അല്ലേ?
1: ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങട്ടെ.
2: ആ ലളിതായി.
1: ജ്യോതിശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അതിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. അതായത് ഈ ഗാലക്സികൾ ഉണ്ടല്ലോ, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അല്ല, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്. അല്ല, ഗാലക്സികൾ തമ്മിലുള്ളതാണ് കേട്ടോ, വ്യത്യാസമുണ്ട്. ഗാലക്സികൾ തമ്മിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, കുഴപ്പമില്ല. എന്നാലും ചിലപ്പോ ഒന്ന് കൺഫ്യൂഷൻ ആവും. അല്ല, അത് ഇത്ര പ്രകാശവർഷം എന്നൊക്കെ പറയും, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ളതാണ്. ആ, പാഴ്സെക്കാണ്. അങ്ങോട്ട് എത്തിച്ചു,
0: അതാണ് എത്തിച്ചതാണ് കേട്ടോ. ദൂരങ്ങൾക്ക് മാത്രം ഒരു ഒരു പട്ടികപ്പെടുത്തിയിട്ടേ,
1: പകുതി മാർക്ക് ഞങ്ങൾക്കാണ്. എന്തായാലും ഉത്തരത്തിന് അവിടെ മാർക്ക് തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്.
0: റെഡിയാണല്ലോ,
2: റെഡിയാണ്.
0: ചോദിക്കുകയാണ്, ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? വളരെ സിമ്പിളാണ്.
2: നമുക്കിപ്പോ വരുന്നത് ശ്രീഹരിക്കോട്ടെ തുമ്പയാണോ?
0: ഇത് നേരത്തെ
1: പറയണ്ട, ആണെന്ന് പറഞ്ഞോളൂ. എങ്ങനെയാണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഉത്തരം ഉറപ്പിച്ചു പറയും.
0: തുമ്പ ഉറപ്പിച്ചു അല്ലേ. തുമ്പയുടെ വേറൊരു പ്രത്യേകത എന്താ? അതിന്റെ ആ ഒരു ലൊക്കേഷൻ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അത് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിന്. എന്തുകൊണ്ടാ അവിടെ തന്നെ വന്നേ?
2: കാര്യം നമ്മുടെ ഈ എർത്തിന്റെ ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്തോ ബന്ധമുണ്ട് അവിടെ.
0: ആ ആ, മാഗ്നറ്റിക് ഫീൽഡിനോട് ഏറ്റവും അടുത്ത് ചേർന്നിട്ടുള്ള, ഭൂമധ്യരേഖയുടെ ഏറ്റവും ചേർന്നിട്ടുള്ള അല്ലേ, മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആ ഈ സ്ഥാപനം അവിടെ തന്നെ വന്നത്. ഇവിടെ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ് എന്ന് പറയാമോ? അപ്പൊ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കുറച്ച് ഓർമ്മിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക്
1: പോവാം. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. സൂര്യനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പോരട്ടെ, നീ ഉത്തരം പറഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പറയുന്നുള്ളൂ. അറിയോ, പറയൂ, ഉറപ്പിച്ചങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. എന്തിനാണ് അതിനൊരു കൂട്ടിച്ചേർക്കലൊക്കെ? അയ്യോ, നേരത്തെ പറഞ്ഞിരുന്നു അത്, അതങ്ങ് ഉറപ്പിച്ചോളൂ. ഹീലിയോളജിയാണ്. ഈ ആണോ എന്ന് ചോദിക്കരുത്, അത്രേ ഉള്ളൂ. ഇനി ഈ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ എടുക്കില്ല കേട്ടോ. അപ്പൊ ഹീലിയോളജി ആണ് സൂര്യനെ കുറിച്ചുള്ള പഠനം. ഇങ്ങനെയുള്ള പഠനത്തെ കുറിച്ചൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് അതിനടുത്ത് വന്നു. പക്ഷെ ഒരു ഒരു അക്ഷരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ഒക്കെ പേരിൽ അങ്ങ് മാറിപ്പോവാണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയി പോകും
0: പഠനങ്ങൾ. ഇപ്പൊ ഈ അസ്ട്രോണമിയും അസ്ട്രോളജിയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ?
1: എന്തൊരു വ്യത്യാസം!
0: ഒരുപാട് വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അസ്ട്രോളജി ഏതാണ്?
2: അസ്ട്രോളജി എന്ന് പറയുമ്പോ നമ്മുടെ ജ്യോതി, നമ്മുടെ കൈ നോക്കുന്ന
0: വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടായി പോയി അല്ലേ.
2: അസ്ട്രോണമി,
0: അസ്ട്രോളജി, അസ്ട്രോണമി എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയം.
2: അതെ, നമ്മളത് അസ്ട്രോണമി.
0: അതെ അതെ. അപ്പൊ ഏതായാലും സൗരയൂഥം ഗ്രഹങ്ങളൊക്കെ
1: മൂന്ന് ചോദ്യങ്ങളല്ലേ ഇപ്പൊ കഴിഞ്ഞത്?
2: മൂന്നെണ്ണം
1: കഴിഞ്ഞു.
0: നാലാമത്തെ ചോദ്യമാണ് ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ, സൗരയൂഥവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ചോദ്യം. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഒരു ഗ്രഹമുണ്ട് സൗരയൂഥത്തില്, ഇതിന്റെ ചുറ്റും. ഇത് ഇതിൽ കൂടുതൽ സൾഫ്യൂരിക് ആസിഡ് ആണ് ഉള്ളത്. ഏതാണ് ഈ ഗ്രഹം എന്നാണ് ചോദ്യം.
2: ഇത് വലിയ ഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നല്ലേ?
0: വലിയ ഗ്രഹങ്ങളിൽ പെട്ട ഒന്നാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കല്ലേ.
1: അതെ.

0: ഇനിയാണോ അല്ലേ ഇല്ല.
1: ഇനിയാണോ എന്നുള്ളതിനുള്ള ഒരു മറുപടി ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ.
0: ഉത്തരങ്ങളൊക്കെ അറിയാം.
2: പക്ഷെ വലിയ ഗ്രഹങ്ങൾ പെട്ടതല്ല.
0: ഇപ്പൊ സ്വയം ഉത്തരം ബോധ്യായല്ലോ.
2: അതെ അതെ,
0: ഇനി വന്നോട്ടെ ഉത്തരം പറഞ്ഞോളൂ.
2: ശുക്രനാണ്. ശുക്രൻ.
0: അതാണ്, ഇതിങ്ങനെ മെല്ലെ മെല്ലെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നല്ലേ,
1: അപ്പോഴേക്കും സമയം കഴിയും.
0: അതാണ് ശുക്രനാണ്, ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ.
2: മോർണിംഗ് സ്റ്റാർ ആണ്.
0: മോർണിംഗ് സ്റ്റാർ ആണ്. രണ്ട് പോയിന്റും കൂടെ പറയാമോ അതിനെ കുറിച്ച്? പിന്നെ മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാറുമാണ്. അതെ അതെ,
1: അതുപോലെ ഏറ്റവും തിളക്കമുള്ളതാണ്. അങ്ങനെ കുറെ കുറെ കാര്യങ്ങളില്ലേ.
2: പിന്നെ
1: നമ്മള് ഭൂമിയുടെ ഇരട്ട.
0: അതെ, ഭൂമിയുടെ ഇരട്ടയാണ്. ഇപ്പൊ മോർണിംഗ് സ്റ്റാർ ആണെന്ന് പറഞ്ഞു, പക്ഷെ കക്ഷി റൈസ് ചെയ്യുന്നത്, സൂര്യൻ ഉദിക്കുന്നത് എവിടെയാ?
2: സൂര്യൻ ഉദിക്കുന്നത്
0: കിഴക്കല്ല, പടിഞ്ഞാറാണ്.
2: പടിഞ്ഞാറ്.
0: പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹം ഏത് എന്ന് ചോദ്യം ചോദിച്ചാൽ ഉത്തരം ശുക്രൻ തന്നെയാണ്. ഇങ്ങനെ ഇറങ്ങി നോക്കിയാൽ ഒരുപാടുണ്ട്, ഓരോ ഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇനിയും ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ?
1: ഇനി ഒരു ചോദ്യങ്ങൾ, ഒരു ചോദ്യം കൂടി ഇല്ലേ?
2: ഒന്നും കൂടെ ഉണ്ട്. ഇപ്പൊ
1: നാലെണ്ണം കഴിഞ്ഞതാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, ഓക്കെ, നമ്മള് സൂര്യനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. സൂര്യനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിൽ വരുന്നത്, ഇപ്പൊ നമ്മള് സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്?
2: ഉപകരണം നമ്മൾ ഈ സൂര്യന്റെ കളങ്കങ്ങളും അതൊക്കെ കണ്ടെത്തുന്നല്ലേ?
1: വാതകങ്ങൾ കണ്ടെത്താൻ.
2: വാതകങ്ങൾ കണ്ടെത്തുന്നത് അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു അതിന്റെ വാതകങ്ങളല്ലല്ലോ, അത് സൗരക്കാറ്റ് കണ്ടെത്തുന്നതല്ലല്ലോ.
1: വാതകം,
2: വാതകങ്ങൾ അല്ലെ?
0: എന്തൊക്കെ കൺഫ്യൂഷൻ ആണല്ലേ, ഒരക്ഷരം മാറിപ്പോയ എത്രമാത്രം വലിയ മാറ്റം വരുന്നത്.
1: വാദം, കാറ്റ്, വാതകം, അതൊരു ഉപകരണമാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു പേര്. അതെ, നാല് ഉത്തരം ശരിയായിട്ടുണ്ട്. നാലെണ്ണത്തിന്റെ ആദ്യത്തെ നാലെണ്ണവും ശരിയായിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ.
2: സ്പെക്ട്രോസ്കോപ്പിക് ആയിട്ട് ബന്ധപ്പെട്ടതാണോ?
1: അതിനാ അതങ്ങ് പറഞ്ഞോളൂ.
2: ആണോ
1: ആണോ ആണോ എന്നുള്ളൊരു
0: സമയം പോകുന്നു. ഉറപ്പിക്കെങ്കിൽ ഉറപ്പിക്കൂ, അല്ലെങ്കിൽ കിട്ടുന്നെങ്കിൽ കിട്ടും.
1: അതെ അതെ, അല്ലെങ്കിൽ അങ്ങ് വിട്ട് കളയാം. സ്പെക്ട്രോമീറ്റർ അല്ല, സ്പെക്ട്രോഗ്രാഫ് ആണ്.
0: ഏതായാലും അതുവരെ എത്തി അല്ലേ.
1: എന്തായാലും ഒരു അര മാർക്ക് അവിടെ ഇരിക്കട്ടെ അല്ലേ. കുഴപ്പമില്ല അതിര, എന്തായാലും വളരെ നന്നായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പഠനമൊക്കെ ഭാവിയിലേ ഉപകാരത്തിൽ വരട്ടെ.
0: ഒന്നുകൂടെ ഊട്ടി ഉറപ്പിച്ചാൽ മതി.
1: അതെ, എന്തായാലും അവസാനത്തെ ചോദ്യം അങ്ങ് മുഴുവനായിട്ടും ശരിയെന്ന് പറയാൻ പറ്റില്ല, മുഴുവനാക്കി.
0: അതെ, ഗ്രാഫും മീറ്ററും ഒക്കെ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും ഉപകരണം രണ്ടും രണ്ടു തന്നെയാണ്.
1: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വെയിറ്റ് ചെയ്യൂ കേട്ടോ, നമ്മള് വിജയൊക്കെ പ്രഖ്യാപിക്കും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാലേ ഇനിയും ഇതുപോലെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുക, നന്നായിട്ട് പഠിക്കാൻ, അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടാനുള്ള അവസരമൊക്കെ ഉണ്ടാവട്ടെ.
2: ഓ, താങ്ക് യു, താങ്ക് യു.

0: നമ്മുടെ സമയം 11 മണി കഴിഞ്ഞ് 47 മിനിറ്റും 47 സെക്കൻഡും ആയിട്ടുണ്ട്.
1: അതെ, ഇന്ന് നമുക്ക് അത്യാവശ്യം കോളേഴ്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒരു ചോദ്യം, നമ്മൾ വാട്സാപ്പിൽ ധാരാളം പേര് കാത്തിരിക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെ കൊടുക്കാം. നമ്മൾ സൂര്യനെ തന്നെ ഒന്ന് പിടിക്കാം. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏത് എന്നുള്ള ചോദ്യമാണ് വാട്സാപ്പ് വഴി കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്കുള്ളത്.
0: സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന
1: മൂലകം ഏത് എന്നുള്ള ചോദ്യം. അപ്പൊ അതിന് ഉത്തരം അയച്ചു.

0: അയക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, 94 95 0 50 600 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ അയക്കാം. പെട്ടെന്നൊരു പാട്ട് കേട്ട് വരാം.
1: ആയിക്കോട്ടെ,
0: നമ്മൾ ഹലോ ഇതിൽ പാട്ടൊന്നും കൊടുത്തിട്ടില്ല, ഒരു പാട്ട്
1: കേട്ടിട്ട് വരാം.

0: നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, വാട്സപ്പ് വഴി അതിന് ധാരാളം പേര് ഉത്തരം നൽകുന്നുണ്ട് കേട്ടോ. കാരണം വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഉത്തരം അയച്ചിട്ടുള്ളത്, ആദ്യം അയച്ചിട്ടുള്ളത് ഉത്തരം ശരി ഉത്തരം തന്നെയാണ്, ഒരുവിധം എല്ലാവരും അയച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ എന്നുള്ളതാണ് ശരി ഉത്തരം. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു സൂര്യനില് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് എന്നുള്ളത്? 73% ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ എന്നുള്ള ശരി ഉത്തരം ആദ്യം അയച്ചിട്ടുള്ളത് ആൽബർട്ട് ബാലു സാജു പുഞ്ച നിലമ്പൂരിൽ നിന്നും അയച്ചിട്ടുണ്ട്. പിന്നെ ആദിദേവ് കിഴിശ്ശേരിയിൽ നിന്നും ആദിദേവ് അയച്ചിട്ടുണ്ട്. പിന്നെ ആർ അതുപോലെ തന്നെ കെ രാമചന്ദ്രൻ പിള്ള വടപ്പറമ്പ് വറ്റല്ലൂരിൽ നിന്നും അദ്ദേഹവും ശരിയുത്തരം അയച്ചിട്ടുണ്ട്. പിന്നെയും ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അതിൽ ഹൈഡ്രജൻ എന്നുള്ള ശരിയുത്തരം അയച്ചിട്ടുള്ളത് ശിവമന്യ മഞ്ചേരിയിൽ നിന്നും ശിവമന്യ അയച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം പേര് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. മുഫീദ് അയച്ചിട്ടുണ്ട് തിരൂരിൽ നിന്നും. അലൈന അയച്ചിട്ടുണ്ട്. അലൈന പേര് എഴുതി പേര് മാത്രമേ
1: അയക്കുമ്പോ സ്ഥലം കൂടെ പറയുക കേട്ടോ, അപ്പോഴല്ലേ എവിടത്തെ അലൈനയാണെന്നും കൂടെ നമ്മൾ അറിയും.
0: എവിടുന്നും ആവാലോ അല്ലേ.
1: അതെ അതെ.
0: അപ്പോ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മൂലകം ഹൈഡ്രജൻ ആണ്. അതിൽ രണ്ടാം സ്ഥാനം വരുന്നത് ഹീലിയത്തിനാണ്. ഈ ഹീലിയം എന്നുള്ള ഉത്തരവും ഇവിടെ
1: വന്നിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ അതുപോലെ നൈട്രജൻ അല്ലേ ഏറ്റവും
0: കൂടുതൽ. കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നമ്മൾ അത് ചേർത്ത് ചേർത്ത് പഠിക്കുകയായിരിക്കും
1: ഏറ്റവും,
0: നമ്മൾ അതിൽ തെറ്റ് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് വരുന്നത്. സൂര്യനില് ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. സൂര്യനാണ് സൗരയൂഥത്തിന്റെ ഊർജ കേന്ദ്രം എന്ന് പറയുന്നത്.
1: ഊർജ കേന്ദ്രം തന്നെ.
0: അതെ. അപ്പോ
1: ഒരു ചോദ്യം കൂടെ അവർക്ക് കൊടുത്താലോ.
0: അതിനു മുന്നേ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അല്ലെ, നമ്മൾ മഴക്കാലത്തെ കുറിച്ചും നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യം കൊടുക്കാം, ഒരു ചോദ്യം കൊടുത്തിട്ട് നമുക്ക് ആ കാര്യത്തെ കുറിച്ച് അങ്ങ് പറയാം.
1: ഇതും വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഏജൻസി

0: ഏജൻസി ഏത് എന്നാണ് ചോദ്യം.
1: ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഏജൻസി,
0: ബഹിരാകാശ ഏജൻസി, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി, നാഷണൽ സ്പേസ്
1: ഏജൻസി ഏത് എന്നുള്ള ചോദ്യമാണ് അയക്കേണ്ടത്. ഇതായിരിക്കും മിക്കവാറും നമ്മൾ
0: അവസാനത്തെ
1: ചോദ്യം കൂടെ കൊടുക്കാനുള്ള സമയം ഉണ്ടാവുമോ എന്നുള്ളത് നോക്കാം.
0: ഇപ്പോൾ
1: സമയം 11 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും ആയിരിക്കുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടിയൊക്കെ ഒന്ന് പറയാം. 2950 300, 2950 800 ജ്യോതിശാസ്ത്രമാണ് വിഷയം. ഹലോ യൂത്തിന്റെ സമയം 12 മണി വരെയാണ്. കുറച്ച് സമയം കൂടെ നമുക്ക് ഹലോ യൂത്തുമായി നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോ ഇതിന്റെ ഉത്തരം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ അല്ലെ, ഇപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചു അല്ലെ വാട്സപ്പ് വഴി. അപ്പൊ നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ
0: പറഞ്ഞു വെച്ചിരുന്നു. അപ്പൊ നമ്മളെ ജൂൺ മാസത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പം പൊതുവേ ജൂൺ മാസമാകുമ്പോൾ നമുക്ക് മഴക്കാലമാണ്, ആകാശവും ഒക്കെ ആകാശം കറുത്തിരുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. കറുത്തിരുണ്ടത് ആകാശമാണെങ്കിലും അന്തരീക്ഷമാണെങ്കിലും നമ്മുടെ ഭാഷ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പക്ഷെ ഈ സമയത്തും തന്നെ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാവുന്ന കുറെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന കുറെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങളൊക്കെ ആകാശത്തുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്.
1: അതെ,
0: അതെ,
1: നമ്മൾ കറുത്തിരുണ്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ ഉണ്ട്,
0: അവിടെ ശ്രദ്ധിച്ചാൽ കാണാം. ഇപ്പോ ഈ ജൂൺ 6, ഇന്ന് ജൂൺ 7 ആണല്ലോ. അപ്പൊ ഇന്നലെ മുതൽക്ക് ഒരാഴ്ച വരെയുള്ള സമയത്ത് നമുക്ക് ആകാശത്തേക്ക് നോക്കിയാൽ ജൂൺ 9 വ്യാഴത്തെയും ശുക്രനെയും ഒക്കെ കാണാം. വ്യാഴവും ശുക്രവും ചേർന്നിരിക്കുന്ന
1: 9 എന്ന് പറയുമ്പോൾ നമ്മൾ
0: 8
1: ചൊവ്വാഴ്ച കുറച്ചൊക്കെ നമ്മൾ ആകാശത്തേക്കൊക്കെ ഒന്ന്
0: നോക്കിയാൽ ഒരു വിശേഷപ്പെട്ട കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ ജൂൺ 16, 17, 18 ദിവസങ്ങളിലെ ഒരു മനോഹരമായ ആകാശ വിരുന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ടാകും. അത് ചന്ദ്രക്കലയുടെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ശുക്രനും വ്യാഴവും ഒക്കെ നൃത്തം ചെയ്യുന്നത് കാണാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതൊക്കെ രസമുള്ള കാഴ്ചകളാണ് അല്ലേ. നമ്മൾക്ക് ശരിക്കും നമ്മൾ അങ്ങനെ ആകാശത്തിലേക്ക് അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്താറൊന്നും ഇല്ല.
1: ഇല്ല, കാരണം ഇപ്പൊ നമ്മൾ എല്ലായിടത്തും ലൈറ്റുകളാവുന്നുണ്ട്, അങ്ങനെ അങ്ങ് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി അങ്ങനെയൊന്നും അല്ലെ. താല്പര്യമുള്ളവർ, വളരെയധികം താല്പര്യമുള്ളവർ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം കേട്ടിട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ
0: നല്ലതാണ്. ജൂണിലെ ആദ്യ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ശുക്രനും വ്യാഴവും ഒക്കെ വളരെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് ധാരാളം കാഴ്ചകള് പറഞ്ഞാൽ തീരാത്ത കാഴ്ചകളുണ്ട്. ശനിയെ കാണാം, ചൊവ്വ, ശനി, ഇവയൊക്കെ കാണാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പൊ നമുക്ക് കൊടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് പറയാം അല്ലേ.
1: എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് അതിന്റെ ഉത്തരം പറയാം.
0: ഉത്തരം വന്നിരിക്കും, അപ്പൊ തന്നെ നമുക്ക് ചോദ്യം ഊഹിക്കാം. ഇന്ത്യയുടെ നാഷണൽ സ്പേസ് ഏജൻസി ഏത് എന്നായിരുന്നു ചോദ്യം. ഉത്തരം ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ.
1: ISRO എന്നുള്ള ശരി ഉത്തരമൊക്കെ വന്നിട്ടുണ്ട്. ശിവമന്യ അയച്ചിട്ടുണ്ട്, ശിവമന്യ അയച്ചിട്ടുണ്ട്, മഞ്ചേരിയിൽ നിന്നും ശിവമന്യ അയച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ ആൽബർട്ട് ബാലു സാജു കുഞ്ച നിലമ്പൂരിൽ നിന്നും അദ്ദേഹം അയച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് അനീഷ് കൊല്ലമ്പടി ISRO എന്നുള്ള ശരി ഉത്തരം അയച്ചിട്ടുണ്ട്.
0: ISRO എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ആരോ ആണ്.
1: അതെ അതെ അതെ, ISRO എന്നൊക്കെ പറയുമ്പോൾ വളരെ
0: ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്.
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. മലപ്പുറത്ത് നിന്ന് തീർത്ഥ അയച്ചിട്ടുണ്ട്, അങ്ങനെ കുറെ പേര് അതില് വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഇതും ഒരു സന്തോഷമാണ് അല്ലേ, നമുക്ക് ഇങ്ങനെ വാട്സപ്പ് വഴി ധാരാളം പേര് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത്.
0: സ്നേഹ, അതിനിടയ്ക്ക് ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15
1: 69
0: അതിന്റെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണെന്നും കൂടെ പറയാം. അത് ആര്യഭട്ടയാണ്. 1975 ആര്യഭട്ട സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് നമ്മൾ അതിനെ വിക്ഷേപിച്ചത്.
1: 75 ഏപ്രിൽ 18 ആണ് വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പൊ ആര്യഭട്ടയെ കുറിച്ചൊക്കെ നമ്മള്, ആര്യഭട്ട എന്നുള്ള ഒരു ഉപഗ്രഹമാണ് അല്ലെ ആദ്യത്തെ നമ്മള്.
0: അതുപോലെ ഈ സൗരപഠനത്തിന് വേണ്ടി, അതുപോലെ സൗരപഠനത്തിന് വേണ്ടിയിട്ട് ISRO വിക്ഷേപിച്ച നമ്മുടെ ആദ്യത്തെ ബഹിരാകാശ സൗര നിരീക്ഷണാലയമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കറണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ധാരാളം വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല സ്നേഹ. പക്ഷെ സമയം 11 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ആരും വിളിക്കാനുള്ളതായിട്ട്, വിളിക്കാനുള്ളൊരു സമയം ഇനി ഇല്ല.
1: ഇല്ല, വിളിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നില്ല അല്ലെ, വിളിച്ച് സംസാരിക്കാനുള്ള ഒരു കാര്യം കാണുന്നില്ല.
0: നമുക്ക് ഈ ബഹിരാകാശം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ, നമ്മൾ വിക്ഷേപിച്ച റോക്കറ്റുകൾ, ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ, സൗരപഠനങ്ങൾ, മംഗൾയാൻ അല്ലേ. മംഗൾയാനൊക്കെ പറഞ്ഞാലല്ലേ, ചൊവ്വാ ദൗത്യം ഒക്കെ നമ്മുടെ ആദ്യത്തെ സ്പേസ് ഒരു റിസർച്ച് ആണ്.
1: ഇത്
0: ലോഞ്ച് ചെയ്തത് 2013 നവംബർ 5 ISRO ഇതിന്റെ ലോഞ്ച് ചെയ്തത്. നമ്മുടെ ആദ്യത്തെ ദൗത്യം തന്നെ വിജയിച്ചു എന്നുള്ളതാണ് ഇത് നമ്മളൊക്കെ അഭിമാനിക്കാവുന്ന ഒരു

0: നമ്മുടെ
1: ഇന്ന് നമുക്ക് നാല് പേരാണ് വിളിച്ചിട്ട് അല്ലേ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിലിപ്പോ ബിജു കണക്ട് ചെയ്തിട്ട് പക്ഷെ അധികം നേരം അധികം ചോദ്യം അദ്ദേഹത്തിന് നേരിടാൻ പറ്റിയിട്ടില്ല. ഗീത പുന്നപ്പാലയിൽ നിന്ന് വിളിച്ചിട്ടുള്ള ഗീത, അതുപോലെ വേങ്ങരയിൽ നിന്നും
0: വൈശാഖ്, പിന്നീട് വിളിച്ചില്ലേ
1: ബിജു വിളിച്ചെങ്കിലും പിന്നെ ആ കോളും കട്ടായി പോയി. അതുപോലെ മഞ്ചേരിയിൽ നിന്നും ആതിര, മൂന്ന് കോളേഴ്സ് ആണ് നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റിയിട്ടുള്ളത്. അതില് വേങ്ങരയിൽ നിന്ന് വിളിച്ചിട്ടുള്ള വൈശാഖാണ് അഞ്ച് ചോദ്യങ്ങൾക്കും
0: അഞ്ചിൽ അഞ്ചും വാങ്ങിച്ച്
1: ശരി ഉത്തരമായിട്ടുള്ളത്. ആതിരയും ഒപ്പത്തിനൊപ്പം ഉണ്ട്, പക്ഷെ അവസാനം ചെറിയൊരു വ്യത്യാസം അല്ലെ, അവസാനത്തെ ഒരു ഉത്തരം മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക്
0: വൈശാഖിനെ തന്നെ
1: നമ്മൾ വിജയിയായിട്ട്
0: പ്രഖ്യാപിക്കുന്നു.
1: അപ്പൊ ജ്യോതിശാസ്ത്രം എന്ന വിഷയത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി
1: അറിയിക്കുന്നു. ഇനിയും ഹലോ യൂത്ത് അടുത്ത ശനിയാഴ്ച
0: വിവിധ വിഷയങ്ങളുമായിട്ട് വരും. ആ സമയത്ത് എല്ലാവരും പങ്കാളികളാകുക. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിന്ധു നെച്ചിക്കാടനാണ്,
1: ഒപ്പമുണ്ടായിരുന്നത് സ്നേഹപ്രഭ. സ്റ്റുഡിയോ സഹായം നൽകിയത് എം വി രവീന്ദ്രൻ, സാങ്കേതിക സഹായം നൽകിയത് ഷംസീർ, വേലായുധൻ അരീക്കോട്.

0: FM പ്രധാന വാർത്തകൾ.
1: 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആന്ധ്രാപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ജനസേന പാർട്ടി സ്ഥാനാർത്ഥിയായി ലിംഗമ നേനി രമേശ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പവൻ കല്യാണാണ് ഇക്കാര്യം അറിയിച്ചത്. മഴ ശക്തമായ സാഹചര്യത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനം നിരോധിച്ചു. കുറദ്വീപ്, ബാണാസുര സാഗർ, മീൻമുട്ടി വെള്ളച്ചാട്ടം, കാറ്റുകുന്ന്, ആനച്ചോല ട്രക്കിംഗ്, ചെമ്പ്ര പീക്ക് ട്രക്കിംഗ്, സൂചിപ്പാറ വെള്ളച്ചാട്ടം, എൻ ഊര് എന്നിവിടങ്ങളിലും പ്രവേശനത്തിന് വിലക്കുണ്ട്. സ്വർണവില പവന് 2,200 രൂപ കുറഞ്ഞ് 1,12,000 14,000 രൂപയാണ് ഇന്ന് ഗ്രാമിന്. തെലങ്കാന റേസിംഗ് പരിപാടിയുടെ ഭാഗമായി ഹൈദരാബാദിൽ ത്രെഡ് പോച്ചാമ്പള്ളി കൈത്തറി പ്രദർശനം ആരംഭിച്ചു. 2003 ഭൗമസൂചിക പദവി ലഭിച്ച കൈത്തറി ഇനമാണ് പോച്ചാമ്പള്ളി. എറണാകുളം ചേരാനെല്ലൂരിൽ ഓപ്പറേഷൻ താണ്ടറിന്റെ ഭാഗമായി എക്സൈസ് പരിശോധനയിൽ 110.73 ഗ്രാം MDMA മൂന്നുപേരെ എക്സൈസ് പിടികൂടി. അമൃത നഗർ ആനയൊട്ടിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 1,85,000 രൂപയും ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച കാറും കണ്ടെടുത്തു. കോട്ടയം ഏറ്റുമാനൂർ കണക്കാരിയിൽ പാഴ്സൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അണ്ടർ 18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം.
0: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ നമ്പർ 1207-6 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05 ട്രെയിൻ നമ്പർ 1665 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 2 മിനിറ്റ് വൈകി 12:10 ട്രെയിൻ നമ്പർ 1619 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
3: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
2: എല്ലാ വാട്ടർ പ്യൂരിഫയറിനും ഒപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
3: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ് വേദി കൈഎഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: അടുത്ത ഗാനം പാടിയത് കണ്ണൂർ ഷെരീഫ്.

0: കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
4: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
3: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
8: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
11: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
4: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
3: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

ഈശൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG, 1ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ഈ മാസം 20 വരെ ദീർഘിപ്പിച്ചു. അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നിന്ന് ലഭ്യമാക്കിയ സാക്ഷ്യപത്രവും അനുബന്ധ രേഖകൾ സഹിതം https://services.unorganized.com

www.ssb.org/index.php/home എന്ന ലിങ്ക് വഴി ഓൺലൈൻ മുഖേന ഈ മാസം 20-നകം നൽകണം. കൂടുതൽ വിവരങ്ങൾ അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483273004000. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. https://awards.gov.in മുഖേന ജൂലൈ 31 വരെ അപേക്ഷിക്കാം.

മുഖേന ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-23-78-9-20. ജാലകം സമാപിച്ചു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിൽ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്ക് ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും

0: നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും ഇരുവശങ്ങളിലുമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി KA തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുരുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയേർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ 30 മെയ്ക്ക് അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ.

0: ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് ഇഇ പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് ഒന്നാം റാങ്ക്. എം എസ് സി എസ് എൽ പി എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ ഒന്നാം റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ധി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
2: പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളം കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളിയും കേരളം പലതവണ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനസാന്ദ്രതയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് ചിലപ്പോൾ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാന ജന്തുജന്യ രോഗങ്ങളിലൊന്നാണ് എലിപ്പനി. പ്രത്യേകിച്ച് മഴക്കാലത്തും വെള്ളപ്പൊക്ക സാഹചര്യങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന കർഷകർ, തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പ് പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കാറുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരനുഭവം നിപ്പ വൈറസ് രോഗവ്യാപനമാണ്. അതുപോലെ തന്നെ പക്ഷിപ്പനിയുടെ സാഹചര്യങ്ങളിലും കേരളം നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അതിവേഗ നിയന്ത്രണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നാം മുമ്പ് പല അവസരങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം ഒരു പൊതു സന്ദേശമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ നേരിടാൻ ഒരു വകുപ്പിന്റെ പ്രവർത്തനം മാത്രം മതിയാകില്ല. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരാശയമാണ് ഏകാരോഗ്യ സമീപനം അഥവാ വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്ന സമീപനമാണിത്. ഉദാഹരണത്തിന്, വനനശീകരണം മൂലം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. ഇതോടെ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിക്കുകയും പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊതുകുകൾ പോലുള്ള രോഗവാഹകരുടെ വ്യാപനത്തെ സ്വാധീനിക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല. ഈ കൂട്ടായ പ്രവർത്തന രീതിയെയാണ് ഏകാരോഗ്യ സമീപനമെന്ന് വിളിക്കുന്നത്. ഈ സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗം വന്ന ശേഷം ചികിത്സ നൽകുക മാത്രമല്ല, രോഗമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തടയുക എന്നതുകൂടിയാണ്. അതിനായി മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗങ്ങൾ നിരീക്ഷിക്കുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, പരിസ്ഥിതി മാറ്റങ്ങൾ വിലയിരുത്തുക, വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പങ്കുവയ്ക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കേരളത്തിന് ഈ രംഗത്ത് നിരവധി അനുഭവങ്ങൾ ഉണ്ടെന്ന് നാം നേരത്തെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ പേവിഷബാധ, പക്ഷിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ സമീപനം അനിവാര്യമാണ്. മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയുക. ഇന്നത്തെ ലോകത്തിൽ മഹാമാരികൾ അതിർത്തികൾ മാനിക്കുന്നില്ല. ഒരു രാജ്യത്ത് ആരംഭിക്കുന്ന

രോഗം വളരെ വേഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. അതാണ് ഏക ആരോഗ്യ സമീപനത്തിന്റെ അടിസ്ഥാന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മൃഗങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. മൃഗങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യകരമായിരിക്കണം. ഈ തിരിച്ചറിവിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയവും സമഗ്രവുമായ സമീപനമാണ് ഏകാരോഗ്യ സമീപനം. ജന്തുജന്യ രോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. എന്നാൽ രോഗവ്യാപന ശൃംഖലയിലെ ഓരോ കണ്ണിയും തിരിച്ചറിഞ്ഞിടപെട്ടാൽ ഇവയുടെ വ്യാപനം ഗണ്യമായി കുറക്കാൻ സാധിക്കും. അതിനായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്. ആദ്യം ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട ചില ലളിതമായ മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. മൃഗങ്ങളെ സ്പർശിച്ചതിനു ശേഷമോ അവയുടെ വിസർജ്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നതിനു ശേഷമോ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പല രോഗാണുക്കളും കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഒരു ശീലം തന്നെ നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. മലിനമായ വെള്ളത്തിലൂടെ എലിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കണം. ഭക്ഷണ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പാൽ, മാംസം, മത്സ്യം തുടങ്ങിയവ നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ. ശുദ്ധീകരിക്കാത്ത പാലും പാകം ചെയ്യാത്ത മാംസവും പല ജന്തുജന്യ രോഗങ്ങളുടെയും ഉറവിടമാകാം. രോഗബാധിതമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ, മാസ്ക്, ബൂട്ട് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് രോഗബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. വളർത്തുമൃഗങ്ങളുള്ള കുടുംബങ്ങൾ അവയ്ക്ക് സമയബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും ആരോഗ്യ പരിശോധന നടത്തുകയും വേണം. പ്രത്യേകിച്ച് പേവിഷബാധ പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനേഷൻ നിർണായകമാണ്. ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യക്തികളുടെ ശ്രമം മാത്രം മതിയാകില്ല. സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും അനിവാര്യമാണ്. ആദ്യം തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കണം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകും. അതിനാൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിർമാർജനം കാര്യക്ഷമമാക്കണം. കൊതുക്, ഈച്ച, എലി, ചെള്ള് തുടങ്ങിയ രോഗവാഹകരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. ആവശ്യമായാൽ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. മൃഗങ്ങളിലെ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള വ്യാപനവും കുറയ്ക്കാൻ കഴിയും. രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അസാധാരണമായ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിലോ മനുഷ്യരിലോ കണ്ടെത്തുമ്പോൾ അത് വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ പല വലിയ രോഗവ്യാപനങ്ങളെയും തുടക്കത്തിൽ തന്നെ തടയാൻ സഹായിക്കും. കർഷകർക്കും മൃഗസംരക്ഷകർക്കും പതിവായി പരിശീലനം നൽകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സുരക്ഷിതമായ മൃഗപരിപാലന രീതികളും അവരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗവ്യാപനം കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം. നിപ്പ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം സംഘങ്ങളുടെ പ്രാധാന്യം നാം കണ്ടതാണ്. പൊതുജന ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. രോഗങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവ് ജനങ്ങളിൽ എത്തണം. ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിവരങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷകർ, കശാപ്പുശാല തൊഴിലാളികൾ, വനമേഖലയിൽ ജോലി ചെയ്യുന്നവർ, മൃഗഡോക്ടർമാർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ നടപടികളും പരിശീലനങ്ങളും നൽകണം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വ്യക്തിശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകണം. ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗനിരീക്ഷണത്തിനും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകണം. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാലിന്യ സംസ്കരണം, രോഗവാഹക നിയന്ത്രണം

0: ണം ജനകീയ ക്യാമ്പയിനുകൾ എന്നിവ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മുൻകരുതലുകളും സമൂഹത്തിന്റെ ഉത്തരവാദിത്തപൂർണമായ ഇടപെടലുകളും ആരോഗ്യ സംവിധാനങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പിക്കാൻ കഴിയുക.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
2: With Nepal, we have an expansive agenda from development cooperation to people-to-people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
1: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800-ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നെഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6 കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1 ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time or the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവെയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും 10,00,000 ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25,00,000, അഫ്ഗാനിസ്ഥാനിൽ 23,00,000, ശ്രീലങ്കയിൽ 13,00,000 ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 US$ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽക റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ

0: ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 950,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 1 കഴിഞ്ഞ് 11 സെക്കൻഡ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച. കെ പ്രഭാകരനും ആയി യു കൃഷ്ണപ്രസാദ് നടത്തിയ അഭിമുഖം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

0: മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഒരു സേവന വാർത്ത. ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യത ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും സ്ഥാപനം വഴിയും അല്ലെങ്കിൽ www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയും ലഭിക്കും. അപേക്ഷകൾ ഈ മാസം 15 വൈകിട്ട് 5 മങ്കടയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിൽ ലഭിക്കും. SC ST OEC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെയുള്ള പഠനം സൗജന്യമാണ്. ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വഴി മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സൗജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CT ആർക്കേഡ്, മഞ്ചേരി റോഡ്, മങ്കട ടൗൺ എന്ന വിലാസത്തിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 0493-3295-7333. മറ്റൊരു നമ്പർ 9539-3676-8285. നമ്പരുകൾ ആവർത്തിക്കാം: 0493-3295-7333, 9539-3676-8285. സേവന വാർത്ത കഴിഞ്ഞു.
0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി ആയുരാരോഗ്യം.

0: എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ,
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡെ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
4: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
3: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

സമയം 1:05:19 കേൾക്കാം ഗാനാമൃതം. പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. ഇതിൽ ഇന്ന് രാഹുൽ രാജ് ഈണം നൽകിയ ചില ഗാനങ്ങൾ കേൾക്കാം. ആറാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ രാജ്, കെ എസ് ഹരിശങ്കർ, പൂർണശ്രീ ഹരിദാസ് എന്നിവർ പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. നികേഷ് കുമാർ ചെമ്പിലോടിൻ്റെ വരികൾക്ക് സംഗീതം രാഹുൽ രാജ്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

സമയം 1 മണി കഴിഞ്ഞ് 17:14. രാഹുൽ രാജ് ഈണം നൽകിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ കേൾക്കുന്നത്. ബാച്ചിലർ പാർട്ടിയാണ് ചിത്രം. പാടിയത് ശ്രേയ ഘോഷാലും നിഖിൽ മാത്യുവും. വരികൾ റഫീഖ് അഹമ്മദ്.

സമയം 1 മണി കഴിഞ്ഞ് 22:23. ഒരു സേവന വാർത്ത കേൾക്കാം. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള HSST സുവോളജി, ഹിസ്റ്ററി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10 മണിക്ക് MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. PSC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ള അധ്യാപകർക്ക് പങ്കെടുക്കാം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493-273-6234. നമ്പർ ആവർത്തിക്കാം: 0493-273-6234. സേവന വാർത്ത കഴിഞ്ഞു. ഗാനാമൃതം തുടരുന്നു. ചിത്രം BTech, പാടിയത് നിഖിൽ മാത്യു. ഗാനരചന BK ഹരിനാരായണൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചിത്രം ചേകവർ, പാടിയത് വിജയ് യേശുദാസും ചിത്രയും, വരികൾ അനിൽ പനച്ചുരാൻ.

ഒരു സേവന വാർത്ത. ചേളാരി AKNM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ അനുബന്ധ സ്ഥാപനമായ ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒഴിവുള്ള ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്ക് അഭിമുഖം ഈ മാസം 9 രാവിലെ 10 നടക്കും. യോഗ്യത ഇംഗ്ലീഷ് ഭാഷയിൽ 50% കുറയാത്ത ബിരുദാനന്തര ബിരുദം, സെറ്റ്, BEd. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 9400006449. 9400006449. അഭിമുഖ ദിവസം ഈ മാസം 9 രാവിലെ 10 സേവന വാർത്ത കഴിഞ്ഞു. സമയം 1 കഴിഞ്ഞ് 34:01. കേൾക്കുന്നത് ഗാനാമൃതമാണ്. ഇതിൽ രാഹുൽ രാജ് സംഗീതം നൽകിയ ഗാനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എസ്ര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയതാണ് ഇനി. ഗാനരചന BK ഹരിനാരായണൻ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: വിനീത് ശ്രീനിവാസൻ, അരുൺ ആലാട്ട്, രാഹുൽ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പാടിയത് ചിത്രം ഹോം.

0: പ്രിയരെ, ഇന്നത്തെ ഗാനാമൃതം സമാപിച്ചു. ഇതിൽ രാഹുൽ രാജ് സംഗീതം നൽകിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 1 മണി കഴിഞ്ഞ് 55:26. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ US കരസേനാ സ്റ്റാഫ് ചർച്ചകളുടെ 29-ാമത് പതിപ്പ് ഹവായിൽ പൂർത്തിയായി. ഇരു രാജ്യങ്ങളിലെയും കരസേനകൾ തമ്മിൽ വർദ്ധിച്ചുവരുന്ന സഹകരണത്തെ അഭിനന്ദിക്കുകയും ചെയ്ത ചർച്ച ഇന്ത്യ US തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കും എന്ന് മന്ത്രി T.സിദ്ദിഖ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. വയനാട്ടിൽ പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് എന്ന് പ്രാഥമിക നിഗമനത്തിൽ ഡോക്ടർമാർ. പഞ്ചാബിലെ മുല്ലൻപൂരിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 96 റൺസ് എന്ന നിലയിൽ ആണ്.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
6: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35
9: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാർ റോഡ് മഞ്ചേരി
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
0: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 56-609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2-54 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1 മങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-24 മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് 2-34 12-201 ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് 2:47 വൈകി 2:46 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.

സമയം 1:59:32. ഇത് ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: Canal in New Delhi this evening. CBSE extends last date for submission of applications for verification of marks and re-evaluation till tomorrow. In Punjab, at least 9 people killed after a vehicle collides with a truck on Firozpur Fazilka Road this morning. IMD issues red alert for heavy rainfall over Keralam and Mahe till tomorrow. And in cricket, Shreyas Iyer replaces Suryakumar Yadav as India's new T20 I captain, Vaibhav Suryavanshi included in squad for first time. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ആൺകുട്ടികൾ കള്ളന്മാരാകുന്ന, പെൺകുട്ടികൾ വേശ്യകളാകുന്ന ഒരു നശിച്ച കാലത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് കൊലപാതകിയായി, സോണിയ എന്ന പെൺകുട്ടി വേശ്യയുമായി. രണ്ടുപേരും നിയമലംഘനം നടത്തിയത് സ്വാർത്ഥലാഭത്തിനു വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ് വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതമുദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തർത്തോളമെത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനം അയാൾ ആശ്വാസം തേടിയെത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്ത്. ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിന്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിഡ്രികൈലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.
4: ഇന്ന് ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ചു, എൻ്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
5: എന്തുകൊണ്ട്?
4: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
5: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
4: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്ത് പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
5: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
4: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി, നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു, നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു. സ്വന്തം ജീവിതം. എല്ലാം ഒന്നു തന്നെ.
5: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
4: അറിവിൻ്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും

0: ലോകത്ത് ജീവിക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
1: എന്തിനു വേണ്ടിയാണിതെല്ലാം?
0: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്. ഒന്നിൽ നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
1: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി. സമനില തെറ്റിയ അവരങ്ങ് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? പോലങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
1: ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല.
0: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാർ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അതുപോലെയല്ല അവർ.
0: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്കിവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു, പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
1: ഒന്ന് നിർത്താമോ?
0: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
1: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
0: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്നേക്കുമായി. എന്നിട്ട് യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? ആ, പിന്നീടത് നിനക്ക് മനസ്സിലാകും.
1: എപ്പോൾ? എപ്പോൾ എനിക്കത് മനസ്സിലാകും?
0: ഉടൻ, ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും എല്ലാറ്റിനുമുപരി അധികാരം. വിറകൊള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
1: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
0: ഒരുപക്ഷെ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചുകാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസബറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്? നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ. നിക്കോവ്,
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തെരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവെറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു.

0: എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ നാളെ വരേക്കെങ്കിലും.
1: ലിസവറ്റെ കൊന്നതാര? നിങ്ങളാണോ? അത് നിങ്ങളാണോ നിക്കോ? പറയൂ, ലിസവറ്റെ ആരാ കൊന്നത്? നിക്കോ!

ഞാൻ സിഡ്രി ഗെയ്ലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ ആ മുറി ഒഴിഞ്ഞു കിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വാഴ 2 എന്ന ചിത്രത്തിൽ അർക്കാടായും മാളവികയും ചേർന്ന് പാടിയത്.
1: ക്ലാസ് റൂമിൽ ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നു,

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇനി ശക്തിശ്രീ ഗോപാലൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർവമായ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നിലെയും ഇനി ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകളെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച കെ പ്രഭാകരനുമായി യു കൃഷ്ണപ്രസാദ് നടത്തിയ അഭിമുഖം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. ഇപ്പോൾ കേട്ടത് ഇന്നിലെയും ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്.

ഇനി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ വായിക്കാം. നാളെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ നജാത്തുള്ള, തുടർന്ന് പ്രഭാതഗീതം, 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം, 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റീഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി, തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി, തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. ഇതിൽ വായ്നാറ്റത്തിന്റെ കാരണങ്ങൾ. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലെ ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു.

7:15 എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോ ദേവാസ് കോൺസെലോസസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. സന്ധിവാദങ്ങൾ സിദ്ധ ചികിത്സയിൽ. മംഗള എൻ എച്ച് എം ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എം മനു സംസാരിക്കുന്നു. 7:45 ദൃശ്യം മൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പുനലൂർ ബാലൻ എഴുതിയ മൃതസഞ്ജീവിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.

ആലാപനം ആര്യ ശശിധരൻ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി റോഡ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി ലൈവ് ഫോണിൻ പ്രോഗ്രാം. 8:55 ചിത്രമഞ്ജരി തുടരും. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

0: പത്ത് മണിക്ക് പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് നവഗീതങ്ങൾ, 10:15 പാദമുദ്ര, ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖം ഭാഗം 4. 10:30 കുട്ടി റോക്സ്, 11:30 ബാലലോകം, കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 12 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:05 ഇംഗ്ലീഷിലെ വാർത്തകൾ, 12:10 ഇശൽ, 12:25 ജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറികളുടെ നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2 മിഡ് ഡേ ന്യൂസ്, 2:15 ഗാനമഞ്ജുഷ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 എൻ ഡി എ ഗവൺമെന്റ് 12 പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 3:35 സ്നേഹദൂത്, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് നാട്ടുവൃത്താന്തം. 5 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
8: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
12: എന്നും രാവിലെ 7:00.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
15: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
16: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമാണ്.

0: ഹൈ ഓഫറുകളിൽ
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
0: പിറ്റാപ്പിലിൽ ഏജൻസീസ്.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്?
9: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
12: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
12: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35.
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
5: അൽ റെഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: ട്രെയിൻ നമ്പർ 2260 മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 2:59 ട്രെയിൻ നമ്പർ 12217 സമ്പർക്രാന്തി എക്സ്പ്രസ് 3:48 ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം
0: FM പ്രധാന വാർത്തകൾ ലഭ്യമല്ല. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
2: ദിസ് ഇസ് ആകാശവാണി. In the special series, 12 Years of the Modi Government, now we bring you an exclusive interview with Bharat Kheda,

ഉൾക്കാഴ്ച. കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഉൾക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലോട്ടറി ടിക്കറ്റിൽ നമ്മൾ നോക്കുന്നത് വെറും അക്കങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യമാണ്. എന്നാൽ ആ ടിക്കറ്റ് നമ്മുടെ കൈകളിലേക്ക് തരുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ? അവിടെ കാണാം അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യക്കുറി. ഇന്ന് ലോട്ടറി വിൽപ്പനയിലൂടെ സ്വന്തം കാലിൽ അന്തസ്സോടെ നിൽക്കുന്ന ഒരു യഥാർത്ഥ ഹീറോയാണ് സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത്. കണ്ണിലെ ഇരുട്ടിനെ മനസ്സിന്റെ വെളിച്ചം കൊണ്ട് തോൽപ്പിച്ച നമ്മുടെ പ്രഭാകരേട്ടൻ, കെ പ്രഭാകരൻ, അല്ലെങ്കിൽ പ്രഭാകരൻ കോട്ടയ്ക്കൽ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം.
1: ആ പറയൂ,
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. ഇവിടെ ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, ഉൾക്കാഴ്ച പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്.
0: ഉൾക്കാഴ്ച പരിപാടിയൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടായിരിക്കും അല്ലേ?
1: കേൾക്കാറുണ്ട്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഒരു റേഡിയോ ശ്രോതാവാണ്.
0: ഏത് തരം പരിപാടികളാണ് കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് ഫോണിൻ പരിപാടിയോടാണ് കൂടുതൽ താല്പര്യം. കൂടുതൽ ആൾക്കാർ വിളിക്കുമ്പോൾ അവരുമായിട്ട് നേരിട്ട് പരിചയപ്പെടുന്നത് പോലെ തോന്നുക്കി. ഫോണിങ് ഓരോ സ്ഥലത്ത് നിന്ന് വിളിക്കുമ്പോൾ അവരുടെ പേരും അവരുടെ സ്ഥലവും ഒക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യും.
0: അങ്ങനെയുള്ളവരെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ?
1: ഞാൻ റേഡിയോ ശ്രോതാക്കളുടെ സംഗമത്തിന് പലരെയും കണ്ടെത്തിയിട്ടുണ്ട്.
0: ഇപ്പോ എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോ ലോകപ്രസിദ്ധമായ കോട്ടക്കൽ അരിവതിച്ചാലയ്ക്ക് മുന്നിൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുകയാണ്. ഞാൻ നേരത്തെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ എടരിക്കോട് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായിരുന്നു. അവിടെ ജോലി ചെയ്ത് പിരിഞ്ഞ് 58 വയസ്സിൽ പിരിഞ്ഞതിന്റെ ശേഷമാണ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിലേക്ക് ഈ രംഗത്തേക്ക് വന്നത്.
0: എത്രാം വയസ്സ് മുതലായിരുന്നു ആ ജോലി ചെയ്തത്?
1: ആ ജോലി പിന്നെ 1997 January 1 ആരംഭിച്ചത്.
0: ആ സമയത്ത് എത്രയായിരുന്നു പ്രായം?
1: പ്രായം അന്ന് 30 വയസ്സ്.
0: 30 വയസ്സ്. അതിനുശേഷം
1: സർവീസ് പൂർത്തിയാക്കിയത് 2017 March 31 March 31 പിരിഞ്ഞിട്ട് 2017 May 1 ലോട്ടറി ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു.
0: എന്തുകൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് എന്നുള്ള ഒരു വഴി കണ്ടെത്തിയത്?
1: ഞാന് കാഴ്ചയില്ലാത്ത ഒരു പരിമിതി ഉണ്ടല്ലോ, അപ്പൊ കൂടുതലും നന്നാവുക അതായിരിക്കും എന്നൊരു തോന്നല് എന്റെ ഒരു ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ്. മലപ്പുറം ലോട്ടറി ഓഫീസിൽ നിന്നും ടിക്കറ്റ് ഞാൻ സ്വയം പോയി വാങ്ങി കൊണ്ടുവന്ന് കോട്ടക്കലിൽ സീലടിച്ച് 7:30 ഞാൻ കോട്ടക്കൽ അരുവിശാലയുടെ മുന്നിലെത്തും. അവിടെ ആണ് കാര്യമായിട്ടുള്ള വിൽപ്പന നടക്കുന്നത്. രാവിലെ 7:30 വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. 7:30 വധിച്ചാല പടിക്കൽ എത്തിയാൽ പിന്നെ വൈകുന്നേരം ചിലപ്പോൾ 3-4 മിക്കവാറും ഉച്ചഭക്ഷണം കഴിക്കുന്നത് 4 ഇത് വിൽപ്പന കഴിഞ്ഞു ചെന്നിട്ട്. അതുവരെ 3 വരെ ലോട്ടറി വെക്കാൻ പാടുള്ളൂ. 3 നറുക്കെടുപ്പാണല്ലോ, അപ്പം നിർത്തണം. അപ്പം പിന്നെ ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ബാക്കി ഇല്ലെങ്കിൽ നേരത്തെ തീരുകയാണെങ്കിൽ നേരത്തെ പോകും, വീട്ടിലേക്ക് വരും.
0: ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു 10 ഉണ്ട്. ഈ 10 നിന്നും നമുക്ക് ഇടയ്ക്ക് വെച്ച് ഒരു 5
1: പോയി.
0: അപ്പൊ ഏതൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ടിക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ? ആദ്യം തന്നെ അറിയോ?
1: അത് ആദ്യം ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വെക്കും. 25 തൊട്ടുള്ള നമ്പർ ഇതിൽ 27 എടുത്തിട്ടുണ്ട്, 27 പോയി എന്ന് മനസ്സിൽ വെക്കും. 30 പോയി എന്ന് മനസ്സിൽ വെക്കും. 35 എടുത്തു എന്ന് മനസ്സിൽ വെക്കും. അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം.
0: ആരെങ്കിലും ടിക്കറ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അല്ലേ?
1: ആ ബുക്ക് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്.
0: കാണിച്ചു കൊടുക്കും.
1: അപ്പൊ അവരെ മറച്ചു നോക്കിയിട്ട് അതിലിഷ്ടമുള്ള നമ്പർ പിടിക്കും, ഇത് എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ പൈസ വാങ്ങുകയാണ് ചെയ്യുക.
0: അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് ചെയ്തു പോകാൻ പറ്റും അല്ലേ? ഈ നോട്ടുകള്, മോശമായിട്ടുള്ള നോട്ടുകൾ, കീറിയതൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുമോ?
1: അത് മനസ്സിലാക്കാൻ വിഷമമാണ്.

0: അത് പിന്നെ കഴിയുന്നതും കഴിച്ചില്ലാത്ത ആളായതുകൊണ്ട് കൂടുതലും എന്നെ അറിയുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ എന്നെ പറ്റിക്കാറില്ല ആരും. പിന്നെ ചിലരൊക്കെ തന്നിട്ട് നോട്ട് അത് കുറച്ച് മോശമാണ്, ഇത് ഞാൻ മാറ്റി തരാറിഞ്ഞിട്ട് മാറ്റി തരാറുണ്ട്. ഇത് നിങ്ങൾക്ക് തരണേ ശരിയല്ല, ഞാൻ മാറ്റി തരാറിഞ്ഞിട്ട് തിരിച്ച് വാങ്ങിയിട്ട് വേറെ പുതിയ നല്ല നോട്ട് തരാറുണ്ട്.
1: ശരി ശരി ശരി. കൂടുതലും അറിയുന്നവര് സ്ഥിരമായിട്ട് എടുക്കുന്നവർ തന്നെ വന്നെടുക്കുകയാണോ പുതിയ ആളുകൾ വന്ന്?
0: പുതിയ ആൾക്കാർ, ഞാൻ കഴിച്ചില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ ടിക്കറ്റും പിടിച്ച് നിൽക്കുമ്പോൾ കാണുമ്പോൾ വന്ന് എടുക്കും.
1: മലപ്പുറത്ത് ഒറ്റയ്ക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത്?
0: ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും സ്വയം സ്റ്റിക്ക് ഉപയോഗിച്ച് യാത്ര ചെയ്യുകയാണ്.
1: സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അതൊന്നും അല്ലാത്ത പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക? പുതിയൊരു സ്ഥലത്ത് പോവുകയാണ്, നമുക്കൊരു പരിചയമില്ല, അങ്ങനൊരു സ്ഥലത്ത് പോകുമ്പോൾ സാധാരണ കൂടെ സഹായത്തിന് ആരും ഇല്ലാത്തൊരു സമയം, അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
0: അത് പിന്നെ ഞാൻ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും, എന്തോ അയാൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ആൾ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ ഞാൻ കാര്യം പറയും, അപ്പോൾ അവരെന്നെ സഹായിക്കും.
1: അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അല്ലേ?
0: ഒരുപാട് അനുഭവങ്ങളുണ്ട്. എത്ര വളരെയധികം ആളുകൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
1: ഏറ്റവും കൂടുതൽ യാത്ര പോയത് അല്ലെങ്കിൽ ദൂരയാത്ര പോയത് എവിടേക്കാണ്?
0: ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്, എറണാകുളത്ത് പോയിട്ടുണ്ട്, തൃശ്ശൂർ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രം ഞാൻ പോയിട്ടില്ല, ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഞാൻ
1: ഒറ്റയ്ക്കാണ്
0: പോയിട്ടുള്ളത്.
1: ശരി, അത് പല ആവശ്യങ്ങൾക്കായിട്ട്.
0: ഒന്നാമത് പോയിട്ടുള്ളത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
1: ശരി, അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്?
0: അതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ യൂണിറ്റും ഒരുവിധം എല്ലാ താലൂക്കുകളിലും താലൂക്ക് കമ്മിറ്റിയുമുള്ള 67 ആരംഭിച്ച ആ പ്രസ്ഥാനം ഇന്നും അജഞ്ചയമായി മുന്നോട്ട് പോകുന്നു.
1: ഓരോ സമയത്തും അതിന്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അതിനൊക്കെ
0: പങ്കെടുക്കാറുണ്ട്. അതിന്റെ ജില്ലാ ജനറൽ ബോഡി ഉണ്ടാവും, താലൂക്ക് ജനറൽ ബോഡി ഉണ്ടാവും, സംസ്ഥാന ജനറൽ ബോഡി ഉണ്ടാവും. കഴിഞ്ഞ ജനറൽ ബോഡി, സംസ്ഥാന ജനറൽ ബോഡി ജനുവരി 10-ഉം 11-ഉം കോഴിക്കോട് മീൻചന്ത കോളേജിൽ വെച്ചിട്ടായിരുന്നു 2 ദിവസത്തെ പരിപാടി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
1: മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ടോ?
0: മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്നും ഇപ്പം നടത്താറില്ല. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ
1: പരിപാടികളുമായി
0: സംബന്ധിക്കുന്ന പരിപാടികളുമായിട്ട് യോജിച്ചു പോകലാണ് ഇപ്പൊ ചെയ്യുന്നത്.
1: ശരി ശരി ശരി. കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോവാം. കുട്ടിക്കാലത്തെ ഓർമ്മകളെ കുറിച്ച് എന്താ പറയുക?
0: കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോഴേ ഞാൻ പിന്നെ കേരള ഫോർ ദി ബ്ലൈൻഡ് സ്കൂളിലാണ്, വെള്ളിക്കാപ്പറ്റയാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ അന്നത്തെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഞാൻ അധികം അവിടെ നിന്നിട്ടില്ല, ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നീട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഫാറൂഖ് കോളേജിനടുത്ത് നടത്തിയിരുന്ന തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു. അവിടെ പഠിക്കുമ്പോഴാണ് ഞാൻ ട്യൂട്ടോറിയലിൽ ചേർന്നിട്ട് SSLC പഠിച്ചത്. SSLC പരീക്ഷ കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിൽ എഴുതി പാസ്സായി. അതിന് ശേഷം എൻ്റെ അച്ഛൻ ഒരു പ്രിന്റിംഗ് പ്രസ് ഉടമയായിരുന്നു. പ്രിന്റിംഗ് പ്രസ്സിൽ അച്ഛനെ സഹായിക്കുക എന്നതായിരുന്നു എൻ്റെ കർത്തവ്യം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എടരിക്കോട് ടെക്സ്റ്റൈൽസിൽ ജോലി കിട്ടിയത്.
1: ശരി,
0: അവിടെ ജോലി പൂർത്തിയാക്കി പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന രംഗത്തേക്ക് കടന്നു വന്നത്.
1: പ്രിന്റിംഗ് പ്രസ്സിൽ അന്ന് ഏത് പ്രായത്തിലാണ് പോകുന്നത്?
0: ഞാൻ ഒരു 20 വയസ്സ് ഒക്കെ ആവുന്ന സമയത്ത് പ്രിന്റിംഗ് പ്രസ്സിലായിരുന്നു. അപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ഒരു UP സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ പഠിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്നെ കണ്ട് പരിചയമുണ്ട്. അവരൊക്കെ ഇപ്പോഴും എന്നെ കാണുമ്പോൾ നിങ്ങൾ പ്രസ്സിലുണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്, വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്.
1: ഈ പ്രസ്സിൽ കുറച്ച് ഉപകരണങ്ങൾ, മെഷീനുകൾ ഉണ്ടാവും, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു?
0: അത് മെഷീനുകൾ ആയിരുന്നില്ല, ഞാൻ കാര്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്നത് ബിൽ ബുക്കിന്റെ പണിയായിരുന്നു. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരുപാട് ഏജൻസികളുടെ പണി ഞങ്ങളുടെ എന്റെ അച്ഛന്റെ പ്രസിലായിരുന്നു നടന്നിരുന്നത്. അപ്പൊ അതിന് ആ ബില്ലും കാർബണും കൂടെ കൂട്ടിച്ചേർക്കുന്ന പണിയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ബില്ല് എഴുതുമ്പോ കാർബണിലേക്ക് പൊതിയണമല്ലോ, അപ്പൊ ബില്ലും കാർബണും കൂടെ കൂട്ടിച്ചേർക്കുന്ന പണിയായിരുന്നു ചെയ്തിരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ.
1: അപ്പോ അതിനുശേഷം നേരെ
0: സ്പിന്നിംഗ് മില്ലിൽ പ്രവേശിച്ചു.
1: അവിടെയും ഇതുപോലെ തന്നെയല്ലേ?
0: അല്ല, അവിടെ പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ലേബിൾ ഒട്ടിക്കുന്ന പണിയാണ് കിട്ടിയത്.

0: ചെയ്തത്. ആ ജോലിയാണ് ഞാൻ പിരിഞ്ഞു പോരുന്നത് ദിവസം വരെ ചെയ്തത്.
1: അവിടെ ഇത്തരം കാഴ്ച പരിമിതിയുള്ള വേറെ ആരെങ്കിലും ഒക്കെ
0: ഒരാളും കൂടെ ഉണ്ടായിരുന്നു. പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു അതിന്റെ ആത്മാർത്ഥ സുഹൃത്ത് അലവി.
1: അലവി
0: അദ്ദേഹം പാങ് സുതയിച്ചാണ്.
1: അദ്ദേഹം ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: അദ്ദേഹം ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, സർവീസിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലിരിപ്പാണ്.
1: വിളിക്കാറുണ്ടോ?
0: ഓ, മിനിഞ്ഞാന്നും വിളിച്ചിരുന്നു.
1: മിനിഞ്ഞാന്നും വിളിച്ചിരുന്നു. വിളിക്കാന്നൊക്കെ പറയുമ്പോഴേ ഫോണ് ഉപയോഗിക്കാനും ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെ എങ്ങനെയാണ്?
0: ഫോണ് ഞാൻ സാധാ ഫോണാണ് ഉപയോഗിക്കുന്നത്. അത് പിന്നെ ഓരോരുത്തരെയും ആവശ്യമുള്ളവരെ മുഴുവനും വിളിക്കാൻ അതിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ മോള് ശരിയാക്കി തന്നിട്ടുണ്ട്. ആ നമ്പർ ഞെക്കിയാൽ ആ ഫോണ് ആളെ ഫോണ് ബെല്ലടിക്കും.
1: ഒരു സാധാരണ കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോ നമ്പറുകളൊക്കെ ഒറ്റയ്ക്ക് കണ്ടെത്തി വിളിക്കും അല്ലേ?
0: ജ്യേഷ്ഠന്മാരെയും മനുജന്മാരെയും പെങ്ങളെയും മക്കളെയും ഒക്കെ വിളിക്കാനുള്ള നമ്പർ എന്റെ മോളയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ നമ്പർ രണ്ട് അടിച്ചാൽ, ആ നമ്പർ രണ്ട് ഞെക്കിയാൽ അവിടെ അവരെ ഫോണ് ബെല്ലടിക്കും.
1: ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും?
0: ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ലോട്ടറിയിൽ വൈകുന്നേരം പിന്നെ റിസൾട്ട് നോക്കുമ്പോൾ പ്രൈസ് ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. ഒന്നുമില്ല എന്ന് പറയുമ്പോ ഞാൻ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകും.
1: സാധാരണ റിസൾട്ട് എങ്ങനെയാണ് നോക്കാറുള്ളത്?
0: സാധാരണ റിസൾട്ട് മൊബൈലില് 4 മണി കഴിഞ്ഞാൽ റിസൾട്ട് മൊബൈലില് വരും, നെറ്റിൽ വരും.
1: നെറ്റിൽ വരും.
0: അപ്പൊ ഭാര്യ നോക്കിയിട്ട് പറഞ്ഞു തരും.
1: ഭാര്യയാണ് സഹായിക്കുന്നത്?
0: ഭാര്യയാണ് റിസൾട്ട് നോക്കാൻ സഹായിക്കുന്നത്.
1: സഹായിക്കുന്നത്.
0: ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് വാളാഞ്ചേരിക്ക് അടുത്ത് കാവുംപുറത്ത് നിന്നാണ്. പേര് സരോജം.
1: സരോജം.
0: ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഒരു കുട്ടി, ഒരു മകള്, പിന്നെ സുരഭി.
1: സുരഭി
0: അവള് ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു.
1: സുരഭി.
0: സുരഭി. രണ്ടാമത്തെവള് സുരണ്യ.
1: സുരണ്യ.
0: അവള് മിംസ് ഹോസ്പിറ്റൽ കോട്ടക്കലിൽ വർക്ക് ചെയ്യുന്നു.
1: ഭാര്യയാണ് റിസൾട്ട് നോക്കി തരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു ചോദ്യം, നമ്മളുടെ ഇത്രയും കാലത്തെ ജീവിതയാത്രയില് ഏറ്റവും കൂടുതൽ പിന്തുണച്ച അല്ലെങ്കിൽ കരുത്തായിട്ട് നിന്ന ആ ഒരു പ്രത്യേക വ്യക്തി എന്ന് പറയുന്നത് ഭാര്യ തന്നെ ആയിരിക്കും, അതോ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ കൂടുതൽ സഹായിച്ച സുഹൃത്തുക്കൾ ഇപ്പോ ഓർത്തെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ?
0: ഭാര്യയും മക്കളും തന്നെയാണ് കാര്യമായിട്ട് സഹായിച്ചിട്ടുള്ളത്.
1: സഹായിച്ചിട്ടുള്ളത്. റേഡിയോ ആയിട്ടുള്ള ഒരു ബന്ധം?
0: റേഡിയോ 1968 ഇന്ത്യ ഗ്രാമത്തിൽ ആദ്യമായിട്ട് റേഡിയോ വാങ്ങിച്ചതിന്റെ അച്ഛനാണ്. ആ റേഡിയോ ആണ് ആ നാട്ടിലൊരു റേഡിയോ വിപ്ലവം ഉണ്ടാക്കിയത്.
1: ഓ.
0: ആ വീടിന്റെ ചുറ്റുമുള്ള ആളുകള് വൈകുന്നേരം ചലച്ചിത്രഗാനം, ഞാനും അച്ഛനും ഉമ്മറത്തി ഇരുന്നിട്ട് ഉറക്കെ വെച്ചും റേഡിയോ ചലച്ചിത്രഗാനം അത് കേൾക്കാൻ വേണ്ടി അയൽക്കാര് മുഴുവനും ആ വീടിന്റെ ചുറ്റും തടിച്ചുകൂടുന്ന ഒരു അനുഭവമായിരുന്നു കണ്ടിരുന്നത്.
1: അന്ന്
0: എവിടെയും റേഡിയോ ഇല്ല. പിന്നെ ശബ്ദരേഖ കേൾക്കാനും നാടകം കേൾക്കാനും ഒക്കെ ആൾക്കാര് എന്റെ വീട്ടിലേക്ക് ആയിരുന്നു വന്നിരുന്നത്. ഒരു ദിവസം പോലും റേഡിയോ ഇല്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. റേഡിയോ സ്നേഹിയാണ് ഞാൻ.
1: ഈ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്?
0: ഞാൻ രാവിലെ എണീച്ചാൽ റേഡിയോ ഓൺ ചെയ്യും, പോകുന്നത് വരെ റേഡിയോ കേൾക്കും. അത് കഴിഞ്ഞ് വന്നാൽ ആദ്യം ചെയ്യുന്ന പണി റേഡിയോ ഓൺ ചെയ്യലാണ്. ജോലി കഴിഞ്ഞ് വന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോട്ടറി വെക്കാൻ പോകുമ്പോൾ ഞാൻ റേഡിയോ ഓഫ് ആക്കിയിട്ട് പോകും, വന്നാൽ ആദ്യം റേഡിയോ ഓൺ ചെയ്യലാണ് പണി.
1: ശരി ശരി ശരി. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഹോബി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്?
0: ഹോബിയായിട്ട് ഇപ്പൊ എനിക്ക് കാര്യമായിട്ടുള്ളത് ഈ പിന്നെ റേഡിയോ വെക്കൽ തന്നെയാണ്.
1: അതില് ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്ന് പറയുന്നത്?
0: കൂടുതൽ വാർത്തകളിലാണ് ഞാൻ, വാർത്തയും ചർച്ചകളും ആണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പുതുകാര്യങ്ങളും ചർച്ചകളും.
1: യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പുതിയ ആളുകളൊക്കെ പരിചയപ്പെടും അല്ലെ, പരിചയപ്പെടേണ്ടി വരും. അവരുടെ സംസാരം പെരുമാറ്റം പൊതുവെ എല്ലാവരെയും ഉൾക്കൊള്ളും അല്ലെ. അപ്പൊ ഈ സംസാരത്തിലോ നമ്മൾ പൊതുവെ എങ്ങനെയാണ്, സ്പർശനം അല്ലെങ്കിൽ സംസാരം കേട്ടിട്ട് ഒക്കെയാണ് തീരുമാനിക്കുക. ഒരാളുടെ സംസാരത്തിലോ മറ്റോ ആയിട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ?
0: അതുമ്പോൾ ഇപ്പൊ സംസാരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ അവരെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് അറിയാം അവർക്കുമ്പോളോട് വലിയ അടുപ്പം പോരാ. അവര് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അവരും ഇവളോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് അറിയാം അയാൾക്ക് ബ്ലൈൻഡിനോട് കുറച്ചൊരു സഹതാപമുണ്ട്.
1: ഈ സഹതാപത്തിന് അപ്പുറത്തായിട്ട് ഒരാളിൽ നിന്നും എന്താണ് ശരിക്കും പ്രതീക്ഷിക്കുന്നത്?
0: പ്രവർത്തനമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ആ റോഡ് കടത്തി തരാൻ ഒരാളോട് പറയുമ്പോൾ എത്ര ആൾക്കാർ കടത്തി തരാതെ പോയിട്ടുണ്ട്.
1: അതെ അല്ലേ.
0: ബസ്സിൽ നിന്ന് നമ്മൾ ഇന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഒന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ചിലപ്പോൾ അവർ മറക്കുകയാവും.
1: അങ്ങനെയാ,
0: പറയാതെ പോയിട്ടുണ്ട്, ഞാൻ സ്ഥലം മാറി ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ പല അനുഭവങ്ങളും ഉണ്ട് നമ്മൾ കണ്ണിന്.

0: കാഴ്ചയില്ലാത്ത ആളല്ലേ, അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
1: എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ശരിക്കും എന്താണ്
0: ആഗ്രഹിക്കുന്നത്? ഒരു കാഴ്ചയില്ലാത്ത ഒരാളെ കണ്ടാല്, റോട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ബസ്സിൽ വെച്ചോ കണ്ടിട്ടുണ്ട് വെച്ചാൽ, അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പരിചയം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുത്താൽ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഒന്നോ രണ്ടോ രൂപ കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കൊടുക്കുന്നതിലല്ല വലിയ കാര്യം. ഒരു റോഡ് ക്രോസ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള ഒരു ബസ്സിൽ കൈ കാട്ടി നിർത്തി കയറ്റി കൊടുക്കുക, അതൊക്കെയാണ് യഥാർത്ഥ സഹായം.
1: ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശബ്ദം എന്താണ്? ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശബ്ദം
0: എനിക്ക് ആകാശവാണി തുറക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ട്യൂണ് നല്ല ഇഷ്ടമാണ്.
1: ആ സിഗ്നേച്ചർ ട്യൂൺ അല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ആ കൃത്യസമയത്ത് തുറന്ന് കാത്തിരിക്കും ആ ശബ്ദത്തിന് വേണ്ടിയിട്ട് അല്ലേ. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കുളിർമ, സന്തോഷം അല്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ഏതാണെന്നായിരുന്നു അതിന്റെ മറുപടിയാണ് അല്ലേ.
0: പറഞ്ഞു
1: ആകാശവാണി അല്ലേ സിഗ്നേച്ചർ ട്യൂൺ, അത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് അല്ലേ.
0: വളരെ കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണ് സ്പിന്നിംഗ് മില്ലിൽ ജോലി കിട്ടിയത്. ഈ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ജോലി സ്ഥലത്ത് എത്താനും ബസ് ഇറങ്ങിയിട്ട് ഒരുപാട് കുറേയാണ് നടക്കണം സ്പിന്നിംഗ് മില്ലിലേക്ക് എത്താൻ. അതിന് ഒക്കെ തൊഴിലാളികളുടെ നിർലോഭമായ സഹായ സഹകരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം മെഷീനിൻ്റെ ഉള്ളിലൂടെ വേണം എൻ്റെ ജോലി സ്ഥലത്ത് എത്താൻ, തിരിച്ചും പോരണമെങ്കിൽ അങ്ങനെ തന്നെ പോരണം. അപ്പോൾ അത് പോരാനും തിരിച്ചു പോരാനും ഒക്കെ ഒന്ന് ബസ് കയറാനും ഒക്കെ അവിടുത്തെ എടരിക്കോട് ടെക്സ്റ്റൈൽസിലെ നല്ലവരായ തൊഴിലാളികൾ ഒരുപാട് പേര് എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ജോലി ചെയ്ത് സ്പിന്നിംഗ് മില്ലിൽ ജോലി ചെയ്ത് അവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെയും പഠിപ്പിച്ച് ജോലിയിലാക്കിയതും സ്വന്തമായി വീട് പണിതതും എനിക്ക് ജീവിതത്തിലെ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഞാൻ വെറുതെ ഇരുന്നാൽ പറ്റില്ല, കാഴ്ചയില്ലാത്ത ആളാണെന്ന് കരുതി വെറുതെ ഇരുന്നാൽ പറ്റില്ല, കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ പ്രവർത്തിച്ചേ തീരുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ആ പ്രവർത്തന രംഗത്ത് ഞാൻ ഇന്ന് തൃപ്തനാണ്.
1: ഈ ഒരു സമയത്ത് ഒരു സ്വപ്നം എന്താണ്?
0: സ്വപ്നം എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ള കാഴ്ചയില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കൾ വീടുകളിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. പ്രവൃത്തിയൊന്നും ചെയ്യാതെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങി പ്രവർത്തിച്ച് പുതു കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വീട്ടിൽ ഭക്ഷണം കഴിച്ച് വീട്ടിലിരുന്ന് കണ്ടിച്ചാൽ പുരോഗതി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നവർ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുരോഗതിക്ക് വേണ്ടി അവനാൻ തന്നെ ശ്രമിക്കണം, അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല.
1: ഈ കാഴ്ച പരിമിതി ചെറുപ്പം മുതലേ ഉള്ളതാണ്?
0: 3 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത്.
1: ഈ 3 വയസ്സുവരെയുള്ള ഒരു ചിത്രവും മനസ്സിലില്ല?
0: ഇല്ല, കാഴ്ച ഉണ്ടായിരുന്നതായിട്ട് ഓർമ്മയിലില്ല.
1: ഓർമ്മയിലില്ല.
0: ഇന്ന് ഞാനതിൽ ദുഃഖിതനുമല്ല, കാഴ്ച ഇല്ലല്ലോ എന്നൊരു ദുഃഖം എന്നിലില്ല. ഈ ജീവിത രീതിയുമായി അവസാനം വരെ പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാഴ്ച കിട്ടണം അല്ലെങ്കിൽ കാഴ്ച കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ചിന്തയോ ഒരു ആഗ്രഹമോ ഒരു പ്രാർത്ഥനയോ എന്നിലില്ല.
1: പാട്ട് കേൾക്കും, ഈ പാട്ടിന്റെ സീനുകൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇല്ല
0: ഇല്ല.
1: പാട്ട് കേൾക്കും, അതിന്റെ വരികൾ ശ്രദ്ധിക്കും, സംഗീതം നോക്കും അല്ലേ, അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കുക. യാത്രയിലേക്ക് വീണ്ടും വരികയാണ്, ചില സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ ഒക്കെ പോകുന്ന, ഏതെങ്കിലും ടൗണുകളിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ സൗഹൃദപരമായിട്ട് ഉള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അതിനെന്തൊക്കെയാണ് മനസ്സിൽ തോന്നിയിട്ടുള്ളത്? ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിയിട്ടുള്ളത്?
0: അത് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള ഓരോരോ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഞ്ചരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയണം, ഒരു തിരിവ് കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിയണം, ഇന്ന തിരിവ് കഴിഞ്ഞാൽ ഇന്ന കടണ്ട് എന്നൊക്കെ ഓരോരോ അടയാളങ്ങളാണ്. അല്ലാതെ നോക്കി കണ്ടിട്ടല്ലോ, ഓരോരോ ലാൻഡ് മാർക്കാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ.
1: അപ്പോൾ അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ സൗഹൃദമായിട്ട് നമുക്ക് ഒന്നുകൂടെ കൈകാര്യം ചെയ്യാൻ സുഖം ആവണമെങ്കിൽ
0: ഓരോരോ പിന്നെ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലും ഓരോരോ തിരിവിന്റെ ഉള്ളിലും ഒക്കെ ചെറിയ റോട്ടിൽ ചെറിയ ഹമ്പുകൾ ഉണ്ടായാലൊക്കെ സഹായക ആയിരിക്കും. ഹമ്പ് കഴിഞ്ഞ് ഇത്ര പോയാൽ ഇവിടെ എത്തും, മറ്റേ ഹമ്പ് കഴിഞ്ഞ് പോയാൽ ഇന്ന സ്ഥലത്ത് എത്തും എന്നൊരു ലക്ഷ്യം.
1: നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ കാഴ്ചയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത്?
0: പറയാനുള്ളത്

0: നേരത്തെ
1: പറഞ്ഞു
0: പറഞ്ഞിരുന്നല്ലോ,
1: പറഞ്ഞു.
0: ജീവിതം നമുക്ക് ആരും കൊണ്ടുവന്നു തരില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും വീട്ടുകാരുള്ളപ്പോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നല്ലാതെ, വീട്ടുകാർക്ക് പ്രായമാവുകയാണ്, നമുക്കും പ്രായമാവുകയാണ്, പിന്നെ നമ്മൾ സ്വയം ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പുരോഗതി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഞാൻ സ്വയം ഇറങ്ങി പ്രവർത്തിച്ച് സ്പിന്നിങ് മില്ലിൽ ജോലി സംഘടിപ്പിച്ചു, ജോലി ചെയ്തു, അതുകൊണ്ട് പുരോഗതി ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടും ഞാൻ സമയം പാഴാക്കിയിട്ടില്ല. മാർച്ച് 31 പിരിഞ്ഞു, മെയ് 1 ലോട്ടറി രംഗത്തേക്ക് കടന്നു. സ്വയം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആരെയും ആശ്രയിക്കുക, ആരെയും കാത്തു നിൽക്കുക എന്നുള്ളതല്ല നയം. ആ നയം തന്നെ ആഴ്ചയില്ലാത്തവർ ഓരോരുത്തരും അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ നല്ലതായിരുന്നു.
1: രാവിലെ 7:30 വരും, വൈകിട്ട് എപ്പോഴാ പോവാ തിരിച്ച്?
0: ലോട്ടറി ടിക്കറ്റ് തീരുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. 9 മണിയാകുമ്പോഴേക്കും എന്നെ വീട്ടിലേക്ക് എത്തിയ ദിവസങ്ങളുമുണ്ട്, 4 മണിയാകുമ്പോ വീട്ടിലേക്ക് എത്തിയ ദിവസങ്ങളുണ്ട്.
1: ഞാൻ ചോദിക്കുന്നത് ഈ സമയം എങ്ങനെയാ അറിയും?
0: ഇതാ സമയം, ഇതാ വാച്ച് ഉണ്ടല്ലോ, ബ്രെയിൽ വാച്ച് ഉണ്ടല്ലോ.
1: എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം?
0: 11:30 ഇപ്പൊ സമയം കാണല്ലോ, അതാ ഏത് കുത്തിന്റെ നേരെയാണ് ആ സൂചി നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കണത്.
1: അതായത് അതിന്റെ മേൽഭാഗം, മേൽഭാഗം ഓപ്പൺ ചെയ്ത് അത് തൊട്ട് നോക്കി
0: നോക്കിയിട്ടാണ്
1: ഓരോ സൂചിയും, അല്ലെ? വലിയ സൂചി എവിടെ നിൽക്കുന്നു, ചെറിയ സൂചി എവിടെ നിൽക്കുന്നു, തൊട്ട് നോക്കിയിട്ട് സമയം മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അല്ലെ. സ്പിന്നിങ് മില്ലില് ആദ്യ സമയത്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
0: സ്പിന്നിങ് മില്ലില് വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കാഴ്ചയുള്ളവർ പലരും പല പരീക്ഷണങ്ങളും നമ്മളെ കുറിച്ച് നടത്തും. അവിടെ കയറണം, അവിടെ കയറണം, അവിടെ ഇറങ്ങ, അവിടെ രണ്ടിറക്കം, രണ്ടിറക്കം എന്നൊക്കെ പറയുമ്പോഴേക്കെങ്കിലും പോകുമ്പോൾ അവിടെ അവിടെ ഇറക്കണ്ടാവില്ല, അവർ നമ്മളെന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്,
1: അതൊരു തമാശയായിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലേ,
0: തമാശ രൂപത്തിൽ. അവിടെ കയറണം കയറണം, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട്. അപ്പോ പിന്നെ അതുപോലെ തന്നെ അവിടെ തട്ടുട്ടോ തട്ടുട്ടോ, കൂയി കൂയി തട്ടുട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്
1: നേരെ തിരിച്ച് ഇതേ ആളുകൾ തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ.
0: ആ കുറെ കഴിയുമ്പോ നമ്മളെ ഏറ്റെടുക്കും, നമ്മളെ ഇയാളെ തരക്കടില്ല എന്ന് തോന്നുമ്പോ നമ്മളേറ്റു. സ്പിന്നിങ് മില്ലിലെ ധാരാളം തൊഴിലാളികളുടെ നിർലോഭമായ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: അതുപോലെ അവിടുത്തെ ശബ്ദം, നല്ല ശബ്ദം,
0: ഭയങ്കര ശബ്ദമാണ്. നമ്മള് പിന്നെ സ്പിന്നിങ് മില്ലിൽ ചെന്ന് കഴിഞ്ഞാല് കണ്ണു മാത്രല്ല, ചെവിയില്ലാതെ
1: ചെവിയില്ലാതെ.
0: അപ്പൊ അവിടെ നമുക്ക് കുറെ കുറെ ആഴ്ചകളോളം നമുക്ക് കാര്യമായിട്ട് ഒരു പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. പോവാനും വരാനും ബാത്റൂമിൽ പോകാനും അതിനൊന്നും നമുക്ക് പറ്റുന്നില്ല. നമുക്ക് പിന്നെ അത് നമ്മളെ ആ വഴികളൊക്കെ നമ്മളെ മനസ്സിൽ പതിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ആ ശബ്ദമാണ് അതിനെ അലങ്കോലപ്പെടുത്തുന്നത്, ഭയങ്കര ശബ്ദം. കണ്ണ് കാണാത്തവര് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ചെവിന്റെ സഹായം കൊണ്ടാണല്ലോ. അവിടെ ചെല്ലുമ്പോ കണ്ണുമില്ല, ചെവിയില്ല, അതെയോ.
1: അപ്പൊ നല്ല ബുദ്ധിമുട്ട് തോന്നി,
0: ബുദ്ധിമുട്ട് കുറെ ഒരു മാസത്തോളം വലിയ ബുദ്ധിമുട്ട് തോന്നി. എന്നാലും എന്നെ സഹായിക്കാൻ ചെന്നത് മുതൽ ആളുകളും ഉണ്ടായിരുന്നു, ചിലരൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ അലവി എന്ന് പറയുന്ന ആള്, നേരത്തെ അവിടെ ഉള്ള പരിചയമുള്ള ആള്,
1: ഉറ്റസുഹൃത്ത്
0: അവിടെ നേരത്തെ പരിചയമുള്ള ആളായിരുന്നു. ഞാൻ ചെല്ലുന്നതിന്റെ കുറെ മുന്നേ തന്നെ അവിടെ സർവീസ് കയറിയ ആളായിരുന്നു, അവിടെയൊക്കെ പരിചയമുള്ള ആളായിരുന്നു, കുറച്ച് കാണും ചെയ്യുന്ന ആളായിരുന്നു.
1: കുറച്ച് കാണും അല്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും?
0: ആ ഞങ്ങൾ ഒരു ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു.
1: ഒരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തായാലും പുറത്തു പോകുന്ന സമയത്തായാലും നിങ്ങൾ ഒരുമിച്ചായിരിക്കും അല്ലേ? കുറച്ച് കാഴ്ചയുള്ള ആളുകൂടി ആയതുകൊണ്ട് പാർഷ്യലി ബ്ലൈൻഡ് ആയിരുന്നു. ഇത്രയും കാലത്തെ ജീവിതത്തില് ഏറ്റവും നമ്മളൊരു വിജയമായിട്ട്, ഒരു അഭിമാന നിമിഷമായിട്ട് കരുതുന്ന ഒരു സമയം ഏതാണ്?
0: അഭിമാനമായിട്ട് തോന്നുന്ന ഒരു അവസരം എന്ന് പറയുന്നത്, നമ്മൾ സ്വന്തം ജോലി ചെയ്ത് ഒരു വീട് പണിത് അതിൽ താമസമാക്കിയപ്പോ അതൊരു വിജയമായിരുന്നു.
1: അതായിരുന്നു,
0: അതായൊരു വിജയമായിരുന്നു.
1: അഭിമാന നിമിഷമായിരുന്നു,
0: അഭിമാന നിമിഷമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ പഠിച്ച് ജോലി കിട്ടിയപ്പോൾ അതൊരു അഭിമാന നിമിഷമായിരുന്നു.
1: ഇത് രണ്ടും മനസ്സിലെപ്പോഴും
0: അഭിമാന നിമിഷമായിരുന്നു.
1: ജോലി ചെയ്ത് ഒരു വീട് വെച്ചു, പിന്നെ കുട്ടികളെ പഠിപ്പിച്ച്
0: ജോലിയിലേക്ക്.
1: അതെ, നമ്മുടെ മഞ്ചേരി എഫ്എമ്മിന്റെ ശ്രോതാക്കളോടായിട്ട് എന്താ പറയാനുള്ളത്?
0: മഞ്ചേരി എഫ്എമ്മിന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് വളരെ അഭിമാനപരമായ ഒരു നിമിഷമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ഇത് ആകാശവാണിയുടെ ഉദ്ഘാടന ചടങ്ങ് അടക്കം ഞാൻ വീട്ടിലിരുന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നെത്താൻ കഴിയുമെന്നും ഇങ്ങനെയൊരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ കഴിയുമെന്നും ഞാൻ കരുതിയത്.

0: അല്ല, ഇത് എനിക്ക് വളരെ അഭിമാനകരമായ ഒരു ഒരു ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോണത്. എല്ലാ ഇത് ഈ പരിപാടി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി.
1: ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിലും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിലും ഞങ്ങളുടെയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.

0: ഉൾക്കാഴ്ചയിൽ വിശേഷങ്ങൾ പങ്കുവച്ചത് പ്രഭാകരൻ കോട്ടയ്ക്കൽ. സ്റ്റുഡിയോയിൽ കൂടെ യു കൃഷ്ണപ്രസാദ്. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം ജയൻ മുത്തേരി.
1: ഉൾക്കാഴ്ച. കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
2: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
1: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
0: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
7: ദിവസവും കാലത്ത് 6:35
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
0: അൽ റേഹാൻ കണ്ണാശുപത്രി,
9: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: FM പ്രധാന വാർത്തകൾ.
10: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമാക്കിയിട്ടുള്ള ബോത്ത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം, ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. 2026 നോർവേ ചെസ് കിരീടം നേടിയ ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന്, വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമെന്ന് നിർദ്ദേശം. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 12617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗൾദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23. ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസ് 5:13 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.

പ്രിയമുള്ളവരെ, ഇന്ന് June 6, മഴക്കാലം തുടങ്ങി. രാവിലെ തന്നെ നല്ല മഴയല്ലേ? കുട്ടികൾ പുത്തനുടുപ്പുകളും പുസ്തകങ്ങളും കുടിയേറ്റമായി സ്കൂളുകളിൽ പോയി തുടങ്ങിക്കാണൂല്ലേ? എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പോൾ നാൽമണിപ്പൂക്കൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് ഷാജി ജോസഫ്.

0: മൊബൈൽ ഫോൺ ഡേറ്റ തീർന്നു അല്ലെങ്കിൽ ഡേറ്റ ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ ഡേറ്റ എൻസ്ക്രിപ്ഷൻ എന്നാൽ എന്താണെന്ന് അറിയുമോ? എങ്കിലിത് കേൾക്കൂ. മുനീർ ആമയൂർ സംസാരിക്കുന്നു.
1: ഒരാൾ മറ്റൊരാൾക്ക് സന്ദേശം അയക്കുമ്പോൾ അതിനിടയിലുള്ള മറ്റൊരാൾക്കും മനസ്സിലാകാത്ത വിധത്തിൽ അതിനെ കോഡ് ചെയ്ത് അയക്കുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അയക്കുന്ന ഡാറ്റയുടെ പ്രൊട്ടക്ഷന് അനിവാര്യമാണ്. എന്താണ് ഡാറ്റ എൻക്രിപ്ഷൻ എന്ന് ലളിതമായി എങ്ങനെ പറയാം? ഒരാൾ മറ്റൊരാൾക്ക് രഹസ്യമായി ഒരു സന്ദേശം അയക്കുവാനായി ഉപയോഗിക്കുന്ന മാർഗമാണ് ഡാറ്റ എൻക്രിപ്ഷൻ. ഇതിനായി ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് സന്ദേശത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റും. ഉദാഹരണത്തിന്, ABCD എന്നുള്ള അക്ഷരങ്ങളെ കോഡ് ചെയ്യുന്നത് +1 എന്നുള്ള കീ ഉപയോഗിച്ചാണ് എന്ന് കരുതുക. അതായത് എ എന്നതിന് പകരം ബി എന്ന് എഴുതണം, ബി എന്നതിന് പകരം സി, അങ്ങനെ അങ്ങനെ. ഇങ്ങനെ ഒരു കോഡ് അയക്കുന്നയാൾക്കും സന്ദേശം സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ അറിയൂ എന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിൽ ABC എന്നതിന് പകരം ഇവിടെ നിന്ന് അയക്കുന്നത് BCD എന്നായിരിക്കും. ഈ സന്ദേശം കിട്ടുന്നയാൾക്ക് മനസ്സിലാവും ഈ BCD എന്നുള്ളതിൽ നിന്ന് ഓരോ അക്ഷരത്തിനും തൊട്ട് പിന്നിലുള്ള അക്ഷരത്തിലോട്ട് മാറ്റിയാലാണ് ഒറിജിനൽ സന്ദേശം കിട്ടുക എന്ന്. അതായത് കിട്ടുന്നയാൾ അതിനെ എളുപ്പത്തിൽ ABC എന്ന് മനസ്സിലാക്കും. ഇതിനിടയിലുള്ള ഒരാൾക്കും ഈ സന്ദേശത്തെ ഡീകോഡ് ചെയ്യുവാൻ പറ്റില്ല. കാറ്റ് എന്നുള്ള ഒരു വാക്കാണ് ആദ്യത്തെയാൾ രണ്ടാമത്തെയാൾക്ക് അയക്കുന്നത് എന്ന് കരുതുക. +1 എന്നുള്ള കീ ഉപയോഗിച്ച് അയക്കുകയാണെങ്കിൽ കാറ്റ് എന്നുള്ളത് DBU എന്നായിരിക്കും അയക്കുക. DBU എന്ന് ആര് കണ്ടാലും അത് കാറ്റാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഇത് കിട്ടുന്നയാൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് കീ അറിയാം, ആ കീ അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാക്കും ഇത് കാറ്റ് എന്നതിൻ്റെ രഹസ്യരൂപമാണ് എന്ന്. ഇതിൽ കാറ്റ് എന്നതിനെ പ്ലെയിൻ ടെക്സ്റ്റ് എന്നും അതിനെ മാറ്റി എഴുതിയ DBU എന്നുള്ള രൂപത്തെ സൈഫർ ടെക്സ്റ്റ് എന്നും പറയും. പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കുന്ന പ്രക്രിയയ്ക്ക് എൻക്രിപ്ഷൻ എന്നും സൈഫർ ടെക്സ്റ്റിനെ കീ ഉപയോഗിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്ന പ്രക്രിയയ്ക്ക് ഡീക്രിപ്ഷൻ എന്നും പറയും.

0: അതായത് കാറ്റിനെ ഡി ബി യു എന്നാക്കിയത് ഡാറ്റ എൻക്രിപ്ഷൻ. ഡി ബി യു എന്നതിനെ കീ ഉപയോഗിച്ച് കാറ്റ് എന്ന് മനസ്സിലാക്കിയത് ഡാറ്റ ഡീക്രിപ്ഷൻ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
3: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ വേദി KAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
8: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
7: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
9: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
12: ആ, പറയൂ.
11: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
12: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
11: എങ്ങനെ ചെയ്യേണ്ടത്?
12: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
11: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
12: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
11: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
12: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
11: RBI പറയുന്നു,
12: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
14: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
1: രാവിലെ 8:23.
14: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
8: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
7: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ടലുകളും മറ്റും നേരത്തെ ബുക്ക് ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ ബുക്ക് ചെയ്ത് കബളിക്കപ്പെട്ടവരുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കേസ് മലപ്പുറം ഉപഭോക്തൃ കോടതി കൈകാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് കേൾക്കാം.
1: നമ്മളിൽ പലരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ? പ്രത്യേകിച്ച് ദൂരയാത്രകൾ പോകുമ്പോൾ ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ മുൻകൂട്ടി ഓൺലൈനായി ഹോട്ടലുകളും റൂമുകളും ഒക്കെ ബുക്ക് ചെയ്യാറുമുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയോ വലിയ ഓൺലൈൻ പോർട്ടലുകളുടെയോ പേര് കാണുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. ഇങ്ങനെ ബുക്ക് ചെയ്ത് പറ്റിക്കപ്പെട്ടവർക്ക് മലപ്പുറം ഉപഭോക്തൃ കമ്മീഷൻ വഴി ലഭിച്ച നീതിയെക്കുറിച്ചാണ് ഇന്ന് ജാഗ്രതയിൽ പങ്കുവയ്ക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. കഴിഞ്ഞ കുംഭമേളയുടെ സമയത്താണ് അങ്ങാടിപ്പുറം സ്വദേശികളായ കെ ബി പരമേശ്വരൻ, സഹോദരൻ ബാലാജി ശങ്കർ, സുഹൃത്ത് മണികണ്ഠൻ എന്നിവർ കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് പോകാൻ തീരുമാനിച്ചത്. IRCTC വഴി മേക്ക് മൈ ട്രിപ്പ് പോർട്ടൽ മുഖേന ഒക്ടോബർ മാസത്തിൽ തന്നെ പ്രയാഗ്രാജിലെ അതിഥി

സ്റ്റേ ലോഡ്ജ് എന്ന ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. എന്നാൽ പ്രയാഗ്രാജിൽ എത്തിയ ഇവരോട് ഹോട്ടലുകാർ കൈമലർത്തി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് IRCTCയുമായോ മേക്ക് മൈ ട്രിപ്പുമായോ ഒരു ബന്ധവുമില്ല, റൂം തരാൻ പറ്റില്ല എന്ന്. കുംഭമേളയുടെ തിരക്കിൽ മറ്റു താമസ സ്ഥലമൊന്നും ലഭിക്കാത്തതിനാൽ അതേ ഹോട്ടലിൽ തന്നെ ദിവസേന 4000 രൂപ വീതം അധികം നൽകി ഇവർക്ക് താമസിക്കേണ്ടി വന്നു. പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ട്രാവൽ ഏജൻസികളോട് നഷ്ടപരിഹാരം ചോദിച്ചിട്ട് കിട്ടാതെ വന്നതോടെ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചു. IRCTCയും മേക്ക് മൈ ട്രിപ്പും ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തി അവരുടെ ഭാഗം ന്യായീകരിച്ചു. കെ മോഹൻദാസ് പ്രസിഡന്റായ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ആ വാദം തള്ളിക്കളഞ്ഞു. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമെന്ന വിശ്വാസ്യതയിലാണ് പരാതിക്കാർ IRCTCയെ സമീപിച്ചത്. അതുകൊണ്ടുതന്നെ ഉത്തരവാദിത്തത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞുമാറാനാകില്ല എന്ന് നിരീക്ഷിച്ചു. ഉപഭോക്താവിനെ ബുദ്ധിമുട്ടിച്ചതിന് IRCTCയും മേക്ക് മൈ ട്രിപ്പും ചേർന്ന് പരാതിക്കാർക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിലേക്ക് 5,000 രൂപയും നൽകണം. കൂടാതെ ഹോട്ടലുകാർ അധികമായി ഈടാക്കിയ 7,827 രൂപ തിരികെ നൽകാനും കോടതി വിധിച്ചു. നിശ്ചിത സമയത്തിനകം ഈ തുക നൽകിയില്ലെങ്കിൽ 9% പലിശയും കൊടുക്കേണ്ടി വരും. ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വഞ്ചിക്കപ്പെട്ടാൽ ചോദ്യം ചെയ്യണം. ഇതാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7:00.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555024.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആയിഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
12: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
10: തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
11: ദിവസവും കാലത്ത് 6:35
14: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
0: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.

0: ഇപ്പോൾ ജീവിതശൈലി മൂലം ധാരാളം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രഷർ, പ്രമേഹം തുടങ്ങിയ അനവധി രോഗങ്ങൾ. എങ്ങനെ ആരോഗ്യകരമായ ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കാം? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആർദ്രം മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ പ്രവീണ.
1: ആക്റ്റ്വൽ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യായാമമാണ്. അപ്പോൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നമ്മൾ വ്യായാമത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പ്രമേഹമാണെങ്കിലും രക്താതിമർദ്ദമാണെങ്കിലും ഹൃദ്രോഗമാണെങ്കിലും ഒക്കെ തന്നെ കൂടുതലായ സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, വ്യായാമം വളരെയധികം കുറയുന്നുണ്ട്. അപ്പോൾ വ്യായാമം, എത്ര വ്യായാമം വേണം? ദിവസം നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ്, ഒരാഴ്ചയിൽ ഒരു 150 മിനിറ്റാണ് നമ്മൾ വ്യായാമത്തിനായി മാറ്റിവെക്കാൻ പറയുന്നത്. ഈ വ്യായാമം കൊണ്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം ശരിയായ നിലയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, ഹൃദയം കൂടുതൽ ശക്തമാകുന്നു, അമിത ഭാരം കുറയ്ക്കാൻ സാധിക്കുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നു, നല്ല ഉറക്കം കിട്ടുന്നു. ഇതൊക്കെ തന്നെ നമ്മൾക്ക് വ്യായാമം ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ദിനചര്യയിൽ തന്നെ നമുക്ക് വ്യായാമമുണ്ട്. പോയി ജിമ്മിൽ തന്നെ പോയി വ്യായാമം ചെയ്യണം നമ്മൾ നിഷ്കർഷിക്കുന്നില്ല. വേഗത്തിലുള്ള നടക്കൽ, പടി കയറൽ, തോട്ടപ്പണി, വീട്ടുപണി, സൈക്കിൾ ഓടിക്കൽ, യോഗ, പ്രാണായാമം, ഇതൊക്കെ തന്നെ വ്യായാമങ്ങളിൽ പെടുന്നു. പക്ഷെ വ്യായാമം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ രീതിയിൽ വേണം തുടങ്ങാൻ, സ്ഥിരത പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തരുന്ന ലക്ഷണങ്ങളെ അവഗണിച്ചുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായി പലരും നമ്മളെ സമീപിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പ്രായാനുസൃതമായിട്ടും ആരോഗ്യത്തിനനുസൃതമായിട്ടും വേണം ചെയ്യാൻ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ നിർബന്ധമായും ഡോക്ടറിൻ്റെ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രമേ കഠിനമായ വ്യായാമ മുറകളിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തേത്, സ്ലീപ് വെൽ. നാം ഭക്ഷണത്തിനും വ്യായാമത്തിനും ഒക്കെ ശ്രദ്ധ നൽകുന്നു, പലപ്പോഴും പക്ഷേ ഉറക്കത്തിനെ നമ്മൾ അവഗണിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതുണ്ട്. അതിനി കൗമാരക്കാരാകുമ്പോൾ ഏകദേശം 8 മുതൽ 10 മണിക്കൂർ, കുട്ടികൾക്ക് അതിലധികവും ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. ഉറങ്ങുമ്പോഴാണ് നമ്മളുടെ ഹൃദയവും മസ്തിഷ്കവും മറ്റ് ഹോർമോണുകളെല്ലാം തന്നെ ശരിയായ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നത്. ഉറക്കം കുറയുന്നത് കൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മറ്റ് ജീവിതശൈലി രോഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇനി നാലാമത്തേത്, കെയർവെൽ, അതായത് നമ്മുടെ ആരോഗ്യ പരിപാലനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. പുകവലി, മദ്യപാനം അടക്കമുള്ള ലഹരികൾ നമ്മുടെ ശരീരത്തെ പതിയെ നശിപ്പിക്കുകയാണ്. ഹൃദയത്തെയും രക്തസമ്മർദ്ദത്തെയും ഒക്കെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. പ്രമേഹത്തിന്റെ നിയന്ത്രണം ഇല്ലാതെയാക്കുന്നു. ക്യാൻസറിനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളുടെ ഈ ദുശീലങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ആരോഗ്യ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേപോലെ ഒന്നാണ് നമ്മളുടെ സ്ക്രീനിങ്. അതായത് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വർഷത്തിലൊരിക്കൽ നമ്മളുടെ ആരോഗ്യ സ്ക്രീനിങ് പരിശോധനകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രമേഹമുണ്ടോ, രക്താതിമർദ്ദമുണ്ടോ, മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് വർഷത്തിലൊരിക്കൽ നമ്മൾ സ്ക്രീനിങ്ങിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് ചികിത്സ നേരത്തെ ആരംഭിക്കാൻ സാധിക്കും. അതുവഴി തന്നെ ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും.

0: ഇപ്പോൾ കർഷകർക്കുള്ള ചില അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ.
1: കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി യൂണിറ്റിന് 85 പൈസ അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ള പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൗൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക

കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽപ്പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല, ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് LT 5B താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്.

0: ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ് നവോധൻ പദ്ധതി. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നാണ് ഈ പദ്ധതിയുടെ പൂർണ്ണമായ പേര്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPBI ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഈ മാസം വിവിധ വിഷയങ്ങളിൽ ഏകദിന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ഓരോ ക്ലാസ്സിനും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്കാണ് പ്രവേശനം ലഭിക്കുക. ഈ മാസം 9 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും, ഈ മാസം 12 പഴങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണം, 18 ശാസ്ത്രീയ പച്ചക്കറി കൃഷി, ഈ മാസം 23 കൂൺ കൃഷി, 27 വാണിജ്യ പുഷ്പകൃഷി രീതികൾ എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്പർ ആവർത്തിക്കാം, 8891540778.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
7: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
6: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. എ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഇപ്പോൾ മഴക്കാലമാണ്, തണുപ്പ് കാലമാണ്. വാതരോഗമുള്ളവർക്ക് ഈ കാലത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. വാതരോഗങ്ങൾക്കുള്ള മരുന്ന് ചികിത്സ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു.
1: പക്ഷാഘാതത്തിൽ ശരീരത്തിൽ അധികരിച്ചു നിൽക്കുന്ന വാദത്തെ കുറയ്ക്കുന്നതിന് വിരേചനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിരേചനം അഥവാ വയറിളക്കത്തിനുള്ള മരുന്നുകൾ: മേഘനാഥ തൈലം, വാദകേസരി തൈലം, മെരുകുള്ളിത്തൈലം, വാദനാശത്തൈലം, സിദ്ധാദി എണ്ണ തുടങ്ങിയ മരുന്നുകളാണ് നൽകുന്നത്. ഉള്ളിലേക്ക് നൽകുന്നതിന് വാൻമെഴുക, രസഗന്ധി മെഴുക, വീരമെഴുക, നവ ഉപ്പുമെഴുക, നന്ദിമെഴുക തുടങ്ങിയവയും ചണ്ടമാരുത സിന്ദൂരം, അർമുഖ സിന്ദൂരം, അയവീര സിന്ദൂരം തുടങ്ങിയ മരുന്നുകളും പ്രയോഗിക്കുന്നു. ദേഹത്ത് പൂശി ഉടൽ വഴക്കം ഉണ്ടാക്കുന്നതിന് മെഴുകുതൈലം, ഉഴുന്ന് തൈലം, വാദകേസരി തൈലം തുടങ്ങിയവ ഉപയോഗിക്കുന്നു. അടുത്തതായി കീൽവായു എന്ന വാദത്തെ പറ്റി നോക്കാം. സിദ്ധവൈദ്യത്തിൽ കീൽകൾ എന്ന് പറഞ്ഞാൽ സന്ധികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കീൽവായു എന്നാൽ സന്ധികൾക്കുണ്ടാകുന്ന വാദം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേറെ പേരുകൾ: സന്ധിവാദം, മുട്ടുവേദന, മേഘശൂലൈ, മുടക്കുവാദം, ആമവാദം തുടങ്ങി പല പേരുകളിലും അറിയപ്പെടുന്നു. ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നാൽ കീൽകളിൽ അഥവാ സന്ധികളിൽ വാദദോഷം അധികരിച്ച് രോഗം വരുത്തുന്നതിനാൽ കീൽവായുവെന്നും, കാൽമുട്ടുകളിലാണെങ്കിൽ മുട്ടുവേദന എന്നും, ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ചിലതരം സന്ധിവേദനയ്ക്ക് മേഘശൂല എന്നും, സന്ധികളെ നീട്ടാനും മടക്കാനും കഴിയാതെ വരുന്നതുകൊണ്ട് മുടക്കുവായു എന്നും, വയറ്റിൽ മന്ദാവസ്ഥ ആമാവസ്ഥയെ ഉണ്ടാക്കി കഫദോഷത്തോടുകൂടി ഈ രോഗം വരുന്നതിനാൽ ആമവാദം എന്നും പറയുന്നു. പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ: സന്ധികളിൽ വീക്കം, വേദന, പനി, സന്ധികളിലെ ചലനത്തിന് സഹായിക്കുന്ന പശിമ പോലെയുള്ള ദ്രാവകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാവുന്ന കരകര ശബ്ദങ്ങൾ തുടങ്ങിയവ. കീൽവായു അഥവാ സന്ധിവാദങ്ങളെ 10 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവ: വാദക്കീൽവായു, 2 പിത്തക്കീൽവായു, 3 അയ്യക്കീൽ.

കീഴ്വായു, 4 വാതപിത്ത കീഴ്വായു, 5 വാത അയ്യ കീഴ്വായു, 6 പിത്തകഫ കീഴ്വായു, 7 പിത്തവാത കീഴ്വായു, 8 കഫവാത കീഴ്വായു, 9 കഫപിത്ത കീഴ്വായു, 10 മുക്കുട്ട കീഴ്വായു. രോഗം ഉണ്ടാകുന്ന വിധം. വാതദോഷത്തെ അധികരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുന്നത് വഴി, ഉദാഹരണം മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ചുവന്ന മുളകിൻ്റെ ഉപയോഗം, ചുവന്ന മാംസത്തിൻ്റെ ഉപയോഗം തുടങ്ങിയവ. ശരീരത്തിന് തണുപ്പേകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴിയും, തണുപ്പുള്ളതും മഞ്ഞുള്ളതുമായ സ്ഥലങ്ങളിൽ നീണ്ടകാലം താമസിച്ചാലും ഈ അസുഖം വരാം. കൂടാതെ ലൈംഗിക രോഗങ്ങളുടെ തുടർച്ചയായും പാരമ്പര്യമായും ഈ അസുഖം വരാം. ഇനി ഇവ ഓരോന്നായി നോക്കാം. 1. വാതകീഴ്വായു. തൊണ്ടയിൽ ഇടയ്ക്കിടെ വേദന, നെഞ്ചുവേദന, കാൽമുട്ടുകൾ വീങ്ങി ചുവന്ന നിറത്തിൽ കാണുക, കാൽമുട്ടുകൾ വളരെ നാളുകൾക്ക് ശേഷം മടക്കാനും നിവർത്താനും കഴിയാതെ വരിക, രാത്രി പനി, സന്ധികൾക്കു വേദന, കൂടുതലും കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, മുഴങ്കാൽ, കണങ്കാൽ, നടുവിന്, മണിക്കടൈ അതായത് റിസ്റ്റ് ജോയിൻറ്റ്, തോൾസന്ധി തുടങ്ങിയവ.

0: മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. PM രാമനാരായണന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം.
1: മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അവനെ അതിന് യോഗ്യനാക്കുന്നത് എന്താണ്? മനുജൻ, മാനനീയൻ, മാനവൻ തുടങ്ങി പല പദങ്ങളും മനുഷ്യ സമൂഹത്തെ വിവക്ഷിക്കാനായി പ്രയോഗിക്കാറുണ്ട്. മനുഷ്യൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? മാനിക്കുന്നവൻ, മാനിക്കപ്പെടേണ്ടവൻ എന്നിവയാണ്. നാം ആ പദത്തിന് അർഹരാണോ? നാം മറ്റുള്ളവരെ മാനിക്കാറുണ്ടോ? നമ്മെ മറ്റാരെങ്കിലും മാനിക്കാറുണ്ടോ? ഇതെങ്ങനെ തിരിച്ചറിയാം? നാം സമൂഹത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. സമൂഹത്തിന് ഗുണകരമായ അത്തരം പ്രവൃത്തിയാണ് നമ്മെ സാമൂഹ്യ ജീവി എന്ന പദത്തിന് യോഗ്യനാക്കുന്നത്. അത്തരം ചില പ്രവൃത്തികളാണ് ഈ വരികളിൽ പറയുന്നത്: വിപതി ധൈര്യം, അഥാഭ്യുദയ ക്ഷമ, സദസി വാക്പടുത യുധിവിക്രമ, യശസി ചാഭിരതിർ വ്യസനം ശ്രുതൗ, പ്രകൃതി സിദ്ധമിതം ഹി മഹാത്മന. ആപത്തിൽ ധൈര്യവും, ഐശ്വര്യത്തിൽ അനഹങ്കാരവും, സദസ്സിൽ വാക്ചാതുര്യവും, യുദ്ധത്തിൽ പരാക്രമവും, സത്കീർത്തിയിൽ താത്പര്യ ആധിക്യവും, ശ്രുതിയിൽ അഥവാ അറിവ് നേടുന്നതിൽ ശ്രദ്ധയും മഹാത്മാക്കൾക്ക് പ്രകൃത്യാ ലഭിക്കുന്ന ഗുണങ്ങളാണ്. ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ സ്വായത്തമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ നമുക്കും മഹാത്മാക്കളാകാം. പലപ്പോഴും നമ്മെ മഹാത്മാക്കളാക്കാതിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി തന്നെയാണല്ലോ. നമ്മുടെ കർമ്മമണ്ഡലത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല ബാഹ്യകാരണങ്ങളും ഉണ്ട്. ഒരു വ്യക്തിയോടുള്ള അടുപ്പം, അകൽച്ച, ഇഷ്ടം, അനിഷ്ടം തുടങ്ങി അനേകം കാരണങ്ങൾ നമ്മുടെ സത്പ്രവർത്തികളെ വികലമാക്കാറുണ്ട്. അവയെ എല്ലാം അതിജീവിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മഹാത്മാവെന്ന പദവി ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ ശരിയായ മാനസിക ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അവശ്യം വേണ്ട ഏതാനും കാര്യങ്ങളാണ് പദ്യത്തിലൂടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് സാരം. ആപത്തിൽ അകപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, നമ്മളാൽ സാധ്യമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഐശ്വര്യത്തിൽ അഹങ്കരിച്ചാൽ ഐശ്വര്യം നശിക്കുമെന്നത് ലോക നിയമമാണ്. ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ നമ്മളിലുള്ള ആശയം ചോർന്നു പോകാതെ അവതരിപ്പിക്കാനുള്ള കഴിവും വേണ്ടതല്ലേ? പലപ്പോഴും ആശയവിനിമയത്തിലുള്ള അപാകം പല പ്രശ്നങ്ങൾക്കും വഴിമരുന്നാകാറുണ്ട്. ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം ആയോധന കലയിൽ പ്രാവീണ്യം അത്യാവശ്യമാണല്ലോ. ക്ഷത്രിയർക്ക് രജോഗുണം കൂടുതലുള്ളതിനാലാണ് ഇവിടെ യുദ്ധത്തിലെന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ വിക്രമം എന്നതിന് യുദ്ധ നിയമം അനുസരിച്ച് യുദ്ധം ചെയ്യുക എന്നതാണ്. രാജ്യത്തെ അഥവാ സമൂഹത്തെ സംരക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷയത്തിൽ നിന്നും, അതായത് നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥം. ക്ഷത്രിയർക്ക് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കാണെങ്കിലും സ്വന്തം കർമ്മമണ്ഡലത്തിൽ ശോഭിക്കണമെങ്കിൽ അതിലുള്ള പ്രാവീണ്യം അനുപേക്ഷണീയമാണ്. നല്ല പേര് ആർക്കാണ് താല്പര്യമില്ലാത്തത്? പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ വലിയ പ്രയാസമാണെന്ന് മാത്രം. അറിവ് നേടുന്നതിൽ നാം പിറകിലേക്ക് പോയാൽ നമ്മുടെ അറിവ് കാലാനുസാരി അല്ലാതാകും. അതിനാൽ നമ്മുടെ അറിവുകൾ എപ്പോഴും കാലാനുസാരി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം

പ്രിയമുള്ളവരെ, നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു ഷാജി ജോസഫ്. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ബോധ് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. 2026 നോർവെ ചെസ് കിരീടം നേടിയ ആർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ അവിശ്വസനീയ നേട്ടം അദ്ദേഹത്തിന്റെ തുടർച്ചയായ മികവിനെ എടുത്തുകാട്ടുന്നതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ ചുവന്ന ജാഗ്രതയും

0: ആറ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബേഡ്സ് സ്കൂൾ ജീവനക്കാർ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബേഡ് സ്കൂളുകളെ മാതൃകാ ബേഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി കെ എം ഷാജി. തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമെന്ന് നിർദ്ദേശം. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യൻ കപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 നേത്രാവതി എക്സ്പ്രസ് 5:13, ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ഷാജി ജോസഫ്. സെൻസസ് 2027 ബന്ധപ്പെട്ട് എന്യുമിനേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും ജൂൺ 8 മുതൽ 10 വരെ അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താനിരുന്ന ത്രിദിന പരിശീലന പരിപാടി ജൂൺ 9, 10, 22 എന്നീ തീയതികളിലേക്ക് മാറ്റി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ ചിൽഡ്രൻസ് പാർക്ക് ഒരുക്കി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. പാർക്കിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് നിർവഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീന ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി തിരുവനന്തപുരം നിലയം റിലേ.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ കേൾക്കാം സംസ്കൃത പരിപാടി.
1: എം ആകാശവാണി, തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം ബൃഹദാരണ്യകോപനിഷത് ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടത്ത്.
2: ആദരണീയ ശ്രോതാരഃ, അത്രാഹം ബൃഹദാരണ്യകോപനിഷതി അന്തർഭൂതാനാം പ്രസക്താനാം പ്രതിപാദ്യാംശാനാം ഏകം വിഹഗവീക്ഷണം അവതാരയിതും നിയുക്തോ ഭവാമി. അഷ്ടോത്തരശതാസു ഉപനിഷത്സു ബൃഹത്തമം ഭവതി ബൃഹദാരണ്യകം. ഷഡ്ഭിരധ്യായൈഃ വിഭക്ത സേയം അരണ്യേ അനൂച്യമാനത്വാത് ആരണ്യകം, ബൃഹത്വാത് പരിമാണവതോ ബൃഹദാരണ്യകം ഇതി ശാങ്കരഭാഷ്യ അസ്യാഹ സ്വരൂപം അവതാരിതം. അഖിലോപനിഷത് സാരസമുച്ചയത്വേനാപി ഉപനിഷദിയം ഗീയതേ. അസ്യാഹ ഏകൈകോപ്യധ്യായ

ഏനേവ അമരത്വം പ്രാപ്യതി ഇത്യപി ദൃഷ്ടാന്തീകൃതം വർത്ത ഭവതി. അജാതശത്രു നാമകസ്യ രാജ്ഞഃ ദൃപ്തബലാഗാഖ്യ അപരനാമധേയേന പ്രസിദ്ധസ്യ ദുരഭിമാനിനഃ ഗാർഗ്യസ്യ ച സംവാദം അപിച ഗാർഗ്യ പരാജയം അത്രസ്ഥം ശ്രദ്ധേയം കിഞ്ചിത ഉപാഖ്യാനം ഭവതി. മൈത്രേയി യാജ്ഞവൽക്കയോ ആത്മീയ സംവാദ അത്രസ്ഥ ശ്രദ്ധേയ അപര കശ്ചിത് വൃത്താന്ത. ആത്മാ സർവേഷാം ഭൂതാനാം മധു ഇതി മധുതത്വം സ്ഥാപയിത്വ ബൃഹദാരണ്യക മധുകാണ്ഡം സമാപ്യതേ ച. മധുതത്വം ഗൃഹീതവാൻ മധ്വദഃ ഇതി പ്രഖ്യാപിതശ്ച ഭവതി. ദ്വിതീയേ മുനികാണ്ഡേ ജനകയാജ്ഞവൽക്യൌ നായകൌ ഭവതഃ. തയോഃ കോ അധിക പ്രാധാന്യം അർഹതീതി വക്തും ന ശക്യതേ. ഉഭാവപി ആത്യന്തിക സത്യാന്വേഷണ തത്പരോ സ്ഥീയതേ ച. തഥാപി യാജ്ഞവൽക്യം കേന്ദ്രീകൃത്യൈവ മുനികാണ്ഡപ്രഥ അസ്യ ഗ്രന്ഥഭാഗസ്യ ദത്താ വർത്തതേ. ജനകരാജഃ പ്രാചീനസാഹിത്യ സമ്രാടിത്യതോ ഉപരി വൈജ്ഞാനിക ഗുരുർഭവതി. ബ്രഹ്മജ്ഞപീഠമലങ്കുറുവൻ യാജ്ഞവൽക്യഃ അത്ര പുരോഹിതോ ന ഭവതി പരന്തു ധിഷണാശാല്യേവ. സ്വഗുരും വൈശമ്പായനമപി പ്രഭാവാതിശയേന നിഷ്പ്രഭാവീകൃതഃ സഹ ശുക്ലയജുർവേദമിതി പ്രമാദരഹിതം പാഠമപ്യാവിഷ്കൃതവാൻ. യജ്ഞനിഗൂഢതായാഃ അനാവരണം കൃതവാനിതി കാരണാത് സഹ യാജ്ഞവൽക്യേതി സ്തൂയതേച്ച. ജനകരാജസദസി പ്രവിഷ്ടയേവ സഹ യോഗ്യ ആചാര്യായ രാജ്ഞാ പ്രതിജ്ഞാദേഷു ഏകൈകേഷു ശൃംഗേഷു ദശപാദസുവർണബദ്ധേഷു സഹസ്രസംഖ്യാകേഷു ഘോഷു സ്വയം അവകാശം പ്രഖ്യാപിതവാൻ ദൃശ്യതേ. തദനന്തരം പ്രവൃത്താസു വാദപരമ്പരാസു പണ്ഡിതം മന്യാൻ അശ്വലാദീൻ സർവാനപി സഹ പശ്ചാത്കൃതവാൻ. ഗാർഗ്യാഹ പ്രശ്നേന സഹ യദ്യപി ഈഷത് പ്രകോപിതവാൻ തഥാപി തസ്യാഹ യുക്തം അവസരം ദദാതി സമുചിതം ഉത്തരം ച ദദാതി. വാദേ ശാകല്യവിദഗ്ധസ്യ പതനം വൈരുദ്ധ്യാത്മകം ഭവതി. തസ്യ അംഗാനി വിഭജ്യ ശിക്ഷാവിധേയഃ കൃതഃ ഇത്യപി ഉപനിഷത് പ്രസ്താവം അസ്തി. ആത്യന്തിക സത്യം ആത്മാഏവ ഇതി സ്ഥാപനം ലക്ഷ്യീകൃത്യൈവ യാജ്ഞവൽക്യേന നിയമാന ചർച്ചാപരമ്പര അത്ര അവതാരിത വർത്തതേ. ഗാർഗ്യാഹ അത്ര വിശേഷസ്ഥാനമപി കൽപ്പിതം ദൃശ്യതേ. നവ അരേ പത്യുഹു കാമായ പതിഹി പ്രിയോ ഭവതി ആത്മനസ്തു കാമായ നവാ ജായായാഹ കാമായ നവാ പുത്രാണാം കാമായ നവാ വിത്തസ്യ കാമായ നവാ ശ്ലോകാനാം കാമായ നവാ ദേവാനാം കാമായ ഇത്യാദി പ്രസ്താവൈഹി ആത്മൈവ ആത്യന്തിക സത്യമിതി സർവേ ആത്മോപാസകാഹ ഭവിതവ്യാഹ ന ദേവതോപാസകാഹ ഭവിതവ്യാഹ ഇത്യപി ഉദ്ബോധയതി പ്രകൃതിയസ്മിൻ. ഏകൈകസ്മിൻ അവസരേ യാജ്ഞവൽക്യ പ്രഭാവേന അത്ഭുത പരതന്ത്രോ ജാതഃ ജനകമഹാരാജഃ ഗോസുവർണാദീനാം സമ്മാനനേന മുനിം തർപ്പയിതും ഇച്ഛന്നപി ബ്രഹ്മജ്ഞാനീ സഹ നനുശിഷ്യ ഹരേത ഇതി പ്രതിവചനേന സമ്പദാർജനേ പരാങ്മുഖയേവ സ്ഥീയതേ. ആത്മജ്യോതിരേവ പരമാജ്യോതിഹി ആത്മാനന്ദയേവ പരമാനന്ദഃ ജ്യോതിഷാം ജ്യോതിഹി ആത്മൈവ ഇത്യാദി സൂത്രവാക്യൈഹി ആത്മനഃ പരമോത്കൃഷ്ട്യം സ്ഥാപയിത്വ ബൃഹദാരണ്യകീയം മുനികാണ്ഡം സമാപ്യതേ. ഖിലകാണ്ഡേ പുനഃ വിഭിന്നാനാം വിഷയാണാം ചർച്ച കോടീകൃത വർത്തതേ. തേഷു വിശിഷ്യ ശ്രദ്ധേയമേകം ഭവതി ദാ ദാ ദാ ഇതി പ്രതീകാത്മക ശബ്ദഘോഷണം. ദേവാഹ അസുരാഹ മർത്യാഹ ച പ്രജാപതിമുപസൃത്യ ഉപദേശം പ്രാർത്ഥിതവന്തഃ. പ്രജാപതിഹി ത്രയാണാമപി ദാ ദാ ദാ ഇത്യേവ പ്രതിവചനം ദത്തം. ദാമ്യത ദത്ത ദയത്വം ഇതി പ്രജാപതിഹി ദകാരത്രയേണ ഉപദേശം ദത്തവാൻ. മേഘനാദ പ്രതീകത്വേന ദകാരത്രയമത്ര അവതാരിതം. സ്തനയിത്നുഹു പുനഃപുനഃ സർവാഹ പ്രജാഹ ലക്ഷ്യീകൃത്യ വദതി ദാമ്യത ദത്ത ദയത്വമിതി. പ്രതീകാത്മകം ഇതം ആഖ്യാനം അത്യന്താകർഷകം ദൃശ്യതേ.

0: ഗായത്രി മഹാത്മ്യാനുസ്മരണം ഖിലകാണ്ഡേ അന്തർഭൂതമന്യം പ്രസക്തം പരാമർശം ഭവതി ധിയോ യോന പ്രചോദയാത് ഇതി അസ്യാഹ ഋചഹ ചരമഹ പാദഹ സാർത്ഥകത്വേന സർവൈരപി സ്വീകാര്യഹ വർത്തതേ കേവല ഗ്രന്ഥപഠനേന ന കോപി വിദ്വാൻ ഭവിഷ്യതി ഇതി തത്വസ്ഥാപനാർത്ഥം ശ്വേതകേതു വൃത്താന്തമത്ര സംക്ഷേപതയാ അവതാരിതം ഏതദേവ വൃത്താന്തം തത്വമസി മഹാവാക്യ ചർച്ചാരൂപേണ വിശദീകൃത്യ പുനഃ ഛാന്ദോഗ്യോപനിഷദി പ്രതിപാദിതം മൈഥുന പ്രത്യുത്പാദനയോഃ സവിശേഷ പ്രതിപാദനമപി ഖിലകാണ്ഡേ അന്തർഭൂതം ഭവതി യജ്ഞാനുഷ്ഠാന സദൃശം പ്രാധാന്യമത്ര മൈഥുനസ്യ കൽപ്പിതം അപാന്യ അഭിപ്രാണനം അഭിപ്രാണ്യ അപാനനം ഇതു ദിധാത്ര മൈഥുനക്രമോ അവതാരിതഃ ഗർഭോത്പാദനാർത്ഥം മൈഥുനം തന്നിരാസാർത്ഥം മൈഥുനമിതി മൈഥുനദ്വൈവിധ്യമപ്യത്ര നിർദ്ദിഷ്ടം ദശഗ്രാമ്യാണി ധാന്യാനി ഭവന്തി വ്രീഹി യവാസ്തിലമാഷാഃ അണുപ്രിയങ്കവോ ഗോധൂമാശ്ച മാസൂരാശ്ച ഖല്വാശ്ച ഖലകുലാശ്ച ഇതി തത്കാലീന കാർഷിക വൃത്തവും ദശധാന്യാനാം പ്രാധാന്യമപ്യത്ര സൂചിതം ദൃശ്യതേ അനന്യസാധാരണയാ രീത്യ അവതാരിതാ വിപുലേയം ബൃഹദാരണ്യകോപനിഷത് ആധുനികേപി കാലേ പഠനാർഹാണാം ബഹൂനാം ആശയാനാം അവതാരണാത് വിശിഷ്യ ശ്രദ്ധേയാ ഭവതി പിപഠിഷുഭി ശ്രദ്ധേയാനി ബഹൂന്യാശയാനി ഉപനിഷത് സാഹിത്യ അന്തർഭവതി ഇത്യനുസ്മാരയിതുമപി പ്രഭാഷകോയം ഇച്ഛതി സർവേഭ്യത്ര ശ്രദ്ധാലവഃ ഭവന്തു ഇത്യാശാസ്യേ നമോസ്തു സർവേഭ്യഃ.
1: സംസ്കൃത പരിപാട്യ ഏതാവതഃ ശ്രുതഃ ബൃഹദാരണ്യകോപനിഷത് ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ വി സുരേന്ദ്രൻ ഇടക്കിടത്ത്. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ജൂൺ 8 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9496553 21 9496593 21. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ.

ആകാശവാണി സമയം 5:15:45. പാട്ടുകളം കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി

0: പാട്ടുകളത്തിൽ ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് കണ്ണമംഗലം മോഹനൻ പിള്ളയും സംഘവും ചാമുണ്ഡേശ്വരി കുത്തിയോട്ട സമിതി. കൂടെ പങ്കെടുത്തവർ ശ്രീകുമാർ പേട്ട, രാജേന്ദ്രൻ കണ്ണമംഗലം, ശരത് കണ്ണമംഗലം, സുരേഷ് കുമാർ കണ്ണമംഗലം.
1: ആകാശവാണി, സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 32 സെക്കൻഡും. ഇപ്പോൾ സ്പൈസ് സ്പോൺസർ പരിപാടി.
2: Hello there, this is Spice, the voice of hope. It's wonderful to have you here. I am your RJ Chetan and I would like to extend a warm welcome to all of you. Your thyroid gland doesn't generate enough of a few important hormones when you have hypothyroidism, that is underactive thyroid. Early on, hypothyroidism may not show any obvious signs. Obesity, joint discomfort, infertility and heart disease are just a few of the health issues that untreated hypothyroidism can lead to over time. To identify hypothyroidism, accurate thyroid function tests are available. Once you and your doctor determine the proper amount for you

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, അഞ്ജന ജെ വി കൃഷ്ണ ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഭാവയാമി ഗോപാലബാലം എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഞ്ജന ജി വി കൃഷ്ണ ആലപിച്ച ഭക്തിഗാനങ്ങൾ.
1: ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭാ നടപടികളുടെ വാരാന്ത്യാവലോകനം. 6:50 വയലും വീടും ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നാടകം പെയ്തൊഴിഞ്ഞ മാനം. രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച അവസാന ഭാഗം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജൻ. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, പാശ്ചാത്യ സംഗീത പരിപാടി. 10:00 ദേശീയ സംഗീത പരിപാടി, ഋഷികേശ് ഗാഗുർത്തെ പാടിയ ഖയാൽ. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 11:30 മുതൽ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്. 6:00 ഉഷ മലരിയിൽ ബാലാമണിയമ്മ എഴുതിയ വേണുനാദം എന്ന കവിത ആലാപനം സിജുകുമാർ. 6:10 അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, രഞ്ജനി സുധീരൻ, ജയന്തി കൃഷ്ണ, ഉമാ നായർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 7:00 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 41-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻജെ. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം 1986, അഡ്വക്കേറ്റ് രാഖി പ്രസാദ് സംസാരിക്കുന്നു. 10:30

0: ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് ബാലലോകം, 11:30 എന്തരോ മഹാനുഭാവലും, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി MS ഗോപാലകൃഷ്ണൻ, 12 മണിക്ക് ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, കാർപൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, ശ്രോതാക്കൾ കത്തിലൂടെ ആവശ്യപ്പെട്ട പാട്ടുകൾ, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കുഞ്ചൽ ചിത്രീകരണ പരമ്പര 4-ാം ഭാഗം, വേഴാമ്പൽ, രചന സി റഹീം. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് സായന്തനം ദേശീയ അവാർഡ് ജേതാവായ കർഷകൻ ശ്രീ ടി ജോസഫ്. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മണിക്ക് മൊഴിയുറവകൾ. സർവോദയം കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം. കാലത്തിന്റെ സാക്ഷി പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കുവച്ച സ്മരണകൾ. 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, റെവറന്റ് മാത്യു മാർക്കോസും സംഘവും അവതരിപ്പിച്ചത്. 5:55 അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചേർഡ് അംബ്രല ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ PI തങ്കച്ചനുമായി അഭിമുഖം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. യുവവാണി പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി 1-ാം ഭാഗം. 8 മണിക്ക് നാട്ടുചിന്ത, രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൌരഭം. 10 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, വിദ്വാൻ MSN മൂർത്തി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. 11 മണിക്ക് സുഭാഷിതം, പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
3: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ

0: വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചുവരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: The Congress has fielded former Mandsaur MP Meenakshi Natarajan as its candidate. The last date for filing of nominations for three Rajya Sabha seats from Madhya Pradesh is the 8th of June. External Affairs Minister Dr. S. Jaishankar will hold talks with Nepal Foreign Affairs Minister Shishir Khanal in New Delhi this evening. The Foreign Affairs Ministry of Nepal said during the meeting both sides will discuss matters of mutual interest with a view to enhancing cooperation across key areas including trade, investment, connectivity, energy and people-to-people ties. External Affairs Ministry spokesperson Randhir Jaiswal said the visit will further strengthen the special partnership between India and Nepal.
1: With Nepal, we have an expansive agenda from development cooperation to people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: Union Minister for Youth Affairs and Sports Mansukh Mandavia today said India's youth are the biggest strength of the country and will play a leading role in realizing the vision of Viksit Bharat by 2047. Addressing the youth for Viksit Bharat, My Bharat Youth Convention in New Delhi, the minister said My Bharat was created by Prime Minister Narendra Modi as a platform for youth to share their aspirations, ideas and volunteer spirit for nation building. Bahrain has said Iran launched ballistic missiles and drones towards it and Kuwait, adding that the projectiles were intercepted. The country's foreign ministry condemned the attacks and called on Iran to immediately halt strikes against its Gulf neighbors. Kuwait's foreign ministry described the attacks as a serious escalation and a blatant violation of the country's sovereignty. The statements were issued hours after the U.S. military announced it had intercepted Iranian ballistic missiles and drones targeting the Strait of Hormuz and Gulf Arab allies. In response, U.S. forces reportedly struck several Iranian coastal surveillance radar sites. In hockey, the Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing hosts Japan 4-1 in the final in Kakamigahara today. For India, Ashish Purthy starred with a hat-trick as skipper Ketan Kushwaha scored the other goal for the winners. Earlier, the Indian women's team clinched the bronze, beating South Korea 3-0. In cricket, India were 368 for 3 in their first innings against Afghanistan at stumps on day one in the one-off test match in New Chandigarh. Centuries from KL Rahul and Captain Shubman Gill put India in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test 100. And with that, we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണം ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മഞ്ചേരിയും ലക്സോൺ ടാറ്റ മലപ്പുറവും ഹരിത കേരള മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവിധ വകുപ്പ് ജീവനക്കാരും സീനിയർ ചേംബർ ലക്സോൺ ടാറ്റ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 627 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചതിന്റെ ഭാഗമായി 627 വൃക്ഷത്തെ നടുന്ന ഉദ്യമത്തിന്റെ തുടക്കമാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പൂക്കോട്ടൂർ PKM IC സ്കൂൾ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് നിർവഹിച്ചു. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ കോടാലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റിജുല പയത്തൊടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിപ്പറ്റ ജമീല നിർവഹിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും സംയുക്തമായി ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യൂസറ മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ TS അനീഷ് കുമാർ നേതൃത്വം നൽകി.

0: ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകുന്നത്. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുത്തത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF, ദേശീയ ദുരന്ത നിവാരണ സേന, എയർപോർട്ട് അതോറിറ്റി, എയർപോർട്ട് ഫയർ വിംഗ് എന്നിവ സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രകൃതി അനുബന്ധ ദുരന്തങ്ങളുടെയും മറ്റും തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. മോക് ഡ്രിൽ ആംബുലൻസ്, CISF, NDRF, എയർപോർട്ട് അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ മോക് ഡ്രിലിന്റെ ഭാഗമായി. CISF കരിപ്പൂർ കമാൻഡന്റ് ജിതേന്ദ്ര സിംഗ് രാത്തോർ, എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്, NDRF പ്രതിനിധി CM സുജിത് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മോക് ഡ്രിൽ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം ജില്ലയിൽ അലയൊലി തീർക്കുകയാണ്. എങ്ങും ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും ബാനറുകളും ഉയർന്നു തുടങ്ങി. കാൽപ്പന്ത് ആവേശത്തെ വാനോളമുയർത്തി വണ്ടൂരിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം സംഘടിപ്പിച്ചു. പ്രായ വ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീൽ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് എം അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്ന് കളി കാണാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്കെഴുതുക. ഇമെയിൽ വിലാസം youth.air@gmail.com, അതല്ലെങ്കിൽ 8281-423-05 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281-423-05.

0: മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, അല്ലെങ്കിൽ 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.
2: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. മണിക്ക് നാടകം പെയ്തൊഴിഞ്ഞ മാനം, രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ, ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ്കരിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സഹ ഏകസ്യാഃ സഭായാഃ അധ്യക്ഷതാ കൃതാ. ഭാരതസ്യ ആർത്ഥിക പരിവർത്തനസ്യ ദീർഘകാലിക വികാസ പ്രാഥമികതാനാം വിഷയേഷു ച വിസ്തൃതാഃ വിഷയാഃ ചർച്ചിതാഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലെ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണാ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. പഞ്ചാബ് രാജ്യ അദ്യ പ്രാതഃ ഫിറോജ്പൂർ ഫാസിൽകാ മാർഗേ വാഹന ട്രക് യാനയോഃ സഹ സംഘട്ടെ ന്യൂനാതിന്യൂനം 9 ജനാഃ മൃതാഃ. CBSE ഇത്യനേന അങ്കാനാം സത്യാപനായ പുനർമൂല്യാങ്കനായ ച ആവേദനപത്രാണാം പ്രസ്തുതീകരണസ്യ അന്തിമതിഥിഃ ശ്വഃ പര്യന്തം വിസ്താരിതാ. അപി ച ക്രിക്കറ്റ് ക്രീഡായാം സൂര്യകുമാര യാദവസ്യ സ്ഥാനേ ശ്രേയസ അയ്യരഃ ഭാരതീയദലസ്യ നൂതനഃ T20 അന്താരാഷ്ട്രീയദലസ്യ നായകഃ നിയുക്തഃ. വൈഭവഃ സൂര്യവംശീ ച പ്രഥമം വാരം ദലേ സമാവിഷ്ടഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ആർത്ഥിക പരാമർശ പരിഷദ സദസ്യൈ സാക്കം വിഹിതോപവേശനസ്യ അധ്യക്ഷതാ വിഹിതാ. ഉപവേശനെ പരിഷദീയ സദസ്യാ

സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി

0: ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി TC സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ Under-18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4, 5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്നു.

0: സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ രണ്ടു വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് പിഎംഎൽഎ കോടതി നിരീക്ഷിച്ചു. സിപിഎം നേതാക്കളായ എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും എം എം വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സിബിഎസ്ഇ നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് സിബിഎസ്ഇ വ്യക്തമാക്കി. പ്രവർത്തനം നിലച്ച എറണാകുളം, കടുങ്ങല്ലൂർ, എടയാർ, ശാന്തിതീരം പൊതുശ്മശാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ സ്ഥലപരിശോധന നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്ഥലപരിശോധനയ്ക്ക് മുമ്പ് കടുങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും വാർഡ് അംഗത്തിനും നോട്ടീസ് നൽകണം. സ്ഥലപരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ഡയറക്ടർ ഒരു മാസത്തിനകം കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6:40.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റിവയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശ്ശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവയ്ക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവയ്ക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവയ്ക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7-8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9-9.56

ശതമാനം വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 വർഷം കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. KCB, KSRTC, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. KCBയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 വർഷത്തേക്ക് നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി 35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റ് വരുമാന മാർഗ്ഗങ്ങളിലൂടെ 1,920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യവകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAGയെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തുനിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിനുശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി VD സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയിൽ പറഞ്ഞത്. കൂടാതെ BJP ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ
കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: ആകാശവാണി സമയം 6:50 കേൾക്കാം വയലും വീടും.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം, എന്തായാലും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകരുത് എന്ന് മാത്രം. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഞണ്ട് കൃഷിയെക്കുറിച്ചാണ്. തുടർന്ന് ഒരു ഗാനം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ കേൾക്കാം. അതിനു മുൻപായി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. മത്സ്യാഹാരം ഒരു പ്രധാന ഇനമായതിനാൽ മത്സ്യകൃഷി ഒരു വരുമാന സ്രോതസ്സായി മാറുന്നു. പോഷക സമൃദ്ധമായ മാംസ്യമടങ്ങിയിട്ടുള്ള മത്സ്യം ജലകൃഷിയിലൂടെ ധാരാളം ലഭ്യമാകുന്നതിലൂടെ പോഷക സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും കൈവരിക്കാനും ആകും. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലും ജലാശയങ്ങളിലും വീട്ടുവളപ്പിലെ ചെറുകുളങ്ങളിലുമെല്ലാം പരമ്പരാഗത രീതിയിലും അതോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിലും ഇപ്പോൾ മത്സ്യകൃഷി ചെയ്തു വരുന്നു. ഇത്തരം മുന്നേറ്റങ്ങൾക്കിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഞണ്ട് വളർത്തൽ. വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ ഉപഭോഗം വർദ്ധിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിലും ധാരാളം വർധനയുണ്ടായി. ഈ വിപണന സാധ്യതയാണ് ഞണ്ട് കൃഷി കൂടുതൽ സജീവമാക്കാൻ കാരണമായതും. ഞണ്ട് വളർത്തൽ ആദായകരമാക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി എ വികാസ്.
3: സില്ല സെറേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഞണ്ട് അറിയപ്പെടുന്നത്. ഇതിനെ കായൽ ഞണ്ട് എന്നും പച്ച ഞണ്ട്

0: അങ്ങനെ മഡ് അങ്ങനെ പല പേരിലും നമ്മുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ഞണ്ട് കണ്ടുവരുന്നത് ആഴം കുറഞ്ഞ കായൽ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങളിലോ അല്ലെങ്കിൽ കണ്ടൽ നിറഞ്ഞ കായലുമായി ബന്ധപ്പെട്ട ചെറിയ തോടുകൾ അങ്ങനെ ഒരു ജലാശയങ്ങളിൽ, അതുകൂടാതെ കടലും ശുദ്ധജലവും ചേരുന്ന പല അഴിമുഖങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഞണ്ട് സാധാരണ ഇതിൽ കണ്ടുവരിക. ഇതിൻ്റെ പ്രജനനം എന്ന് പറയുന്നത് കൂടുതലും കടലിലോ അല്ലെങ്കിൽ ഉപ്പുജലം കൂടിയ സ്ഥലങ്ങളിലാണ് നടക്കുക. അതിനുശേഷം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഓരു ജലത്തിലേക്ക് വരികയും അവിടെ വളർന്ന് വലുതായി തള്ള, അതായത് വലിയ മുട്ടയിടാൻ പ്രാഗത്തിലുള്ള ഞണ്ടായി മാറുകയും പിന്നെ വീണ്ടും കടലിലേക്ക് പോവുകയും അങ്ങനെയാണ് അതിൻ്റെ ഒരു ജീവിത ചക്രം തന്നെ നടക്കുന്നത്.
1: ഞണ്ടുകളുടെ ശരീരഘടനയിലും പ്രത്യേകതകൾ ഏറെയുണ്ട്. ആൺഞണ്ടുകൾക്കും പെൺഞണ്ടുകൾക്കും പ്രത്യേക ശാരീരിക പ്രകൃതമാണുള്ളത്.
0: ഞണ്ടുകൾ രണ്ട് തരത്തിൽ തന്നെയുണ്ട്, ആണ് ഞണ്ടുകളും പെൺഞണ്ടുകളും ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ആൺഞണ്ടുകൾ, ഞണ്ടിനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള കളറിലുള്ള ഒരു പരന്ന ഭാഗമാണ് കാണുക. അതിനകത്ത് തന്നെ ത്രികോണാകൃതിയിലുള്ള ഒരു അടപ്പ് പോലെ കാണാം. അത് വീതി കുറഞ്ഞ ഒരു ത്രികോണം പോലെയുള്ള ഒരു ഭാഗമാണെങ്കിൽ അത് ആൺഞണ്ടും, അത് വീതി കൂടിയ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ പുറം ഏറ്റവും അടിഭാഗത്തുള്ള ആ അടപ്പ് എന്നുണ്ടെങ്കിൽ അത് പെൺഞണ്ടും ആയിരിക്കും. ഇതിൽ പെൺഞണ്ടുകൾ മുട്ടയിടുന്ന സമയമാകുമ്പോൾ അടപ്പ് ഭാഗമുള്ള ഭാഗം തുറന്നു വന്ന് അതിനകത്ത് നിറയെ മുട്ട ഇങ്ങനെ ഒട്ടി നിറഞ്ഞ് മുട്ടയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം പ്രധാനമായിട്ടുള്ളത്.
1: ഇനി നമുക്ക് ഞണ്ടുകളുടെ ആഹാര രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
0: ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റു ജീവികളെ, അതായത് കാർണിവോറസ് എന്ന് പറയും നമ്മൾ, മറ്റ് ജീവജാലങ്ങളെ കഴിച്ചാണ് അത് ജീവിക്കുന്നത്. കൂടുതലായിട്ടും ഈ കക്ക, ഞൗണിക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ അങ്ങനെയുള്ള ബൈവാലു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ക്രാബുകൾ, ഞണ്ടിൻ്റെ ചെറിയ സാധനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മീനിൻ്റെ വല്ല ചത്താവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള മണ്ണിലുള്ള ജീവനുള്ള സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് കൂടുതലായിട്ട് അത് കഴിക്കുക. അതാണ് അതിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
1: ഞണ്ടുകളുടെ വളർച്ചാ കാലഘട്ടത്തിലും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്താണെന്ന് നോക്കാം.
0: കട്ടിയായിട്ടുള്ള ഷെല്ലുള്ള ജീവിയാണല്ലോ ഈ ഞണ്ട് വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇത് വളരുന്നത്? എന്തായാലും ഇത്രയും വലിയ ശക്തമായിട്ടുള്ള പുറന്തോട് വലുതാവില്ല, കാരണം അതൊരു ഫിക്സഡ് സാധനമാണ്, അതിനകത്താണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ നോർമൽ പോലെയുള്ള വളർച്ചയല്ല. ഈ കട്ടിയായിട്ടുള്ള പുറന്തോടുകൾ അങ്ങോട്ട് പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയൊരു പുറന്തോട് വരും. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ മോൾട്ടിംഗ് എന്ന് പറയുക. നിലവിലുള്ള അതിൻ്റെ ഷെല്ല് പൊഴിച്ച് കളഞ്ഞ് പുതിയ ഷെല്ല് വരികയാണ്. അപ്പോൾ നിലവിലുള്ള ഷെല്ല് പൊളിച്ച് കഴിയുമ്പോൾ അതിന് സോഫ്റ്റ് ആയിരിക്കും, അതിൻ്റെ പുറംഭാഗം എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് ഇതിനൊരു വളർച്ച വരും. അപ്പോൾ കുറച്ച് വലുപ്പം വെച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ ഭാഗം കട്ടിയാവുകയാണ് ചെയ്യുന്നത്, വീണ്ടും അത് ഹാർഡായി മാറും. ഈ ഇതാണ് മോൾട്ടിംഗ് ആൻഡ് ഹാർഡനിങ്. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള ഈ ഷെല്ലുള്ള ജീവികളൊക്കെ പ്രധാനമായിട്ടും വളരുക. അപ്പം ഇതിൽ തന്നെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ശരീരത്തിൽ ഒരുപാട് കാൽഷ്യം മിനറൽസും അതുപോലെയുള്ള നിരവധി ആയിട്ടുള്ള ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഷെല്ല് പൊഴിച്ച് അങ്ങനെ കളയുമ്പോൾ തന്നെ അത്ര കാലം അത് ജീവിച്ച അല്ലെങ്കിൽ അത്രയും കാലം കൊണ്ട് അത് കഴിച്ച് സ്വരൂപിച്ച അതിൻ്റെ പോഷകങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് പുറത്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പ്രകൃതിയാൽ തന്നെ ചില കഴിവുകളുണ്ട്. ഈ ഷെല്ല് പൊഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഷെല്ലിനകത്തുള്ള പല മിനറൽസും കാൽഷ്യവും എല്ലാം ഇതിൻ്റെ ശരീരത്തിലേക്ക് അത് റീഅബ്സോർബ് ചെയ്യും. അതിന് റീഅബ്സോർഷൻ എന്ന് പറയാം. അതായത് പരിപൂർണമായിട്ട് നഷ്ടപ്പെടുമ്പോൾ അതിന് പ്രകൃതിയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണത്. അത് ഇതിൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് ആ സമയത്ത് ഈ ഞണ്ട് ഇത്ര ശക്തിയായ ഞണ്ടിനെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും. വാട്ടർ ക്രാബ് എന്ന് പറയാം അങ്ങനെയുള്ള സമയത്തുള്ള ഞണ്ടിനെ. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഷെല്ലിലുണ്ടായിരുന്ന പല കാൽഷ്യം മിനറൽസ് പോലുള്ള പല ഘടകങ്ങളും ഇതിൻ്റെ ഷെല്ലിൽ ഇതിൻ്റെ വാട്ടർ ക്രാബിലേക്ക് ഇത് അബ്സോർബ് ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ ഇതിൻ്റെ ഷെല്ല് വളരുമ്പോൾ അതിന് അബ്സോർബ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസിനെ ഉപയോഗപ്പെടുത്തുക. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സയൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞ സമയത്ത് ക്രാബിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവില്ല, കാരണം അതിനകത്ത് കൂടുതൽ തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. അതപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ വാട്ടർ ക്രാബ് കഴിക്കുമ്പോൾ പലർക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സാധാരണ ക്രാബിന് പ്രൊട്ടക്റ്റീവ് ലെയറാണ്, അതിന് പ്രൊട്ടക്റ്റിന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് വളരാൻ വേണ്ടിയിട്ട് മോൾട്ട് ചെയ്യും. മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ആ 3000 രൂപ കിട്ടുന്ന ക്രാബ് ഒരു ദിവസം മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില നേരെ 300 രൂപയായിട്ട് കുറയും, കാരണം മോൾട്ട് ചെയ്ത ക്രാബിന് വിലയില്ല. അതൊരു 15 ദിവസം കൊണ്ട് ഹാർഡായി കഴിഞ്ഞാൽ അതിനൊരുപാട് മാർക്കറ്റ് ഡിമാൻഡ് വരും. 350 രൂപയിൽ നിന്ന് വീണ്ടും 3000 രൂപയാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാതുള്ളൊരു ഒരു കഴിവാണ് അതിന്. മോൾട്ടിങ്ങിലൂടെ ഇതുപോലെ ഷെല്ലുള്ള ജീവികൾ വളരാൻ വേണ്ടി മോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ ക്രാബ് എന്ന് പറയുക അത് മൂവ് ചെയ്യില്ല, ഒരു സ്ഥലത്ത് തന്നെ പതിങ്ങിയിരിക്കും. ആ സമയത്ത് അതിനെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. പിന്നീടാണ് വീണ്ടും ഹാർഡായിട്ട് വരിക.

0: പിന്നെ ഇതിൻ്റെ വളർച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ സാധാരണ ഇതിൽ ചെറിയ ക്രാബിൽ പിന്നെ ബ്രീഡ് ചെയ്ത് ഹാച്ചറികളിലുള്ള ടെക്നോളജി വഴി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര ഊർജ്ജല മത്സ്യ ഗവേഷണ സ്ഥാപനമുണ്ട് ചെന്നൈയിൽ, സിബ എന്ന് പറയും, പിന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വകൾച്ചർ തമിഴ്നാട്ടിലുള്ളത്. ഇവർ ഈ രണ്ട് സ്ഥാപനങ്ങളും ഇതിൻ്റെ ബ്രീഡിംഗ് എല്ലാം കണ്ടുപിടിക്കുകയും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷേ കൃഷിക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് കുറച്ചുകൂടി വലുതാക്കും നമ്മൾ. ഒന്നില്ലെങ്കിൽ ഹാഫ് പാനറ്റുകളുള്ള സാധനങ്ങളിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുളങ്ങളിൽ ഇട്ടിട്ടോ ഒരു തീപ്പെട്ടിയുടെ മാച്ച് ബോക്സ് സൈസ് എന്ന് പറയും, തീപ്പെട്ടിയുടെ വലുപ്പമാക്കണവരെ വലുതാക്കും. അങ്ങനെ അതിന് ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ എടുക്കും അങ്ങനെ ആവാൻ വേണ്ടി. ആ 2 മാസം എടുത്ത് തന്നെ വീണ്ടും ഒരു 50 ഗ്രാം വലുപ്പമാക്കാൻ അടുത്തൊരു 3 മാസം 4 മാസം എടുക്കും. ഇങ്ങനെയുള്ള 50 ഗ്രാം വീണ്ടും ഒരു 8 മാസമൊക്കെ വളർത്തിയാലാണ് നമുക്ക് ഈ പറഞ്ഞ 1 കിലോയൊക്കെ വലുപ്പമാവുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രാബിൻ്റെ കൃഷി പലപ്പോഴും ചെറിയ കുഞ്ഞിൽ നിന്ന് വലുതാക്കി വരെ ഫാം ചെയ്യുന്ന രീതി അത്ര അധികം കൊണ്ട് സക്സസ്ഫുൾ ആവാത്തതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇതിന് ഒരു ഒരു ലോങ് ഡ്യൂറേഷനാണ്.
1: പ്രധാനമായും കായൽ പ്രദേശങ്ങളിലാണ് ഞണ്ട് കൃഷി ചെയ്തു വരാറുള്ളത്. എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളക്കെട്ടുകളിലും ഞണ്ട് കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: എങ്ങനെയൊക്കെയാണുള്ള ഏതൊക്കെ ജലാശയങ്ങളാണ് വളരാന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് ഈ മോൾട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഉപ്പുള്ള ജലാശയങ്ങളാണ് ഇതിന് കാര്യമായിട്ട് വളർത്താൻ പറ്റുള്ളൂ. ജലത്തിൽ ഇട്ടെന്ന് വെച്ചപ്പോഴത്തേക്ക് ചത്തൊന്നും പോവില്ല, വെള്ളമില്ലാതെ കുറച്ചിരുന്നാലും ചത്തുപോവില്ല. പക്ഷേ ഇതിന് വളരാനായിട്ട് മിനിമം ഒരു 10-15 PPT 15 PPT മുകളിൽ അല്ലെങ്കിൽ ഒരു 25 PPT 15 PPT ഇടയിലുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിന് വളർച്ചാനായിട്ട് അനുയോജ്യം. പക്ഷേ ഇത് വളരുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ ഫ്രഷ് വാട്ടർ 0 PPT വളരും, വേണമെങ്കിൽ 40 കടലിലും 35 PPT വളരും, അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 15 PPT 25 PPT ഉള്ള വെള്ളത്തിലാണ് ഇതിന് കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള ഇതുപോലെയുള്ള നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കനിബാളിസത്തിലൂടെ എണ്ണം കുറയുക എന്നുള്ള പ്രതിഭാസമാണ്. രണ്ടാമത്തൊരു കാര്യം അസുഖങ്ങൾ വരികയും ചെയ്യും. ഇതിന് സാധാരണ ഇതിൽ വൈറ്റ് സ്പോട്ട് പോലെയുള്ള വൈറസിൻ്റെ അസുഖങ്ങൾ വരില്ല. പക്ഷേ എങ്കിലും ചില ബാക്ടീരിയൽ അസുഖങ്ങളും പിന്നെ ചില ഇത്തരത്തിൽ പാരസൈറ്റ്സുകളും പിന്നെ ഇതിൻ്റെ മേലിൽ തന്നെ ചില ഷെല്ലുകളൊക്കെ വന്ന് പിടിച്ചിരിക്കും. ബാർണക്കിൾസ് പോലെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ മേത്ത് തന്നെ വന്ന് പിടിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഇതിന് നമ്മളൊന്നും അറിയപ്പെടാത്ത രീതിയിൽ ഞണ്ട് ചാവണ ഒരു പ്രതിഭാസമുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞണ്ട് കൂട്ടത്തോടെ ചത്തുപോണ വാർത്തകൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും അതിനൊന്നും ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലും കൂടി ക്രാബിൻ്റെ ഒരു മോർട്ടാലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്.
1: പരമ്പരാഗതമായി ഞണ്ട് കൃഷിയിൽ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹൈടെക് കൃഷി എന്ന ആശയവുമായി നിരവധി കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. ആഡംബര ഭക്ഷണത്തിന്റെ ഭാഗമായ ഞണ്ട് വിഭവങ്ങൾക്ക് കേരളത്തിൽ പ്രിയമേറുകയാണ്. കേരളത്തിലെ ഞണ്ടുകൾക്ക് വിദേശത്ത് ഡിമാൻഡ് കൂടുതലാണ്.
0: ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം വലിപ്പമുള്ള ഞണ്ടിനെ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ ജലാശയങ്ങൾ ഇപ്പൊ കളിപ്പാടങ്ങൾ ഉള്ള സ്ഥലത്ത് മാർക്കറ്റിൽ നിന്ന് 50 ഗ്രാം 100 ഗ്രാം ഉള്ളതിന് വാങ്ങിയിട്ട് ജനുവരി ഒരു 3-4 മാസം കഴിയുമ്പോൾ പിടിക്കും. ചിലപ്പോൾ 1/4 കിലോ 3/4 കിലോ 1 കിലോ ഒക്കെ ആയിട്ട് പിടിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫാറ്റനിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു 100 ഗ്രാമിൽ നിന്ന് ഒരു 500 ഗ്രാം ആക്കണം അല്ലെങ്കിൽ 100 ഗ്രാമിൽ നിന്ന് 200 ഗ്രാമിൽ നിന്ന് 1 കിലോ ആക്കണം. അങ്ങനെയുള്ള പ്രാക്ടീസാണ് പ്രധാനമായിട്ടും ഇതിന് ഫാമിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഇവിടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇതിന് പലതരത്തിൽ ചെയ്യാം. അതായത് ഇതിന് മാത്രമായിട്ട് കൃഷി ചെയ്യാം, മോണോകൾച്ചർ എന്ന് പറയും. അതിന് ഒറ്റയ്ക്ക് ക്രാബിനെ മാത്രമായിട്ട് അത് അത്രയും വയബിൾ അല്ല. കാരണം ഇതെല്ലാത്തിനും പരസ്പരം പിടിച്ചു തിന്നും, ഇത് പലപ്പോഴും കയറിപ്പോവും. അങ്ങനെ കമേഴ്സ്യലായിട്ട് വളരെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇതിന് മാത്രമായിട്ടുള്ള ഇൻറ്റൻസീവായിട്ട് കൃഷി ചെയ്യുന്ന രീതികൾ കുറവാണ്. ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറവാണ്. നമ്മളുടെ ഇവിടെ ഏറ്റവും അധികം ചെയ്യുന്നത് ഇവിടെ പോളികൾച്ചർ എന്ന് പറയുന്നത് മറ്റു മീനുകളുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ചെമ്മീൻ, ഞണ്ട്, കരിമീൻ, തിരുത, പൂമീൻ, പോളികൾച്ചർ എന്ന് പറയില്ല. ഇതേപോലെ ഇട്ടിട്ട് ഫാമിംഗ് കൂടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ ഉപ്പുജലാശയം കയറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകൾ പോലെ സ്ഥലത്ത് ചെറിയ തോതിൽ, വലിയ ഇന്റൻസിറ്റി അല്ല എങ്കിലും അതിനെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ഫാറ്റനിങ് എന്ന് പറയും. അതായത് ക്രാബ് മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ക്രാബാണ്, അതിന് വില 350 രൂപയേ ഉള്ളൂ. അത് ഒരു 15 ദിവസം കൊണ്ട് ഹാർഡാവും. അപ്പൊ അങ്ങനെ മോൾട്ട് ചെയ്ത് നിന്നുകൊണ്ട് ഹാർഡാക്കണ വരെയുള്ള ഫാറ്റനിങ് എന്ന് പറയും. അപ്പൊ അത് പെട്ടെന്ന് കഴിയും. കാരണം 2 ആഴ്ച കൊണ്ട് 350 രൂപയുടെ ക്രാബിന് നമുക്ക് 3000 രൂപയോ അല്ലെങ്കിൽ 2500 കിട്ടുകയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ഒരു തിയററ്റിക്കലി ചെയ്യുന്ന പോലെ അങ്ങനെ സംഭവിക്കില്ല. കാരണം വാട്ടർ ക്രാബിന് നമുക്ക് അതുപോലെ കൃത്യമായിട്ട് കിട്ടണം. ആ സമയത്ത് സലിനിറ്റി 10 ലോ 15 ലോ കൂടുതൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ കൊടുക്കേണ്ടത് കക്കിറച്ചിയോ ഞവണിക്കയോ അങ്ങനെയുള്ള തീറ്റ, ക്ലാം മീറ്റ് പോലുള്ള സാധനങ്ങൾ തീറ്റ കൊടുക്കാൻ പറ്റണം. പിന്നെ മീനും തീറ്റ കൊടുക്കാൻ പറ്റണം. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ അത് നന്നായി വരും. ഇപ്പം ഇവിടെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് കെട്ടുകളിലാണ് ചെയ്യുക. അതായത് ഇതുപോലുള്ള വാട്ടർ ക്രാബിനെ വാങ്ങിയിടും, 1 മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴോ പിടിക്കും. അപ്പോൾ അത് ഹാർഡനായിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യും. പക്ഷേ ഇതിന് ഫാറ്റനിങ് അല്ലാത്ത രീതിയിൽ ചെയ്ത് ലാഭകരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പൊക്കാളിപ്പാടങ്ങളിലോ ഒരു ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ചെമ്മീൻ കെട്ടുകളിലോ ക്രാബിനെ വാട്ടർ ക്രാബിനെ വാങ്ങിയിട്ട് കൃത്യമായിട്ട് കക്കിറച്ചിയും മീനൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഫാറ്റൻ ചെയ്ത് കിട്ടും.

0: 15 ദിവസമോ ചിലപ്പോൾ 10 ദിവസമൊക്കെ മതിയോ? ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 900 ഗ്രാമുള്ള ഒരു വാട്ടർ ക്രാബ് മേടിക്കണമെങ്കിൽ 350 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ 300 രൂപയ്ക്ക് കിട്ടും നമുക്ക്. അത് 15 ദിവസം കൊണ്ട് 10% ഗ്രോത്ത് ഉണ്ടാവും. അതായത് 900 ഗ്രാമുള്ളതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഹാർഡായി വരുമ്പോൾ 100 ഗ്രാമോ ഒരു കിലോനോ അതായത് 1000 ഗ്രാമോ 1050 ഗ്രാമോ ആയി മാറും. അപ്പോൾ തൂക്കത്തിൽ വലുപ്പം വരുമ്പോൾ ആകെ 100 ഗ്രാം വ്യത്യാസമുള്ളൂ. പക്ഷേ വില എങ്ങനെയാണ്? വാട്ടർ ക്രാബ് മേടിച്ചപ്പോൾ നമുക്ക് 300 രൂപയായിരുന്നു. അത് ഡബിൾ എക്സെൽ ആയിട്ട് 1 കിലോ പ്ലസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2500 രൂപയോ അല്ലെങ്കിൽ 2700 രൂപയോ കിട്ടും. അതിൻ്റെ വളർച്ചയിൽ വ്യത്യാസമല്ല, ഹാർഡനിങ്ങിലാണ് അതിൻ്റെ ഈ പ്രൈസ് വരണത്.
1: വിപണനത്തിലും വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മറ്റ് മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഞണ്ട് വളർത്തലും ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കൂടുതൽ ലാഭകരമാക്കുവാൻ സാധിക്കും.
0: ക്രാബിനെ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ നല്ലത് തന്നെയാണ്. കാരണം ഇത് വിൽക്കാനൊരു പ്രയാസമില്ല. കാരണം നമ്മുടെ കയ്യിൽ ക്രാബ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. അല്ലാതെ ഇതിൻ്റെ അന്വേഷിച്ച് നമ്മൾ പുറകിൽ നടക്കേണ്ട കാര്യമില്ല ഇതിന് വിൽക്കാനായിട്ട്. കാരണം ഇതിന് അത്രയും ഡിമാൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള മീൻ തന്നെയാണ്. പക്ഷെ നമുക്കൊരു പ്രോമിസിങ് ആയിട്ടൊരാൾ വരികയാണ്, അയാൾക്ക് കമേഴ്ഷ്യൽ സ്കെയിലിൽ ഒരു ഫാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡ്വൈസബിൾ മോഡൽ എന്ന് പറയുന്നത് ഒരു ജലാശയങ്ങൾ ഉപ്പ് ഏറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രാബിന് ചെയ്യാം. ഏറ്റവും അനുയോജ്യം പൂമീൻ, തിരുത, കരിമീൻ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ആണ്. പൂമീനും തിരുതേനും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു സെൻറ്റിൽ ഒരു 4 ക്രാബ് എന്നുള്ള രീതിയിൽ ഒരു 50 ഗ്രാം പ്ലസ് ഉള്ള ക്രാബിനെ ഇടുന്നു, വലുതാക്കുന്നു. അതിൻ്റെ 4 മാസം കഴിയുമ്പോൾ നമ്മൾ പിടിച്ചു തുടങ്ങുന്നു. വലിയ ക്രാബിനെ നമുക്ക് റിംഗ് നെറ്റ് എന്ന് പറയുമല്ലോ, റിംഗ് നെറ്റ് ഇട്ടിട്ട് പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാം. അതിനെ കെട്ടണ രീതി ഉണ്ട്. അതിനെ ക്രാബിന് ഒരു പ്രത്യേക രീതിയിലാണ്. കൈകാലുകൾ കാലി വിട്ടുപോയി കഴിഞ്ഞാൽ വില കിട്ടില്ല. കാലുകളൊക്കെ മടക്കി വെച്ച് ഇങ്ങനെ കെട്ടണ രീതിയാണ്. അതൊന്ന് പഠിക്കാവുന്നത് തന്നെയുള്ളൂ. അതൊക്കെ പഠിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് മാർക്കറ്റ് ചെയ്യും. അതിന് പലതരത്തിലാണ് മാർക്കറ്റിൽ വില കിട്ടുക. അതായത് ഡബിൾ എക്സെൽ എന്ന് പറയും നമ്മുടെ നാട്ടിൽ 1 കിലോന് മുകളിലുള്ളത്, എക്സെൽ എന്ന് പറയും 500 ഗ്രാം മുകളിലുള്ളത്. അങ്ങനെ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പരിപൂർണമായിട്ടും ജീവനോടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ഇത് ലൈവ് ആണ്. വേറെ ഒരു കമ്മോഡിറ്റി ഇതുപോലെ ജീവനോടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. ക്രാബെല്ലാം ലൈവായിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ ആ ലൈവിനായിട്ടുള്ള ഒരു ഡിമാൻഡുണ്ട്. ഞണ്ടുകളിൽ മുട്ടയുള്ള ക്രാബിനൊക്കെ വില കൂടുതലാണ് സ്വാഭാവികമായിട്ടും. കാരണം അതിന് പ്രത്യേക തരത്തിലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് തന്നെ ഹാച്ചറിക്കാരൊക്കെ വാങ്ങും അവർക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഹാച്ചറികളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി കൃഷി ചെയ്യുന്ന രീതിയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വയബിൾ ആവണില്ല. കാരണം അതിൻ്റെ ഡ്യൂറേഷൻ കൂടില്ല. ഇപ്പോൾ 1 വർഷം കൃഷി ചെയ്യാൻ മടിയില്ലാത്ത ഉപ്പുവെള്ളം 50 PPT മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം ക്രാബിനെ കൃഷി ചെയ്യാം. അല്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫാറ്റനിങ് ചെയ്യുകയോ അല്ലെങ്കിൽ 100 ഗ്രാമിന് മുകളിലുള്ള ക്രാബിനെ വാങ്ങിയിട്ട് കൃഷി ചെയ്യുകയോ ചെയ്യുകയാണ് അഭികാമ്യം.
1: ആദായകരമായ ഞണ്ട് കൃഷി എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നത് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ PA വികാസ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാൽമുതുക്ക് ആയുർവേദത്തിൽ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന ഔഷധ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരക്ഷീണം, മെലിച്ചിൽ ഇവയെ അകറ്റി മേദസ്സിനെ വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. പാൽമുതുക്കിന്റെ കിഴങ്ങിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. ശരീരബലം ഇവ വർദ്ധിപ്പിക്കുകയും ശരീരം പുഷ്ടിപ്പെടുത്തുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാതരോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു. ആർത്തവ ക്രമക്കേടുകൾക്കും ഇത് നല്ലതാണ്. മൂത്രസംബന്ധമായ അസുഖങ്ങളിലും ആമാശയത്തിലെ അമ്ലാധിക്യത്തിനും പ്രതിവിധിയായി പാൽമുതുക്ക് ഉപയോഗിക്കുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട്. ബീറ്റാ സിറ്റോസ്റ്റിറോൾ തുടങ്ങിയ സ്റ്റിറോളുകളും റെസിൻസും ഫാറ്റി ആസിഡുകളും ഹൈഡ്രോകാർബണുകളും കാർബോഹൈഡ്രേറ്റുകളും അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനിയുണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ്

തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പലതവണകളായി ചേർത്ത് കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകളുണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ ഒന്ന് ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ

0: സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഉത്തരം, മഴക്കാലത്ത് കോളനിയുടെ അംഗബലമനുസരിച്ച് 250 മുതൽ 300 വരെ ഗ്രാം പഞ്ചസാര 150 മുതൽ 180 വരെ മില്ലിലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കട്ടിയായി തന്നെ നൽകേണ്ടതാണ്. മഴക്കാലം മാറുന്നതോടുകൂടി 250 ഗ്രാം പഞ്ചസാരയ്ക്ക് 250 മില്ലിലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വേടും സമാപിക്കുന്നു.
2: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചിലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6,00,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ല് തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തിരുവനന്തപുരം 6238450476, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപയാണ്. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ബന്ധപ്പെടേണ്ട നമ്പർ 8281200673. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം ജൂൺ 1, 2026, 18-നും 40-നും മധ്യേ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ജൂൺ 20 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 6950004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ജൂൺ 23 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടിക്കാഴ്ച ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ക്വാളിറ്റി കൺട്രോൾ ഓഫീസറുടെ കാര്യാലയത്തിൽ വച്ച് നടത്തും.

0: ാണ് ഫോൺ നമ്പർ 9446653247. ഇനി ഒരു കാർഷിക നിർദ്ദേശം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റൊന്നിന് 2.5 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനുകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ച, ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷക്കാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധതരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മസൂറി ഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്ത് കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇനി ജൂൺ 5 അവസാനിച്ച ഈ ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കയർ, ഏലം, കാപ്പിക്കുരു, ചുക്ക്, റബ്ബർ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ വർധനവുണ്ട്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം, തൊണ്ടില്ലാത്തത്, കുരുമുളക്, അടയ്ക്ക, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. നേന്ത്രക്കായ, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, കൊട്ടപ്പാക്ക്, മഞ്ഞൾ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 400 രൂപ കുറഞ്ഞ് കൊല്ലം 3,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഇത് ആകാശവാണി. സമയം 7:24:54. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: വികസിത ഭാരത് യുവാഗ്രത ശക്തി ആസ്മേ പവർ മെയിൻ പവർ സദിയോ ആജ് ഭീ ഹൈ

0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യുഎൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
2: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3 തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിന്

ഇതിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവീസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം

0: വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്നരഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

മൊഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: ആകാശവാണി സമയം 8 മണി.
1: പെയ്തൊഴിഞ്ഞ മാനം നാടകം. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ.

0: പേതൊഴിഞ്ഞ മാനം.
1: മോനെ മോനെ മനോജേ,
2: ഞാനിവിടെ ഉണ്ട് മമ്മി.
1: നീ അവിടെ എന്തെടുക്കുവാ?
2: ഞാനൊരു പ്രോജക്റ്റിന്റെ പണിയില്ല, നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ.
1: ഓ അത് ശരി, എന്നാ നീ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോ.
2: മമ്മി എന്താ എന്നെ വിളിക്കാൻ?
1: ആ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: എന്നോടോ? എന്താ മമ്മി കാര്യം?
1: ഞാനും നിന്റെ ഡാഡിയും കൂടി ഒരിടം വരെ പോവുക, മടങ്ങി വരാൻ ഇത്തിരി വൈകിയെന്ന് വരും.
2: ഇവിടേക്കാ മമ്മി യാത്ര?
1: അതൊന്നും നീ ഇപ്പൊ അറിയണ്ട, എല്ലാം ഞാൻ വന്നിട്ട് പറയാം.
2: ഓ അപ്പോൾ ഞാൻ അറിയാത്ത യാത്രയാവും.
1: എല്ലാം നിന്നോട് പറയണമെന്ന് കരാറൊന്നുമില്ലല്ലോ.
2: മമ്മി ക്ഷമിച്ചേക്കും, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാ.
1: അച്ഛനമ്മമാരെ അനുസരിക്കുക, അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം.
2: അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണല്ലോ.
1: ഇപ്പൊ മാത്രമല്ല, എപ്പോഴും എന്റെ മോൻ നല്ല കുട്ടി തന്നെയാ. ഞാനല്ലേ നിന്നെ വളർത്തുന്നത്.
2: എന്നാ ഞാൻ ചെല്ലട്ടെ?
1: ഷോ ഒന്നും നില്ലടാ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ.
2: എന്നാലൊന്ന് പറഞ്ഞു തീർക്കണം.
1: ഞങ്ങള് വരാൻ വൈകിയാൽ നിനക്ക് വിശക്കില്ലേ?
2: അത് പുതുമയുള്ള കാര്യമല്ലല്ലോ.
1: എന്നാലും മകനെ സ്നേഹിക്കുന്ന ഒരമ്മ അതറിഞ്ഞിരിക്കണം.
2: എന്റെ കാര്യത്തിലുള്ള മമ്മിയുടെ ശ്രദ്ധയിൽ എനിക്ക് നന്ദിയുണ്ട്.
1: നന്ദിയൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ നിനക്ക് ലഞ്ചിനൊരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാന്ന് നിനക്കറിയോ?
2: എന്നെ കൊതിപ്പിക്കാതെ പറയൂ മമ്മി.
1: ചിക്കൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ.
2: ഓ നിർത്തു മമ്മി, എന്റെ നാവിൽ വെള്ളം ഊർന്നു.
1: ദാഹിച്ചാലേ ഡ്രിങ്ക്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഒരു കവറിൽ ആപ്പിള്, ഓറഞ്ച്, വേറൊന്നിൽ മുന്തിരിയും.
2: അപ്പോ മുത്തശ്ശനുള്ളത് ഇതിൽ നിന്ന് എടുത്തു കൊടുത്താ പോരെ?
1: മുത്തശ്ശനോ? ഏത് മുത്തശ്ശൻ?
2: അപ്പോ മമ്മിക്ക് മുത്തശ്ശനെ അറിയില്ലേ?
1: എനിക്കൊരുത്തനെയും അറിയില്ല.
2: അത് കൊള്ളാം, അതറിയാതിരുന്ന പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്റെ ഡാഡിയുടെ ഡാഡി, എന്റെ ഗ്രാൻഡ് ഫാദർ, ആ മനുഷ്യനെയാണ് ഞാൻ മുത്തശ്ശനെന്ന് പറഞ്ഞെ.
1: ആ കിഴട്ട് ശവത്തിന്റെ കാര്യമാണോ? അതവിടെ എങ്ങാനും കിടന്നോട്ടെ. ആ നശൂലത്തിന് എന്റെ മോൻ ഇതിൽ നിന്നൊന്നും കൊടുക്കണ്ട.
2: ഞാനിതൊക്കെ തിന്നുമ്പോൾ

0: ആ പാവം പട്ടിണി കിടക്കുന്നത് കഷ്ടമല്ലേ.
1: നീ അതൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മെ നാട്ടിക്കാൻ ഒരു ശവം വന്ന് കയറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തിനെ ഊട്ടാനാണ് അവന് താല്പര്യം.
0: ഡാഡിയുടെ ഡാഡി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മമ്മിക്കും ഡാഡിക്കും വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിന്? അവിടെ അങ്ങനെ കിടന്ന് ചത്ത് തൊലയട്ടെ.
1: ഇപ്പഴാ നീ എന്റെ മോനായത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നോടെ ആ കിഴവന്റെ കാര്യം അവസാനിക്കും.
0: മമ്മി, ഞാനൊരു റിക്വസ്റ്റ് മമ്മിക്ക് മുമ്പിൽ വെക്കുക.
1: എന്താടാ നിന്റെ റിക്വസ്റ്റ്?
0: അത് മമ്മി, ഇവിടെ തുണി അലക്കാനും പാത്രം കഴുകാനും വരുന്ന ലക്ഷ്മി തള്ളയെ കൊണ്ട് ആ കിഴവന്റെ മുറിയൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ നാറ്റം സഹിക്കാതെ കഴിയാമായിരുന്നു.
1: വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അവരാ മുറിയിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്താന്ന് നിനക്കറിയോ? അവരെ ആ മുറിയിൽ കയറ്റിയാൽ അതിനുള്ളിലെ വിശേഷങ്ങൾ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കും. നമ്മളെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാനിരിക്കുന്നവരാ അയൽക്കാര്. കിഴവനെ പുറത്തൊന്നും കാണാനില്ലെന്ന് പറയുന്നവരോട് ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്കറിയോ?
0: മമ്മി എന്താ പറയുക?
1: കിഴവന് മറവി രോഗമാണ്. പുറത്തു വിട്ടാൽ എവിടെയെങ്കിലും പോയി കളയും. അത് പേടിച്ചാ പുറത്തിറക്കാത്തതെന്ന്.
0: മമ്മി മിടുക്ക് തന്നെ.
1: എന്റെ മിടുക്ക് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.
0: മമ്മി, അതാ ഡാഡി വരുന്നു.
1: ഓ, ഇപ്പോഴേ ഒരുക്കം തീർന്നിട്ടുണ്ടാവും.
0: ഒന്ന് ക്ഷമിക്കൂ മമ്മി, ഡാഡി ഒന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ അല്ലേ. ഡൈ ഒക്കെ ചെയ്ത് മുടിയും മീശയും കറുപ്പിച്ചാൽ പ്രായം 10 വയസ്സ് കുറയും.
1: പിന്നെ ഇപ്പോഴും 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന ഭാവം.
0: മമ്മി, ഒരുവന്റെ ആത്മവിശ്വാസമാണ് അവന്റെ പ്രായം.
1: പിന്നെ നല്ല ആത്മവിശ്വാസം തന്തയ്ക്ക് ചേർന്ന മോൻ തന്നെ. എന്നാലും 10-45 വയസ്സായില്ലേ, അത് മറക്കാമോ?
0: ഇവിടെ 60-കാരൻ കോളേജ് കുമാരന്റെ വേഷമിടുന്നു. അക്കണക്കിന് എന്റെ ഡാഡിക്ക് ഒരു +2 വിദ്യാർത്ഥിയുടെ വേഷമൊക്കെ ആവാം.
2: എന്താ കുറ്റങ്ങളാവാം അമ്മയുടെയും മോന്റെയും ചർച്ച.
1: ഒരുക്കം തീർന്നെങ്കിൽ പുറപ്പെടാം.
2: മോനെ, ഞങ്ങൾ ഇറങ്ങുന്നു.
1: മോനെ, മമ്മി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം.
0: ഓക്കെ മമ്മി, ബൈ ബൈ
1: ബൈ.
0: ഹോ, എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. നല്ല മധുരമുള്ള ലഡു. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശന കസേരയിൽ ഇരുന്നാട്ടെ.
3: വേണ്ട മോനെ, ഞാൻ അകത്തു പോയി കിടന്നോളാം. നിന്റെ അമ്മയെങ്ങാനും കണ്ട പിന്നെ നിനക്കാവും തല്ല്.
0: അതിനെന്നെ മമ്മി തല്ലില്ലല്ലോ.
3: അപ്പോ അവൾ എന്നെ മാത്രമേ തല്ലൂ?
0: എന്താ എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞേ?
3: അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
0: പറഞ്ഞു പറഞ്ഞു.
3: നിനക്ക് അങ്ങനെ തോന്നിയതാവും.
0: അല്ല, പറഞ്ഞു മമ്മി മുത്തശ്ശനെ തല്ലുവെന്ന്. എന്താ മുത്തശ്ശൻ കരയുന്നേ? ഓ, അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെ. മമ്മി മുത്തശ്ശനെ തല്ലും അല്ലേ?
3: ചിലപ്പോഴൊക്കെ.
0: അപ്പോ ആ കവിളിൽ കാണുന്ന പാട് തല്ലിയതാണല്ലേ? മുത്തശ്ശൻ എന്താ ഇക്കാര്യം ഡാഡിയോട് പറയാഞ്ഞേ? പറഞ്ഞിട്ടെന്ത് ഫലം? ഡാഡിക്ക് മമ്മിയെ പേടിയാണല്ലോ.
3: ഇതൊക്കെ എന്റെ വിധിയാണ് മോനെ.
0: എന്ത് വിധി?
3: അവന്റെ 10-ാം വയസ്സിൽ തള്ള മരിച്ചു. പിന്നെ അവന്റെ അച്ഛനും അമ്മയും ഈ ഞാനായിരുന്നു. കൂലിപ്പണി ചെയ്ത് അവനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. ഇപ്പോ അവൻ അച്ഛനെ അറിയില്ല. എന്നെ വന്ന് നോക്കിയിട്ട് എത്ര മാസമായെന്നോ. എന്തെങ്കിലും കഴിച്ചോ? സുഖമാണോ? മരുന്നൊക്കെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ഇതൊക്കെ വിധിയെന്നല്ലാതെ എന്ത് പറയാനാവണേ?
0: മുത്തശ്ശനെ ഡാഡി സ്നേഹിക്കുന്ന ഒരു കാലം വരും.
3: അത് ഈ ജന്മത്തുണ്ടാവുമെന്ന് തോന്നണില്ല.
0: കാലം കഴുകി മാറ്റാത്ത ദുഃഖമില്ല മുത്തശ്ശ. ഞാൻ മുത്തശ്ശനെ സ്നേഹിക്കുന്നില്ലേ? തരം കിട്ടുമ്പോഴൊക്കെ അടുത്തു വന്നിരുന്ന് തമാശകൾ പറയാറില്ലേ? മോൻ തരാത്തത് കൊച്ചുമോൻ തരുന്നെന്ന് കരുതിയാൽ മതി.
3: അത് മാത്രമാണ് മോനെ എന്റെ ആശ്വാസം. അതാ മോനെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മോൻ വന്നു ഈ മുത്തശ്ശന്റെ അടുത്തിരുന്നാട്ടെ. മുത്തശ്ശന് ഒരു ഉമ്മ തരട്ടെ.
0: മുത്തശ്ശ, ഇനി നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം. അവർ വരുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ തിന്നു തീർക്കാം.
3: വേണ്ട മോനെ, വേണ്ട.
0: വേണം വേണം. മുത്തശ്ശൻ വാ, ഈ ഓറഞ്ചിന്റെ അല്ലി ഞാൻ വായിലോട്ട് വെച്ചു തരാം.
3: മതി മതി മോനെ, മതി.
0: ആ പോരാ പോരാ, ഇത് മുഴുവൻ മുത്തശ്ശൻ കഴിക്കണം. തീർന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ.
3: ലഞ്ചോ എനിക്കോ?
0: അതെ മുത്തശ്ശ, മമ്മി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഉഗ്ര ലഞ്ച് കഴിക്കാം. എന്താ മുത്തശ്ശ റെഡിയല്ലേ? പറ മുത്തശ്ശ, റെഡിയെന്ന് പറ.

0: മുത്തശ്ശൻ
1: റെഡിയെന്ന് പറയും വരെ ഞാൻ ഇക്കിളിപ്പെടുത്തും. പറയും മുത്തശ്ശ, പറയും മുത്തശ്ശ.
0: നാണമാവുന്നു.
1: എന്നാൽ ഞാൻ വിളമ്പ, മുത്തശ്ശൻ കൈ കഴുകിക്കോളൂ.

0: അയ്യോ മുത്തശ്ശ, മമ്മി.
1: ഏ
0: മുത്തശ്ശൻ, എഴുന്നേൽക്കൂ, നമുക്ക് അകത്ത് പോകാം.
2: ഒരു ശ്രദ്ധയില്ലാത്ത ചെറുക്കൻ, കണ്ടില്ലേ മേശപ്പുറം കിടക്കുന്നത്? നിങ്ങൾ നോക്കി നിൽക്കാതെ വേസ്റ്റ് ഒക്കെ വാരിക്കളഞ്ഞ് മേശപ്പുറം ഒന്ന് വൃത്തിയാക്ക്. ഓ, ഇനി അത് ഞാൻ പറഞ്ഞു തരണോ?
3: നീ ഒന്ന് അടങ്ങു, വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഞാനൊന്ന് നടുവ് നിവർക്കട്ടെ.
2: നടുവ് നിവർത്തിയിരുന്നോ? അവരിപ്പോ ആംബുലൻസുമായി വരും. കിഴവനെ കയറ്റി വിടേണ്ടത് നിങ്ങളാ.
3: ഞാനോ?
2: അതെ, നിങ്ങൾ തന്നെ. നിങ്ങളല്ലേ ആ കിഴവന്റെ മകൻ.
3: അച്ഛൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും?
2: അതു ഇനി ഞാൻ പറഞ്ഞു തന്നാലേ അറിയൂ.
3: എനിക്ക് അറിയാഞ്ഞിട്ടല്ലേ.
2: അച്ഛന്റെ അസുഖങ്ങളൊക്കെ മാറാൻ നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയണം. അവിടെ കിടന്ന് ചികിത്സിച്ചാലേ വേഗം ഭേദമാകൂ, അതാ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുകൊള്ളാം, മറ്റേർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം.
3: എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഒന്നും പറയാൻ.
2: എന്നാലേ ഞാൻ പറയാം. കേട്ടില്ലെങ്കിൽ വലിച്ചെടുത്ത് വണ്ടിയിൽ ഇടുകയും ചെയ്യാം. അപ്പൊ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
3: അതൊന്നും വേണ്ട, ഞാനത് ചെയ്യാം. ഒരു മകന് അവന്റെ അച്ഛന് വേണ്ടി ഇതിലേറെ ചെയ്യാനാവില്ലല്ലോ.
2: എനിക്ക് നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാൻ അത് ചെയ്യും. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. പിന്നെ നിങ്ങൾ അച്ഛനും മോനും ഇവിടെ സന്തോഷത്തോടെ പൊറുക്കാം.
0: ആര് പൊറുക്കുന്ന കാര്യമാ മമ്മി പറയുന്നത്?
2: ആ ഒരു കാര്യം ശരിപ്പെട്ടു വരുമ്പോ അതിൽ ഇടങ്കോലിടാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും?
0: മമ്മി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
2: ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം?
0: പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായി? പോയ കാര്യം നടന്നു?
2: കാര്യമൊക്കെ ഒരുവിധം ഒപ്പിച്ചു. ഒത്തു വന്നപ്പോ ഒരാൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നു.
0: എന്താ മമ്മി അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സാധിച്ചെടുത്ത കാര്യം? ആരാതിന് ഇടം തിരിഞ്ഞു നിൽക്കുന്നത്?
2: മറ്റാരാ, നിന്റെ ഡാഡി തന്നെ.
0: എന്നിട്ടും സാധിച്ചെടുത്ത കാര്യം മമ്മി പറഞ്ഞില്ല.
2: വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു.
0: വൃദ്ധസദനത്തിൽ സീറ്റോ? ഇവിടെ ആരാ വൃദ്ധസദനത്തിൽ പോകാനുള്ളത്?
2: ആഹാ, നിനക്കറിയില്ലേ?
0: അതാണല്ലോ ഞാൻ ചോദിച്ചത്.
2: നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഡാഡി.
0: അതിനുള്ള പ്രായം ഡാഡിക്ക് ആയില്ലല്ലോ.
2: എങ്കിലേ നിന്റെ പ്രായം കൂടി കൂട്ടാം, അപ്പൊ തികയുമല്ലോ.
0: അതിനേക്കാളും മമ്മി കൂടി പോകുന്നതാ നല്ലത്.
2: അപ്പൊ നിനക്കെന്നെ വൃദ്ധസദനത്തിൽ അയക്കണോ അല്ലേ?
0: ആരും പോകണ്ട, ഇവിടെ വൃദ്ധസദനത്തെ ആശ്രയിക്കേണ്ടവർ ആരുമില്ല.
2: എന്ന് നീ മാത്രം പറഞ്ഞാ പോരല്ലോ.
0: എങ്കിൽ മമ്മി പറയണം.
2: നിന്റെ മുത്തശ്ശിന് പലവിധ രോഗങ്ങളാണ്, ഇപ്പൊ ഓർമ്മക്കുറവുമുണ്ട്. അതിനൊക്കെ നല്ല ചികിത്സ വേണം. അതിനൊത്ത പരിചരണം ഇവിടെയാകുമ്പോ നടക്കില്ല. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിലാക്കാമെന്ന് തീരുമാനിച്ചത്.
0: ഓ, ആരാണ് തീരുമാനത്തിന് പിന്നിൽ? ഡാഡിയോ അതോ മമ്മിയോ?
2: നിന്റെ ഡാഡി തന്നെ. നിർബന്ധിച്ചപ്പോ ഞാനും കൂടി അതങ്ങ് സമ്മതിച്ചു.
0: വേണ്ട, ശബ്ദത്തിന് ശക്തിയില്ലാത്ത ഡാഡി ഒച്ച വെച്ചിട്ട് കാര്യമില്ല.
2: ഞാൻ തന്നെ തീരുമാനിച്ചെന്ന് വെച്ചോ. എന്താ, നിനക്ക് എതിർപ്പുണ്ടോ?
0: ഞാൻ ഇന്ന് വരെ എന്റെ ഡാഡിയെയും മമ്മിയെയും അനുസരിച്ചിട്ടേ ഉള്ളൂ, എതിർത്തിട്ടില്ല.
2: എന്നാലേ ഇനിയും അങ്ങനെ മതി.
0: അതല്പം പ്രയാസമാണ്. മമ്മി പറയുന്നത് എന്തും അപ്പടി അനുസരിക്കുന്ന കുട്ടിയല്ല ഞാൻ. കൗമാരക്കാരനായ ഒരു 10-ാം ക്ലാസ്സുകാരനാണ്. എനിക്കും അഭിപ്രായങ്ങളുണ്ട്, ചില തീരുമാനങ്ങൾ.
2: അപ്പോ നീ ഞങ്ങളെക്കാൾ വളർന്നുപോയി.
0: വളർച്ച എന്റെ കുറ്റമല്ലല്ലോ, അത് കാലം വരുത്തുന്ന മാറ്റമല്ലേ.
2: എടാ, നിന്നേക്കാൾ വളർന്ന നിന്റെ ഡാഡി ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, എന്നാ ഞാൻ പെറ്റു വളർത്തിയ നീ എന്നെ ധിക്കരിക്കുന്നു.
0: അതാണ് എന്റെയും ഡാഡിയുടെയും വളർച്ചയിലുള്ള വ്യത്യാസം.
2: കേട്ടോ മകൻ പറയുന്നതൊക്കെ. ദേ വണ്ടി വന്നു, നിങ്ങൾ പോയി അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവാ.
3: മായേ,
2: അപ്പോ അത് ഞാൻ തന്നെ ചെയ്യണം. ചെയ്യാം.
4: വേണ്ട, ഞാൻ വന്നു കഴിഞ്ഞു.
0: മുത്തശ്ശ,
4: മോൻ എന്നെ തടയരുത്. ഒരു മകന് അച്ഛനോട് ചെയ്യാവുന്നതൊക്കെ അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല.
0: മുത്തശ്ശ പോകരുത്.
4: നിന്റെ സ്നേഹം ഇതുവരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഇനിയും ഞാനിവിടെ നിന്നാൽ നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും വെറുക്കേണ്ടി വരും. അവർക്ക് നിന്നെയും ഈ മുത്തശ്ശൻ സമ്മതിക്കില്ല മനെ. ഞാൻ പോകുന്നു.

0: tutto ciò.
1: ഇങ്ങനെ ഇരുന്നാ മതിയോ?
2: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്?
1: നമ്മുടെ മോനെ കണ്ടെത്തണ്ടേ?
2: വേണം.
1: ഇങ്ങനെ ഇരുന്നാ അവൻ വരുവോ?
2: അറിയാവുന്ന ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ഞാൻ വിളിച്ചു.
1: എന്നിട്ട്
2: അവർക്കൊന്നും അവനെ പറ്റി ഒരറിവുമില്ല.
1: എന്റെ കയ്യിൽ ഏതാനും നമ്പറുകളുണ്ട്, അതൊന്ന് വിളിച്ചു നോക്ക്.
2: വേണ്ടമായേ.
1: അതെന്താ?
2: നമ്മുടെ വേദന അവർക്കൊരാനന്ദമാണ്.
1: എനിക്ക് മനസ്സിലാവുന്നില്ല.
2: നമ്മൾ മകന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ ക്ഷമയില്ല. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്നലെ വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ? നിങ്ങൾ അവനെ തല്ലിയോ? പോകുമ്പോൾ അവൻ പണമോ ആഭരണമോ വല്ലതും കൊണ്ടുപോയോ? പിന്നെ മറ്റൊന്നും വിചാരിക്കരുത്, അവനും വല്ല പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നോ? അതൊക്കെ സഹിക്കാം. പിന്നത്തെ ചോദ്യമാണ് അസഹനീയം. നല്ലൊരു പയ്യനാണ്, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വയ്യമായേ വയ്യ, എനിക്കിനി ആരെയും വിളിക്കാൻ വയ്യ.
1: നമുക്ക് പോലീസിൽ അറിയിച്ചാലോ?
2: സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു.
1: എന്നിട്ട്
2: റിട്ടേൺ കംപ്ലൈന്റ് വേണം. 10 മണിക്ക് SI വരൂ. അപ്പോൾ പരാതിയുമായി ചെല്ലാൻ പറഞ്ഞു.
1: എന്നാ എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം.
2: 10 മണിയാവട്ടെ.
1: അതാ ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്.
2: ഈശ്വര, ആരാകും അവർ? എന്ത് വാർത്തയാവും കൊണ്ടുവരിക?
3: ഞാൻ ശാലിനി, മനോജിന്റെ അധ്യാപികയാണ്. അവൻ എന്നെ വിളിച്ചിരുന്നു, അതാണ് ഞാൻ വരാൻ കാരണം.
1: എന്റെ മകൻ, അവനെ കുറിച്ച് വല്ല വിവരവും?
3: അവന് കുഴപ്പമൊന്നുമില്ല.
1: എന്റെ മകൻ, അവൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം.
2: നീ ഒന്ന് അടങ്ങൂ, ടീച്ചർ പറയട്ടെ.
3: അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്.
1: പോലീസ് സ്റ്റേഷനിലോ?
3: അവൻ സിറ്റിയിലൂടെ രാത്രി സൈക്കിൾ ഓടിച്ചു പോയപ്പോൾ സംശയം തോന്നിയ പോലീസ് അവനെ പിടിച്ചു.
1: ഏത് സ്റ്റേഷനിലാ? നമുക്ക് അങ്ങോട്ട് പോകാം, അവനെ കൊണ്ടുവരാം.
3: ആ, നിങ്ങൾ ചെന്നാലും അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചതാണ്, അവൻ വഴങ്ങുന്നില്ല.
2: ടീച്ചർ എന്താ പറയുന്നേ?
1: എന്നെ കണ്ടാൽ അവൻ വരും, എനിക്ക് ഉറപ്പാ.
3: എന്ന് എനിക്ക് തോന്നുന്നില്ല.
1: ഞാൻ അവന്റെ അമ്മയാ.
3: ആ, അതാണ് അവൻ വരാത്തത്.
2: ഇനി എന്തു വഴി?
3: കഴിഞ്ഞ രാത്രി 12 മണിയായി കാണും, ഒരു ഫോൺ കോൾ. എടുത്തപ്പോൾ മനോജാണ്. ടീച്ചർ, ഞാൻ യാത്ര ചോദിക്കുക, ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നെ അന്വേഷിക്കരുത്. എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ അവൻ ഫോൺ കട്ട് ചെയ്തു.
2: പിന്നെ ടീച്ചർ പറഞ്ഞ വിവരങ്ങൾ?
3: അവന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ തന്നെ എന്റെ അനിയനെ വിളിച്ചു. അവൻ ഇവിടുത്തെ റൂറൽ SP ആണ്. അവൻ എന്നെ സമാധാനിപ്പിച്ചു. എന്തായാലും അവൻ സിറ്റി വിട്ടിരിക്കില്ല, അരമണിക്കൂറിനകം അവനെ ഞാൻ പൊക്കിയിരിക്കും എന്നവൻ എന്നോട് പറഞ്ഞു.
2: എനിക്ക് സമാധാനമായി, എന്റെ മോനെ കണ്ടെത്തിയല്ലോ.
3: എന്നാലും ഒരു അനുനയത്തിനും അവൻ വഴങ്ങുന്നില്ല.
2: ടീച്ചർ, നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ?
3: കാണാം, കണ്ടാലും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ
2: ഞാൻ എന്ത് ചെയ്യണം? എന്തിനും ഞാൻ ഒരുക്കമാണ്.
3: നിങ്ങൾ ഇതിനൊന്നും കാരണക്കാരനല്ലോ, നിങ്ങൾ ഒരു നോക്കുകുത്തി മാത്രം.
2: ടീച്ചർ ദയവായി ഒന്ന് തെളിച്ചു പറയണം.
3: അവൻ അർദ്ധരാത്രി വീട് വിട്ട് ഇറങ്ങാനും ലോക്കപ്പിലാകാനും കാരണക്കാരാരെന്നറിയോ?
2: ആര്?
3: അതും അറിയില്ല. അതാണ് നിങ്ങളൊരു നോക്കുകുത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്.
2: ടീച്ചർ എന്നെ എങ്ങനെ വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ, എനിക്ക് പരാതിയില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി.
3: ഇതിനെല്ലാം കാരണക്കാരാരെന്നറിയണ്ടേ?
2: എനിക്കറിയണം ടീച്ചർ.
3: ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യ, അവന്റെ അമ്മ, അവരുടെ പ്രവൃത്തികൾ.
1: ശരിയാണ് ടീച്ചർ, ഞാൻ ചെയ്യരുതാത്തത് പലതും ചെയ്തു. ഹരിയേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല. ടീച്ചർ മാപ്പാക്കണം.
3: മാപ്പാക്കാൻ അധികാരപ്പെട്ടവൻ നിങ്ങളുടെ മകനാണ്. അവൻ കൽപ്പിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ വിളിക്കാം.
1: ഏറ്റെടുക്കാൻ ടീച്ചർ, അവൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം.
3: മോനെ മനോജ്.
4: ടീച്ചർ.
1: മോനെ, എന്റെ മോനെ.
2: മോനെ മനോജ്.
4: തുടരു തന്നെ. ആ കൈ തൊട്ടാൽ എന്റെ ശരീരം നാറും. മാറി നിൽക്ക്, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് അറപ്പും വെറുപ്പുമാണ്.
1: മോനെ.
3: മോനെ മനോജ്, നീ ഒന്നടങ്ങു. അവർ നിന്റെ അമ്മയാണ്, അത് ഓർമ്മ വേണം.
4: അവരെന്റെ അമ്മയാണ്, ആ നിൽക്കുന്നത് എന്റെ അച്ഛനാണ്. പേരിന് മാത്രം, പ്രവൃത്തിയിലോ?
3: അത് ഞാനും മനസ്സിലാക്കുന്നു. പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വീട്

0: ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നു. നിന്റെ അച്ഛനമ്മമാർക്ക് ഈ വിധം ദുഃഖിക്കേണ്ടിയും വരില്ലായിരുന്നു.
1: ശരി ടീച്ചർ, ഞാൻ എന്തു ചെയ്യണം? ടീച്ചർ പറഞ്ഞാൽ മതി.
0: എനിക്കേറെ ഒന്നും പറയാനില്ല. നീ നിന്റെ അച്ഛനമ്മമാരോടൊത്ത് സന്തോഷമായി കഴിയണം.
1: അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ.
0: നടക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ നിന്നിറങ്ങും. പിന്നെ നിനക്കൊപ്പം ഈ ശാലിനി ടീച്ചർ ഉണ്ടാവില്ല.
1: ടീച്ചർ, ടീച്ചർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ടീച്ചർ എന്റെ ഗുരുവാണ്, എന്റെ അമ്മയാണ്, എന്റെ ദൈവമാണ്.
0: മോനെ, നീ എഴുന്നേൽക്ക്. ഈ ടീച്ചർ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും.
1: ടീച്ചർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. അതിനു മുമ്പ് എനിക്ക് ഡാഡിയോട് ചിലത് ചോദിക്കാനുണ്ട്.
0: അത്യാവശ്യം തന്നെ.
2: മോനെ, ഡാഡിയോട് എന്തും ചോദിക്കാം, അതിനൊക്കെ ഞാൻ മറുപടിയും തരാം.
1: ഡാഡിയുടെ അമ്മ മരിച്ചപ്പോൾ ഡാഡിക്ക് എത്രയായിരുന്നു പ്രായം?
2: 10 വയസ്സ്.
1: അപ്പോൾ ഡാഡിയുടെ അച്ഛൻ നല്ല ചെറുപ്പം, എന്നിട്ടും മറ്റൊരു വിവാഹം ചെയ്തില്ല.
2: മകൻ മറ്റൊരുത്തിയുടെ ആട്ടും തുപ്പും കേൾക്കുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല.
1: ആ, അപ്പോൾ അക്കാര്യം ഡാഡിക്ക് അറിയാം. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് മകനെ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നോ?
2: ശരിയാണ്.
1: അങ്ങനെ മുത്തശ്ശൻ ഈ കാണുന്ന 50 സെന്റ് പുരയിടം ബാങ്കിൽ പണയം വെച്ച് ഡാഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു.
2: നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
1: 2ാം വർഷത്തോടെ ആ പണം തീർന്നു. അതറിയാവുന്ന മകൻ തുടർന്ന് പഠിക്കാൻ ശാഠ്യം പിടിച്ചു, നാടുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി.
2: എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്ന് അത്രയ്ക്ക് മോഹമായിരുന്നു.
1: മോഹം നിറവേറി ഡാഡി എഞ്ചിനീയറായി. പക്ഷേ അതിനുള്ള പണം എങ്ങനെ ഉണ്ടായെന്ന് മാത്രം ഡാഡി അന്വേഷിച്ചില്ല. എന്താ മിണ്ടാത്തത്? ചിലർ അങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ അനായാസേന നടക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കാറില്ല.
2: എനിക്കൊരു തെറ്റ് പറ്റി.
1: എന്നാൽ ആ പണം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒരു ഭാഗത്ത് ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണി, മറുഭാഗത്ത് പഠിത്തം മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള മകന്റെ ഭീഷണി.
2: അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല.
1: അറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മുത്തശ്ശനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു.
0: മോനെ, അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യണോ?
1: ഇത് ചോദ്യം ചെയ്യലല്ല ടീച്ചർ, മറന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഒക്കെ നിന്റെ ഇഷ്ടം.
1: എങ്ങും ഒരു വഴിയും കാണാതെ എന്റെ പാപം മുത്തശ്ശൻ താൻ പണി ചെയ്യുന്ന ജോസഫ് മുതലാളിയുടെ അടുത്തെത്തി തന്റെ ആവശ്യങ്ങൾ നിരത്തി. തന്റെ പുരയിടം വിറ്റാൽ തന്നെ ബാങ്കിലെ ലോണും അതിന്റെ പലിശയും തീർത്താൽ ബാക്കി പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മകനെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കാത്തതാണ് നന്ന്.
0: പിന്നെ എങ്ങനെ പഠിപ്പിച്ചു? അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്.
1: പറയാം ടീച്ചർ. ജോസഫ് മുതലാളി പറഞ്ഞു, നിന്റെ ബാങ്കിലെ കടം വീട്ടി പുരയിടം ഞാൻ മടക്കി വാങ്ങിത്തരാം, നിന്റെ മകനെ പഠിപ്പിച്ച് എഞ്ചിനീയറുമാക്കാം. ഇതുപോലെ നീ വെട്ടുകയും കിളക്കുകയും ഒന്നും വേണ്ട, ഒരു നോട്ടക്കാരനായി മാത്രം നിന്നാൽ മതി. നിനക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം തരികയും ചെയ്യാം. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് അമ്പരന്ന് നിൽക്കുന്ന മുത്തശ്ശനെ നോക്കി മുതലാളി പറഞ്ഞു, എന്റെ മകളുടെ ഭർത്താവ് വൃക്കകൾ രണ്ടും തകർന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അവനൊരു വൃക്ക നൽകി രക്ഷിക്കാൻ അവന്റെ ഭാര്യയും ബന്ധുക്കളും തയ്യാറാണ്. എന്തു ചെയ്യാം, ഒന്നും അവന് ചേരുന്നില്ല. ഇത് കേട്ട മാത്രയിൽ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എന്റെ വൃക്ക തരാം, കൊച്ചുമുതലാളിയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ. തീർന്നില്ല, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എനിക്ക് പറയണം.
0: പറയൂ, കേൾക്കുന്നവർക്കും അതൊരു പാഠമാവട്ടെ.
1: ഇത്രയൊക്കെ ചെയ്ത അച്ഛൻ മകനോടൊരു കാര്യം ആവശ്യപ്പെട്ടു.
0: അതെന്തായാലും മകനത് നിറവേറ്റി കൊടുക്കണമല്ലോ.
1: മറ്റൊന്നുമല്ല, എന്റെ മുത്തശ്ശന്റെ പെങ്ങളുടെ ഏക മകൾ, മുത്തശ്ശന്റെ സഹായി, ഡാഡി അവളെ വിവാഹം കഴിക്കണമെന്ന്.
0: എന്നിട്ട്?
1: ഇത് കേട്ട ഡാഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നിലയ്ക്കൊത്ത പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കിയ ഒരു അച്ഛന്റെ മകളെ ഡാഡി കല്യാണം കഴിച്ചു. അതാണ് ഈ നിൽക്കുന്ന എന്റെ മമ്മി.
2: മതി മോനെ, മതി. ഇനിയും നീ എന്നെ തളർത്തരുത്, എനിക്ക് താങ്ങാനാവുന്നില്ല.
0: ഒരച്ഛനോട് പറയാവുന്നതിലേറെ നീ പറഞ്ഞു കഴിഞ്ഞു, ഇനി വേണ്ട.
1: ഞാൻ നിർത്തി. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി.
0: എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. നീ അച്ഛനമ്മമാരോടൊപ്പം ഇവിടെ താമസിക്കണം.
1: എനിക്ക് എതിർപ്പില്ല, എന്നാൽ എന്നോടൊപ്പം മുത്തശ്ശനും ഉണ്ടാവണം.
2: എന്റെ തീരുമാനവും അതാണ്. ഇനിയുള്ള കാലം എന്റെ അച്ഛൻ എന്നോടൊപ്പം താമസിക്കണം.
1: എന്നാൽ അത് അടിമയായിട്ടല്ല, യജമാനായിട്ട് വേണം.
0: മായതൊക്കെ കേൾക്കുന്നില്ലേ?
3: കേൾക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്റെ അമ്മാവനായിട്ടല്ല, സർവാധികാരമുള്ള എന്റെ അച്ഛനായിട്ട്.
0: മനോജ്, ഞാൻ നിന്റെ മുത്തശ്ശനെ വിളിക്കട്ടെ?
1: വിളിക്കാം ടീച്ചർ.
2: അച്ഛാ, ഈ പാവിയായ മകനോട് പൊറുക്കണം.
3: അച്ഛാ, അച്ഛൻ ആരെന്ന് പഠിപ്പിക്കാൻ എനിക്ക് എന്റെ മകൻ വേണ്ടി വന്നു.
4: അതെ, അവൻ ഗുരുവാണ്. എന്നെയും നിന്നെയും നമ്മെ എല്ലാവരെയും പഠിപ്പിക്കാൻ പോകുന്ന ഗുരു. മോനെ,

0: പെയ്തൊഴിഞ്ഞ മാനം നാടകം സമാപിക്കുന്നു. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകിയവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ്കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മഴവില്ല എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 37 സെക്കൻഡും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
3: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 April 1 മുതൽ 2026 March 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും

യ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ

0: അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 54:55. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറെ ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജനസമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. ഇതുപ്രകാരം CPM നേതാക്കളായ AC മൊയ്തീനും K.രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. CPM നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് കോടതി തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K.മുരളീധരൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പാലേരി തോട്ടത്തങ്കാണ്ടി രമ്യയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഇവരുടെ മകൻ ശിവനന്ദിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അടൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218

0: ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 2027 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനംവകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലേർട്ട് ലഭിക്കും വിധമാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ. കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും സെഞ്ചുറികളാണ് ആതിഥേയരെ ശക്തമായ നിലയിൽ എത്തിച്ചത്. സായ് സുദർശൻ 81 റൺ നേടി. അഫ്ഗാനിസ്ഥാനു വേണ്ടി മുഹമ്മദ് സലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ജോൺസൺ.

0: The Meteorological Department IMD has forecast heavy to very heavy rainfall over coastal Karnataka, Kerala and Mahe tomorrow. Heavy rainfall conditions are expected over most parts of northeast India, interior Karnataka, Goa, Tamil Nadu, Puducherry and the Andaman and Nicobar Islands for the next 2 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds meeting with the Economic Advisory Council, reviews country's economic transformation and long-term development priorities. Centre introduces standard edible oil pack sizes to enhance transparency and promote uniform packaging practices. External Affairs Minister S. Jaishankar holds talks with his Nepalese counterpart Shishir Karnal in New Delhi, says India and Nepal collaborate closely to maintain security along their open border. Tensions across West Asia escalate as Iran launches ballistic missiles towards U.S. military facilities in Kuwait and Bahrain. That is all in the news at 9. Good night.
1: Akashavani. Samayam 9 mani kazhinju 15 minute.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ അവസാന ഭാഗം കേൾക്കാം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
3: നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു, ഭംഗി നേടാൻ രണ്ടുതവണ റൊണാൾഡോ എന്ന പേരും ഇവിടെ സൂചിപ്പിച്ചു. ക്രിസ്ത്യാനോ മെസ്സിയോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ കളി? അദ്ദേഹത്തിന് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോക്ക് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ?
4: ക്രിസ്ത്യാനോക്ക് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ ഇപ്പൊ 41 വയസ്സ്.
3: 41 വയസ്സ്.
4: ഈ വയസ്സിൽ ഈ ഫിറ്റ്നസ് കാത്ത് സൂക്ഷിച്ചുകൊണ്ട് പോർച്ചുഗൽ എനിക്ക് വന്ന കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടീമും കൂടിയാണ്.
3: ടീം എന്ന നിലയ്ക്ക് ഒരുപാട് വ്യത്യാസം,
4: ഒരുപാട് വ്യത്യാസം.
3: ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 7 കളിക്കാരുണ്ട്, ഫ്രഞ്ച് ലീഗിലെ പി എസ് ടിക്ക് വേണ്ടി കളിക്കുന്ന വിറ്റിജയെ പോലുള്ള കളിക്കാരുണ്ട്, ഗോൺസാലോ റാമോസിനെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ടീം പോർച്ചുഗൽ ആണെന്നാണ് തോന്നുന്നത്.
4: ഒരു കളിക്കാർ ബെഞ്ചിൽ സ്ഥിരമായിട്ടിരിക്കരുത്, ഈ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നാൽ ടീം നന്നാളൂ. ഇപ്പൊ ഒരു പ്ലെയർ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റു പ്ലെയർക്ക് കളിച്ച് നമുക്ക് ആ ഒരു വിടവുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും കളിക്കുന്ന പ്ലെയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടീം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കളിക്കാരും കളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ടീം മുന്നോട്ട് പോകാനുള്ളത്. ആ ഒരു ശൈലിയാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിലാണ് കൂടുതൽ കാണുന്നത്. സ്പെയിനിന് ആ കളി കൂടുതലാണ്, ഏത് പ്ലെയർ വന്നാലും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ശൈലിയിലേക്കാണ് ഇപ്പൊ പോർച്ചുഗലും വരുന്നത്. അപ്പം 6-8 ടീം ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ഫ്രാൻസിൽ ആരെ മാറ്റിയാലും എപ്പോഴും ആണെങ്കിലും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും
3: കളി
4: തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കുറച്ചുകൂടി ടൈറ്റ് മാച്ചസ് കാണാൻ സാധിക്കുന്നു.
3: ക്രിസ്ത്യാനോട് ഒരു കാര്യം കൂടി ചോദിക്കാം, കഴിഞ്ഞ തവണത്തെ ക്രിസ്ത്യാനോയുടെ ടീം പോർച്ചുഗലിന്റെ ടീമിന് ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് ഒരു ഡൗൺ ആയത് ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം ഗോൺസാലോ റാമോസിനെ കൊണ്ടുവരുന്നു, റാമോസ് ഗോൾ അടിക്കുന്നു, അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നില്ല. അപ്പൊ അത് ആ ടീമിനെയും ടീമിന്റെ ആരാധകരെയും ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തു. ഈ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ടോ?
5: തീർച്ചയായിട്ടും ഫുട്ബോൾ ഫിസിക്കലി മെന്റലി ടെക്നിക്കലി ടാക്റ്റിലി എന്ന് പറയാം. അപ്പൊ ഫിസിക്കലി മെന്റലി മെന്റലി ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചിലപ്പോൾ അത് ടീമിന്റെ കെട്ടുറപ്പനെയും അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയദൃഷ്ടി നോക്കുന്നതിനും അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില കളിക്കാർക്ക് ഓണസ്റ്റാണ്, പല കളിക്കാരും പറയും കളി നിർത്തിയതിനു ശേഷമാണ് അവർ അവരുടെ ഇതിൽ പറയാറുണ്ട്, ചില കളിക്കാർ എനിക്ക് മനഃപൂർവ്വം ബോൾ തരാറില്ല, അല്ലെങ്കിൽ ചില കളിക്കാർക്ക് ഞാൻ കൂടുതൽ ബോൾ എത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ മെന്റാലിറ്റി തന്നെ കളിയെ നിയന്ത്രിക്കാം. റൊണാൾഡോ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിന് തന്നെ സമ്മർദ്ദത്തിലായി, റൊണാൾഡോ മാറ്റി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കളിക്കുന്ന കളിക്കാരനും ചിലപ്പോൾ റൊണാൾഡോ മാറ്റിയിട്ടാണ് എന്നെ കളിപ്പിക്കുന്നത്, അത് ലോകം മൊത്തം ശ്രദ്ധിക്കും, ഇത് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അർജന്റീനയുടെ കളി കൈവിട്ടു, ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ല ലോത്തോറ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർമിലാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഫ്ലോപ്പ് ആയപ്പോൾ നമുക്ക് ഇദ്ദേഹം വന്നു, അത്ലറ്റിക് മാർട്ടിന്റെ ക്യാപ്റ്റനായി കളിക്കുന്ന
3: അൽവാരസ്
5: അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അവിടെ ഒരു ഗോൾ സ്കോറർ കിട്ടുകയും നമുക്കൊരു പുതിയ താരം. അത് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത അത് തന്നെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കാരൻ മാറിക്കഴിഞ്ഞാൽ വരുന്ന കളിക്കാരന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിലനിർത്താൻ സാധിക്കണം. അവിടെയാണ് അർജന്റീനയ്ക്ക് വിജയം കിട്ടിയത്. ഇപ്പൊ പക്ഷെ റൊണാൾഡോ റിയാലിറ്റി തിരിച്ചറിഞ്ഞു, തിരിച്ചറിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിനൊപ്പം ഒരു ടീം മാൻ ആയിട്ട് നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പോലും ഒരു കോച്ചിനേക്കാൾ ഉപരി ഒരു നിയന്ത്രിക്കുന്ന ഒരു
3: 2016 യൂറോ കപ്പിന്റെ ഫൈനലിലെ ആദ്യത്തെ 10 മിനിറ്റിനകത്ത് ഇഞ്ചുറി വന്നതിന് ശേഷം അയാൾ കരക്കിരുന്നിട്ട് ആ ടീമിനെ പ്രചോദിപ്പിച്ചു. പക്ഷെ അതുപോലെ ഒരു നീക്കം അയാളെ ബെഞ്ചിലേക്ക് കഴിഞ്ഞ തവണ ലോകകപ്പിൽ മാറ്റുമ്പോൾ അയാളെ ഭാഗത്തുനിന്ന് ടീമിലേക്ക് ഉണ്ടായാലും അയാൾ ഡെസ്പെറേറ്റ് ആയിട്ട് അയാൾ വളരെ എന്താണ് മാനസികമായിട്ട് തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മുഖഭാവമായിട്ടാണ് ഡഗ്ഔട്ടിൽ ഇരുന്നത്.
5: അതിലൊരു കാര്യമുണ്ട്, കാരണം നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചില്ല, റൊണാൾഡോയ്ക്കും ആ ഒരു അവസരമാണ്. കാര്യം അടുത്ത വേൾഡ് കപ്പ്

0: കളിക്കുന്നു. ഇപ്പൊ നമ്മളെ 41 വയസ്സ് റിയലി
1: എക്സൈറ്റ്. 41 വയസ്സ് എബിൻ റോസ് എന്ത് ചെയ്തിരുന്നു?
0: ഞാൻ 40 എന്നെ കളി നിർത്തിപ്പിച്ച. ഞാൻ ഇപ്പോഴും ഫിറ്റ്നസ്.
1: അപ്പോഴാണ് ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ടീമില് പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവരുടെ ക്യാപ്റ്റനായിട്ട് തന്നെ വരുന്നത് അല്ലേ? തോന്നുന്നു സാറിന് ആ ഒരു ഫിറ്റ്നസ്?
2: നമ്മുടെ ലെവലും അവരുടെ ലെവലും തമ്മിൽ പെട്ടെന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഹൈ ക്ലാസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ ഭക്ഷണ രീതിയായാലും അവരുടെ എല്ലാ ഫെസിലിറ്റിയും ഇതൊക്കെ.
1: അല്ല, അതിനകത്ത് ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ക്രിസ്ത്യാനോ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്വയം നിബന്ധനകളാണ്. നമുക്കറിയാം പല ഫുട്ബോൾ താരങ്ങളും പല വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകും, ഭക്ഷണശീലങ്ങളിലേക്ക് പോലും പോകുന്നവരുണ്ട്. അവിടെയാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളം മതി എന്ന് പറയുന്ന, മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ അത് അയാളുടെ ആ ഒരു വലിയ
0: അൻസർബേ അത് ഒരു അതാണ് പറഞ്ഞ പ്രൊഫഷണലിസം. നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പ്രൊഫഷണലിസത്തെ എത്തിയിട്ടില്ല. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒറ്റ വാർഡ്, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് സ്പോർട്സ് ബില്ല് അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഈ ഐ ലീഗ് പോലെ ഐ എസ് എൽ പോലെ കളിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും വെള്ളം ചേർത്തുകൊണ്ട് സ്റ്റേറ്റ് ലീഗിൽ പോലും കളിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അവരെ കളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തില്, ഇന്ത്യയിലെ ഫുട്ബോൾ പ്രൊഫഷണലിസം ആയിട്ടില്ല. അപ്പൊ എല്ലാവരും കളിക്കാൻ അവസരം കൊടുക്കും. നമ്മളിപ്പോഴും ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്പോർട്സ് ബില്ല് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എബിൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഇവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഘടകങ്ങൾ, നമ്മുടെ ഓൺ ഫീൽഡ് കാര്യങ്ങളല്ല ഇവിടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഫിറ്റ്നസോ ഒന്നല്ല നോക്കുന്നത്. ഓഫ് ഫീൽഡിലുള്ള എന്റെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇനി വേൾഡ് കപ്പ് കളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി എഫർട്ട് ഇടുന്ന ഒരാൾ.
1: നമ്മളിപ്പം ക്രിസ്ത്യാനോയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനോയുടെ ആ ഒരു ഫിറ്റ്നസ്, ക്രിസ്ത്യാനോയുടെ ആ ഒരു സാർ പറഞ്ഞ പോലെ ഒരു അർപ്പണബോധം, കളിയോടുള്ള ഒരു അർപ്പണബോധം, അത് അതിന് ഈ ലോകം ഒരു അല്ലെങ്കിൽ അവരുടെ പോർച്ചുഗൽ ടീം ഒരു തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ? ഇപ്പൊ മെസ്സി അർജന്റീനയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കാണ് ആ ടീം കഴിഞ്ഞ തവണ ഒന്നായിട്ട് നിന്ന് മെസ്സിക്ക് വേണ്ടി ഒരു ലോകകപ്പ് തന്നെ നേടിയത്. അതുപോലെ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ഉള്ള ഒരു ടീമാണോ പോർച്ചുഗൽ ഇപ്പോൾ? കഴിഞ്ഞ തവണ സാറ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പോർച്ചുഗലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്.
2: അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനോയെ പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇപ്രാവശ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വലിയ താരങ്ങൾ ഇപ്പം മെസ്സി ആയാലും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിൽ വളരെ ഇതായി പോയി, ഞങ്ങളടക്കം എല്ലാവരും നിരാശരായി പോകില്ല. അതുപോലെ അത്രയും ആരാധനയോട് കാണുന്ന ഒരു വേറെ വ്യക്തിയാണ്.
1: എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഉള്ളത് പോലെ എന്ത് ഫുട്ബോളിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ. ഇപ്പൊ റോബർട്ടോ ലെവൻഡോസ്കി കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലെ ഏത് ലീഗിൽ കളിച്ചാലും ബയേണിന് കളിച്ചാലും ബാഴ്സയ്ക്ക് കളിച്ചാലും അയാൾ ടോപ് സ്കോററാണ്, ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ പോളണ്ടിന് വേൾഡ് കപ്പ് നേടാനോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോലും എത്താൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് നേടിയാലും വേൾഡ് കപ്പ് അല്ലെങ്കിൽ എന്താ?
2: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിൽ പിന്നെ എന്താ പറയുക, പെട്ടെന്ന് കുറ്റപ്പെടുത്തും. അവൻ ചെയ്ത് എത്ര കാര്യങ്ങൾ ചെയ്ത് എത്ര മേളിൽ പോയാലും പെട്ടെന്ന് വിളിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടോ എപ്പോഴും? ഇപ്പൊ മെസ്സി ഇപ്പൊ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫോം ഔട്ടാണെങ്കിൽ തന്നെ മെസ്സിയെ കുറ്റം പറയലായിരിക്കും
1: ഇനി അടുത്ത് വരുന്നത്. ഈ ഫാൻ ഫൈറ്റുകൾ ഒരുപാട്,
2: ആ ഫാൻ ഫൈറ്റ് അല്ലേ. അപ്പം അവരറിയില്ല എത്രമാലം അധ്വാനിച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയെന്നുള്ളത്. ആ അധ്വാനത്തിനൊക്കെ എല്ലാവരും അറിയാം. അതുപോലെ തന്നെ റൊണാൾഡോയും കുറ്റം പറയുന്നത്, എത്ര കാലം കളിക്കും, നമുക്ക് നല്ല ഫുട്ബോൾ കാണിക്കുന്നില്ലേ,
1: 20 കൊല്ലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിറഞ്ഞത് കളിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബുകളിൽ എല്ലാം കളിക്കുക.
2: നെയ്മർ വരുന്നു, നെയ്മർ 22 ശേഷം കളിച്ചിട്ടില്ല, പരുക്ക് കൊണ്ട് എത്രയോ മാച്ച് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് കളിക്കാതെ കളിയാണ് കാണേണ്ടത്, കളി ആസ്വദിക്കട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല.
1: തീർച്ചയായും ഇതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയാം. ഇപ്പൊ യൂറോപ്യൻ ഫുട്ബോളിൽ സ്പെയിൻ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീം അല്ലേ ജർമ്മനി?
2: ആണ്, ജർമ്മനി കുറച്ച് പുറകിലോട്ട് പോയിന്നേ ഉള്ളൂ. ജർമ്മനി എപ്പോഴും കണ്ടിട്ട് വളരെ സൈലന്റ് ആണ്, അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ട് പൊക്കോളൂ. ഏത് വേൾഡ് കപ്പിലായാലും ജർമ്മനിക്ക് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ അവർ കളിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം പ്രവചനം ഒന്നും നടത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 4 വർഷം പുറകിലായിരുന്നു, ഏജ് വൈസ് ആയാലും ബാക്കിയുള്ള ഫിറ്റ്നസ് ലെവലിലും എല്ലാം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെയിനിലോട്ട് കുറച്ചുകൂടി പോയത്. സ്പെയിൻ പറയാൻ പറ്റില്ല, നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിരിക്കുന്ന ചിലപ്പോൾ ടീം അട്ടിമറിയിലും വെളിയിലും പോവാം.
1: ഒറ്റക്കളി തോറ്റാ മതിയല്ലോ,
2: മതി.
1: ഈ ആദ്യത്തെ 3 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കളി തോറ്റാ മതി. ആദ്യത്തെ റൗണ്ടിൽ പോലും പലപ്പോഴും ഒറ്റക്കളി തോൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സമനില വഴങ്ങുന്നതുകൊണ്ട്
2: അടുത്ത ഗ്രൂപ്പിലെ വരുന്ന ടോപ്പ് ആയിരിക്കും ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ കളിക്കേണ്ടി വരുന്നത്. അതിനകത്താണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു ചാനൽ വഴി അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളായി, 32 ടീമുകളായിരുന്നു മുമ്പ്, 1 മാസം കൊണ്ട് തീരുമായിരുന്നു. ഇതിപ്പോ 1.5 മാസം എടുക്കും. അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ഇന്ത്യയിലെ കളിപ്രേമികൾക്കുള്ള ഒരു പ്രശ്നം, മുമ്പൊക്കെ നമ്മൾ ലോകകപ്പ് കണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മളെ പകല് സമയത്തായിരിക്കും അവരെ കളി. അത് എങ്ങനെ ബാധിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ?
0: നമുക്കറിയാലോ ഇന്ത്യ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണ്. മണിക്കൂറുകളോളം നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മറന്നുകൊണ്ട് ക്രിക്കറ്റിന് പുറകെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ് ഇത്. പക്ഷെ ഫുട്ബോൾ അങ്ങനെയല്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കളി കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പകല് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ അന്ന് ടി വി ഇല്ലാത്ത കാലത്ത് അടുത്ത വീട്ടിലൊക്കെ പോയാണ് ടി വി കൊണ്ട് കളി കാണുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിഞ്ഞു കിട്ടും.

0: കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഈ ടി വി ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ ഇപ്പൊ കളി കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കളി കണ്ട് പഠിക്കുന്ന ഇതുപോലെ ഞാൻ അടക്കമുള്ള ആൾക്കാർ, എന്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് വളരെ പിന്നോക്ക മേഖലയാണ്. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ, അതായത് 10 മത്സരത്തിൽ 1 മത്സരം ഇതുപോലെ കാണാൻ കഴിയും. കാര്യം അടുത്ത വീട്ടുകാരെ സമ്മതിക്കണം, രാത്രി കളി കാണാൻ പോകണം. അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് പോയി കളി കണ്ടിട്ട് പോലും നമുക്ക് ഇത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കളി കാണാം,
1: അവർക്ക് കുറച്ചുകൂടെ എളുപ്പം
0: എളുപ്പമായി. അപ്പൊ അവർക്ക് പകല് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫുട്ബോളിനുമായിട്ട് അടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന്, അത് ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചുകൂടെ നന്നായി ചേരും. കാര്യം കുട്ടികൾ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് പകലാണല്ലോ, ആരും ശല്യമില്ല, കളിയാണ് കാണുന്നത്, ആരും ശല്യം ചെയ്യില്ല. മറ്റേത് രാത്രി കളി കാണുമ്പോൾ ഇവർ കളി കാണും അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുന്ന പേടി കൊണ്ട് റെസ്ട്രിക്ഷൻസ് എന്തുണ്ട്, ഇപ്പൊ അതില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരാനും കളിക്കാർ കൂടുതൽ പഠിക്കാനും
1: വിസിബിലിറ്റി കൂടുതൽ
0: എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്.
2: ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ 48 ടീമിന്റെ ഒരു ഫോർമാറ്റ്,
1: കഴിഞ്ഞ വർഷം 64 മാച്ചാണ് വന്നത്, ഈ വർഷം വരെ 104
2: മാച്ചുകൾ വരുന്നു, അത്രയും കൂടുതൽ മാച്ച് വരുന്നു.
1: അത് മാത്രമല്ല 3 രാജ്യങ്ങളിലായിട്ട്, അപ്പൊ ആ ട്രാവലിംഗും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് എന്റെ. പക്ഷെ അതൊക്കെ
0: പുതിയ ടെക്നോളജി നമ്മളെ കണ്ടോ, നമ്മളെ കളിച്ചിരുന്ന കാലത്ത് കിലോമീറ്ററുള്ള, ഞാൻ റിയാലിറ്റി പറയാം, ഞാൻ ചെറുതായിരിക്കും ഷാജിറിനൊപ്പം കളിച്ചിട്ടുള്ള, നമ്മൾ ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ട്രെയിൻ കിട്ടാതെ കിടന്നിട്ടുണ്ട്, പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ 8 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ പരാതി പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇതെല്ലാം ഓർഗൻ ചെയ്യുന്ന നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സൗകര്യങ്ങളും. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. അപ്പൊ ഈ അസൗകര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല, അത് ഓവർകം ചെയ്യാനുള്ള ഫിഫ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ പ്ലാനിംഗ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളി കാണുന്ന പോലെ കളിക്കുന്നത് പോലുള്ള ഫീലിംഗ്സും, അതിനോടൊപ്പം തന്നെ ശാസ്ത്രം വളർന്നുണ്ട്, ഇതെല്ലാം ഫുട്ബോളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാനും, ഇതിനെല്ലാം പണ്ട് നമ്മൾ തന്നെ കളിക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടെ തലയിൽ വെച്ച് കൊടുക്കും, ആ പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം ഓടി വെള്ളം വരെ കൊണ്ട് ബോൾ വരെ ചുമന്നുകൊണ്ടുവരും. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇന്ന് എല്ലാം എന്താ പറയുക, വിരൽത്തുമ്പത്ത് സാധനം ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റും കളി നടത്തുന്ന സാഹചര്യം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ചലഞ്ചാണ് ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി കണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല. മാച്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോർ അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ
2: അതാണ് എന്റെ ഒരു ചോദ്യം, 104 മത്സരമാകുമ്പോൾ ചില മത്സരങ്ങളൊക്കെ ദുർബലമായ ടീമുകൾ തമ്മിലായിരിക്കും, ബോറിംഗ് ആവും.
1: ബോറിംഗ് ഒന്നും അവർ ഏത് കളിയാലും ആരാധന മൂത്തിട്ടുള്ള ആൾക്കാർ ഏത് കളിയും കാണും.
0: ഇല്ല, ഈ ബോറിംഗ് എന്ന് പറയുമ്പോൾ കാര്യം വേൾഡ് കപ്പിൽ ബോറിംഗ് ഇല്ല, എസ്പെഷ്യലി പുതിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കളി കാണാൻ ആകാംക്ഷയുടെ കാര്യം, അവർ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ അവർക്ക് ഈ കഴിവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പുതിയ നമ്മൾ കാണാത്ത ചിലപ്പോൾ പുതിയ ഒരു ശൈലിയിൽ കളിക്കുന്ന രാജ്യങ്ങളൊക്കെ,
1: ഈ രാജ്യമുണ്ട്, 600,000 മാത്രം
2: രാജ്യങ്ങളുണ്ട്,
0: അത് അട്രാക്ഷൻ അല്ലേ, അത് ഒരു അട്രാക്ഷൻ, അതായത് ലോകത്തിന് മുമ്പിൽ എക്സൈറ്റ്മെന്റ് ആണ്
1: കളിക്കുന്ന അത് കാണണല്ലോ നമ്മള്. ഈ 600,000
0: ഇവരെങ്ങനെ വന്നു,
1: എങ്ങനെ വേൾഡ് കപ്പിലേക്ക് വന്നു,
0: യോഗ്യത
1: കളി കാണണ്ടേ.
2: അപ്പൊ പണ്ട് നമ്മൾ ഐസ്ലാൻഡിന്റെ കളി,
0: അപ്പൊ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ വിസിബിലിറ്റി നിങ്ങൾ ആലോചിച്ചു, ലോകം മൊത്തം അറിയപ്പെടുന്നത് അതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
2: സെനഗലിനെ പറ്റിയൊക്കെ ആൾക്കാർ ഈ വേൾഡ് കപ്പൊക്കെ വരുന്നുണ്ട്, പല രാജ്യങ്ങളെയും കുറിച്ചും ഇന്നും
0: ആഫ്രിക്കൻ
2: ഒരു തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഈ ലോകകപ്പ് വന്നുകൊണ്ടാണ്, പല രാജ്യങ്ങളെയും കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്.
1: ഫുട്ബോളിന്റെ സൗന്ദര്യം തന്നെ അല്ല, 10-250 രാജ്യങ്ങൾ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്,
2: 48
1: ആകെ വന്ന് 8 ടീമുകൾ കളിക്കുന്ന പോലെയല്ല ഇത്, 10-250 രാജ്യങ്ങൾ എത്ര വർഷങ്ങളോളം.
0: ഈ 8 ടീം അല്ലെ മുമ്പ് നമുക്ക് അറിയാം ഇന്ന ആൾക്കാർ കളിക്കാരുടെ പേരുവരെ അറിയാം, ഇന്നത്തെ കളിക്കാരുടെ പേരുവരെ അറിയാം. അപ്പൊ അവരുടെ ശൈലി എങ്ങനെ, അവരെങ്ങനെ കളിക്കുന്നു, അപ്പൊ നമുക്കൊരു ആകാംക്ഷ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കളികളുടെ ഇവിടെ വേൾഡ് കപ്പിൽ ദുർബലമായ രാജ്യമൊന്നും ഇല്ല, കാരണം നമ്മൾ ദുർബലമായിട്ട് എഴുതുന്ന ടീം അടുത്ത കളിയിൽ അട്ടിമറി
1: ദുർബലാണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ എവിടെയാ കിടക്കുന്നത് നോക്കണ്ടേ.
2: അതെ,
1: തീർച്ചയായും ഒരു
2: ദുർബലരും ഇല്ല,
1: എല്ലാം ശക്തരാണ്,
2: എല്ലാം ശക്തരായ ടീമുകൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വിലയിരുത്തലിന് സാധിക്കുമായിരിക്കും അല്ലെ. അതിന് മുമ്പ് ഒരു വിലയിരുത്തൽ സാർ പറഞ്ഞാണെങ്കിൽ 8-10 ടീമുകൾ ഏതൊക്കെ ഒരേപോലെ
1: നിൽക്കുക,
2: ആദ്യത്തെ ഒരു പ്രാഥമിക റൗണ്ട് കഴിയണം അല്ലെ.
0: നമുക്ക് ഇപ്പോ ഒരു ഐഡിയ ഉണ്ട്, നമ്മള് കേരളക്കാര് ഫുട്ബോളിന്റെ ഏറെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്ത് ഏത് വേൾഡ് കപ്പ് നടന്നാലും യൂറോപ്പ് കപ്പ് നടന്നാലും ലാറ്റിൻ അമേരിക്കയുടെ കപ്പ് നടന്നാലും നമ്മളിവിടെ ആഘോഷമാക്കി അവരുടെ ജേഴ്സി ഇട്ട് ആഘോഷം. അതുകൊണ്ട് ഒരുവിധമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ കളിയെ കുറിച്ചും നമുക്ക്, അതുകൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. പണ്ട് അർജന്റീന ബ്രസീൽ മാത്രമാണെങ്കിൽ ഇന്ന് നമ്മൾ ഫ്രാൻസിനെയും ജർമ്മനിയും, ജർമ്മനിയൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാര്യം അവരെ പെർഫോമൻസ് നമുക്കറിയാം, അവരെന്നും അവർക്കൊരു അച്ചടക്കമുള്ള ശൈലിയുണ്ട്, യന്ത്രം പോലെ കളിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ നമ്മളിപ്പം കണ്ട് പഴയ ടീമുകളെല്ലാം എന്തായാലും ഈ പറഞ്ഞ ക്വാർട്ടറിൽ വരാനുള്ള സാധ്യത ഉണ്ട്.
2: അതുപോലെ തന്നെ നമ്മളിപ്പോ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖത്തർ ടീമിൽ ഒരു തഹ്സിൻ എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്.
1: ഞാനും ജംഷി എന്റെ കൂടെ എസ് എം കോളേജ് കളിച്ചായിരുന്നു.
2: സാറിന് ഇത് വളരെ പ്രധാനപ്പെട്ട,
1: കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൽ പോയപ്പോ കണ്ടായിരുന്നു.
2: അവൻ എങ്ങനെയുണ്ട് പയ്യനാ?
1: നല്ല പയ്യനാ.
0: കഴിഞ്ഞ അവസാനത്തെ നടന്ന ക്വാളിഫൈ റൗണ്ടിലൊക്കെ അദ്ദേഹം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ഗോളും സ്കോർ. ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗോളിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
1: ലീഗിലുള്ള ലാസ്റ്റ് ഗോള് ഉണ്ടായിരുന്നു.
0: അത് എങ്കിലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരെ ആഘോഷിക്കും, കാരണം അത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ നമ്മൾ അടുക്കും.
2: നമ്മൾക്ക് ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുമ്പോൾ അതിന് കൈയടിക്കാനും വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന

0: അതിനെക്കുറിച്ച് സംസാരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേർക്കും നന്ദി, ഷായ് സാറിനും വിൻഡോസിനും നന്ദി.
1: താങ്ക് യു.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഒരു വ്യാഴവട്ടം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് വ്യക്തമായ ദിശയും പൊതുജീവനും നൽകിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിനാണ് കഴിഞ്ഞ 12 വർഷം രാജ്യം സാക്ഷ്യം വഹിച്ചത്. 2014 അധികാരത്തിലെത്തിയ സർക്കാർ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ വിപ്ലവം, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക വളർച്ച എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കൊണ്ടുവന്നു. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ ജനങ്ങളുടെ ആരോഗ്യമാണ്. ഇന്ത്യൻ ആരോഗ്യമേഖലയിൽ അഭൂതപൂർവമായ പരിവർത്തനങ്ങളുടെ കാലമായിരുന്നു ഈ 12 വർഷം. എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തിലൂന്നി നടപ്പിലാക്കിയ ചരിത്രപരമായ പദ്ധതികൾ ഇന്ത്യയുടെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങളെയും ചികിത്സാരീതികളെയും അടിമുടി മാറ്റിമറിച്ചു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്ത് അടുത്ത കാലത്തായി വളരെയധികം ശക്തിപ്പെട്ടതായും ഈ വർഷത്തെ ബജറ്റാനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. സമഗ്ര ആരോഗ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും ആയുഷ്മാൻ ഭാരത് യോജന, ആരോഗ്യ മന്ദിർ എന്നിവയിലൂടെ ഗ്രാമീണ തലങ്ങളിലടക്കം ആരോഗ്യ സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ആജ് പ്രിവെന്റീവ് ഓർ ഹോളിസ്റ്റിക് ഹെൽത്ത് കെ ലിയെ ഏക് വിശാൽ വിജൻ പർ കാം കർ റഹാ ഹൈ. പിച്ചലേ കുച്ച് വർഷോ മേ ദേശ് കാ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മജ്ബൂത് ഹുവാ ഹൈ. सैकड़ों जिलों में नए नए मेडिकल कॉलेज खुल गए हैं. आयुष्मान भारत योजना, आरोग्य मंदिरों के माध्यम से स्वास्थ्य सेवाओं की पहुंच गांव गांव तक बढ़ाई गई है. हमारे योग और आयुर्वेद पूरी दुनिया में पॉपुलर हो रहे हैं. आने वाले दशक में देश में सीनियर सिटीजन्स की संख्या तेजी से बढ़ेगी. इसके अलावा आज वर्तमान में दुनिया के कई देशों में केयर गिवर्स की भारी मांग है. इसलिए अब हेल्थ सेक्टर में लाखों युवाओं के लिए नई स्किल आधारित रोजगार के नए अवसर तैयार हो रहे हैं.
0: സാധാരണക്കാരന് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ, ഗ്രാമീണ മേഖലകളിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുടെ കുറവ് എന്നിവയായിരുന്നു ഇന്ത്യയിലെ ആരോഗ്യരംഗം നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളികൾ. എന്നാൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് കേവലം രോഗചികിത്സ എന്നതിനപ്പുറം സമഗ്രമായ ആരോഗ്യമെന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ മാറി. താങ്ങാനാകുന്ന ചികിത്സ, ആധുനിക സൌകര്യങ്ങൾ എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വലിയ മാറ്റമാണ് ഈ കാലയളവിലുണ്ടായത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികൾ, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന, ഇ സഞ്ജീവനി, ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ, ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, മിഷൻ ഇന്ദ്രധനുഷ്, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഉണർവ് നൽകുന്ന ആയുഷ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് വലിയ ചികിത്സാ ചെലവുകളിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ജനസംഖ്യയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള 40% വരുന്ന വിഭാഗങ്ങൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഗവൺമെന്റിന്റെ ഒരു പ്രധാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കും. മരുന്നുകൾ, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും സഹായം ലഭിക്കും. രാജ്യത്തെ 50 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് സൌജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചു എന്നത് സർക്കാർ ആരോഗ്യമേഖലയിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റത്തിന്റെ

0: ഉത്തമ ഉദാഹരണമാണ്. രാജ്യത്തെ 12 കോടിയിലധികം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ ഏകദേശം 55 കോടി ജനങ്ങളെ ഈ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവന്നു. 2024 സെപ്റ്റംബർ മുതൽ വരുമാന പരിധിയില്ലാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആയുഷ്മാൻ ഭാരത് വഴി സൌജന്യ ചികിത്സ ഉറപ്പാക്കി. 90 കോടിയിലേറെ ആഭ അക്കൌണ്ടുകളാണ് രൂപീകരിച്ചത്. ഇതിൽ 49.75% സ്ത്രീകളാണ്. 43.5 കോടിയിലധികം ഡിജിറ്റൽ ആയുഷ്മാൻ കാർഡുകൾ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു. 10.68 കോടിയിലധികം പേർക്ക് ആയുഷ്മാൻ ഭാരത് ക്ലെയിമുകൾ ലഭിച്ചു. 36,000-ലേറെ ആശുപത്രികളാണ് പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്തിട്ടുള്ളത്. 19,500-ഓളം സർക്കാർ ആശുപത്രികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ സഹായിച്ചു. ആയുഷ്മാൻ ഭാരത് പദ്ധതി ഗുണഭോക്താവ് തൃക്കാക്കരയിൽ നിന്നുള്ള സുമി സംസാരിക്കുന്നു.
1: നമസ്കാരം, എന്റെ പേര് സുമി. ഞാൻ എറണാകുളം തൃക്കാക്കര സ്വദേശിനിയാണ്. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. ഞാൻ ഡയാലിസിസ് ചെയ്താണ് എന്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ 3 വർഷത്തോളമായിട്ട് ഡയാലിസിസിലാണ്. ഞാനിപ്പോ എന്റെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് വഴി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ എനിക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായാണ് ചെയ്യുന്നത്. അതിന്റെ മെഡിസിൻസ്, രക്തം കൂടാനുള്ള ഇഞ്ചക്ഷൻ, ഇത് മാത്രമേ എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ. ഞാനിത് തുടങ്ങുന്ന സമയത്ത് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ആയുഷ്മാൻ ഭാരത് അങ്ങനെ യാതൊരുവിധ ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്കൊരു ഡയാലിസിന് 1,800 മുതൽ 2,500-3,000 രൂപ വരെ ചെലവ് വരും. ആഴ്ചയിൽ 3 ദിവസം ചെയ്ത് ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു പ്രോസസ് ആയതുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതല്ല. അതുകൂടാണ്ട് ഞാനൊരു ജോബ്ലെസ് പേഴ്സൺ ആണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ടെൻഷൻ ഇല്ല. എന്റെ ജീവിതാവസാനം വരെ എനിക്കിത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു സമാധാനമുണ്ട്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സൗജന്യമാണ്, പക്ഷെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകള് ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ അവിടെ അഡ്മിറ്റായി ചെയ്യുമ്പോൾ ആയുഷ്മാൻ ഭാരത് അവിടെ കിട്ടില്ല. അപ്പൊ അതും കൂടി അതിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള നിർധനർക്ക് അതൊരു ആശ്വാസകരമായിരിക്കും.
0: ആശുപത്രിയിൽ പോകാതെ വീട്ടിലിരുന്ന് തന്നെ തികച്ചും സൗജന്യമായി ഡോക്ടർമാരുടെ ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വഴി സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് രോഗികൾക്ക് ഡോക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കാനും ഡിജിറ്റൽ കുറിപ്പടി നേടാനും സാധിക്കും. 46.88 കോടിയിലേറെ രോഗികൾക്കാണ് ഇ സഞ്ജീവനിയിലൂടെ ആരോഗ്യ സേവനം ലഭ്യമായത്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇ സഞ്ജീവനിയിൽ ഡോക്ടർ ടു ഡോക്ടർ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളിലുള്ള തിരക്കുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി തുടങ്ങിയത്. നിലവിൽ ഓഫീസ് സേവനങ്ങൾ സ്വീകരിക്കുന്നവരിൽ വലിയൊരു ശതമാനം പേർക്കും തുടർ ചികിത്സ ആവശ്യമാണ്. തുടർ ചികിത്സയ്ക്കായി വിദഗ്ധ ഡോക്ടറെ കാണാൻ വലിയ ആശുപത്രികളിൽ തിരക്കുണ്ടാകും. ഇതിനൊരു പരിഹാരമാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളിൽ പോകാതെ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ലഭ്യമാക്കുന്നതാണ് ഡോക്ടർ ടു ഡോക്ടർ സേവനം. മെഡിക്കൽ കോളേജുകളില്ലാത്ത ജില്ലകളിൽ സ്വകാര്യ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ജില്ലാ ജനറൽ ആശുപത്രികൾ മുഖേന സ്പെഷ്യാലിറ്റി സേവനങ്ങളും മെഡിക്കൽ കോളേജുകൾ വഴി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളുമാണ് ലഭ്യമാക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സ്പോക്കായാണ് പ്രവർത്തിക്കുക. ജില്ലാ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് ഹബ്ബുകൾ. രോഗിയെ വിദഗ്ധ ഡോക്ടർക്ക് റെഫർ ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ജില്ലാ ജനറൽ മെഡിക്കൽ കോളേജിലെ ഹബ്ബിലെ ഡോക്ടർക്ക് ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി കണക്ട് ചെയ്യും. വീഡിയോ കോൺഫറൻസ് വഴി ജനങ്ങൾക്ക് ഡോക്ടറോട് നേരിട്ട് രോഗവിവരം സംസാരിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷന് ശേഷം മരുന്ന് കുറിപ്പടി ഉടൻ തന്നെ ഡൌൺലോഡ് ചെയ്യാം. തുടർന്നും സേവനം തേടാനും സാധിക്കും. ഗൃഹസന്ദർശനം നടത്തുന്ന പാലിയേറ്റീവ് കെയർ സ്റ്റാഫ്, ആശാ വർക്കർമാർ, സ്റ്റാഫ് നഴ്സുമാർ എന്നിവർക്കും ഡോക്ടർ ടു ഡോക്ടർ സംവിധാനം വഴി ഡോക്ടർമാരുടെ സേവനം രോഗികൾക്ക് നൽകാം. ഇ സഞ്ജീവനി opd.in/kerala എന്ന വെബ്സൈറ്റ് വഴിയോ ഇ സഞ്ജീവനി ആപ്ലിക്കേഷൻ വഴിയോ ഇ സഞ്ജീവനി സേവനം ലഭ്യമാണ്. ടെലിമെഡിസിൻ സംവിധാനത്തിൽ ജനവിശ്വാസം വർദ്ധിക്കുന്നതായും ഗ്രാമ നഗര അന്തരമില്ലാതെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഇസി ജുടാ ദൂസരാ വിഷയ ടെലിമെഡിസിൻ കാ ഹൈ ആജ് ബഡി സംഖ്യ മേ ദൂർ ദരാ

0: आज के क्षेत्र के लोग भी इसका लाभ उठा रहे हैं और विश्वास बढ़ता चला जा रहा है। लेकिन मैं समझता हूं इसमें अब भी जागरूकता और सहजता बढ़ाए जाने की बहुत जरूरत है।
1: മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനൌഷധി. കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ജനറിക് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിപണി വിലയേക്കാൾ 50% മുതൽ 90% വരെ കുറഞ്ഞ നിരക്കിലാണ് വിവിധ മരുന്നുകൾ ലഭ്യമാകുന്നത്. WHO GMP മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മികച്ച കമ്പനികളിൽ നിന്നാണ് മരുന്നുകൾ സംഭരിക്കുന്നത്. ഈ പദ്ധതി വഴി രാജ്യത്തെ ജനങ്ങൾക്ക് ചികിത്സാ ചിലവിനത്തിൽ ഏകദേശം 40,000 കോടി രൂപയാണ് ലാഭിക്കാൻ കഴിഞ്ഞത്. മരുന്നുകൾക്ക് പുറമെ സർജിക്കൽ ഉപകരണങ്ങളും, കൂടാതെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി കേവലം 1 രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡുകളും ഈ കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിച്ചത്. നിലവിൽ 18,646-ലധികമാണ് രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ച് ഗ്രാമപ്രദേശങ്ങളിലും സേവനം ലഭ്യമാക്കുക, സ്ത്രീകൾ, പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവരിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ധനസഹായവും നൽകിവരുന്നു. കണ്ണൂർ ചാലയിലുള്ള ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് റഹ്മാൻ അനുഭവം പങ്കുവയ്ക്കുന്നു.
2: എന്റെ പേര് റഹ്മാൻ, ഞാൻ ഇവിടുത്തെ ഫാർമസിസ്റ്റാണ്. ചാല ജൻ ഔഷധി ഈ സ്ഥാപനം തുടങ്ങി 2 വർഷമായി. വളരെ വില കുറച്ചിട്ടാണ് മെഡിസിനൊക്കെ കൊടുക്കുന്നത്. കാരണം നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ ഡെയിലി കഴിക്കേണ്ട മരുന്നുകളാണ്. നമ്മൾ സാധാരണ കൺവെൻഷണൽ ഫാർമസി എന്ന് പോകുമ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് അഫോർഡബിൾ അല്ല. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻസുലിൻ മിക്സ്ഡ് 40 എന്ന ഇൻസുലിൻ നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോൾ 151 റുപ്പീസാണ്. അതേ സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് 90 റുപ്പീസിനാണ്. അല്ല ലാൻഡസ് ഇൻസുലിൻ അത് പുറത്തുനിന്നാണെങ്കിൽ 650 റുപ്പിയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇവിടെ ജനൌഷധിയിൽ അത് 340 റുപ്പിക്കാണ്. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പ്രഷറിൻ്റെ ഒരു മെഡിസിനാണ് ടെൽമ 40. ഈ ടെൽമ 40 നമ്മൾ 30 ഗുളികയ്ക്ക് പുറത്തുനിന്ന് 216 റുപ്പിയാണ്. പക്ഷെ നമ്മളിവിടെ നിന്ന് ജനൌഷധി 30 ഗുളിക വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 33 റുപ്പീസേ അതിന് വരും. സാധാരണ ജനങ്ങളെ കൺഫ്യൂഷന് ഈ ജനൌഷധി മെഡിസിന് വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ലാന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളിപ്പോൾ ഇൻസുലിൻ എന്ന സാധനം സാധാരണ ഒരു മാനുഫാക്ചറിന് ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ഹൈ ഫെസിലിറ്റി ഉള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റും. ഇൻസുലിന് ഞങ്ങൾ എല്ലാ ഇൻസുലിനും ജനൌഷധിയിൽ ലഭ്യം, എല്ലാ ഇൻസുലിൻ മാത്രമല്ല പുറത്ത് കിട്ടുന്ന എല്ലാ മെഡിസിനും ജനൌഷധിയിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കോസ്റ്റ് ഇപ്പം ഞങ്ങളിവിടെ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് മെഡിസിൻ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സസ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇതിനെക്കുറിച്ച് അറിയുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മെഡിസിൻ വാങ്ങുന്നത്. ഇപ്പം നമ്മൾ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ ഇതൊക്കെ മിക്കവാറും 40 കഴിഞ്ഞാൽ എല്ലാ ഒരുപാട് ആൾക്കാർക്കൊക്കെ ഈ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഏകദേശം ചിലപ്പോൾ ചില മെഡിസിനൊക്കെ 80%, മിക്ക മെഡിസിനും ബിലോ 50% നമ്മൾ വില കുറച്ചിട്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഷറിൻ്റെ ഗുളിക പുറത്തുനിന്ന് 30 ടെൽമ 40 എന്ന ഗുളിക നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അത് 30 ഗുളിക ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് 216 രൂപ ആവും. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് 33 രൂപയെ വരും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻസുലിനാണ്. അതിന് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഇൻസുലിന് 151 രൂപയാണ് പുറത്ത് വില. പക്ഷേ ഇവിടെ അത് ജസ്റ്റ് 90 റുപ്പീസിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഈ ജനൌഷധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫാർമസിയാണ് ഈ ജനൌഷധി ഫാർമസി.
1: കോവിഡ് കാലത്തെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലായി നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കോവിൻ. കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ, സ്ലോട്ട് ബുക്കിംഗ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയെല്ലാം ഇതിലൂടെയാണ് നിർവഹിച്ചിരുന്നത്. രാജ്യത്തെ വാക്സിൻ വിതരണം, ലഭ്യമായ കേന്ദ്രങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിച്ചു. 2021 ജനുവരി 16-നാണ് കോവിൻ ആരംഭിച്ചത്. വാക്സിൻ ഡോസുകളുടെ വിതരണം സുഗമമാക്കാൻ ഇതിലൂടെ സാധിച്ചു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ

0: മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൌണ്ടുകൾ നിർമ്മിച്ചു നൽകി. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആരോഗ്യരംഗം വിരൽത്തുമ്പിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ ഹെൽത്ത് മിഷന് സാധിച്ചു. ഓരോ പൌരനും ഡിജിറ്റൽ ഹെൽത്ത് ഐഡി നൽകി. ഇതിലൂടെ രോഗവിവരങ്ങളും ലബോറട്ടറി റിപ്പോർട്ടുകളും പേപ്പർരഹിതമായി സൂക്ഷിക്കാനും സാധിച്ചു. പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ 16 പുതിയ എയിംസുകളാണ് ആരംഭിച്ചത്. ഇതോടെ ആകെ എയിംസുകളുടെ എണ്ണം 23. അസമിൽ എയിംസ് സ്ഥാപിച്ച് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സർക്കാരിന് കഴിഞ്ഞു. MBBS PG സീറ്റുകളുടെ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചു. MBBS സീറ്റുകളിൽ 130% PG സീറ്റുകളിൽ 138% വർധനയാണുണ്ടായത്. ഇത് രാജ്യത്തെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ സഹായകമായി. പ്രാദേശിക ഭാഷകളിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ നേട്ടം കൈവരിക്കാനും സർക്കാരിന് സാധിച്ചു. 818 അലോപ്പതി സീറ്റുകളും 323 ഡെന്റൽ സീറ്റുകളും 924 ആയുഷ് കേന്ദ്രങ്ങളും നിലവിലുണ്ട്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം അടിസ്ഥാന സൌകര്യ വികസനത്തിനായി തുക അനുവദിച്ച് കേരളത്തിലെ ആരോഗ്യമേഖലയ്ക്ക് കരുത്ത് പകരാൻ സർക്കാരിന് സാധിച്ചു. ന്യൂറോ സർജറി, കാർഡിയോ വാസ്കുലാർ റിസർച്ച് തുടങ്ങിയ മേഖലകളിൽ ഒരു ആഗോള കേന്ദ്രമെന്ന നിലയിലേക്കുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളർച്ചയെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. ഇതിനു പുറമെ ചികിത്സയ്ക്കുള്ള കാലതാമസം ഒഴിവാക്കാനും നിലവിൽ ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാനും അടിയന്തര ചികിത്സ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കഴിയും. നിപ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യരംഗത്തും വലിയ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് NHM കോഴിക്കോട് ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK ഷാജി.
1: നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഇതേവരെയുള്ള പൂർത്തിയാക്കിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന്റെ വിശദമായ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്ന്, സ്ട്രെങ്തനിങ് ഓഫ് മെറ്റേണിറ്റി വിംഗ് വടകര DH 2,67,43,000 രൂപയാണ് അതിന്റെ വർക്കിന്റെ കോസ്റ്റ് ഉണ്ടായത്. അത് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തത് നമുക്ക് ഉള്ളത് ന്യൂ ബിൽഡിംഗ് ചെറുവാടിയാണ്. 1,82,60,000 രൂപയാണ് അതിന് ചെലവായത്. സെറ്റിംഗ് ഓഫ് ദി ജിറാട്ടിക് വാർഡ് വടകര DH 50,00,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ ദി സബ് സെന്റർ പെരുവണ്ണ 55.5 ലക്ഷം രൂപ. ന്യൂ ബിൽഡിംഗ് ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ 2,17,40,000 രൂപ. ന്യൂ ബിൽഡിംഗ് ഫോർ PHC ചെറുവാടി 1,43,00,000 രൂപ. ഇത്രയും ആരോപിയിലെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതാണ്. അതേപോലെ തന്നെ OPD, നമ്മുടെ നൂതനമായ OPD ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ വർക്ക് നടന്നത്. ഒന്ന് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ 1,09,30,000 രൂപയും മറ്റതിൽ കുറ്റ്യാടിയിൽ 66,12,800 രൂപയുടെയും വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ CHC ബ്ലോക്ക് FSC ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ രണ്ട് ഇടത്തിലാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് CSCകളിൽ, ഒന്ന് കുന്നുമ്മൽ CSCയും ഒന്ന് തിരുവങ്ങളിലോട്ട് CSCയും. 35,00,000 രൂപ ഇതാണ് അത് നമുക്ക് ചെലവായിരുന്നത്. ഇപ്പോൾ ഒരു വർക്ക് CSC FSC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് CSC ചെറുവാടിയാണ്. ചെറുവാടി നമുക്കിപ്പം 30% വർക്ക് കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ ആർദ്രത്തിൽ നമുക്ക് ഇപ്പോൾ തേർഡ് സ്റ്റേജിൽ നമുക്ക് 3 PSCയാണ് FSCയെ കൺവേർട്ട് ചെയ്യാനായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് പെരുവയൽ PSC, കക്കയം PSC, കീഴറി PSC ഇതിനൊക്കെ 15,00,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഓൺഗോയിങ് ആയിട്ട് നമുക്ക് ചെറിയ വർക്കുകൾ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അതായത് ന്യൂ ബിൽഡിംഗ് ഫോർ FSC കൂത്താളി, അതിന് 1,43,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് 80% വർക്ക് കംപ്ലീറ്റ് ആയി. റെസ്ക്യൂ ഹോം ഫോർ TB പേഷ്യന്റ് അതിന് 1,74,00,000 രൂപയാണ് അനുവദിച്ചത്. അതിന്റെ 55% വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ന്യൂ ബിൽഡിംഗ് ഫോർ PSC ആയഞ്ചേരിയാണ്. 1,43,00,000 രൂപയാണ് അനുവദിച്ചത്. അതിന് 35% ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ഓൺഗോയിങ് ആണ്. അപ്പോൾ അതുപോലെ സെറ്റിംഗ് ഓഫ് IPH ലാബ്, അതിന് 1,00,00,000 നമുക്ക് അനുവദിച്ചത്. അതിന് 20% നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മൾ NHMന്റെ ROP പ്രകാരം, റെക്കോർഡ് പ്രൊസീഡിങ്സ് പ്രകാരമുള്ള വർക്കുകൾ. ഇതിൽ തന്നെ 15th FC വർക്കിൽ നമ്മൾ NHMന്റെ 15th FC ഫണ്ട് ഉപയോഗിച്ച് NHM വർക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജാക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രമാണ്. അതിൽ നമുക്ക് 4 ഇപ്പം വർക്ക് ഓൺ ഗോയിങ് ഉള്ളത്. ജാക്ക് കട്ടിപ്പാറ, ഇതൊക്കെ കട്ടിപ്പാറ, ചാലിയം, കടാവൂർ, അടിയൂർ, ഇത്രയും

0: ചാക്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയാരോഗ്യ കേന്ദ്രത്തിന്. അതിന്റെ 10% വീതമാണ് നമ്മൾ വർക്ക് നടക്കുന്നത്. 55.5 ലക്ഷം രൂപയാണ് ഇതിന് അനുവദിച്ചിരിക്കുന്ന 15 FC. ഇത്രയും വർക്കുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഈ മെയ് 31 വരെ നമുക്ക് വർക്ക് സ്റ്റാറ്റസ്.
1: ചികിത്സയേക്കാൾ രോഗപ്രതിരോധത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളായി പുനഃക്രമീകരിച്ചത്. ഇത്തരത്തിൽ രാജ്യത്തുടനീളം 1.6 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളാണുള്ളത്. രക്തസമ്മർദ്ദം, പ്രമേഹം, അർബുദം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളുടെ ആദ്യഘട്ട കണ്ടെത്തലും സൌജന്യ പരിശോധനയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. യോഗ, ആയുർവേദം, ശാരീരിക വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. 184,000 ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളാണ് രാജ്യത്തുള്ളത്. 178 ഗോത്രമേഖലകളിൽ 30,817 മന്ത്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളിലൂടെ 130 കോടിയിലധികം പരിശോധനകൾ പൂർത്തിയായി. കുട്ടികളുടെയും ഗർഭിണികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഊർജിതമാക്കിയും സർക്കാർ ലോകത്തിന് മാതൃകയായി. മിഷൻ ഇന്ദ്രധനുഷിലൂടെ കുട്ടികൾക്കുള്ള വാക്സിൻ ലഭ്യത ഉറപ്പാക്കി. ന്യൂമോകോക്കൽ കഞ്ചുഗേറ്റ്, റോട്ടാവൈറസ് തുടങ്ങിയ മാരക രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ ദേശീയ പട്ടികയിൽ ഉൾപ്പെടുത്തി സൌജന്യമാക്കി. 2,67,00,000 നവജാത ശിശുക്കളെയും 2,09,00,000 ഗർഭിണികളെയും ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി. ആശാപ്രവർത്തകരിലൂടെ കുത്തിവയ്പ് യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ നവജാത ശിശുക്കളെയും ഗർഭിണികളെയും പങ്കാളികളാക്കുന്നു. 11 രോഗങ്ങളുടെ വാക്സിനുകളാണ് ഇതിലൂടെ നൽകി വരുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി 3 മാസം നീണ്ടുനിൽക്കുന്ന HPV വാക്സിൻ പദ്ധതിക്കും സർക്കാർ തുടക്കം കുറിച്ചു. ദേശീയ വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത്. ഇന്ത്യയിലെ സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ 2-ാമത്തെ പ്രധാന ക്യാൻസർ ഗർഭാശയകള ക്യാൻസറാണ്. രാജ്യത്ത് 2022 79,103 കേസുകളും 34,805 മരണവും ഗർഭാശയകള ക്യാൻസർ മൂലമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. എല്ലാ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൌജന്യമായി HPV വാക്സിൻ നൽകി. ഒരു ഡോസിന് ഏകദേശം 4,000 രൂപയോളമാണ് വാക്സിന് സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്നത്. ഇതാണ് സർക്കാർ സൌജന്യമായി വിതരണം ചെയ്തത്. സെർവിക്കൽ ക്യാൻസർ തടയുന്നതിൽ HPV വാക്സിൻ 90%ത്തിലധികം ഫലപ്രദമാണ്. HPV മൂലമുണ്ടാകുന്ന അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റിബോഡികൾ വാക്സിൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നു. രാജ്യത്തെ പരമ്പരാഗത ചികിത്സാരീതികളായ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയ്ക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടെ സർക്കാരിന് സാധിച്ചു. ആയുഷ് മേഖലയ്ക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുകയും ഗവേഷണങ്ങൾക്ക് വലിയ തുക വകയിരുത്തുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ ഗ്ലോബൽ സെന്റർ ഫോർ ട്രഡീഷണൽ മെഡിസിൻ ഗുജറാത്തിൽ സ്ഥാപിതമായി. രാജ്യത്തെ മെഡിക്കൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിനായി സ്വകാര്യ പങ്കാളിത്തത്തോടെ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും പുനരധിവാസ സേവനങ്ങളും ഉൾക്കൊള്ളുന്ന 5 സംയോജിത മെഡിക്കൽ ഹബ്ബുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സർക്കാർ 2026-27 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. 1 നൂറ്റാണ്ട് മുൻപ് വരെ വിട്ടുമാറാത്ത പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോള പൊതുജനാരോഗ്യ രംഗത്ത് കൂടുതൽ വലിയ സംഭാവനകൾ നൽകാൻ പാകത്തിൽ ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഈ വളർച്ച അത്യന്തം ശ്രദ്ധേയമായ നേട്ടമാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിലും രാജ്യം ശ്രദ്ധേയ പുരോഗതിയാണ് കൈവരിച്ചത്. മാതൃമരണ നിരക്കിൽ 83%ത്തിന്റെ കുറവാണുണ്ടായത്. ഇന്ത്യയുടെ ഈ നേട്ടം ആഗോള ശരാശരിയേക്കാൾ വളരെ മികച്ചതാണ്. ഇന്ത്യയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 75% കുറഞ്ഞു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ക്ഷയരോഗ നിർണയത്തിലും ചികിത്സയിലും ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ ലോകാരോഗ്യ സംഘടന അടുത്തിടെ പ്രശംസിച്ചിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രോഗം നേരത്തെ കണ്ടെത്താനും TB മൂലമുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ തീവ്ര ക്ഷയരോഗ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. ഇന്ത്യയിൽ നിന്ന് 2047 അരിവാൽ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദേശീയ സിക്കിൾ സെൽ അനീമിയ എലിമിനേഷൻ മിഷൻ പദ്ധതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ ദൌത്യത്തിന് കീഴിൽ

0: രാജ്യത്തുടനീളം 6 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞു. ദേശീയ സിക്കിൾ സെൽ മിഷന്റെ കീഴിൽ സ്ക്രീൻ ചെയ്തവരിൽ 215,000-ത്തിലധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്ത എന്നാൽ അടുത്ത തലമുറയിലേക്ക് രോഗം പകർത്താൻ സാധ്യതയുള്ള 16 ലക്ഷത്തിലധികം വാഹകരെ കണ്ടെത്തി. കേരളത്തിലെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള രാജ്യത്തെ ആദിവാസി മേഖലകളിലെ 40 വയസ്സുവരെ പ്രായമുള്ള 7 കോടി ജനങ്ങളെയാണ് ഈ പദ്ധതി വഴി പരിശോധിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനിതക മാറ്റത്തിലൂടെ സിക്കിൾ സെൽ അനീമിയ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ തദ്ദേശീയ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിനിടെ പുകയില ഉപയോഗത്തിൽ 17.3% കുറവ് വരുത്താനും കേന്ദ്ര സർക്കാരിന് സാധിച്ചു. എല്ലാ മേഖലകളിലും എന്ന പോലെ ആരോഗ്യമേഖലയിലും നിർമ്മിത ബുദ്ധി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ കുറവ് നികത്തുന്നതിനും രോഗപ്രതിരോധ ചികിത്സകൾ വിപുലീകരിക്കുന്നതിനുമായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഏകീകൃത പദ്ധതി രൂപീകരിച്ച് പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായി പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 2026 ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്ട്രാറ്റജി ഫോർ AI ഇൻ ഹെൽത്ത് കെയർ ഫോർ ഇന്ത്യ അഥവാ സാഹി ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ രംഗത്ത് ഇത്തരമൊരു നയം രൂപീകരിക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ധാർമ്മികമായ ഉപയോഗത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ആരോഗ്യരംഗത്ത് നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനകം തന്നെ സർക്കാർ AI സാങ്കേതിക വിദ്യ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലും മറ്റാരോഗ്യ പദ്ധതികളിലും സംയോജിപ്പിച്ചിട്ടുണ്ട്. ക്ഷയരോഗ നിർണയം, പ്രമേഹം മൂലമുണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ എന്നിവ തുടക്കത്തിലെ കണ്ടെത്താൻ AI അധിഷ്ഠിത ക്യാമറകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരംഭിച്ച ഭാഷിണി AIയിലൂടെ ഡോക്ടർമാരുടെ ഇംഗ്ലീഷ് കുറിപ്പടികളും മെഡിക്കൽ നിർദ്ദേശങ്ങളും രോഗിയുടെ മാതൃഭാഷയിലേക്ക് തത്സമയം വിവർത്തനം ചെയ്ത് നൽകുന്നു. ഉൽപാദന അളവിൽ ലോകത്തിന്റെ 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യ ആഗോളതലത്തിലുള്ള ജനറിക് മരുന്നുകളുടെ 20% വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 200 രാജ്യങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും ഇന്ത്യ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. HIV ചികിത്സ കുറഞ്ഞ ചെലവിലാക്കാൻ സഹായിക്കുന്ന ആഗോള ആന്റി റെട്രോവൈറൽ മരുന്നുകളുടെ 70%-ത്തിലധികവും നൽകുന്നത് ഇന്ത്യയാണ്. ആഗോളതലത്തിൽ യുനിസെഫ് സംഭരിക്കുന്ന വാക്സിനുകളുടെ 55% മുതൽ 60% വരെ ഉൽപ്പാദിപ്പിക്കുന്നതും ഇന്ത്യയാണ്. ലോകമെമ്പാടുമുള്ള DPT, BCG, 5-ാം പനി വാക്സിനുകളുടെ വലിയൊരു പങ്കും ഇന്ത്യയാണ് നൽകുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇന്ത്യ കോവാക്സിൻ, കോവിഷീൽഡ് തുടങ്ങിയ തദ്ദേശീയ വാക്സിനുകൾ വികസിപ്പിക്കുകയും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. കുറഞ്ഞ ചെലവിലുള്ളതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ഇന്ത്യൻ മരുന്നുകൾ വികസന രാജ്യങ്ങൾക്ക് വലിയൊരു ആരോഗ്യ സുരക്ഷാ കവചമൊരുക്കുന്നു. വ്യാപകമായ പകർച്ചവ്യാധികളോട് പോരാടിയിരുന്ന ഒരു രാജ്യത്തിൽ നിന്നും ആഗോള മെഡിക്കൽ ടൂറിസം ഹബായും ആരോഗ്യ സാങ്കേതിക വിദ്യയുടെ നേതൃനിരയിലേക്കും ഇന്ത്യ മാറിയത് സർക്കാരിന്റെ തന്ത്രപരമായ ഇടപെടലുകൾക്ക് എന്തെല്ലാം കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവാണ്. ആയുഷ്മാൻ ആരോഗ്യമന്ത്രികൾ മുതൽ 86 കോടിയിലധികം ഹെൽത്ത് ഐഡികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ ഇക്കോസിസ്റ്റം വരെയുള്ള അടിസ്ഥാന സൌകര്യ വികസനം രാജ്യത്തിനകത്തെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുകയും ചെയ്തു. ഭരണത്തിന്റെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത് വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം മറികടക്കുകയാണ്. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ ഘടന, ഭൂമിശാസ്ത്രപരമായോ സാമ്പത്തികമായോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ ഓരോ പൌരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുമെന്ന ഉറച്ച പ്രതിജ്ഞാബദ്ധത എന്നിവയിലൂടെ വികസ്വര രാജ്യങ്ങൾക്കിടയിൽ ആരോഗ്യ സമത്വത്തിന്റെ ഒരു മികച്ച മാതൃകയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.
1: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം